ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 15, കൊല്ലവർഷം 1202, ചിങ്ങം 21, 2026 സെപ്റ്റംബർ 6 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 53:48. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: പിണക്കമുണ്ടോ ആരോടെങ്കിലും? കേൾക്കുന്ന പലരുടെയും ഉത്തരം ഉണ്ട് എന്നായിരിക്കും. ആരോടൊക്കെയോ നമുക്ക് പിണക്കമുണ്ട്. ഒരുപക്ഷെ ചെറിയ കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങിയതിന് ശേഷം ആരാദ്യം സംസാരിക്കും, ആരാദ്യം മുഖത്തു നോക്കി പുഞ്ചിരിക്കും എന്നുള്ള ഒരുതരം വാശി ആയിരിക്കാം. നാളുകൾ നീണ്ടുനിന്ന ആ വാശി വലിയ പിണക്കത്തിലേക്ക് നമ്മെ നയിച്ചേക്കാം. എനിക്ക് ആരോടും പിണക്കമില്ല എന്ന് പറയുന്നത് ഒരു തരത്തിൽ വലിയ വിജയമാണ്. കുട്ടിക്കാലത്ത് നാം പിണങ്ങിയിരുന്നത് നമ്മുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരോടായിരുന്നു. മിണ്ടൂല എന്ന് പറഞ്ഞ് മുഖമൊക്കെ ഗൗരവഭാവത്തിലാക്കി നാം ഇങ്ങനെ മാറി നിൽക്കും. നമ്മുടെ അച്ഛനോടും അമ്മയോടും വീട്ടിലെ സഹോദരങ്ങളോടും അല്പസമയത്തിനു ശേഷം ആരെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാൻ തയ്യാറാകും. അവിടെ പിണക്കങ്ങൾ അലിഞ്ഞ് ഇല്ലാതെയാകും. നമുക്കിടയിലെ പല പിണക്കങ്ങളും തീർക്കാനുള്ള ഒരു മാർഗം ആരെങ്കിലും ഒരാളൊന്ന് താഴ്ന്നു കൊടുക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാളൊന്ന് സംസാരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ മുഖത്തു നോക്കി പുഞ്ചിരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ആ തയ്യാറാകുന്ന വ്യക്തി നമ്മളായി മാറട്ടെ. ഒരു പിണക്കവും ഒരു രാത്രിക്കപ്പുറം നീണ്ടു പോകരുത്. തുറന്നു പറച്ചിലുകൾക്കപ്പുറം അവയൊക്കെ ഇല്ലാതെയാകണം. നാളേക്ക് നീട്ടിവെക്കുന്ന പലതും നഷ്ടങ്ങളായി മാറിയേക്കാം. ഇഷ്ടങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പിണക്കങ്ങൾ വേണ്ടെന്നേ. ചില വഴക്കുകൾ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി മാറാറുണ്ട്. ചില വാശികൾ കലർന്ന വഴക്കുകൾ, ചില കുസൃതികൾ കലർന്ന വഴക്കുകൾ. പക്ഷെ അതൊക്കെ ഏറ്റവും അടുപ്പമുള്ളവരോട് മാത്രമേ കാണിക്കൂ. മുറിവേൽപ്പിക്കുന്ന പിണക്കങ്ങൾ ഇല്ലാതിരിക്കട്ടെ. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന പിണക്കങ്ങൾ, അത് വേണ്ടെന്നേ. കാരണം ജീവിതം ഏറെ സുന്ദരമാണ്. അതിനെ കുറേക്കൂടി മനോഹരമാക്കാൻ ഇണക്കങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. ചേർച്ചയുള്ള ഹൃദയങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഒരുമയുടെ നന്മയുള്ള ഹൃദയങ്ങൾ. ഈയൊരു ദിവസം നമുക്ക് ദാനമായി ലഭിച്ചിട്ടുള്ള ദിനമാണ്. ഈ ദിനം നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കങ്ങളെ ഇല്ലാതാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദിനമായി മാറട്ടെ. അങ്ങനെ വരുമ്പോൾ ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ മനസ്സിൽ ഭാരം വളരെ കുറവായിരിക്കും. മനസ്സ് ശാന്തമായിരിക്കും. പല പിണക്കങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലത് ഇവയാണ്. ഒന്ന് വിളിക്കാറില്ല, കണ്ടിട്ടൊന്ന് ചിരിച്ചില്ല, പ്രധാനപ്പെട്ട ചില പരിപാടികൾക്ക് ക്ഷണിച്ചില്ല, കൂടാതെ വഴിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ. അങ്ങനെ പിണക്കങ്ങളുടെ കാരണങ്ങൾ നീണ്ടുപോകുന്നു. ഒരുപാട് തിരക്കുള്ള ജീവിതമാണ് ഈ ജീവിതം എന്നാണ് പലരും പറയുന്നത്. തിരക്ക് പിടിച്ച യാത്രയിൽ വിശേഷങ്ങൾ അന്വേഷിക്കാനും സംസാരിക്കാനോ മുഖത്തു നോക്കി പുഞ്ചിരിക്കാനോ സമയമില്ല എന്ന് പലരും പറയുന്നു. എൻ്റെ വീടിന് മുന്നിലൂടെ അല്ലെങ്കിൽ സൈഡിലൂടെ എൻ്റെ അയൽക്കാരൻ നടക്കുന്നത് ശരിയല്ല എന്ന് ചിലർ പറയുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ചിലർ. ചില പിടിവാശികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് കടന്നു പോകുമ്പോൾ ഇവയൊക്കെ കൊണ്ടുപോകുമെന്ന്. നാം വന്നതും പോകുന്നതും ഒരുപോലെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പല പിണക്കങ്ങളും ഇല്ലാതെയാകും. ഈ ജീവിതം വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ചിലതിനൊക്കെ നാം സമയം കണ്ടെത്തിയേ മതിയാകൂ. പിണക്കങ്ങളൊക്കെ ഇല്ലാതെയാകട്ടെ. സ്നേഹത്തിൻ്റെ ഗന്ധമുള്ള ബന്ധങ്ങൾ വളരട്ടെ. ഞാനും നീയും കൂടെ ചേരുമ്പോൾ നമ്മളെന്ന നന്മയുടെ ഭാവമാണ് എന്നത് മറക്കാതിരിക്കുക. അങ്ങനെ സുന്ദരമായ മനസ്സുകൾ ഒരുപാടൊരുപാട് കൂടിച്ചേരുമ്പോൾ ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. എവിടെയും പുഞ്ചിരി മാത്രം, എവിടെയും സ്നേഹം മാത്രം, എവിടെയും ഒരുമയുടെ നന്മ മാത്രം. അതെ, പിണക്കങ്ങൾ വേണ്ടെന്നേ.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ആൻസൺ കുറുമ്പത്തുരുത്ത്.
3: സമയം 6:03.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നു മുതൽ 4 ദിവസം മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. വിവിധ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുൻ തലമുറകളെ അപേക്ഷിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗോളതലത്തിൽ കൺസൾട്ടിംഗ്, അക്കൗണ്ടിംഗ്, ധനകാര്യ നിയമസ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയോട് ആഹ്വാനം ചെയ്തു. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിന് സൌദി അറേബ്യയിലെ റിയാദിലെത്തി. സന്ദർശനവേളയിൽ സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം ചർച്ച നടത്തും. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പി ജി പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തി. കഴിഞ്ഞ ഞായറാഴ്ച വൈദ്യുതി തടസ്സം കാരണം ഇവിടെ പരീക്ഷ എഴുതിയ 2445 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടത്തിന് ഈ മാസം 28 തുടക്കം കുറിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂർ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന് പുറത്തു പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്ര സമിതിയെ ബോധ്യപ്പെടുത്താൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പാകിസ്ഥാനെതിരായ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 wicketsനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്.
0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ബാലാമണിയമ്മയുടെ ചന്ദ്രദർശനം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റീലെ, 6:55 മുതൽ 8:30 FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിതം മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, ആശ്ചര്യം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റീലെ, 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പ്രൊഫഷണലുകൾ ആക്രമിക്കപ്പെടുന്നു, തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 വിടരുന്ന മുട്ടുകൾ, സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: രാവിലെ 8:30 വിചാരം, മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രമോദ് മാലിങ്കരയുമായി അഭിമുഖം, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സ്മൃതിരാഗം. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സ്മൃതിരാഗം തുടരും. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 12:05 ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

പ്രഭാതഗീതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രഭാതഗീതത്തിൽ വിൽസൺ അബ്രഹാം, സുജാത, പി ജയചന്ദ്രൻ എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ കേൾക്കാം. നന്മ മാത്രമേ നന്മ മാത്രമേ, ഈ ഗാനം വിൽസൺ അബ്രഹാം പാടിയത്. രചന ഗ്രഹാം വർഗീസ്, സംഗീതം സൈമൺ അഗസ്റ്റിൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ദിവ്യസ്നേഹത്തിൻ വിശുദ്ധമാം വേദിയിൽ ഈ ഗാനം സുജാത പാടിയത് കെ ടി ജോസഫിന്റെ വരികൾക്ക് ജെർസൺ ആന്റണിയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി പി ജയചന്ദ്രൻ പാടിയത് ദൈവം എന്റെ പാലകൻ. ഈ ഗാനത്തിന്റെ രചന ഫാദർ ജോഷി പ്ലാമൂട്ടിൽ, സംഗീതം തോമസ് കുരിശിങ്കൽ.

പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിൽസൺ അബ്രഹാം, സുജാത, പി ജയചന്ദ്രൻ എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:57:50. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.admissions.kau.in. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഫോൺ നമ്പർ കൂടിയുണ്ട്, 04-87-2-43-81-39. 04-87-2-43-81-39. ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ദ്വിദിന പരിശീലന പരിപാടി ഈ മാസം 8-9 ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർ 94-95-02-61-03 എന്ന നമ്പറിൽ വിളിച്ച് പേരുകൾ രജിസ്റ്റർ ചെയ്യുക. 94-95-02-61-03. ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപാദന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10 മുതൽ 11 വരെ 2 ദിവസങ്ങളിലായി തീറ്റപ്പുൽകൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ ഈ മാസം 9 PM 5 മുൻപായി രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട നമ്പർ പ്രവൃത്തി ദിനങ്ങളിൽ 04-76-2-69-85-50. 04-76-2-69-85-50. മൊബൈൽ നമ്പർ 80-89-39-12-09. 80-89-39-12-09. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻ തൈ 1 ന് ₹350 വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനു ശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. പദ്ധതികളുടെ വിശദവിവരങ്ങളും അപേക്ഷാ ഫോമുകളും

0: നാളികേര വികസന ബോർഡിൻ്റെ കോക്കനട്ട് ബോർഡ് .gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കോക്കനട്ട് ബോർഡ് .gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484237726. 0484237726. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,700 രൂപ, കൊപ്ര 16,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,200 രൂപ, അൺഗാർബിൾഡ് 70,200 രൂപ, റബ്ബർ RS4 27,200 രൂപ, RS5 26,800 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മട്ടുപ്പാവ് കൃഷി സവിശേഷതകൾ പങ്കുവയ്ക്കുന്നു എറണാകുളം സ്വദേശി നാരായണൻ രാമമൂർത്തി. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:32:11.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കുട്ടികളുടെ അമിതമായ സ്ക്രീൻ ഉപയോഗത്തെ കായിക വിനോദങ്ങളിലൂടെയും സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെയും നേരിടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ 82 അധ്യാപകരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. സ്റ്റുഡൻസ് ലാപ്ടോപ്പ് സ്കീം 2026 പ്രകാരം വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ നൽകുന്നു എന്നവകാശപ്പെട്ട് വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേക വാർഡ് അനുവദിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ഉത്തരവ് ഉടൻ ഇറങ്ങും. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344. 10 ദിവസമായി ഒരു കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയ 60-കാരിയെ നേപ്പാൾ സൈന്യം രക്ഷപ്പെടുത്തി. കായികരംഗം: കേരള ക്രിക്കറ്റ് ലീഗ് 3rd seasonൽ തൃശൂർ ടൈറ്റൻസിന് കന്നിക്കിരീടം. ഫൈനലിൽ കാലിക്കറ്റിനെ 4 wicketsനാണ് തോൽപ്പിച്ചത്. വനിതാ ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 7 wicket ജയം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
5: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
5: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: TNC apply.
6: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ആകാശവാണി കൊച്ചി FM 102.3 പ്രഭാത പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
10: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
11: കാവ്യധാര.
12: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
11: കാവ്യധാരയിൽ ഇന്ന് ബാലമണിയമ്മയുടെ ചന്ദ്രദർശനം എന്ന കവിത.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ബാലാമണിയമ്മയുടെ കവിത ചന്ദ്രദർശനം. ആലാപനം ഗായത്രി വിനോദ്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
5: വെറും 699 രൂപ മുതൽ

0: മൊബൈൽ ഫോണുകൾ
1: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
0: ഒപ്പം മൈ ജി ഓണ സമ്മാനങ്ങളും.
1: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
9: ഇന്ന് രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ.

0: സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 8:05.
1: ഇന്ന് രാവിലെ 7:35 FM ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികത്തിൽ പ്രൊഫഷണലുകൾ ആക്രമിക്കപ്പെടുന്നു. ഇന്ന് രാവിലെ 7:35 സമകാലികത്തിൽ
2: ഒരു ഗവൺമെന്റുമായിട്ട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളത്. പ്രൊട്ടക്ഷൻ ആക്ട് വേണം, പക്ഷെ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ പ്രൊട്ടക്ഷൻ ആക്ട്
1: ഇന്ന് രാവിലെ 8:30 വിചാരം. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രമോദ് മാലിങ്കരുമായി അഭിമുഖം ഇന്ന് രാവിലെ 8:30 വിചാരത്തിൽ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:43:10. പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് FM ഡയറി 6:55.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: രോഹന്റെയും റിയയുടെയും ലവ് സ്റ്റോറിയുടെ മാച്ച് ആരംഭിച്ചിരിക്കുന്നു. രണ്ടുപേരും കഴിച്ചു ഇറ്റാലിയൻ ക്വിസീൻ. വെയിറ്ററുടെ സ്പിൻ 4000 രൂപയുടെ ബില്ല് വന്നു. രോഹന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയിരുന്നു. റിയ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്തു, കൂളായി. നിങ്ങളും QR കോഡ് സ്കാൻ ചെയ്യൂ, UPI മുഖേന പേയ്മെന്റ് ചെയ്യൂ. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ലൈഫിലെ ഏത് ടൂർണമെന്റും വിജയിക്കൂ.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.

പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക്

0: വാർത്തകൾ വിശദമായി. മുൻ തലമുറകളെ അപേക്ഷിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗോളതലത്തിൽ കൺസൾട്ടിംഗ് അക്കൌണ്ടിംഗ് ധനകാര്യ നിയമ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്തു. ഡൽഹി സർവകലാശാലയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്താണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മുൻകാലങ്ങളിലെ വെല്ലുവിളികളെയും ഇന്നത്തെ നേട്ടങ്ങളെയും താരതമ്യം ചെയ്ത് ഭീകരവാദത്തെ പരാജയപ്പെടുത്തിയെന്നും സായുധസേന ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ആത്മവിശ്വാസം കൈവരിച്ചുവെന്നും ജമ്മുകശ്മീർ മുതൽ വടക്കുകിഴക്കൻ മേഖലകളിൽ വരെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തുടർച്ചയായി വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക കണക്കുകൾ നിരത്തി ഏപ്രിൽ ജൂൺ കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 9% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇരുചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ 20%, മുച്ചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏകദേശം 30% വളർച്ചയുണ്ടായതോടെ മൊത്തം വാഹന വിൽപ്പനയിൽ 20%ത്തിലധികം വർധന രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഉരുക്ക്, സിമന്റ് എന്നിവയുടെ ഉപഭോഗത്തിലുണ്ടായ 8% വർധന, നിർമ്മാണം, ഭവന നിർമ്മാണം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്മാർട്ട് ഫോൺ കയറ്റുമതി 2,00,000 കോടി രൂപ കടന്നുവെന്നും ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 2,00,000 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
0: തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടത്തിന് ഈ മാസം 28-ന് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 1,200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും തൂഫാൻ ഗ്രാമസഭകൾ രൂപീകരിച്ച് 10 പേരടങ്ങുന്ന തൂഫാൻ സ്ക്വാഡുകൾ ഉണ്ടാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ പോലീസിന്റെ ഭാഗമാകുമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 7-ാമത് കരട് നോട്ടിഫിക്കേഷനിൽ ഭേദഗതികൾ വരുത്തി ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്രസമിതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ എടുക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന് പുറത്തുപോകേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിന് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. സംഗമത്തിന്റെ ഭാഗമായി ക്യാമ്പസിലെ അർജുന പദിൽ മന്ത്രിസഭാംഗങ്ങളുടെ ഫോട്ടോ സെഷനും മുഖ്യമന്ത്രിയുടെ അശോക വൃക്ഷത്തൈ നടീലും നടന്നു. ദേശീയപാതയിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ അശാസ്ത്രീയ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. തൃശൂർ കയ്പമംഗലത്ത് ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സൌദി അറേബ്യ സന്ദർശനത്തിന് റിയാദിലെത്തി. സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖരുമായും സന്ദർശനവേളയിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോ S. ജയശങ്കറുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ IIT മദ്രാസിലെ പരിപാടികളിലും SCS ക്യാമ്പസിലെ ഉദ്ഘാടന ചടങ്ങിലും സേവ്യർ ബെറ്റൽ പങ്കെടുക്കും. 8 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചു. പട്ന, കൊൽക്കത്ത, രാജസ്ഥാൻ, ബോംബെ, പഞ്ചാബ്, ഹരിയ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക് ഹൈക്കോടതികളിലാണ് നിയമനം. സുപ്രീംകോടതി കോളേജിയം ശുപാർശ ചെയ്ത് ദിവസങ്ങൾക്കകമാണ് നിയമനമെന്ന് കേന്ദ്ര നിയമ

0: മന്ത്രി അർജുൻ റാം മേഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി തടസ്സം കാരണം നീറ്റ് PG പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുഗമമായി പരീക്ഷ നടന്നതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. അന്തമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ ഈ പദവി വഹിക്കുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരമാണ് നിയമനം. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുവെന്ന് വിവിധ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിലെന്ന വ്യാജേന പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങളെ ഇസ്രയേലിലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബി വീണ്ടും അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന അക്രമങ്ങളിൽ ഭയചകിതരായ പലസ്തീൻ അമേരിക്കൻ നിവാസികളെ സന്ദർശിക്കവെ ഇത്തരം അക്രമങ്ങളെ ഭീകരപ്രവർത്തനം എന്നേ വിശേഷിപ്പിക്കാനാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 wicketsനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ 18.1 ഓവറിൽ 55 റൺസിന് പുറത്താക്കി. 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാകിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. വിദ്യാർത്ഥികൾ പരസ്പരം മനസ്സിലാക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സൌഹൃദത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഇടങ്ങളായി ക്യാമ്പസുകൾ മാറണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് MLA പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കുവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസനെ ചുമതലപ്പെടുത്തിയതായി KPCC പ്രസിഡന്റ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ശക്തമായ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം മന്ത്രി AP അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് കുന്നമംഗലം മണ്ഡലത്തിലെ സ്കൂളുകളെ സമ്പൂർണ്ണ AI വിദ്യാലയങ്ങളാക്കുന്നതിന് MA റസാഖ് മാസ്റ്റർ MLA വിഭാവനം ചെയ്ത മാസ്റ്റർ AI പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാസ്റ്റർ AI ടീച്ചേഴ്സ് സമ്മിറ്റ് CWRDM ക്യാമ്പസിൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർകോട് ITIയിൽ നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ITI യോഗ്യത നേടിയ ട്രെയിനികൾക്ക് മേളയിൽ പങ്കെടുക്കാം. പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വയനാട് കമ്പളക്കാട് സ്വദേശിയാണ്. കൊച്ചി മെട്രോ റെയിൽ ഫിനാൻസ് ഡയറക്ടറായി രവീന്ദ്രകുമാർ പതക് ചുമതലയേറ്റു. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഫിനാൻസ് ചീഫ് ജനറൽ മാനേജറായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:55.

0: ഏറെ സ്നേഹത്തോടെ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, വൈവിധ്യമാർന്ന ഇനങ്ങളുമായി ഇന്നത്തെ FM ഡയറിയിലേക്ക്. ചിന്താശകലം. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥ അനിശ്ചിതമായ യാത്രയാണ്. SK പൊറ്റക്കാട്ട്. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥ അനിശ്ചിതമായ യാത്രയാണ്. പ്രിയ ശ്രോതാക്കളെ, SK പൊറ്റക്കാടിൻ്റെ ഈ ചിന്ത പങ്കുവെച്ച് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനിയിതാ ഇന്നത്തെ ചോദ്യം. അതിരാണിപ്പാടം എവിടെയാണ്? ചോദ്യം ആവർത്തിക്കാം. അതിരാണിപ്പാടം എവിടെയാണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരമറിയാവുന്നവർ മനസ്സിൽ കുറിച്ചു വയ്ക്കുക. ഇനി ശരി ഉത്തരത്തിനായി കാത്തിരിക്കൂ. പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പത്തനാപുരം ഗാന്ധി ഭവൻ അവതരിപ്പിക്കുന്ന നാടകം കൂട് ഇന്ന് വൈകിട്ട് 6:30. കടാമംഗലം വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം. തിരുവാണിയൂർ ഗ്രേസ് ക്രിസ്ത്യൻ പെന്തക്കോസ്ത് ചർച്ചിൽ സുവിശേഷ യോഗം വൈകിട്ട് 7:00. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
3: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: FM ഡയറി തുടരുകയാണ്. സേവന വാർത്തകളിലൂടെ. കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ITI റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. താൽപ്പര്യമുള്ളവർ നാളെ 12 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിൽ ഹാജരായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 94 96 28 20 57. പ്രവൃത്തി സമയത്ത് വിളിക്കേണ്ട നമ്പർ 04842544750. 04842544750. പെരുവ ഗവൺമെന്റ് ITIയിൽ 2026 അധ്യയന വർഷത്തേക്ക് DCIVIൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിൽ പ്രവേശനം നൽകുന്നതിനായി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യത 10th class പാസ്സായിരിക്കണം. അപേക്ഷാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, TC, 3 passport സൈസ് ഫോട്ടോ, ഫീസ് എന്നിവയുമായി ITIയിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. അവസാന തീയതി നാളെയാണ്. വിളിക്കേണ്ട നമ്പർ 85 92 05 58 89. 85 92 05 58 89. പ്രിയ ശ്രോതാക്കളെ, സേവന വാർത്തകൾ തുടരും. FM ഡയറിയിലൂടെ. സമയം 7:11.
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
6: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
7: തലമുടി ഭാഷയുടെ

0: വ്യവഹാരതലത്തിൽ തലമുടിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾക്ക് വൈവിധ്യമുണ്ട്. അളക്കാൻ പ്രയാസമുള്ള സൂക്ഷ്മതയെയും ലഘുവായ വ്യതിയാനങ്ങളെയും സൂചിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് തലമുടി. തലനാരിഴ വ്യത്യാസമുണ്ട്, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു തുടങ്ങിയ പ്രയോഗങ്ങൾ സർവസാധാരണമാണ്. തലമുടിയുമായി ബന്ധപ്പെട്ട ആലങ്കാരിക പ്രയോഗങ്ങൾ കാവ്യഭാഷയുടെ ഭാഗം തന്നെയാണ്. മഴമേഘങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കാർകൂന്തൽ പ്രയോഗം ഉദാഹരണമാണ്. നീളമുള്ള കേശഭാരത്തെ സൂചിപ്പിക്കാൻ പനങ്കുല പോലെയെന്ന് കവിതയ്ക്ക് പുറത്തും പ്രയോഗിക്കാറുണ്ട്. തലമുടിയുമായി ബന്ധപ്പെട്ട പദശേഖരം ശ്രദ്ധേയമാണ്. നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന ചുരുണ്ട മുടിയിഴകളാണ് അളകങ്ങൾ. കെട്ടുപിണഞ്ഞുകിടക്കുന്ന തലമുടിയാണ് ജട. പരമ്പരാഗതമായി ശിരസിന് മുകളിൽ കെട്ടിവെക്കുന്ന മുടിയാണ് കുടുമ. മുൻകുടുമയും പിൻകുടുമയുമുണ്ട്. ഒറ്റയായോ ഇരട്ടയായോ മുടി മെടയുന്നതാണ് പിന്നിയിട്ട മുടി. തലമുടി പൂർണ്ണമായും നീക്കം ചെയ്യുന്നതാണ് മുണ്ടനം. മുട്ടയടിക്കുക എന്നതാണ് അതിൻ്റെ ഗ്രാമ്യ പ്രയോഗം. എങ്കിലും ലൗകിക ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്ന ശിരോക്ഷൗരത്തിന് മുണ്ടനം എന്നാണ് ഏറെയും പ്രയോഗിക്കാറുള്ളത്. ഭാവവിപര്യയങ്ങളുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട് തലമുടി പ്രയോഗങ്ങൾ കടന്നു വരാറുണ്ട്. ക്രോധത്തിൻ്റെയോ അമർഷത്തിൻ്റെയോ രൗദ്രഭാവത്തെ അടയാളപ്പെടുത്താനും പ്രതികാരത്തെ കുറിക്കാനുമൊക്കെ മുടി അഴിച്ചിടുക എന്ന ക്രിയാപ്രയോഗം ഉപയോഗിക്കാറുണ്ട്. പാഞ്ചാലിയുടെ ശപഥം ഉദാഹരണമാണ്. തലമുടി ശക്തിയുടെ പ്രതീകമായി പരാമർശിക്കപ്പെടാറുണ്ട്. ബൈബിളിലെ ശിംശോന്റെ തലമുടി ശക്തി സൂചകമാണ്. എങ്കിലും തലമുടി സ്ത്രൈണശക്തിയുടെ പ്രതീകമായാണ് കൂടുതലും വ്യവഹരിക്കപ്പെടാറുള്ളത്. യക്ഷിയെ ദൃശ്യവൽക്കരിക്കുമ്പോൾ മുടി വിടർത്തിയിടുന്നത് ഓർക്കാവുന്നതാണ്. നായികയുടെ മുടിക്കെട്ട് സർപ്പസൗന്ദര്യത്തിൻ്റെ പ്രതീകമായി ചങ്ങമ്പുഴ മനസ്വിനി എന്ന കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒറ്റപ്പത്തിയൊടായിരമുടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം, ചന്ദനലതയില ധോമുഖ ശയനം ചന്തമുടിഞ്ഞനെ ചെയ്യുമ്പോൾ, വിലസി വിമലെ ചെറിയൊരു പനി നീരലർ ചൂടിയ നിൻ ചിഗുരഭരം. സാറാ ജോസഫിൻ്റെ മുടിത്തയ്യ മുറയുമ്പോൾ എന്ന കഥയും ഇവിടെ ഓർക്കാവുന്നതാണ്. പുരുഷലോകത്തിന് പെൺമുടി പേടിയുണ്ടാക്കുന്നു. അതുകൊണ്ടാണത്രേ മുടി കെട്ടിവെക്കാൻ കുട്ടിക്കാലം മുതലേ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. നരച്ച മുടി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണെന്ന് ബൈബിൾ. പ്രായമേറിയവരുടെ അനുഭവ ജ്ഞാനമാവാം അത്തരമൊരു കൽപ്പനയ്ക്ക് അടിസ്ഥാനം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
5: കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അവസാന തീയതി നാളെയാണ്. വിളിക്കേണ്ട നമ്പർ 04-868-27-22-16, 04-868-27-22-16.
6: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
7: മൈജി കിട്ടും.
6: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
7: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
6: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
5: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
8: ഉപഭോക്താക്കൾ അറിയാൻ.
9: നടത്തുന്ന ചിട്ടി നിർത്തിവെക്കുകയും ചിറ്റാളന്മാർ അടച്ച തുക തിരികെ നൽകാതെ തടഞ്ഞുവെക്കുകയും ചെയ്ത തൃക്കാക്കരയിലെ കരിവേലിമറ്റം ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ചിട്ടി കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃകോടതി ഉത്തരവിട്ടു. എറണാകുളം NADക്കു സമീപം കോമ്പാറയിൽ താമസിക്കുന്ന രാജശേഖരൻ പിള്ള സമർപ്പിച്ച പരാതിയിലാണ് DBBനു അധ്യക്ഷനായ എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതിയുടെ ഉത്തരവ്. പരാതിക്കാർ

ക്കാരനായ രാജശേഖരൻ പിള്ള തൃക്കാക്കര അംബ ബിൽഡിംഗ്സിൽ പ്രവർത്തിക്കുന്ന കരുവേലിമറ്റം ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്റ്റർ നമ്പർ 65992 KL 2013 PTCO 33732 എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ നവാസ് KKയുമായി 2014 ഡിസംബർ 13 ഒരു ചിട്ടിക്കരാറിൽ ഏർപ്പെട്ടു. 5 ലക്ഷം രൂപയുടെ ചിട്ടിയിലാണ് പരാതിക്കാരൻ ചേർന്നത്. പ്രതിമാസം 10,000 രൂപ വീതം 50 തവണകളായി അടയ്ക്കേണ്ട 5 ലക്ഷം രൂപയുള്ള 80/2014 ചിട്ടി നമ്പർ ആയിട്ടാണ് ചേർന്നത്. 2018 ഡിസംബർ 13 ചിട്ടി അവസാനിക്കുമെന്നും അതിനുശേഷം അനുവദനീയമായ കിഴിവുകൾ കഴിച്ച് ബാക്കി ചിട്ടിത്തുക ലഭിക്കാൻ പരാതിക്കാരന് അർഹതയുണ്ടെന്നും ചിട്ടിയുടെ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. പരാതിക്കാരൻ 2016 ഓഗസ്റ്റ് 17 വരെ 10,000 രൂപ വെച്ച് 21 ഗഡുക്കളും 22ാം ഗഡുവിന്റെ ഒരു ഭാഗവും ഉൾപ്പെടെ 215,100 രൂപ കൃത്യമായി ചിട്ടിക്കമ്പനിയിൽ അടച്ച് പാസ്ബുക്കിൽ വരവ് വെച്ചിരുന്നു. അതിനുശേഷം കരുവേലിമറ്റം ചിട്ടിക്കമ്പനി പരാതിക്കാരനെയോ മറ്റു ചിറ്റാളന്മാരെയോ അറിയിക്കാതെ മാസഗഡുക്കൾ പിരിക്കുന്നത് നിർത്തലാക്കുകയും ചിട്ടി നിർത്തിവെക്കുകയും ചെയ്തു. ചിട്ടി കൃത്യമായി രജിസ്റ്റർ ചെയ്തതാണെന്നും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സുരക്ഷയുള്ളതാണെന്നും കരുവേലിമറ്റം ചിട്ടിക്കമ്പനി ഉറപ്പു നൽകിയതായി പരാതിക്കാരൻ ആരോപിച്ചു. എന്നാൽ കമ്പനി കരാർ വ്യവസ്ഥകൾ ലംഘിച്ചു. പരാതിക്കാരൻ കമ്പനിയിൽ അടച്ച തുക തിരികെ ആവശ്യപ്പെട്ട് 2019 ഓഗസ്റ്റ് 5 ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. 2019 ഓഗസ്റ്റ് 9 വക്കീൽ നോട്ടീസ് കമ്പനി കൈപ്പറ്റിയെങ്കിലും മറുപടി നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്തില്ല. അതുകൊണ്ട് സേവനത്തിലെ വീഴ്ചയും ചിട്ടിക്കമ്പനിയുടെ അനുചിത വ്യാപാര രീതിയും ആരോപിച്ച് 215,100 രൂപ പലിശ സഹിതം തിരികെ ലഭിക്കുന്നതിനും നഷ്ടപരിഹാരത്തിനും പരാതിക്കാരൻ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ പരാതി സമർപ്പിച്ചു. കോടതി എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചു. എതിർകക്ഷികൾ കോടതിയിൽ ഹാജരായി രേഖാമൂലമുള്ള മറുപടി ഫയൽ ചെയ്തു. പരാതിക്കാരന്റെ ആരോപണങ്ങൾ ചിട്ടിക്കമ്പനി നിഷേധിച്ചു. ചിട്ടിക്കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ ലംഘനത്തെക്കുറിച്ചാണ് കേസെന്നും അത് ഉപഭോക്തൃ കോടതിയല്ല മറിച്ച് ഒരു സിവിൽ കോടതിയാണ് പ്രസ്തുത വിഷയം പരിഗണിക്കേണ്ടത് എന്നും തങ്ങൾ സേവനത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും പറഞ്ഞു. കൂടാതെ കളമശ്ശേരി പോലീസ് ക്രൈം നമ്പർ 11/19/2016 എന്ന നമ്പറിൽ കമ്പനിക്കെതിരെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് കരുവേലിമറ്റം ചിറ്റ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടിയെന്നും കമ്പനി മാനേജിംഗ് ഡയറക്ടറെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയും കമ്പനി രേഖകൾ, ഫയലുകൾ എന്നിവ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നും അതുകൊണ്ട് പോലീസിൽ നിന്നും പ്രസക്തമായ രേഖകൾ ലഭിക്കാതെ പരാതിക്കാരൻ അടച്ച തുകയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ കഴിയില്ല എന്നും അവർ കോടതിയെ ബോധിപ്പിച്ചു. തുടർന്ന് പരാതിക്കാരൻ രേഖാമൂലം തന്റെ വാദങ്ങൾ കോടതിയിൽ നിരത്തി 5 ലക്ഷം രൂപ വിലയുള്ള ചിട്ടി നമ്പർ 80/2014 താൻ ചേർന്നുവെന്നും പ്രതിമാസം 10,000 രൂപ വീതം 50 ഗഡുക്കളായാണ് അടക്കേണ്ടിയിരുന്നത് എന്നും പരാതിക്കാരൻ കോടതിയിൽ ബോധിപ്പിച്ചു. അതിന് ചിട്ടിക്കമ്പനി പരാതിക്കാരന് നൽകിയ പാസ്ബുക്ക് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അത് തെളിയിക്കുന്നത് 21 ഗഡുക്കൾ അടച്ചുവെന്നും 22ാം ഗഡുവിന്റെ ഭാഗവും ഉൾപ്പെടെ 215,100 രൂപ പരാതിക്കാരൻ അടച്ചതായും ചിട്ടി 2018 ഡിസംബർ 13 അവസാനിക്കുന്നതായും കാണുന്നുണ്ടെന്നും കോടതി വിലയിരുത്തി. എന്നാൽ 2016 ഓഗസ്റ്റ് 17 ശേഷം എതിർകക്ഷിയായ ചിട്ടിക്കമ്പനി മുൻകൂട്ടി അറിയിപ്പുകളോ വ്യക്തമായ വിശദീകരണങ്ങളോ ഇല്ലാതെ ഏകപക്ഷീയമായി ചിട്ടി നിർത്തിവെക്കുകയും ഗഡുക്കൾ പിരിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു. പരാതിക്കാരനിൽ നിന്നും 215,100 രൂപ കൈപ്പറ്റിയിട്ടും അവർ ചിട്ടി തുടരുകയോ തുക തിരികെ നൽകുകയോ ചെയ്തിട്ടില്ല. ഇത്തരം നടപടികൾ സേവനത്തിലെ വീഴ്ചയും അനുചിത വ്യാപാര രീതിയുമാണെന്ന് പരാതിക്കാരൻ ശക്തമായി വാദിച്ചു. ചിട്ടിവരിക്കാരൻ ഒരു ഉപഭോക്താവാണെന്നും ചിട്ടിക്കമ്പനി നൽകുന്ന സേവനങ്ങൾ സേവനം എന്ന നിർവചനത്തിൽ വരുമെന്നും സിവിൽ പരിഹാരമാർഗങ്ങൾ ലഭ്യമാണെന്നത് ഉപഭോക്തൃ കോടതിയുടെ അധികാരത്തെ തടയുന്നതല്ലെന്നും പരാതിക്കാരൻ വാദിച്ചു. ക്രിമിനൽ കേസുകളെക്കുറിച്ചും രേഖകൾ പോലീസ് പിടിച്ചെടുത്തു എന്ന് എതിർകക്ഷിയായ കമ്പനി പറഞ്ഞെങ്കിലും അതിനെ പിന്തുണയ്ക്കുന്ന രേഖകളൊന്നും കോടതിയിൽ ഹാജരാക്കിയുമില്ല. തർക്കം കരാർ ലംഘനത്തിൽ നിന്നുള്ളതാണെന്നും പരാതിക്കാരൻ സിവിൽ കോടതിയിലാണ് പരാതി ബോധിപ്പിക്കേണ്ടത് എന്ന വാദവും കോടതി തള്ളിക്കളഞ്ഞു.
ക്രിമിനൽ നടപടികൾ

0: ഉണ്ടെങ്കിൽ പോലും അത് പരാതിക്കാരന് തുക തിരികെ ലഭിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. അറിയിപ്പുകൾ ഇല്ലാതെ ചിട്ടി നിർത്തിവെച്ചതും കണക്കുകൾ വ്യക്തമാക്കാതെയും തുക തിരികെ നൽകാത്തതും സേവനത്തിലെ വീഴ്ചയാണെന്നും തുക കൈപ്പറ്റിയ കമ്പനിക്ക് പ്രാഥമിക ബാധ്യതയുണ്ടെന്നും അതിനാൽ കമ്പനിയുടെ ഭാഗത്ത് സേവനത്തിൽ വീഴ്ച ഉണ്ടെന്നും കോടതി കണ്ടെത്തി. എതിർകക്ഷി നടത്തിയ ചിട്ടിയിൽ പരാതിക്കാരൻ ചേരുകയും കമ്പനി നൽകിയ സേവനങ്ങൾക്കായി ഗഡുക്കൾ അടയ്ക്കുകയും പരാതിക്കാരൻ ചെയ്തിട്ടുണ്ട്. ചിട്ടി നടത്തുക, വരിക്കാരുടെ കണക്കുകൾ സൂക്ഷിക്കുക, ഗഡുക്കൾ പിരിക്കുക, അർഹമായ തുക വിതരണം ചെയ്യുക എന്നിവയെല്ലാം കമ്പനി വരിക്കാർക്ക് നൽകുന്ന സേവനങ്ങളാണ്. അതിനാൽ പരാതിക്കാരൻ ഉപഭോക്താവും എതിർകക്ഷിയായ ചിട്ടിക്കമ്പനി സേവനദാതാക്കളുമാണെന്ന് കോടതി വിലയിരുത്തി. കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിഗണിച്ച എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതി പരാതി ഭാഗികമായി അനുവദിച്ചു. എതിർകക്ഷിയായ കരിവേലിമറ്റം ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 215,100 രൂപ 2018 ഡിസംബർ 13 മുതൽ 9% പലിശ സഹിതം പരാതിക്കാരന് തിരികെ നൽകണമെന്നും സേവനത്തിലെ വീഴ്ച മൂലം മാനസിക വിഷമങ്ങൾക്ക് നഷ്ടപരിഹാരമായി 50,000 രൂപയും നൽകണമെന്നും കോടതി പറഞ്ഞു. കേസ് നടത്തിപ്പിന് ചെലവുകൾക്ക് 10,000 രൂപ കൂടി പരാതിക്കാരന് ഉത്തരവ് ലഭിച്ച 45 ദിവസത്തിനകം നൽകണമെന്ന് ഡി ബി ബിനു അധ്യക്ഷനായ എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതി ഉത്തരവിട്ടു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
3: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈ ജി തന്നെ പോവാം.
2: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
5: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
6: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
6: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗാനരചയിതാവ് അനു എലിസബത്ത് ജോസ്.
8: എന്നെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് പറഞ്ഞാലിപ്പം എന്നെ അറിയുന്നതിന്റെ കാരണം തന്നെ ഞാൻ ബാക്കിയുള്ള പാട്ടെഴുത്തുകാരെക്കാട്ടിലും നന്നായതുകൊണ്ട് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്റെ ഒരു ഭാഗ്യം തട്ടത്തിന്മാരെത്ത ആ പാട്ട് ഒരുപാട് ആൾക്കാരിലോട്ട് എത്തുകയും അങ്ങനെയാണ് ആൾക്കാർക്ക് എന്നെ കുറച്ചുപേർക്കെങ്കിലും അറിയാൻ പറ്റിയത്. പക്ഷെ വേറെ ഒരുപാട് നല്ല പാട്ടുകൾ എഴുതി എനിക്ക് ഉറപ്പാണ്. ഇപ്പം തുടക്കത്തിലൊക്കെ എനിക്കും ഒരു നോർമൽ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എനിക്കും മലയാളത്തിലുള്ള പാട്ട് പെൺ പാട്ടെഴുത്തുകാരെ കുറിച്ച് എനിക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ എഴുതാൻ തുടങ്ങി കുറച്ചെല്ലാം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആൾക്കാരുണ്ട്. നമ്മൾക്ക് ദോമ്പീത്തിന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മള് ഫേമസ് ആയിട്ടുള്ള പാട്ടുകളുള്ള ആൾക്കാർക്ക് റീച്ച് കിട്ടിയിട്ടുള്ള പാട്ടുള്ള അങ്ങനെ ഒരു ഫെയിം വെച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഓരോരുത്തരെയും നമ്മള് മനസ്സിലാക്കാൻ കൂടുതൽ നമുക്ക് വർക്ക് നോട്ടിസ്റ്റ് ആയിട്ടുള്ള വർക്ക്. പക്ഷെ നോട്ടിസ്റ്റ് ആവുന്നതും പാട്ടിന്റെ നിലവാരത്തിനെ പറ്റിയൊന്നും എനിക്ക് അതിന് തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ചില പാട്ടുകള് അത്ര നോർമൽ ആയിട്ടുള്ള മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞ പാട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര കാവ്യാത്മകമായ വരികളൊന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികളാണ്. പക്ഷെ ആ പാട്ട് ഭംഗിയുള്ള ഒരു പാട്ടായതുകൊണ്ടും അതിനൊരു മാജിക് ഉണ്ടായിരുന്നതുകൊണ്ടും എന്റെ പാട്ടും എന്റെ വരികൾ ബേസിക്കലി ശ്രദ്ധിക്കപ്പെട്ടു. അതല്ലാതെ ഒരുപാട് നമ്മൾ പോയെന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ല കാവ്യരചനകളൊക്കെ ഉള്ള ഒരുപാട് എഴുത്തുകാർ ഉണ്ട് മലയാളത്തിലെ പെണ്ണുങ്ങളായിട്ടും. ഈ തന്നെ ചില പാട്ടുകൾ ക്ലിക്ക് ആകുമ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും കൂടെ കുറച്ചൊരു വിസിബിലിറ്റി കിട്ടും. അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ.

0: പാട്ടോർമയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് ഗാനരചയിതാവ് അനു എലിസബത്ത് ജോസ്.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറിമസാലകൾ.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
5: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
5: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: ടിഎൻസി അപ്ലൈ.
1: ആരോഗ്യക്കുറിപ്പുകൾ.
6: ഒരുപാട് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ കണ്ണിന്റെ റെറ്റീന, അത് ഞരമ്പിന്റെ ആ ഒരു റീജിയൻ, അവിടെ ഒരുപാട് ഡീജനറേഷൻ നടക്കും. ബിക്കോസ് ബ്ലൂ ലൈറ്റ് അത് ഡയറക്ട്ലി റെറ്റീനയിലോട്ടാണല്ലോ നമ്മൾ ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് റെറ്റീനയിൽ ഡീജനറേഷനും നടക്കും. അപ്പം നമ്മളിപ്പോ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും സ്ക്രീൻ ടൈം കുറയ്ക്കുക. ടെക്നോളജി വന്നത് കോവിഡ് ടൈമിനാണ്. അതൊരു ബ്ലൂ ഫിൽറ്റർ ലെൻസ് എന്ന് പറയും. അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ ലൈറ്റ് കട്ട് ഓഫ് ചെയ്യും ആ ഗ്ലാസ് വെക്കുമ്പോൾ. പോരാത്തതിന് നമ്മളിപ്പം മറ്റേ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് അല്ലെങ്കിൽ ല്യൂബ്രിക്കൻസും കൊടുക്കും കൂടെ. കണ്ണിൻ്റെ ആ മോയ്സ്ചറൈസേഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോപ്സും അതിൻ്റെ ഒപ്പം സപ്ലിമെൻ്റ് ചെയ്യാൻ കൊടുക്കും. ഇടയ്ക്ക് നമ്മളൊരു ഒരു 3 times ഒരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഡ്രോപ്സ് കൊടുക്കുന്നത്. അത് ലോങ് ടേം യൂസേജിലും ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവത്തില്ല. ഭയങ്കര ബെനിഫിഷ്യലാണ് ഡ്രോപ്സും ബ്ലൂ ഫിൽറ്റർ ലെൻസും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ. ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ഭയങ്കര ദോഷമാണ് കണ്ണിന്, എസ്പെഷ്യലി കണ്ണിൻ്റെ റെറ്റിനയ്ക്ക്. ഐ ടി കമ്പ്യൂട്ടർ യൂസേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. ഫോൺ നോക്കുമ്പം ഫോണിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. ഇപ്പോൾ ഫോണിൽ കുറേ മറ്റേ ഐ ഷീൽഡ് പ്രൊട്ടക്ഷനും സെറ്റിംഗ്സ് ഉണ്ട്. മാക്സിമം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ലൈറ്റ് ഇൻറ്റൻസിറ്റിയും കുറയ്ക്കുക. പിന്നെ മെയിനായിട്ട് ഫോൺ പലവർക്കും രാത്രി ഫോൺ റൂമിൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫോണിന് സ്ക്രോൾ ചെയ്യുന്നൊരു ശീലമുണ്ട്, അല്ലെങ്കിൽ ഫോൺ നോക്കുന്നൊരു ശീലമുണ്ട്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഓഫ് ചെയ്യുമ്പം ഫോണിന്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി അത്രയും ബ്രൈറ്റ് ആവും. ഇപ്പം എപ്പോഴും ഞാൻ പറയുന്നത് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഫോണിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഓണായി കിടക്കണം. പിന്നെ അധികം നേരം സ്ക്രീൻ ടൈം ഉള്ളപ്പോഴും നമ്മളൊരു 20-20-20 റൂൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ 20 minutes സ്ക്രീൻ ടൈം ഉള്ളപ്പോൾ 20 seconds ബ്രേക്ക് എടുക്കുക, ആൻഡ് 20-foot ഡിസ്റ്റൻസ്, അത്രയും ദൂരം നമ്മൾ കണ്ണ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇപ്പം നമ്മുടെ ഐ ടി ഫീൽഡിലൊക്കെ ആൾക്കാരോട് നമുക്കിപ്പം സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനും പറയാം.

0: പറ്റില്ല. അപ്പൊ ഞാൻ പറയണത് 20 മിനിറ്റ്സ് സ്ക്രീൻ ടൈം ഉള്ളപ്പം കോൺഷ്യസ്ലി അത് ആൾക്കാർ 20 സെക്കൻഡ്സ് ബ്രേക്ക് എടുത്തിട്ട് ഫോണും നോക്കാൻ പാടില്ല, ദൂരോട്ട് നോക്കണം, ദാറ്റ് ഈസ് 20 ഫുട് ഡിസ്റ്റൻസിലോട്ട് നോക്കണം.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ റീന എം ആൻഡോ.

0: കോട്ടയം കഞ്ഞിക്കുഴി ഗവൺമെന്റ് ഐടിയിൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും, ഒറിജിനൽ ടി സി, ആധാർ കാർഡിൻ്റെ പകർപ്പ്, നിശ്ചിത ഫീസ് എന്നിവ സഹിതം നേരിട്ട് എത്തേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 98 95 90 43 50, 98 95 90 43 50.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: തങ്കമേ, ശരിക്കും എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ?
3: ഒട്ടുമില്ല. ശരിക്കും നിങ്ങൾക്ക് എത്ര തല്ല് ദിവസവും കിട്ടേണ്ടതാ മനുഷ്യ? കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ.
2: അതല്ല, സമൂഹം എന്നെ അംഗീകരിക്കുന്നില്ല.
3: അങ്ങനെ പറയരുത്. ദുഷ്ടൻ, തീറ്റപ്രാന്തൻ, അസൂയാലു, എത്ര എത്ര മേഖലകളിലായി അംഗീകാരം.
2: ആ അധിക്ഷേപം. ഈ ഒരു ചെറിയ പ്രദേശത്തെ ചാൾസ് ഡാർവിനാണ് ഞാൻ.
3: അതിനെ അധ്വാനം വേണം, അർപ്പണ മനോഭാവം വേണം,
2: രണ്ടുമുണ്ട്. കുറച്ച് കൂടുതലാണോന്നൊരു സംശയമുണ്ട്.
3: മൂങ്ങിയെ തിന്നോ.
2: അയ്യേ,
3: പരുന്ത്.
2: അയ്യേ,
3: ആർമടില്ലോ?
2: എന്തിടില്ലോ? നഹി നഹി, ഒരിക്കലും നഹി.
3: എങ്കി കേട്ടോ, ഡാർവിനെ ഇതുപോലെ ആരും ഭക്ഷിക്കാത്ത മൃഗങ്ങളെ തിന്നുമായിരുന്നു അത്രേ.
2: എന്തിന്?
3: പഠനാനുഭവത്തിന്.
2: ഓ,
3: അറിയാലോ ഇന്നത്തെ നവീന ജന്തുശാസ്ത്രത്തിന്റെ തുടക്കം ആരാ?
2: ഡാർവിൻ.
3: ലോകത്തെ ജീവവർഗങ്ങളിലെ 250 ലേറെ ഇനങ്ങൾക്ക് ശാസ്ത്രനാമം ലഭിക്കാൻ ഇടയായത് ആര് കാരണവാ?
2: ഡാർവിൻ, ചാൾസ് ഡാർവിൻ.
3: നാണമില്ലല്ലോ മനുഷ്യ, ഇന്നാട്ടിലെ ചാൾസ് ഡാർവിൻ നിങ്ങളാന്ന് പറയാനായിട്ട് നാണം വേണം.
2: നാണമൊന്നുമില്ല, ഞാനും അതുപോലൊക്കെ തന്നെ.
3: ഓ, ഓലക്കെ ഓലക്ക.
2: ഞാനും ജീവികളെ ഭക്ഷിക്കാറുണ്ട്. കോഴി, ആട്, പൊത്ത്, മുയല്.
3: ആർത്തിയുണ്ട്, അല്ലാതെ കണ്ടുപിടുത്തത്തിനൊന്നും അല്ലല്ലോ.
2: ആടിന്റെ ശാസ്ത്രീയ ഭക്ഷ്യനാമമായ മട്ടൺ ചാപ്സ്. അത് ഞാൻ ഇട്ടാ.
3: പോയി വേറെ എല്ലാവരോടും പറ കേട്ടോ, ഒരു കണ്ടുപിടുത്തവും നടത്താതെ. ഓ, ഡാർവിൻ പോലും, ഡാർവിൻ. ഓ,
2: അങ്ങനെ കണ്ടുപിടിച്ചില്ല എന്നൊന്നും പറയരുത്.
3: എന്നാ പറ, എന്നാ കണ്ടുപിടിച്ചു?
2: കുഞ്ഞാപ്പുന്റെ വീട്ടിലേക്കുള്ള കുറുക്കു വഴി. അത് കണ്ടുപിടിച്ചത് ഞാനാ.
3: കുറുക്കു വഴിയല്ല, കുറുക്കന്റെ വഴി.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
0: കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐയിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്ന അവസാന തീയതി നാളെയാണ്. വിളിക്കുന്ന നമ്പർ 04 8 6 8 27 22 16, 04 8 6 8 27 22 16. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ഇനങ്ങളുമായി എഫ് എം ഡയറി തുടരും 7:35. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 38 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര

മന്ത്രാലയത്തിലെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാ ഹി സേവയെ ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാൻ

0: മുതൽ 4 ദിവസങ്ങളിലായി അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹ്യ ദേശീയ പ്രാധാന്യവുമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ന് ഗുവാഹത്തിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ കരുത്താണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്പദ് വ്യവസ്ഥയെ വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക വിവരങ്ങളും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വൈദ്യുതി ഉൽപാദനം 9% വർദ്ധിച്ചു. വാഹനം, സ്റ്റീൽ, സിമന്റ് എന്നിവയുടെ ഉപഭോഗത്തിൽ വലിയ വർധനവുണ്ടായി. സ്മാർട്ട്ഫോൺ കയറ്റുമതി 2.5 ലക്ഷം കോടി രൂപ കവിഞ്ഞപ്പോൾ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2 ലക്ഷം കോടി രൂപയിലെത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ദുനിയാ ഭാരത് കോ ഫ്രജൈൽ ഫൈവ് ബതാ രഹി തീ, ആജ് ദുനിയാ ഭാരത് കോ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ ഇക്കോണമി ബന്നതേ ഹുയേ ദേഖ് രഹി. 7.8% ക്വാർട്ടർലി ഗ്രോത്ത് നേ ദേശ് കാ ജോഷ് ബഢായാ ഹൈ. ഓർ ഇസി ബീച്ച് ജപ്പാനീസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നേ ഭാരത് കി റേറ്റിംഗ് അപ്ഗ്രേഡ് കർ ദി.
0: മുൻ തലമുറകളേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാനും ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള ആഗോള കൺസൾട്ടിംഗ്, അക്കൌണ്ടിംഗ്, ഫിനാൻഷ്യൽ, ലീഗൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യൻ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്നലെ വൈകിട്ട് ഡൽഹി മെട്രോയിലാണ് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി യാത്ര ചെയ്തത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാകും. തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ബിജെപിയുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള നിലവിലെ രാജ്യസഭാംഗമായ ദിനേശ് ശർമ്മ മുൻപ് സംസ്ഥാന ഉപമുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെ റിയാദിലെത്തി. സൌദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും ബിസിനസ് സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. രാജസ്ഥാനിലെ ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് PG പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നവർക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 കേന്ദ്രങ്ങളിലായി സുതാര്യവും സുരക്ഷിതവുമായ രീതിയിലാണ് പരീക്ഷ നടപ്പാക്കിയതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 30-ന് വൈദ്യുത തടസ്സം കാരണം ഇവിടെ പരീക്ഷ എഴുതിയ 2445 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ പുനഃപരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഇന്ന് മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നു. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീമിലൂടെ നിരവധി യുവ സംരംഭകർ ഇതിനകം വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കണ്ണൂർ മേലൂർ സ്വദേശികളായ നീരജ് റാമും ഭാര്യ രജനിയും പി എം എഫ് എം ഇ പദ്ധതിയിലൂടെ 40 ലക്ഷം രൂപ വായ്പയെടുത്താണ് സുസ്ഥിര ആഗ്രോടെക് എന്ന പേരിലുള്ള സ്ഥാപനം വെള്ളച്ചാലിൽ ആരംഭിച്ചത്. ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ആരംഭിക്കാനുള്ള ആഗ്രഹം കോവിഡ് കാലത്താണ് ഇവരുടെ മനസ്സിലുദിച്ചത്. ഇന്ന് മികച്ച സംരംഭമാക്കി മാറ്റിയെടുക്കാനായെന്ന്

0: രജനി പറയുന്നു.
1: സെക്കൻഡ് കൊറോണ വന്ന സമയത്തായിരുന്നു എനിക്ക് മനസ്സിലൊരാശയം വന്നത്. കാരണം ഞങ്ങൾക്കൊരു ചെറിയ മോനുണ്ട്. ആ മോന് ഞാൻ മില്ലറ്റ്സ് വെച്ചിട്ട് പലതരം സ്നാക്സ്, ലഡൂസ് ഇങ്ങനത്തെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കിത് ഒരു ബിസിനസ് ആയിട്ട് ചെയ്തുകൂടാ എന്നൊരാശയം അപ്പോഴാണ് നമുക്ക് ഉദിച്ചത്.
2: തെരുവുനായ സംരക്ഷണത്തിൽ അമേരിക്കൻ മാതൃക അവലംബിക്കാൻ ശ്രമിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്. മേയർ കെയേഴ്സ് എന്ന പരിപാടിയിൽ തന്റെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ നിർമ്മാർജ്ജനത്തിലെ മികച്ച മാതൃകകൾ ഇവിടുത്തെ സാഹചര്യത്തിൽ എങ്ങനെ നടപ്പാക്കുമെന്നത് പരിഗണിക്കുമെന്നും മേയർ പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ ഒരു യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. സ്വച്ഛതാ ഹി സേവ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഒരു ഭാരതത്തിനുമായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർലാലും ജലശക്തി മന്ത്രി സി ആർ പാട്ടീലും മുതിർന്ന ഉദ്യോഗസ്ഥരും അന്തർമന്ത്രാലയ വെർച്വൽ യോഗം ചേർന്നു. ഈ വർഷത്തെ പ്രചാരണ പരിപാടി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ ആചരിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് കീഴടക്കി ഇന്ത്യയ്ക്ക് മിന്നുന്ന വിജയം. ദുബായിൽ നടന്ന ഏകപക്ഷീയമായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ 56 റൺ വിജയലക്ഷ്യം 8.4 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർമൻപ്രീത് കൌറിന്റെ 150-ാം 2020 മത്സരമായിരുന്നു ഇത്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന ആദ്യ ക്യാപ്റ്റനായി ഹർമൻപ്രീത് മാറി. ഇന്ത്യൻ സ്പിന്നർമാരായ ശ്രീചരണി, പ്രേമാറാവത്ത് എന്നിവർ 3 വിക്കറ്റ് വീതവും ദീപ്തി ശർമ്മ 2 വിക്കറ്റും വീഴ്ത്തി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. ഫൈനൽ പോരാട്ടത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ 4 വിക്കറ്റിനാണ് തൃശൂർ ടൈറ്റൻസിന്റെ ജയം. കാലിക്കറ്റ് ഉയർത്തിയ 168 റൺ വിജയലക്ഷ്യം 3 പന്തുകൾ ബാക്കി നിൽക്കെ തൃശൂർ മറികടന്നു. അഹമ്മദ് ഇമ്രാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ആലപ്പി റിപ്പിൾസിന്റെ മുഹമ്മദ് അസറുദ്ദീൻ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വിമാന സർവീസ് മുടങ്ങിയ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിന്റേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ദേശീയ തലസ്ഥാനത്ത് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഐഐടി മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാ ഹി സേവയെ ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത ഇന്ത്യ. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35.

0: സമകാലികം.
1: പ്രൊഫഷണലുകൾ ജോലി ചെയ്യുന്നതിനിടയിൽ ആക്രമിക്കപ്പെടുക എന്നത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. ഡോക്ടർമാരാകട്ടെ, വക്കീലന്മാരാകട്ടെ, മറ്റേതെങ്കിലും പ്രൊഫഷണലുകൾ ആകട്ടെ, ഹിതകരമല്ലാത്തത് സംഭവിക്കുമ്പോൾ അവരെ ആക്രമിക്കും.

0: ഉപയോഗിക്കുക എന്നത് അനാരോഗ്യകരമായ പ്രവണതയാണ്. ചികിത്സാ പിഴവില്ലാതെയും ഡോക്ടർമാരും ആശുപത്രികളും പലപ്പോഴും ആക്രമിക്കപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി കുട്ടികൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതെ വന്നാൽ അധ്യാപകരെ കയ്യേറ്റം ചെയ്യാം എന്ന വിധത്തിൽ സമൂഹം മാറുന്നു. ക്രമസമാധാന പരിപാലനത്തിലും നീതി നിർവഹണ സംവിധാനത്തിലും പ്രവർത്തിക്കുന്നവർക്ക് യഥാവിധി അതിന് കഴിയാത്ത സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? സമകാലികം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഇതൊരു കുറ്റകൃത്യമാണെന്ന അവബോധം സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി:
1: ഈ ആക്രമണത്തിന് മുതിരുന്നവർ ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒരു വ്യക്തി ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങനെയാകാം. ഏതൊരു വ്യക്തിയും അതിപ്പോ ഈ പ്രൊഫഷണൽ അടക്കം ഇങ്ങനെ ആയി എപ്പോ വേണമെങ്കിലും മാറാം. ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ പെരുമാറുന്നവർ, അതായത് ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങൾ, ഇതൊരു കുറ്റകൃത്യം തന്നെയാണ്, ആ കുറ്റകൃത്യത്തിലേക്ക് മാറുന്നവർ എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നവർ അവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായൊരു ബോധ്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവരെ ആക്രമിച്ചാൽ തങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷാവിധികളെ പറ്റിയോ അല്ലെങ്കിൽ ശിക്ഷ നടപടികളെ പറ്റിയോ ഒന്നും വ്യക്തമായ ധാരണയില്ലാത്തവരാണ്. ഇപ്പൊ ജഡ്ജി ആക്രമിച്ചു, വിധി പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജി ആക്രമിക്കപ്പെട്ടു. ആ ജഡ്ജി ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുരുതരമായ ഭവിഷ്യത്ത്, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചു, ആ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് ഇവർക്ക് അറിയില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിൽ ഏറ്റവും ഭീകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സമൂഹത്തിനിടയിൽ കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടമായി വരുമ്പോഴാണ്, വ്യക്തി എന്ന അവസ്ഥയിൽ നിന്ന് കൂട്ടമായി മാറുമ്പോഴാണ് ഇത്തരം ഒരു പ്രവണതകൾ കൂടുതലായി ഉണ്ടാകുന്നത്. അതെല്ലാം തങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് എന്ന ധാരണ ഇവർക്കിടയിൽ ഉണ്ടാകുന്നുള്ളൂ. ഇതിനൊക്കെ ഏറ്റവും ഉപോത്ബലമായി നിൽക്കുന്ന ഒരു വസ്തുത എന്താ വെച്ചാൽ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഭയം എന്ന് പറയുന്നത് അപ്രത്യക്ഷമാകുന്നുള്ളൂ. അത് ശക്തമായ നിയമ സംവിധാനം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ തൂഫാൻ പോലീസുകാരും ചെന്ന് കഴിയുമ്പോ ചില ആൾക്കാര് പോലീസുകാരെ പോലും ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ പരിശോധനകൾക്കും അവരെ പിടികൂടുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ചെല്ലുമ്പോ അവര് പോലും ആക്രമണത്തിന് വിധേയമാകുന്നു എന്നുള്ള പോലീസുകാർ പോലും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലുമുള്ള ഭയമില്ല എന്നുള്ളത് ഒരവസ്ഥയുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ ഭയമില്ലാതെ ആകുന്നു എന്ന് പറഞ്ഞാൽ തക്കതായ ശിക്ഷയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ തക്കതായ ശിക്ഷയും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഇത്തരം ഒരാക്രമണങ്ങൾക്ക് മുതിരുന്നവർക്ക് പ്രചോദനമാകുന്നത് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ശക്തമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഇത്തരം പ്രവണതകളിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.
0: ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്നത് ആവശ്യമാണ്. അഡ്വക്കേറ്റ് എസ് രാജീവ്:
2: വളരെ അധികം ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഏത് പ്രൊഫഷനും അതിൻ്റെതായുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. ഇപ്പൊ നമ്മള് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ കമ്പനിയിൽ കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിനൊക്കെ ഓരോന്നും കമ്പനി ലോയലും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോലെയുള്ള അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷനും തന്നില്ലെങ്കിൽ നിയമം നടപ്പാക്കുന്നത്, നിയമം സാധാരണഗതിയിൽ നന്നായിട്ട് മൂവ് ചെയ്യണത് നടക്കൂല. നമ്മൾ പേടിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. പർട്ടിക്കുലർലി ഒരു ലോയറിന് ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനകത്ത് ഗവൺമെന്റ്, നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഒരു ഗവൺമെന്റുമായിട്ട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളതുണ്ട്, അതിന് പ്രൊട്ടക്ഷൻ ആക്ട് വേണം. പക്ഷെ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ പ്രൊട്ടക്ഷൻ ആക്ട് ഇപ്പോൾ ഒരാളെ അടിച്ചാലോ അല്ലെങ്കിൽ ഇടിച്ചാലോ, നിങ്ങൾ കണ്ടില്ലേ സുപ്രീം കോടതിയിൽ ജഡ്ജിന്റെ നേരെ ഷൂ വലിച്ചെറിഞ്ഞു അല്ലെ? ഇതെല്ലാം പ്രൊഫഷണൽ ഹസാർഡ്നെസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള പ്രൊട്ടക്ഷൻ, ശരിയായിട്ടുള്ള എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എൻവയറമെന്റിൽ നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ വേണം. അവർക്ക് മനസ്സിലാവണം ഇങ്ങനെയുള്ള ആളുകളെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ വക്കീലന്മാർ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നതാണ്, വാദികൾക്ക് വേണ്ടി വാദിക്കുന്നതാണ്, എല്ലാവർക്കും വേണ്ടി സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എനിക്കെതിരെ ഒരാൾ പറഞ്ഞു ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ആയിട്ട് അത് നടപ്പാക്കാൻ പറ്റില്ല. കോടതികൾ ചെയ്യണതും നമ്മളുടെ കൂടി വാദവും എല്ലാം കേട്ടിട്ടാണ് ചെയ്യണത്. അതൊന്നും നടക്കാണ്ട് പോകണമെങ്കിൽ, അതായത് ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് കേക്കിലെന്നാണ് അതിന്റെ അർത്ഥമുള്ളത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് വേണ്ടത് ഗവൺമെന്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് കൊണ്ടുവരണം. വെറുതെ ഒരു നിയമം ഉണ്ടാക്കി ഞങ്ങൾ അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മെഷീനറി കൂടി ഉണ്ടാവണം.
0: സമൂഹത്തിന്റെ ധാർമ്മിക ബോധത്തിലുണ്ടായ കുറവും ഇത്തരം അക്രമങ്ങൾക്ക് കാരണമാണ്. അധ്യാപക സംഘടനാ പ്രതിനിധി പി കെ അരവിന്ദൻ.
3: ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സേവനം ലഭ്യമാകണം എന്ന് വിചാരിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ചെറിയ പിഴവ് സംഭവിക്കുമ്പോൾ വലിയ രോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടം മാറുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ മേഖലകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ

0: മേഖലകളിൽ. അതോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞിരുന്നതുപോലെ കോർട്ടുകളിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രചരണങ്ങളിൽ വരുന്ന പ്രതികൂല മനോഭാവവും അതുപോലെ തന്നെ ആളുകളുടെ വൈകാരികമായ ഏറ്റക്കുറച്ചിൽ, ആരോഗ്യം, കുട്ടികളുടെ ഭാവി, ഇവയിലുള്ള ആകാംക്ഷ, അവരുമായിട്ടുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി വരികയാണ്. അതോടൊപ്പം സിസ്റ്റത്തിനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അഴിമതി, ക്രമക്കേട്, ഇതൊക്കെ ഇതിന്റെ ഫലമായിട്ട് പൊതുവായി സ്ഥാപനങ്ങളോടും പ്രൊഫഷണലുകളോടും ഉള്ള പൊതുജനങ്ങളുടെ ഒരു വിശ്വാസക്കുറവ് വരെ ഈ അക്രമങ്ങൾക്ക് കാരണമായി മാറുകയാണ്. സത്യത്തിൽ നിരപരാധികളായ ആളുകൾ അക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം മാനേജ്മെന്റിന്റെ പ്രയാസങ്ങൾ കൂടി കൊണ്ടെത്തുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയിലെ പരിമിതികളെ കുറിച്ചോ ഞങ്ങൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ കുറിച്ചോ നമ്മൾ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചോ ഒന്നും ബോധ്യമില്ലാതെ ഒരു കുട്ടിയെപ്പോലും കൃത്യമായി ശാസിക്കാൻ സാധിക്കാതെ, അത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ശിക്ഷണ നടപടികൾ ഉണ്ടായാൽ തന്നെ അത് അധ്യാപകരെ കൂട്ടമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ശാസന പാടില്ല, അവര് വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, എല്ലാ ഭാഗത്തുനിന്നും അല്ല, എന്നാൽ പുതിയ ഒരു തലമുറയിൽ നിന്ന് അത് വലിയ കുറ്റമായി കണ്ടുകൊണ്ട് അവർ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ കുട്ടികളാൽ തന്നെ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ലഹരിക്കെതിരായിട്ട് തൂഫാൻ കേരളത്തിൽ വളരെ ശക്തമായ ഒരു പോരാട്ടമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ, അതിനെല്ലാം അതിന്റെ തൊട്ടു മുമ്പുള്ള ഘട്ടങ്ങളിൽ, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള നടപടികളൊക്കെ അധ്യാപകർ എടുത്തിട്ടുള്ള വിദ്യാലയങ്ങളിൽ അധ്യാപകൻ ആക്രമിക്കപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, ഒറ്റപ്പെടുത്തുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടായിട്ടു, വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടു. അപ്പോ മൊത്തത്തിൽ തന്നെ ഈ രീതിയിൽ പ്രൊഫഷണലുകൾ, ഡോക്ടർമാരായാലും അധ്യാപകരായാലും വക്കീലന്മാരായാലും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം വല്ലാത്ത അരക്ഷിതാവസ്ഥയായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്യാപകർ ഈ സ്കൂളിൽ ഒരു തരത്തിലുള്ള സംരക്ഷണവും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിയമത്തിന്റെ പരിരക്ഷ മുഴുവൻ വേറൊരു തരത്തിലാണ്. അധ്യാപകനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു പൊതുസമൂഹം ഉണ്ടായി വരുന്നു. അതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റ് വരെ ജനങ്ങളുമായി ഏറ്റുമുട്ടേണ്ടുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റുമുട്ടേണ്ടുന്ന ഒരു വിഭാഗമാണ് സിവിൽ സർവീസ് രംഗം എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയമായ പ്രചരണങ്ങൾ പോകുന്നു. ഇതൊക്കെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ആളുകളാണ് എന്ന് തോന്നിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പൊതുസമൂഹത്തെ കൊണ്ടുപോകുന്നുണ്ട്.
1: ആശുപത്രി അക്രമങ്ങളെ പ്രതിരോധിക്കാൻ നടപടികളുണ്ടെങ്കിലും അതെത്രമാത്രം ഫലപ്രദമാണെന്നതും ചോദ്യമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എൻ മേനോൻ.
2: ഡോക്ടർ വന്ദനദാസിന്റെ ദാരുണമായ അന്ത്യം അതൊരു കൊലപാതകം തന്നെയായിരുന്നല്ലോ. അതിനുശേഷം കോടതിയും ഇടപെട്ട് നമ്മുടെ ആശുപത്രിക്രമ നിയമങ്ങൾ കുറച്ചും കൂടെ കർശനമാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ആശുപത്രിക്രമം നടത്തിയിട്ടുള്ള എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ അതിലൊരു വലിയ കുറവ് കാണുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അത് തിരുത്തേണ്ട സമയമായി. അതിനുവേണ്ടിയാണ് ഇപ്പോ കേസുകൾ ദ്രുതഗതിയിൽ നടത്താൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോർട്ടുകളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ജില്ലാതലത്തിൽ വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വേണം. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കൃത്യമായി നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ചില ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെ പെരുമാറ്റത്തിലുള്ള ചെറിയ കുറവുകൾ, അതുപോലെ രോഗവിവരങ്ങൾ കൃത്യമായിട്ട് രോഗിയുടെ ബന്ധുക്കളിലേക്കോ രോഗിയിലേക്കോ എത്തിക്കാനുള്ള ആശയവിനിമയത്തിലെ ഒരു പരാജയം, ഇതും അക്രമങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. അതിന് ഡോക്ടർമാര് കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പലതും തടയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്യാഹിത ചികിത്സയ്ക്ക് വരുന്ന രോഗിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കുന്നില്ല, അതുപോലെ ആശുപത്രിയിലെ സൗകര്യക്കുറവുകൾ, ആശുപത്രിയിൽ വേണ്ടത്ര സ്റ്റാഫില്ലായ്മ, ഇതെല്ലാം കുറച്ച് അക്രമങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. ആശുപത്രി അധികൃതരുടെയോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെയോ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയോ തെറ്റുകൾ കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നതെങ്കിൽ തന്നെ അത് അന്വേഷിച്ച് കൃത്യമായി കർശന നടപടിയെടുക്കാനും ശിക്ഷിക്കാനുമുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതുപോലെ മീഡിയകളുടെ ഒരു സ്വാധീനം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ഒരു ആശുപത്രി മരണം നടന്നു കഴിഞ്ഞാൽ അത് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആശുപത്രിയുടെ അനാസ്ഥ കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള റിപ്പോർട്ട്, ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് അറിയാതെയാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് സംഭവിക്കുന്നത്. ജനങ്ങൾ കൂടുതൽ അക്രമാസക്തരാകാനും അക്രമങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു വഴി തെളിക്കുന്ന ഒരു രീതിയാണ് ചില മീഡിയകളുടെ ഈ റിപ്പോർട്ടിങ്ങിൽ നിന്ന് സംഭവിക്കുന്നതെന്നും കൂടെ തോന്നുന്നുണ്ട് എനിക്ക്. സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, ജനങ്ങളിൽ കുറച്ചുകൂടെ അവബോധം ഉണർത്തുക, പിന്നെ ഈ കർശനമായ നിയമപാലനം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആശുപത്രിക്രമങ്ങൾ ഇനിയും തുടരാനാണ് സാധ്യത. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പോലീസിന്റെ കുറച്ച് വ്യക്തമായ ഇടപെടലുകൾ മൂലം ആശുപത്രിക്രമങ്ങൾ കുറഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. എന്തായാലും നമ്മുടെ കേരളം പോലെ

0: ഒരു പരിഷ്കൃത സമൂഹത്തിൽ അക്രമങ്ങൾ സ്വീകാര്യമല്ല. നിയമം ആരും കയ്യിലെടുക്കാൻ പാടില്ല. നിയമം പരിപാലനത്തിനായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് എന്റെ പ്രത്യാശ.
1: ഇത്തരം അക്രമങ്ങൾക്ക് മുതിരുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നത് പ്രധാന കാര്യമാണ്. സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ:
2: നമ്മുടെ നാട്ടിൽ അക്രമം വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പോലീസിന് പലപ്പോഴും ഈ അക്രമങ്ങൾ തടയാൻ പറ്റാറില്ല. അക്രമം നടന്ന ശേഷം, ഗുരുതരമായി പരിക്കുകൾ പറ്റിയ ശേഷം, നാശനഷ്ടങ്ങൾ ഉണ്ടായ ശേഷം കേസെടുത്ത് അന്വേഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു രീതി. ഇത് പലപ്പോഴും മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉതകുന്നതല്ല. സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളിൽ, പോലീസിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി കണ്ട് തടയുക എന്നുള്ളതാണ്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരെ, അഭിഭാഷകരെ, ജഡ്ജിമാരെ, അതുപോലെ തന്നെ സർക്കാരിന്റെയോ പൊതു ആവശ്യത്തിനായിട്ടോ ഇടപെടുന്ന ഉദ്യോഗസ്ഥരെയും പ്രൊഫഷണൽസിനെയും അവരുടെ പ്രൊഫഷണൽ ഡ്യൂട്ടി സമയത്ത് ആക്രമിക്കുന്നത് വലിയ തോതിൽ കൂടി വരികയാണ്. ആളുകളുടെ ക്രമ നശിക്കുന്നതും, നീതി സ്വാഭാവികമായിട്ട് കിട്ടേണ്ട ഒന്നല്ല, അത് പെട്ടെന്ന് കയ്യൂക്ക് കൊണ്ട് നേടേണ്ടതാണ് എന്ന തോന്നലുള്ളത് കൊണ്ടുമാണ് പലപ്പോഴും നേരിട്ട് ആക്രമിക്കാനും സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന പ്രതികരണങ്ങൾ, വൈകാരികമായിട്ട് വരുന്ന പ്രതികരണങ്ങൾ കായികമായിട്ടുള്ള ആക്രമത്തിലേക്കൊക്കെ മാറുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഇത് ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ പോയാൽ നീതി കിട്ടില്ല എന്ന തോന്നലുണ്ടാവുന്നു. രണ്ട്, വ്യക്തിഗതമായി നമുക്ക് വൈകാരികമായിട്ട് ഒരാളോട് ദേഷ്യം വന്നാൽ, ഒരു ഡോക്ടറുടെ ചികിത്സ പോരാ എന്ന് നമുക്ക് തോന്നിയാൽ, ഒരു അഭിഭാഷകന്റെ സർവീസ് പോരാ എന്ന് നമുക്ക് തോന്നിയാൽ, ഒരു ജഡ്ജി തെറ്റായി വിധി പറഞ്ഞാലൊക്കെ അപ്പോൾ തന്നെ അതിനോട് പ്രതികരിക്കുക, കയ്യേറ്റം ചെയ്യുക എന്ന തരത്തിൽ നമുക്ക് തോന്നലുണ്ടാവുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയുടെ ലക്ഷണമാണ്. ഇത് മനഃശാസ്ത്രപരമായിട്ടും സമീപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനും ശ്രമിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഇത്തരം പ്രൊഫഷണൽസിനെ അവരുടെ ജോലി സമയത്ത് ആക്രമിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഡോക്ടർമാരെയും കേരളത്തിലെ ആശുപത്രികളെയും പ്രത്യേകമായി സംരക്ഷിക്കുന്നതിന് നിയമം പാസാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രി തല്ലി തകർക്കുകയോ ഡോക്ടർമാരെ ആക്രമിക്കുകയോ ചെയ്താൽ വലിയ ഗുരുതരമായിട്ടുള്ള ശിക്ഷ ലഭിക്കും. അതേപോലെയുള്ള സംരക്ഷണം മറ്റ് പ്രൊഫഷനിലുള്ള ആളുകൾക്കും വാസ്തവത്തിൽ വേണ്ടതാണ്. എന്നാൽ ഇത് ദുരുപയോഗിക്കില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ ഇത്തരം അക്രമോത്സുകമായിട്ടുള്ള ആളുകൾ ആക്രമണം നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനായിട്ട് ബോധവൽക്കരണം, അതുപോലെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ക്രിമിനൽ പ്രവൃത്തി വർദ്ധിച്ചു വരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, പോലീസിംഗ് സോഷ്യലൈസ് ചെയ്തുകൊണ്ട്, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട്, വലിയൊരു പരിധിവരെ CCTV സർവൈലൻസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഇത്തരം കേസുകളിൽ സമയബന്ധിതമായിട്ട് ശിക്ഷ മേടിച്ചു കൊടുക്കുകയും അത് മാതൃകാപരമായ ശിക്ഷയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ വലിയൊരു പരിധിവരെ ആളുകൾ അവരുടെ വികാരം തടയുകയും ഒരു സമൂഹത്തിൽ ഉതകുന്ന രീതിയിൽ മാത്രം പെരുമാറുകയും ചെയ്യും. നിയമത്തിന്റെ വഴി പോയാൽ നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരും നിയമം കയ്യിലെടുക്കാൻ മുതിരില്ല. അതുകൊണ്ട് നിയമവാഴ്ച ഉറപ്പാക്കുകയും നീതി ലഭ്യമാക്കുന്നുണ്ട് സർക്കാരും സംവിധാനങ്ങളും എന്ന് ഉറപ്പാക്കുകയും ചെയ്താൽ ഒരു വലിയ പരിധിവരെ വൈകാരികമായ പ്രതികരണങ്ങളുടെ സമയത്ത് അക്രമങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ പറ്റും. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു കോടതിയിലേക്ക് കത്തിയുമായി കഴിഞ്ഞ ദിവസം ഒരു പ്രതി കയറിപ്പോയി എന്നും മജിസ്ട്രേറ്റിനെ പോലും ആക്രമിച്ചു എന്നുമുള്ള വാർത്തകൾ കേട്ട സാഹചര്യത്തിൽ ഓരോ സ്ഥലത്തെയും സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കുന്നത് ഒരു പരിഹാരമായിരിക്കില്ല. സാമൂഹികമായിട്ടുള്ള ഒരു പരിഹാരവും ഇതിനാവശ്യമാണ്. ഒപ്പം തന്നെ നിയമപരമായിട്ടുള്ള പരിഹാരവും ആവശ്യമാണ്.
1: ജനാധിപത്യത്തിന്റെ നാല് തൂണുകളായ നിയമനിർമ്മാണ സഭ, നിർവഹണ വിഭാഗം, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ, ഇവയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ജനാധിപത്യ സമ്പ്രദായത്തെ ശക്തമാക്കുന്നത്. പ്രൊഫഷനുകൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമങ്ങളെ ആർത്ഥത്തിൽ ജനാധിപത്യത്തിനെതിരായുള്ള ഭീഷണിയായി വേണം കാണുവാൻ. ഇത്തരം അക്രമങ്ങളെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അവ നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യമുണ്ട്.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
4: സമകാലികം.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
7: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
8: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിങ് വില.
9: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച് മൈ ജി പ്രൈസ് ചലഞ്ച്.
8: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
9: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
8: TNC അപ്ലൈ.
10: പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരുന്നു നോവൽ പാരായണത്തിലൂടെ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യുകെ കുമാരൻ എഴുതിയ നോവൽ.
1: കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം കുളിപ്പിക്കാനെടുത്തപ്പോൾ മുറിയിൽ നിന്ന് മലമുറ ഉയർന്നു. പിന്നീട് അന്ത്യകർമ്മത്തിനായി ഉമ്മറത്തെ കോലായിൽ കിടത്തിയപ്പോഴും പൊട്ടിക്കരച്ചിലുകൾ തീവ്രമായി. അപ്പോഴൊക്കെ ഒരുതരം നിർവികാരതയോടെ രാമർ മുറ്റക്കൊള്ളിൽ ചാരി നിൽക്കുകയായിരുന്നു. അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞ് സംസ്കരിക്കാൻ വേണ്ടി കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം തെക്കുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോഴും രാമർ അതേ നിൽപ്പായിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം കുഴിയിലേക്ക് വെക്കുമ്പോൾ രാമർ തനിയെ വരുമെന്നായിരുന്നു ചേക്കുവും ഗോവിന്ദൻ അടിയോടിയും കരുതിയിരുന്നത്. എന്നാൽ അയാൾ അവിടെ തന്നെ തറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഓടിവന്ന് അവർ രാമറിന്റെ കയ്യിൽ പിടിച്ചു. ഒരു ഭാവവുമില്ലാതെയാണ് അയാൾ അവരെ പിന്തുടർന്നത്. പുതുമണ്ണു വാരി കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹത്തിലേക്ക് അർപ്പിക്കുമ്പോഴും രാമർ നിർവികാരനായിരുന്നു. എല്ലാം കഴിഞ്ഞ് രാമറിനെ വീട്ടിലേക്ക് കൂട്ടുമ്പോൾ ചേക്കുവും ഗോവിന്ദൻ അടിയോടിയും ഒരുപോലെ കരുതി രാമറിനെന്തോ പന്തികേടുണ്ട്. ഒരുപക്ഷേ ഒരു ഉറക്കം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. രാമറെ വീട്ടിലാക്കി പോരുമ്പോൾ ഗോവിന്ദൻ അടിയോടി കല്യാണിയോട് പറഞ്ഞു, രാമറിന് വല്ലാത്ത വിഷമമുണ്ട്. അതുണ്ടാവൂല്ലോ, പേടിക്കണ്ട, ഒരു ഉറക്കം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. എന്നാൽ അതുണ്ടായില്ല എന്നതാണ് കല്യാണിയെ വിഷമിപ്പിച്ചത്. രാമർ പിന്നീട് കുറേ നേരം നല്ല ഉറക്കത്തിലായിരുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാൻ വേണ്ടി ഇടയ്ക്കിടെ ചെന്ന് നോക്കുമ്പോഴൊക്കെ ഭർത്താവ് മതികെട്ട് ഉറങ്ങുകയായിരുന്നു. ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കം എന്ന് കല്യാണി വിചാരിക്കുകയും ചെയ്തു. ഏതായാലും ഉണരുമ്പോഴേക്കും മനസ്സിനെ ബാധിച്ച മന്ദത ഇറങ്ങിപ്പോവുമെന്ന് കല്യാണി ഉറച്ച് വിശ്വസിച്ചു. എന്നാൽ സന്ധ്യയോടടുത്തപ്പോൾ മുറിയിലെത്തിയ അവർ കണ്ടത് ഭർത്താവ് ഉണർന്നു കിടക്കുന്നതാണ്. എന്തൊരു ഉറക്കാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യ അടുത്തു ചെന്നിട്ടും അയാൾ പ്രത്യേകിച്ച് ഒരു ഭാവവും കാട്ടിയില്ല. ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ എപ്പോഴും രാമർക്ക് മകനെ തിരക്കുന്ന ഒരു പതിവുണ്ട്. വീട്ടിലെത്തിയാൽ എന്നും മകനുമായി അയാൾ കുറേ നേരം കളിക്കും. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള പതിവൊന്നും കണ്ടില്ല. മകന്റെ ശബ്ദം ഉമ്മറത്തു നിന്ന് കേട്ടിട്ട് പോലും ആ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതാണ് കല്യാണിയെ വേദനിപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതും. എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് തെല്ല് ദുഃഖത്തോടെ ചോദിച്ചിട്ടും രാമറിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. തണുത്ത വെള്ളം കൊണ്ടുവന്ന് കല്യാണി ഭർത്താവിന്റെ മുഖം കഴുകി. ചൂടുള്ള കഞ്ഞി പ്ലാവില കൊണ്ട് കോരി വായിലൊഴിച്ചു കൊടുത്തു. എന്നിട്ടും രാമറിന്റെ നിർവികാരത മാറിയില്ല. എന്താ നിങ്ങൾക്ക് പറ്റിയത്? കല്യാണി വീണ്ടും ചോദിച്ചു. അന്നേരം അവളുടെ സ്വരത്തിൽ വല്ലാത്ത ഉത്കണ്ഠയുണ്ടായിരുന്നു. കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പെട്ടെന്ന് ഉഴറി. പെട്ടെന്നൊരാൾ ഇങ്ങനെയായി തീരുമെന്ന് അവൾ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. ചേക്കു ലോറി കഴുകിക്കൊണ്ടിരിക്കുന്നു. ചേക്കു ഒന്നിങ്ങോട്ട് വരുമോ? കല്യാണി വിളിച്ചു. ലോറി കഴുകുന്നത് നിർത്തി ചേക്കു കല്യാണിയുടെ അടുത്തേക്ക് വന്നു. കുട്ടികളുടെ അച്ഛന് എന്താ പറ്റിയത്? അവൾ ചോദിച്ചു. ഞാളും അത് തന്നെയാ ആലോചിക്കുന്നത്. എന്നിട്ടയാൾ കുഞ്ഞിക്കേളുവിന്റെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. കുഞ്ഞിക്കേളുവിനെ നോക്കി ഒരുപാട് നേരം നിന്നു, കരഞ്ഞൊന്നുമില്ല. പിന്നെ പുറത്തേക്ക് വരുമ്പോൾ എന്തോ പറഞ്ഞു, ആർക്കും മനസ്സിലായില്ല. ചോദിച്ചപ്പോ പിന്നെ മിണ്ടുന്നില്ല. മുറ്റക്കൊള്ളും ചാരി ഒറ്റ നിൽപ്പ. വല്ല ബാധയോ മറ്റോ കൂടിയിട്ടുണ്ടോ എന്നാ അടിയോടിയുടെ സംശയം. ഇത് ബാധയൊന്നുമല്ല. ബാധയാണെങ്കിൽ അച്ഛനെ വിളിച്ച് ഒഴിപ്പിച്ചാ പോരെ? കല്യാണി ചോദിച്ചു. പിന്നെന്താ ചെയ്യുക? നാളെ നേരം പുലർന്നിട്ട് നോക്കുക. മാറ്റമില്ലെങ്കിൽ നാളെ ഒന്ന് വൈദ്യരെ കൂട്ടിക്കൊണ്ടു വരണം. രാത്രി മുഴുവൻ കല്യാണി രാമറുടെ അടുത്തു തന്നെ ഇരിക്കുകയായിരുന്നു. മകൻ രാമറുടെ അടുത്ത് വന്ന് എന്തെല്ലാമോ പറഞ്ഞിട്ടും അയാളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. രണ്ടാമത്തെ മകനെ മടിയിൽ കിടത്തി കൊഞ്ചിച്ചിട്ടും രാമർ അത് ശ്രദ്ധിച്ചില്ല. മൂത്ത മകന് എപ്പോഴും സംശയങ്ങളാണ്. അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ നിന്നാണ് അവന് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ആകാശത്തേക്ക് വളർന്ന അമരച്ചെടിക്ക് ചന്ദ്രനിലെത്താൻ എത്ര നീളമുണ്ടാകണം? കുതിര വർത്തമാനം പറയുമെങ്കിലേ അതിന് വായിക്കാനും അറിയണ്ടേ? രാത്രിയിലെ ഒറ്റത്തടി പാലത്തിൽ കിടന്നുറങ്ങുമ്പോൾ യക്ഷികൾ വന്ന് എടുത്തുകൊണ്ടു പോയാൽ എന്തു ചെയ്യും? ഇന്ന് അച്ഛന്റെ അടുത്തുനിന്നും പ്രതികരണമൊന്നും ഇല്ലാതെ വന്നപ്പോൾ മകൻ സംശയങ്ങൾ ചോദിക്കാൻ മുതിർന്നില്ല. അവനും അമ്മയോടൊപ്പം അച്ഛന്റെ അടുത്തു തന്നെ അങ്ങനെ ഇരുന്നു. രാത്രി രാമർ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. കല്യാണി രാമറെ തന്നോട് ചേർത്ത് കിടത്തി. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അയാൾ കല്യാണിയുടെ മാറിനോട് അമർന്നു കിടന്നു. രാമറുടെ തല കല്യാണിയുടെ മുഖത്തോട് ഉരുമിയിട്ടായിരുന്നു. അവൾ ഭർത്താവിന്റെ തലമുടിയിൽ തന്റെ വിരലുകൾ ചേർത്ത് നിർത്തി. എന്നിട്ട് അതിന്റെ ഓരോ വേരുകൾക്കിടയിലൂടെയും തന്റെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ചു. പിന്നെ മുഖം കൈക്കുമ്പിളിൽ നിറച്ചു. അപ്പോഴൊക്കെ അയാൾ നിർവികാരതയോടെ അതിനോടൊക്കെ വഴങ്ങുകയായിരുന്നു. എത്ര ഉണർത്താൻ ശ്രമിച്ചിട്ടും രാമർ ഉണർന്നില്ല. അതോടെ കല്യാണിക്ക് കരച്ചിൽ വന്നു. അവൾ കരഞ്ഞുകൊണ്ട് രാമറിന്റെ ചെവിക്കരികിൽ ചുണ്ടുകൾ ചേർത്ത് ചോദിച്ചു, എന്റെ പൊന്നിനെന്താ പറ്റിയത്? കല്യാണിയുടെ

0: കണ്ണുനീര് രാമറിന്റെ ചെവിക്ക് മുകളിൽ പരന്നു. ചൂടുള്ള അതിന്റെ നനവ് തട്ടിയിട്ടും രാമറിന്റെ നിർവികാരതയ്ക്ക് മാറ്റമൊന്നും വന്നില്ല. കരച്ചിൽ അവസാനിച്ചപ്പോഴേക്കും പാതിരയായിരുന്നു. അതിനിടയിൽ കല്യാണി ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു. എന്ത് വില കൊടുത്തും ഭർത്താവിനെ ചികിത്സിച്ച് മാറ്റും, തളരില്ല. അദ്ദേഹം നോക്കിയിരുന്ന എല്ലാ കാര്യങ്ങളും താൻ നോക്കി നടത്തുക തന്നെ ചെയ്യും.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
6: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
7: ഹലോ,
8: എന്റെ പേര് അലക്സ് തോപ്പുംപടി. അപ്പൊ എന്റെ മോള് BTech കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി കഴിഞ്ഞു. അപ്പൊ EMTech IIT കോട്ടയത്ത് ജോയിൻ ചെയ്തു. അപ്പൊ അത് വാലിഡിറ്റി ആണോ ഉണ്ടോ എന്ന് അറിയാനായിരുന്നു.
7: ആ പിന്നെ നല്ല വാലിഡിറ്റിയുടെ എവിടെ ചേർന്നേ?
8: വാലിഡിറ്റി 3 മാസമായിരുന്നു.
7: നല്ല കോഴ്സ്, അത് ഒന്നും
8: നല്ല കോഴ്സാണ്. സൈബർ സെക്യൂരിറ്റി BTech കഴിഞ്ഞിട്ടാണ് അത് ചേർന്നത്. അപ്പൊ അവിടെ കിട്ടി,
7: നല്ല ചോയ്സ് ആണ്. ഒന്നും ആലോചിക്കണ്ട, കുറച്ച് ഇന്റേൺഷിപ്പും പ്രോജക്റ്റും കൂടുതൽ ചെയ്യാൻ പറയാം. BTech കഴിഞ്ഞുള്ള കോഴ്സ് ആകുമ്പോൾ നമുക്ക് അതിൽ ശരിക്കും പറഞ്ഞാൽ കോഴ്സിനെക്കാട്ടും ഇമ്പോർട്ടന്റ് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഈ കോഴ്സ് മാത്രം പഠിച്ചാൽ മതി, നീ ഒന്നും പഠിക്കേണ്ട. കൂടെ ഒന്നോ രണ്ടോ ഇന്റേൺഷിപ്പ് കൂടുതൽ ചെയ്യാൻ പറയാം, ജോലി കിട്ടും.
8: കേട്ടോ,
7: ഓൾ ദി ബെസ്റ്റ്.
6: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
9: അപ്പോൾ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
10: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
6: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
2: പ്രിയ ശ്രോതകളെ, കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 944-6-5-5-8-8-8. സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ ആവർത്തിക്കാം: 0484-2-42-63-87, 2-42-63-97. മറ്റൊരു നമ്പർ 944-6-5-5-8-8-8. വിളിക്കേണ്ട സമയം മറക്കണ്ട, നാളെ വൈകിട്ട് 4 മണി മുതൽ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 8:20.
11: ആകാശവാണി FM വാർത്തകൾ.
2: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവി വഹിക്കുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരമാണ് നിയമനം. സംസ്ഥാനത്ത് തുടക്കം കുറിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി രാജ്യത്ത് വലിയ ശ്രദ്ധയാകർഷിച്ചുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി വ്യാപനം എന്നതുകൊണ്ടാണ് പദ്ധതിക്ക് ഏറെ സാമൂഹ്യ പിന്തുണ കിട്ടിയതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. പരസ്പരം മനസ്സിലാക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സൗഹൃദത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും ഇടങ്ങളായി ക്യാമ്പസുകൾ മാറണമെന്ന് മന്ത്രി റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന്റെ പുറത്തു

0: വേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ കെട്ടിടം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് എംഎൽഎയും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കുവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസനെ ചുമതലപ്പെടുത്തിയതായി കെ പ്രസിഡന്റ് മന്ത്രി സണ്ണി ജോസഫ്. ഇക്കാര്യത്തിൽ ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം ചേർന്നു. മന്ത്രി എ പി അനിൽകുമാറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 7-വയസ്സുകാരി പരിസ്ഥിതി പ്രവർത്തക റോഹി മോഹ്സബിനെ മന്ത്രി ബിന്ദു കൃഷ്ണ കോഴിക്കോട്ടെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. റോഹിയെ പൊന്നാട അണിയിച്ച് ആദരിച്ച മന്ത്രി അവളുടെ പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലയിലെ വിവിധ ഗ്രാമീണ മേഖലകളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് 5 പുതിയ റെഗുലർ സ്റ്റേജ് ക്യാരേജ് പെർമിറ്റുകൾക്ക് കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അനുമതി നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശപ്രകാരമാണ് അനുമതി നൽകിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: English matters.

Suffering is one long moment, says Oscar Wilde. We cannot divide it by seasons. We can only record its moods and chronicle their return. ദുഃഖം ഒരു നീണ്ട നിമിഷമാണ്. അതിനെ ഋതുക്കളായി വിഭജിക്കാൻ കഴിയില്ല. അതിൻ്റെ ഭാവങ്ങളെ മാത്രം രേഖപ്പെടുത്തുവാനും അവ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത് കുറിച്ചു വയ്ക്കുവാനേ നമുക്ക് കഴിയൂ. മറ്റു വർഗീകരണങ്ങളെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ദുഃഖത്തിൻ്റെ മൂന്ന് ഗണത്തിൽ മനുഷ്യരാശിയെ മുഴുവൻ നഥാനിയൽ ഹോത്രോൺ തരംതിരിച്ച് കാണിച്ചത് നമ്മൾ കണ്ടിരുന്നു. ഒറ്റപ്പെട്ടവരെയും ബഹിഷ്കൃതരെയും പ്രകൃതിയുടെ അനന്തകരങ്ങൾ കൊണ്ട് സ്വീകരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ചില വാക്യങ്ങളുണ്ട്. ഓസ്കർ വൈൽഡിൻ്റെ ഈ വാക്യങ്ങളിൽ ആ അഭയം നമ്മൾ അനുഭവിക്കുന്നു. സൊസൈറ്റി ആസ് വി ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇറ്റ് വിൽ ഹാവ് നോ പ്ലേസ് ഫോർ മീ, ഹാസ് നൺ ടു ഓഫർ. But nature, whose sweet rains fall on unjust and just alike, will have clefts in the rocks where I may hide, and secret valleys in whose silence I may weep undisturbed. She will hang the night with stars so that I may walk abroad in the darkness without stumbling, and send wind over my footprints so that none may track me to my hurt. She will cleanse me in great waters and with bitter herbs make me whole. നാം ഉണ്ടാക്കിയെടുത്ത ഈ സമൂഹത്തിൽ എനിക്ക് ഒരു സ്ഥാനവുമില്ല. എനിക്കായി അതൊന്നും കരുതി വെച്ചിട്ടുമില്ല. എന്നാൽ നീതിമാന്റെയും അനീതിമാന്റെയും മേലെ ഒരേപോലെ മധുരമഴയായി പെയ്തിറങ്ങുന്ന പ്രകൃതി എനിക്കൊളിച്ചിരിക്കാനായി പാറകളിലെ പിളർപ്പുകളും ആരും ശല്യപ്പെടുത്താതെ കരയാനായി രഹസ്യ താഴ്വരകളുടെ നിശബ്ദതയും ഒരുക്കുന്നു. ഞാൻ ഇരുട്ടിൽ കാലിടരാതെ നടക്കാൻ അവൾ രാത്രിയെ നക്ഷത്രങ്ങളാൽ അലങ്കരിക്കുന്നു. ഞാൻ കടന്നുപോയ യാതനകൾ ആരും അറിയാതെയിരിക്കാൻ എൻ്റെ കാൽപ്പാടുകൾക്ക് മുകളിലൂടെ കാറ്റിനെ വീശിവിടും. മഹത്തായ ജലധാരകളിൽ അവൾ എന്നെ ശുദ്ധീകരിക്കും. കൈപേറിയ ഔഷധ സസ്യങ്ങളാൽ എന്നെ വീണ്ടും പൂർണ്ണനാക്കും. ജയിലിൽ നിന്ന് ഓസ്കർ വൈൽഡ് എഴുതി പിന്നീട് ഡേ പ്രൊഫൂണ്ടസ് എന്ന പേരിൽ പ്രസാധനം ചെയ്യപ്പെട്ട പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. മെഡിസിനൽ പേർപ്പസസ് എന്ന പേരിൽ വൈൽഡിനെ ജയിലിൽ എഴുതാൻ അനുവദിക്കുമായിരുന്നു. പക്ഷേ ഒരു സമയം ഒരു പേജ് മാത്രമേ അയാൾക്ക് കൊടുക്കുമായിരുന്നുള്ളൂ. അത് നിറയുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ തുണ്ടുതുണ്ടായി. പിന്നോട്ട് മറിച്ചു നോക്കാൻ ഓർമ്മയിലെ താളുകൾ മാത്രം ആശ്രയിച്ച് ഓസ്കർ വൈൽഡ് രചിച്ച 70 പേജുള്ള ഒരു നീണ്ട കത്താണ് ഡേ പ്രൊഫുണ്ടസ്. ഡേ പ്രൊഫുണ്ടസ് ഇസ് എ ലാറ്റിൻ ഫ്രേസ് വിച്ച് മീൻസ്

0: ഫ്രം ദ ഡെപ്ത്സ്. ഇത് ദുരിതത്തിൻ്റെയും കടുത്ത മാനസിക വേദനയുടെയും അനുഭവം സൂചിപ്പിക്കുന്നു.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English Matters.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സൗത്ത് വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. കൂട്ടുകാർക്കറിയാമല്ലോ, സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. ഇതേക്കുറിച്ചുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആദ്യം അധ്യാപകരെ ആദരപൂർവം സ്മരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ പങ്കെടുക്കുന്നവർ ശിവനന്ദ, രുദ്ര, അക്ഷര, പ്രയാഗ്, അഭിയ, കീർത്തന, ആര്യ, ശ്രേയ, സാന്ദ്ര, കൃഷ്ണപ്രിയ, ഏഞ്ചൽ, ശാരദീന്ദു, അനീജ, നജീഹ, സുമേദ, അർപ്പിത, അർപ്പണ.
1: Days went by, years went by. Still, we are the same to begin.
2: ഞങ്ങൾ അവതരിപ്പിക്കുന്നു നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന കരങ്ങൾ, a dedication radio program.
1: The hands that shape our future. 5th September, a day to celebrate the people who teach us, guide us, correct us, encourage us, and inspire us.
3: പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഈ ദിനം ഒരു സാധാരണ ദിനമല്ല. നമ്മുടെ അറിവിന്റെ വാതിലുകൾ തുറന്നു തന്നവരെ, നമ്മുടെ തെറ്റുകൾ തിരുത്തി തന്നവരെ, നമ്മുടെ കഴിവുകളിൽ വിശ്വസിച്ചവരെ, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയവരെ സ്നേഹപൂർവം ഓർക്കുന്ന ദിനമാണ്.
4: എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ.
5: Teachers are the architects of our future. They don't merely teach lessons from textbooks. They teach us lessons for life.
6: അധ്യാപകർ പാഠപുസ്തകത്തിലെ അറിവ് മാത്രമല്ല നമുക്ക് പകർന്നു നൽകുന്നത്, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണം, പരാജയങ്ങളെ എങ്ങനെ നേരിടണം, മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, നല്ല മനുഷ്യരായി എങ്ങനെ വളരണം എന്നെല്ലാം അവർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ
1: A teacher touches lives forever. Dear friends, have you ever wondered why Teachers' Day is celebrated in India on September 5th? There is a wonderful story behind it.
2: എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പിന്നിൽ വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. സെപ്റ്റംബർ 5 ഇന്ത്യയുടെ മഹാനായ തത്വചിന്തകനും പണ്ഡിതനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്.
7: 1888 സെപ്റ്റംബർ 5 അദ്ദേഹം ജനിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു.
3: ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ചത് വളരെ മഹത്തായ ഒരു ആശയമായിരുന്നു. തന്റെ ജന്മദിനം വ്യക്തിപരമായ ആഘോഷമായി നടത്തുന്നതിനു പകരം അത് രാജ്യത്തെ എല്ലാ അധ്യാപകരെയും ആദരിക്കുന്ന അധ്യാപക ദിനമായി ആചരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം.
8: എത്ര മഹത്തായ ചിന്ത! സ്വന്തം ജന്മദിനത്തെ രാജ്യത്തെ മുഴുവൻ അധ്യാപകർക്കുമുള്ള ആദരവിന്റെ ദിനമാക്കി മാറ്റിയ മഹാനായിരുന്നു അദ്ദേഹം.
1: Now, let's ask a simple question. Who is a teacher? ആരാണ് ഒരു അധ്യാപകൻ? ക്ലാസ്സിൽ വന്ന് പാഠം പഠിപ്പിക്കുന്ന ഒരാൾ മാത്രമാണോ അധ്യാപകൻ? അല്ല.
9: വഴിയറിയാതെ നിൽക്കുമ്പോൾ വഴികാട്ടിയാണ് അധ്യാപകൻ. തളർന്നു പോകുമ്പോൾ താങ്ങാണ് അധ്യാപകൻ. എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ഒന്നും കൂടി

0: പഠിക്കൂ, നിനക്ക് കഴിയും എന്ന് പറയുന്ന ശബ്ദമാണ് അധ്യാപകൻ. തെറ്റുകൾ സംഭവിക്കുമ്പോൾ തിരുത്തി തരുന്നവരാണ് അധ്യാപകർ. പലപ്പോഴും അധ്യാപകൻ നമ്മുടെ രണ്ടാമത്തെ മാതാപിതാവായി മാറുന്നു.
1: And now, let's have a little fun. Every student has experienced these famous classroom situations.
2: നമ്മുടെ ക്ലാസ് മുറികളിൽ നടക്കുന്ന ചില രസകരമായ രംഗങ്ങൾ നമുക്ക് മറക്കാനാകുമോ?
3: അധ്യാപകൻ,
1: ഹോംവർക്ക് ചെയ്തോ?
3: വിദ്യാർത്ഥി,
4: ചെയ്തു ടീച്ചർ.
3: അധ്യാപകൻ,
1: എങ്കിൽ നോട്ട് കാണിക്കൂ.
3: വിദ്യാർത്ഥി,
4: ടീച്ചർ മനസ്സിൽ ചെയ്തിരുന്നു.
3: അധ്യാപകൻ,
1: എന്താ ഇന്ന് വൈകിയത്?
3: വിദ്യാർത്ഥി,
2: വേഗത്തിൽ വരാൻ ശ്രമിച്ചതാണ് ടീച്ചർ.
3: അധ്യാപകൻ,
1: എന്നിട്ട് എന്താ വൈകിയത്?
3: വിദ്യാർത്ഥി,
2: വരാൻ തുടങ്ങിയപ്പോൾ വൈകിപ്പോയി.
5: യെസ് ടീച്ചേഴ്സ് മീറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് എവ്രി ഡേ. ദി ടോക്കറ്റീവ് വൺസ്, ദി സൈലന്റ് വൺസ്, ദി ക്യൂരിയസ് വൺസ്, ദി സ്ലീപ്പി വൺസ്.
6: ഓരോ ശാസനയ്ക്ക് പിന്നിലും ഓരോ തിരുത്തലിന് പിന്നിലും ഒരു അധ്യാപകന്റെ സ്നേഹവും കരുതലുമുണ്ട്.
7: അവരുടെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം, എൻ്റെ കുട്ടി നന്നായി വളരണം.
8: ഒരു അധ്യാപകന്റെ ജോലി ക്ലാസ് മുറിയിൽ മാത്രം അവസാനിക്കുന്നില്ല.
5: നമുക്ക് പാഠങ്ങൾ തയ്യാറാക്കാൻ, പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ,
6: നോട്ട് ബുക്കുകളും പരീക്ഷാ പേപ്പറുകളും പരിശോധിക്കാൻ, മത്സരങ്ങൾക്കായി നമ്മെ പരിശീലിപ്പിക്കാൻ,
9: വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ,
6: അങ്ങനെ എത്രയോ കാര്യങ്ങൾക്കാണ് അധ്യാപകർ സമയം കണ്ടെത്തുന്നത്. നാം കാണുന്നത് അവരുടെ ജോലിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അധ്യാപകന്റെ യഥാർത്ഥ പ്രവർത്തനം അളക്കുന്നത് അവർ സ്വാധീനിച്ച ജീവിതങ്ങളിലൂടെയാണ്.
5: Behind many successful students, there was a teacher.
1: ഒരു വിദ്യാർത്ഥി എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ
9: അധ്യാപകൻ പറയുന്നു, ഒരിക്കൽ കൂടി ശ്രമിക്കൂ.
10: എനിക്ക് കഴിവില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് കഴിയും, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു അധ്യാപകൻ പറയുന്നു.
11: പരാജയപ്പെടുമ്പോൾ പരാജയം അവസാനമല്ല, അതിൽ നിന്ന് പിടിച്ച് വീണ്ടും തുടങ്ങൂ എന്ന് കൈ പിടിച്ചുയർത്തുന്നതാണ് അധ്യാപകൻ.
5: Teachers don't just create students, they create possibilities.
0: ഇനി ഒരു ചോദ്യം, നല്ലൊരു അധ്യാപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്തായിരിക്കും?
2: അറിവ്,
3: ക്ഷമ,
0: കരുണ,
12: കുട്ടികളെ മനസ്സിലാക്കാനുള്ള കഴിവ്,
3: പ്രോത്സാഹനം.
12: പക്ഷേ ഇതിനെല്ലാം മുകളിലായി ഒന്നുണ്ട്, പ്രചോദിപ്പിക്കാനുള്ള കഴിവ്, അധ്യാപകന്റെ ഒരു വാക്ക്,
2: ഒരു പുഞ്ചിരി, ഒരു ചെറിയ പ്രോത്സാഹനം.
12: ഇവയെല്ലാം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം.
5: ഡിയർ ടീച്ചേഴ്സ്, അക്സെപ്റ്റ് അവർ ട്രിബ്യൂട്ട്സ്.
8: പ്രിയപ്പെട്ട അധ്യാപകരെ, എല്ലാ ദിവസവും ഞങ്ങൾ പറയാത്ത ചില വാക്കുകളുണ്ട്. ഇന്ന് ഞങ്ങൾ അത് പറയുകയാണ്. നന്ദി.
7: ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി.
10: ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തിയതിന് നന്ദി.
9: ഞങ്ങൾ തളർന്നപ്പോൾ പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി.
6: ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് തന്നെ സംശയം തോന്നിയപ്പോഴും ഞങ്ങളിൽ വിശ്വസിച്ചതിന് നന്ദി.
9: ചിലപ്പോൾ നിങ്ങളുടെ ശാസനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല.
6: ചിലപ്പോൾ ഹോംവർക്കിനെ കുറിച്ച് ഞങ്ങൾ പരാതി പറയാറുണ്ട്.
1: ചിലപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ വളരെ കൂടുതലാണെന്ന് തോന്നാറുണ്ട്.
0: പക്ഷെ ഒരിക്കൽ നാം വളർന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും,
6: ഓരോ ശാസനയ്ക്കും പിന്നിൽ സ്നേഹമായിരുന്നു, ഓരോ തിരുത്തലിനും പിന്നിൽ കരുതലായിരുന്നു, ഓരോ പ്രതീക്ഷയ്ക്കും പിന്നിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയായിരുന്നു, ഓരോ പാഠത്തിനും പിന്നിൽ നമ്മൾ നല്ല മനുഷ്യരായി വളരണം എന്ന അധ്യാപകന്റെ ആഗ്രഹമായിരുന്നു.
5: The greatest gift we can give our teachers is not an expensive present. It is not a bouquet of flowers.
13: It is not even a greeting card. The greatest gift is to become a good human being, to use the knowledge they gave us,
5: to respect others, to face challenges with courage, to learn from our mistakes,
6: and to make our teachers proud, because a teacher's greatest reward is making a student confident, wise,

0: successful and also to make lasting and cherishable imprints in others' life. We are a part of that journey.
1: ഒരു അധ്യാപകൻ അറിവിന്റെ വാതിൽ തുറക്കുന്നു.
2: ഒരു അധ്യാപകൻ നമ്മുടെ ഉള്ളിൽ ജിജ്ഞാസയുടെ ദീപം തെളിയിക്കുന്നു.
1: സ്വപ്നം കാണാനുള്ള ധൈര്യം ഒരു അധ്യാപകൻ നമുക്ക് നൽകുന്നു.
2: പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നോട്ട് പോകാൻ അധ്യാപകർ നമ്മെ പഠിപ്പിക്കുന്നു.
0: നമ്മൾ നമ്മിൽ വിശ്വസിക്കാതിരിക്കുമ്പോഴും നമ്മിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. A great teacher does not just teach. A teacher inspires.
1: ഒരു മഹാനായ അധ്യാപകൻ പഠിപ്പിക്കുക മാത്രമല്ല, പ്രചോദിപ്പിക്കുകയും ജീവിതം മാറ്റിമറിക്കുകയും ചെയ്യുന്നു. So, on this special day, we salute every teacher. Thank you, dear teachers, for being the light that guides our way.
3: അടുത്തത് സൂര്യഗായത്രി അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ്.

0: വഴികളിൽ വെളിച്ചമായി മാറിയ പ്രിയ അധ്യാപകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.
1: ഡിയർ സ്റ്റുഡൻസ്, കീപ് ലേണിംഗ്,
2: കീപ് ഗ്രോയിങ്,
3: കീപ് ഡ്രീമിംഗ്,
4: കീപ് ഇൻസ്പയറിംഗ്.
5: റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്,
6: വാല്യൂ ദർ വേർഡ്സ്
7: ആൻഡ് ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്.
0: ബിക്കോസ് സംവെയർ ഇൻ യുവർ ജേർണി ദർ ഇസ് എ ടീച്ചർ ഹു ബിലീവ്ഡ് ഇൻ യു. പ്രിയപ്പെട്ട അധ്യാപകരെ, ഇക്കാലമത്രയും ഞങ്ങൾക്കായി പകർന്നു നൽകിയ അറിവിന്, നന്മകൾക്ക് നന്ദി.
1: അറിവ് നിറയട്ടെ, നാടറിയട്ടെ.
8: ബി എ വോയിസ്, ബി ഹേർഡ്.
9: പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടി അവതരിപ്പിച്ചത് സൗത്ത് വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികളിൽ നിങ്ങൾക്കിഷ്ടമായോ തീർച്ചയായും എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം: ലൗലി. സഹായം: അംബിക ഷിബു.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 വിചാരം മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രമോദ് മല്യങ്കരയുമായി അഭിമുഖം.

നഗമോ. നേത്രദാനത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. ഒരു മണിക്ക് ഫോണൗട്ട് ഗാനോത്സവം, 2 മണിക്ക് ഓർമ്മ ചിന്ത്, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴി, ഇതിൽ വാളകം. വൈകിട്ട് 6:50 കാർഷിക ജീവനം, മട്ടുപ്പാവ് കൃഷി സവിശേഷതകൾ പങ്കുവയ്ക്കുന്ന എറണാകുളം സ്വദേശി നാരായണൻ രാമമൂർത്തി. രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പ്രൊഫഷണലുകൾ ആക്രമിക്കപ്പെടുന്നു. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണൻ്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. രാത്രി 8:05 യുവവാണി, ബോക്സ് ഓഫ് മെമ്മറീസ്, വിൻറ്റേജ് ക്രാഫ്റ്റ് സംരംഭക റയീസ മനാലുമായി അഭിമുഖം, അവസാന ഭാഗം. രാത്രി 8:45 നോവൽ പാരായണം, യു കെ കുമാരനെഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. രാത്രി 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.

ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയും. ചോദ്യം ഇതായിരുന്നു, അതിരാണി പാഠം എവിടെയാണ്? എസ് കെ പൊറ്റക്കാട്ട് എഴുതിയ ഒരു ദേശത്തിൻ്റെ കഥയിലെ ദേശമാണ് അതിരാണി പാഠം. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1980 ജ്ഞാനപീഠ പുരസ്കാരവും ഈ കൃതിക്ക് ലഭിച്ചു. അതിരാണിപ്പാഠം എവിടെയായിരുന്നു, എവിടെയാണ്, ഇതായിരുന്നു രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യം. ഇതിൻ്റെ ഉത്തരമാണ് എസ് കെ പൊറ്റക്കാട്ട് എഴുതിയ ഒരു ദേശത്തിൻ്റെ കഥയിലെ ദേശമാണ് അതിരാണിപ്പാഠം. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1980 ജ്ഞാനപീഠ പുരസ്കാരവും ഈ കൃതിക്ക് ലഭിച്ചു. ചിന്താശകലം, മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥ അനിശ്ചിതമായ യാത്രയാണ് എസ് കെ പൊറ്റക്കാട്ടിന്റെ വാക്കുകൾ. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥ അനിശ്ചിതമായ യാത്രയാണ് എസ് കെ പൊറ്റക്കാട്ട്. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ഇനങ്ങളുമായി എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: വിചാരം
1: സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.
0: ഇന്ന് വിചാരത്തിൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രമോദ് മാലിങ്കരയെ പരിചയപ്പെടാം. പ്രമോദ് മാലിങ്കരയുമായി സംസാരിക്കുന്നത് എം വി ശശികുമാർ.
2: ഇന്ന് വിചാരത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് പ്രമോദ് മാലിങ്കര. അദ്ദേഹത്തിൻ്റെ വിഷയം എക്കണോമിക്സാണ്, സാമ്പത്തിക ശാസ്ത്രമാണ്. എന്തായിരിക്കാം താങ്കളെ ഈ ഒരു മികച്ച അധ്യാപകനായി കണക്കാക്കി പലരും പുരസ്കാരം നൽകാനും ബഹുമാനിക്കാനും എല്ലാം കാരണം?
3: ഞാൻ സാധാരണ കുട്ടികളോട് പറയുന്ന പോലെ തന്നെയാണ്, ഞാൻ ഫസ്റ്റിനും ബെസ്റ്റിനും വേണ്ടി ഓടാറില്ല, ഞാൻ ഡിഫറൻറ്റാകാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളോട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, നിങ്ങൾ ഫസ്റ്റിനും ബെസ്റ്റിനും വേണ്ടി ഓടണ്ട, ഡിഫറൻറ്റാകുക. ഏത് ഫീൽഡായാലും, അധ്യാപക ഫീൽഡായാലും, കുട്ടികളായാലും, ഏത് ഫീൽഡായാലും, എവിടെയാണോ നമ്മൾ

0: ഡിഫറെൻ്റ് ആകുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടും. വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് ഒരു പുതുമയാർന്ന പ്രോഗ്രാമാണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുതന്നെയാണ് ഈ അധ്യാപക അവാർഡിനെ എന്നെ പരിഗണിച്ചിരിക്കുന്നത്. എൻ്റെ വ്യത്യസ്തമായ അധ്യാപന ശൈലിയായിരിക്കണം അത് ഒരു ഘടകമാണ്. അല്ലാത്ത പല ഘടകങ്ങളും മുൻനിർത്തിയാണ് എനിക്ക് ഈ അവാർഡ് ലഭിച്ചത്.
1: താങ്കൾ പറഞ്ഞു വ്യത്യസ്തമായ ഒരു അധ്യാപന ശൈലിയായിരിക്കാമെന്ന്. എന്ത് വ്യത്യസ്തതയാണ് താങ്കൾ ഇക്കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഇക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളെ 45 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു പീരീഡ് ക്ലാസ്സിൽ അടക്കിയിരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. റീലുകളുടെ കാലമാണ്, മിനിറ്റുകൾ നീളാത്ത റീലുകൾ. അതുപോലും ഒരു വോയിസ് മെസ്സേജോ എന്തെങ്കിലും മൊബൈൽ കിട്ടിയാൽ ഡബിൾ സ്പീഡിൽ കേൾക്കുന്ന കുട്ടികളാണ് ഇന്ന്. അപ്പോൾ ഈ കുട്ടികളെ 45 മിനിറ്റ് ഒരു ക്ലാസ്സിൽ എങ്ങനെ ഏകാഗ്രതയോടെ പിടിച്ചിരുത്താൻ കഴിയും താങ്കൾക്ക്?
0: സാമ്പത്തിക ശാസ്ത്രം എന്നൊരു ഡ്രൈവ് സബ്ജക്റ്റാണ്, സാധാരണ നമുക്കറിയാം ഡ്രൈവ് സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം എങ്ങനെ ഈസിയാക്കി കുട്ടികളിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു പുതിയ ശൈലി. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ നമ്മൾ പാട്ട് രൂപത്തിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ പാട്ട് കേൾക്കുക, പാട്ട് കാണുക, പെട്ടെന്ന് ആ കുട്ടികളിലേക്ക് ഐഡികൾ എത്തും. അത് തന്നെയാണ്. അപ്പോൾ കണ്ടു പഠിക്കുന്നവനുണ്ട്, അതുപോലെ കേട്ട് പഠിക്കുന്നവനുണ്ട്. അവർക്കെല്ലാം ഇതൊരു പുതുമയാർന്ന രീതിയായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്ന പാഠഭാഗം നമ്മൾ പഠിപ്പിക്കുകയാണ്. ആ പാഠഭാഗത്തെ പ്രധാന പോയിന്റുകൾ ഞാൻ പാട്ട് രൂപത്തിലാക്കിയിട്ടുണ്ട്. ആ പാട്ട് രൂപത്തിലാക്കിയതിന് ശേഷം ഞാനത് യൂട്യൂബ് ഉള്ള കാലഘട്ടത്തിനേക്കാൾ മുമ്പാണ്, പക്ഷേ അതിനുശേഷം യൂട്യൂബിൽ ഞാൻ ഇട്ടു. റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ പാട്ട് ഞാൻ യൂട്യൂബിൽ ഇടുകയുണ്ടായി. അത് റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ഇരുന്ന് കാണുകയും അവർ കലൂരുള്ള ഓഫീസിലേക്ക് വിളിച്ചു പറയുകയും കലൂരിൽ നിന്ന് റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ എൻ്റെ സ്കൂളിൽ വന്ന് കുട്ടികളും ഉദ്യോഗസ്ഥരും എല്ലാവരും ഇരുന്ന് ആ റിസർവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന പാഠം വീഡിയോ ഓഡിയോ എല്ലാം ഒരുമിച്ചിരുന്ന് കണ്ട് കേട്ട് അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ പുരസ്കാരമാണ് ആദ്യം എനിക്ക് ലഭിക്കുന്നത്. അതിൽ ആ ഫസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു രൂപ ഒഴികെയുള്ള നോട്ടുകളെല്ലാം അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ബാങ്ക്. ഒരു പോയിന്റാണത്. ഒരു രൂപ ഒഴികെയുള്ള നോട്ട് ഇറക്കുന്നു, ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക്. ഒരു പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റാണ് സർക്കാരിൻ്റെ ബാങ്ക്, കേന്ദ്ര ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്കാണ്. മൂന്ന് പോയിന്റായില്ലേ? അപ്പോൾ പാട്ടും പാടി പിള്ളേർ പരീക്ഷ എഴുതുന്നു, പാസ്സാകുന്നു.
1: ഇതിൻ്റെ കവിതകൾ ആരാണ് താങ്കൾക്ക് തയ്യാറാക്കി തരുന്നത്?
0: എല്ലാം ഞാൻ തന്നെയാണ്. എല്ലാം ബേസിക്കലി ഞാനൊരു കലാകാരനാണ്. ആ കലാകാരനായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉള്ള പുതിയ പുതിയ തോന്നലുകൾ ഉണ്ടാകുകയും അങ്ങനെ പുതിയ രീതിയിൽ നമ്മൾ ഈ പാഠഭാഗങ്ങൾ അവതരിപ്പിച്ചത്.
1: ഇതിൻ്റെ സാഹിത്യവും സംഗീതവും എല്ലാം താങ്കൾ തന്നെയാണ്?
0: അതെല്ലാം എല്ലാം ഞാൻ തന്നെയാണ്. ഇത് മ്യൂസിക് ഉൾപ്പെടെ എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ പുതിയ നമുക്കറിയാം, ഇപ്പോൾ AI കാലഘട്ടമാണല്ലോ. ഇപ്പോൾ കുറച്ച് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. സ്വന്തമായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്.
1: നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തത്തോടെയുള്ള പഠനം, അതായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം, അതല്ലെങ്കിൽ അവർക്ക് പ്രയോജനകരമാവുക എന്ന്. കുട്ടികളുടെ പങ്കാളിത്തം എങ്ങനെയാണ് താങ്കൾ ഉറപ്പുവരുത്താറുള്ളത്?
0: ഇത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിസർവ് ബാങ്കിൻ്റെ പാഠഭാഗം ഞാൻ എടുക്കുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് സംസ്ഥാന തലത്തിൽ ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. അതിലൊക്കെ എനിക്ക് സമ്മാനങ്ങൾ ലഭിക്കും. അപ്പോൾ ആ ടീച്ചിങ് എയ്ഡ് ലഭിച്ചിട്ടുള്ള മത്സരങ്ങൾ ലഭിച്ചിട്ടുള്ള ആ കാര്യങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവരും. ഇപ്പോൾ ഒരു ATM അല്ലെങ്കിൽ ATM മെഷീൻ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കൃത്യമായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു മണി ആൻഡ് ബാങ്കിങ് എന്ന പാഠഭാഗം എടുക്കുമ്പോൾ ക്ലാസ് റൂമിൽ നമുക്ക് കൊണ്ട് വെക്കണത് കൃത്യമായിട്ട് എന്തെല്ലാമാണ് മണി, എന്തെല്ലാമാണ് ബാങ്കിലെ ഫംഗ്ഷൻസ്, ചെക്ക്, ഡ്രാഫ്റ്റ്, പുതിയ നെഫ്റ്റ്, RGS തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ നിരത്തി വെക്കുകയാണ്. അതുപോലെ ATM ഉൾപ്പെടെ നമ്മൾ നിരത്തി വെക്കുകയാണ്. കുട്ടികൾ ലൈവായിട്ട് സംഭവം കണ്ടും മനസ്സിലാക്കുകയാണ്. കുട്ടികൾക്ക് ബാങ്കിനെ പേടിക്കണ്ട എന്നുള്ള സംഭവത്തിലേക്കാണ്. കാരണം നമുക്കറിയാം, നമ്മൾ തന്നെ ഇപ്പോൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യാൻ ഭയങ്കര പരിഭ്രമമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ മണി ആൻഡ് ബാങ്കിങ് പാഠഭാഗം കഴിച്ചു കഴിഞ്ഞാൽ ലൈവായിട്ടെല്ലാം ചെക്ക് ഫില്ല് ചെയ്യാനും അല്ലെങ്കിൽ ഒരു DD ഫില്ല് ചെയ്യാനും ഇതൊക്കെ കൃത്യമായിട്ട് തരുന്ന തരത്തിലാണ് നമുക്ക് ക്ലാസ് റൂം സെറ്റ് ചെയ്യണത്.
1: ഇങ്ങനെ ഒരു ആശയം താങ്കൾക്ക് മറ്റാരെങ്കിലും മാതൃകയായിട്ട് കിട്ടിയതാണോ, താങ്കളെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥന്മാരോ, അതിനൊരു റോൾ മോഡൽ അങ്ങനെ താങ്കൾക്ക് പറയാനുണ്ടോ?
0: ഇല്ല, അങ്ങനെ റോൾ മോഡൽ അല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണ ഒരു അധ്യാപകം വന്ന് പഠിപ്പിക്കുക പോവുക എന്നുള്ളത് നമ്മളവിടെ വ്യത്യസ്തമായ രീതിയിൽ അവലംബിക്കണമെന്നുള്ളൂ. അതുപോലെ നമ്മൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചു വന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ എല്ലാ അധ്യാപകരും ചിലപ്പോൾ ഓർത്തിരിക്കണമെന്നില്ല, ചുരുക്കം ചില അധ്യാപകരെ ഓർത്തിരിക്കും. കാരണം അവർ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ നമ്മളോടായിട്ട് ഇണങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളും അങ്ങനെ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ പോകണമെന്നൊരു ആഗ്രഹം, അത് കുട്ടികളെ കൃത്യമായി കൈപിടിച്ച് എത്തേണ്ട തലത്ത് എത്തിക്കണമെന്ന ആഗ്രഹം. ഞാൻ ഈ സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഒരു എത്ര തരം അധ്യാപകരുണ്ടെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് തരം അധ്യാപകരുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല, എൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഉത്തരമാണത്. ഞാൻ അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് മൂന്ന് തരം, അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് നല്ല അധ്യാപകർ ഒന്ന്, നല്ല അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ പേര് പഠിപ്പിക്കുന്നു, വിഷയം പഠിപ്പിക്കുന്നു, പോകുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞു മികച്ച അധ്യാപകർ എന്ന് പറഞ്ഞു, അവർ കുറേം കൂടി ആ സബ്ജക്റ്റിൽ ആഴ്ന്നിറങ്ങി പഠിപ്പിക്കുന്നു. മൂന്ന് പ്രഗത്ഭരായ അധ്യാപകർ എന്ന് പറഞ്ഞു, പ്രഗത്ഭരായ അധ്യാപകരാണ് കുട്ടികളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് സാർ എന്നാണ് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ ആ ഉത്തരം ആ നമ്മൾ

0: ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ കൈപിടിച്ചു കൊണ്ടുപോവുക, ആ രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അത് ഇതുവരെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോകുന്നു.
1: താങ്കൾ മൂന്ന് തരം അധ്യാപകരെ പറഞ്ഞു, എനിക്ക് തോന്നുന്നു നാലാമതൊരു തരം അധ്യാപകർ കൂടിയുണ്ട്, മോശം അധ്യാപകരും ഉണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് മാതൃകയാക്കാനോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിൽ അവരുടെ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാതെ ഇതൊരു ജോലി മാത്രമായിട്ട് ശമ്പളം കിട്ടാനുള്ള ഒരു ഉപാധിയായി കാണുന്ന അധ്യാപകരും അത്തരം അധ്യാപകർ ഇന്ന് കൂടി വരുന്നുണ്ട്.
0: അത് എല്ലാ ഫീൽഡിലും ഉണ്ടായിരിക്കാം, പക്ഷേ എങ്കിലും ഇപ്പോൾ അതൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. കാരണം ഇപ്പോൾ ഫീൽഡിൽ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ മോശക്കാരായ കഴിഞ്ഞ് പിന്നെ പിടിക്കാൻ പറ്റില്ല. അത് ആ ഒരവസ്ഥ ഇപ്പോൾ എല്ലാം നമ്മൾ മുന്നിൽ ലൈവാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ഈയിടെയായിട്ട് ഞാൻ എൻ്റെ ഒരു വൈറലായിട്ടുള്ള പണം എന്ന് പറഞ്ഞാൽ ഇപ്പം മൈക്രോ മീൻസ് സ്മോൾ എന്ന് പറഞ്ഞു, മാക്രോ മീൻസ് ലാർജ് എന്ന് പഠിപ്പിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആ സാധനം വേറൊരു സ്റ്റൈലിൽ ധനുഷിൻ്റെ ഒരു പുതിയ പാട്ടുണ്ടായിരുന്നു, മൈക്രോ മീൻസ് സ്മോള് സ്മോള് മാക്രോ മീൻസ് ലാർജ് എന്ന് പറയുമ്പോൾ ആ പോയിന്റുകൾ മൈക്രോ മീൻസ് സ്മോൾ മാക്രോ മീൻസ് ലാർജ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. അപ്പോൾ ആ പോയിന്റുകളൊക്കെ എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പുതിയ ഗാനം ഉണ്ടാക്കിയാണ്.
1: അതെ, തീർച്ചയായും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളൊക്കെ കുട്ടികൾക്ക് വളരെ എളുപ്പം ഹൃദ്യസ്ഥമാക്കാനും റിലേറ്റ് ചെയ്യാനും കഴിയും. പാഠ്യേതര പ്രവർത്തനങ്ങൾ താങ്കൾ കുട്ടികളെ എങ്ങനെയാണ് സഹായിക്കാറുള്ളത്?
0: പാഠ്യേതര പ്രവർത്തനങ്ങൾ ധാരാളം. ഇപ്പം ഞാൻ സ്കൂളിൽ വന്നപ്പോൾ വെറും അധ്യാപകൻ മാത്രമല്ല, നമ്മളെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ കോർഡിനേറ്റർ എന്ന നിലക്ക് അതിൻ്റെ വർക്കുകൾ ധാരാളം പരിപാടികൾ, ഒരു എനിക്ക് തോന്നുന്നു 150-ൽ പരം പ്രോഗ്രാമുകൾ നോൺ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കരിയർ ഗൈഡൻസിൻ്റെ എറണാകുളം ജില്ലയുടെ ജോയിൻ കോർഡിനേറ്ററാണ്. മാത്രമല്ല എൻ്റെ സ്കൂളിലെ കരിയർ ഗൈഡൻസിൻ്റെ ചാർജ് വഹിക്കുന്ന അധ്യാപകനായതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ട്രെൻഡിങ് കരിയർ അറിയാം, എല്ലാ സ്ഥലങ്ങളിലും മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നു, അതിനുവേണ്ടിയുള്ള പല പരിപാടികളും കരിയറുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഇടയായിട്ട് കരിയറിൻ്റെ ഇപ്പോൾ ഈ അധ്യാപക ദിനത്തിൽ പുതിയൊരു പുസ്തകം നമ്മൾ പിള്ളേർക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ വിവരങ്ങളും നൽകുന്ന ഒരു പുസ്തകം, ഇൻവെസ്റ്റിഗേറ്റിംഗ് യുവർ കരിയർ എന്ന പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം ഇപ്പോൾ പ്രകാശനം ചെയ്ത് കഴിഞ്ഞു, കുട്ടികളുടെ കൈകളിലേക്ക് ഉടൻ എത്തുന്നതായിരിക്കും.
1: ഇത് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ നൈപുണ്യ വികസനത്തിൻ്റെ കാലം എന്ന് പറയും. അത്തരത്തിൽ കുട്ടികളെ ഒരു തൊഴിലിന് അതല്ലെങ്കിൽ അവരുടെ മേഖലയിൽ അവർക്കൊരു പ്രാഗൽഭ്യം നൈപുണ്യം നേടിക്കൊടുക്കാൻ എന്തെങ്കിലും പദ്ധതികൾ താങ്കൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്?
0: തീർച്ചയായും. നമുക്കറിയാം ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻ്റ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. ഇപ്പോൾ AI വരുന്നു, AI വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് AI പേടിച്ചിട്ട് കാര്യമില്ല. AI ഇന്ന് എങ്ങനെ ഉപയോഗിക്കാവുന്ന സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് ട്രെയിനിങ്ങിലൂടെയും മറ്റുമൊക്കെ ആവിഷ്കരിച്ചുള്ള പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് പോകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.
1: ഈ അധ്യാപന രംഗത്ത് താങ്കൾ വളരെ ഇഷ്ടപ്പെട്ടു വന്നൊരു ജോലിയാണോ? എങ്ങനെയാണ് താങ്കളൊരു ടീച്ചറായി മാറിയത്?
0: ഇല്ല, ആദ്യമൊന്നും ഞാനിങ്ങനെ ഒരു അധ്യാപകനാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഞാൻ BEd ചേർന്ന് കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ കൂടുതലും മഹത്തരമായ എന്നുള്ളൊരു വിശ്വാസത്തിൽ പുറത്താൻ അങ്ങനെയാണ് അധ്യാപക ഫീൽഡിലേക്ക് വരുന്നത്.
1: താങ്കളുടെ പഠനം എങ്ങനെയായിരുന്നു? ഏതെല്ലാം വിഷയങ്ങളാണ് താങ്കൾ പഠിച്ചത്?
0: എക്കണോമിക്സാണ്, എക്കണോമിക്സിൽ PG ബിരുദം, BEd, പിന്നെ ഇപ്പോൾ സൈക്കോളജി കഴിഞ്ഞു, ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: എന്തുകൊണ്ട് സൈക്കോളജി തിരഞ്ഞെടുത്ത് താങ്കൾ? കുട്ടികളുടെ മനഃശാസ്ത്രം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്?
0: തീർച്ചയായിട്ടും. സൈക്കോളജി വിൽ എൻറിച്ച് ദ ടീച്ചിങ്, അത് എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ സൈക്കോളജി കഴിഞ്ഞ ശേഷമാണ് കൂടുതൽ ഞാൻ ഇതിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. ഞാൻ അധ്യാപകരോടും പറഞ്ഞതാണ്, സൈക്കോളജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ടീച്ചിങ് കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഞാനതുകൊണ്ടാണ് അങ്ങനെ സൈക്കോളജി എടുത്തത്, അതെനിക്ക് കൂടുതൽ ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു.
1: നമ്മൾ സാധാരണ BEd പഠിക്കുമ്പോൾ പല രീതിശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുമല്ലോ, താങ്കൾ അതിൽ ഏതാണ് ശരിക്കും?
0: അത് ആ പെഡഗോജിക്കൽ അപ്രോച്ച് എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പഴയ ആ സ്റ്റൈലിൽ നിന്നും ഇപ്പോൾ അധ്യാപകർ തന്നെ വേണ്ടെന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ അപ്പോഴും പറയണത് അധ്യാപകൻ വേണം, ആ പെഡഗോജിക്കൽ കൺസെപ്റ്റിന് അധ്യാപകൻ എന്തായാലും വേണ്ടി വരും. പക്ഷെ നമ്മൾ പഴയ പോലെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, വിരൽത്തുമ്പത്താണ്. അതിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് കൊണ്ടുവരേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം.
1: പണ്ടൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏത് സംശയത്തിനും ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അധ്യാപകൻ, അതല്ലെങ്കിൽ എന്തിനെക്കുറിച്ചും അവനെ ചോദിക്കാവുന്ന ഒരു വ്യക്തിയാണ് അധ്യാപകൻ. ഇന്നിപ്പോൾ അധ്യാപകനെ തന്നെ കുട്ടിക്ക് ആശ്രയിക്കണമെന്നില്ല. മാത്രമല്ല അവൻ്റെ വിജ്ഞാനം ഒരുപക്ഷെ അധ്യാപകർ പ്രത്യേകിച്ച് സമകാലിക വിഷയങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അവൻ്റെ വിജ്ഞാനം ചിലപ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളൊരു കാലത്ത് എങ്ങനെയാണ് താങ്കൾ ഒരു ക്ലാസ്സിനെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുന്നത്?
0: അധ്യാപകനെ അപ്ഡേറ്റ് ചെയ്യണം സാർ, ഇതിനപ്പുറമില്ല. കാരണം നമുക്കറിയാം നമ്മളീ കാലഘട്ടം അറിയാവുന്നതാണ്, നമ്മൾ നമ്മളെക്കാൾ വിവരമുള്ള കുട്ടികളെ മുന്നിലിരിക്കുന്നുള്ള ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ആ അധ്യാപകനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ആ ചെയ്യുന്നവർക്ക് ഈ ഫീൽഡിൽ ശോഭിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം.
1: എങ്ങനെയായിരുന്നു താങ്കളുടെ അധ്യാപക ജീവിതത്തിൻ്റെ തുടക്കം?
0: ഞാൻ ആദ്യം NAD സെൻട്രൽ സ്കൂളിലായിരുന്നു. ആദ്യം ആദ്യത്തെ ഒരു 6 മാസം NAD സെൻട്രൽ സ്കൂളിൽ UP സ്കൂൾ അധ്യാപകനായിട്ടാണ് തുടങ്ങിയത്. ഗസ്റ്റ് അന്നുമുതലാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്.

0: അതിനുശേഷമാണ് ഞാൻ ഹയർ സെക്കൻഡറിയിലേക്ക് ഗസ്റ്റായിട്ട് വരുന്നു, പിന്നെ സ്ഥിരം അധ്യാപകനായി വരുന്നു. അങ്ങനെയാണ് നേരിട്ട് ഇപ്പോൾ 26 വർഷം പൂർത്തീകരിക്കുന്നു.
1: താങ്കൾ അധ്യാപകനായി ഈ സ്കൂളിലെത്തിയപ്പോൾ എങ്ങനെയായിരുന്നു താങ്കളുടെ സഹപ്രവർത്തകരുടെ മനോഭാവം, അവരുടെ സഹവാസം താങ്കളെ ഈ മേഖലയിൽ കൂടുതൽ പ്രഗത്ഭനാകാൻ സഹായകമായിട്ടുണ്ടോ?
0: ഇല്ല, തീർച്ചയായും നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രം ചെയ്യാൻ പറ്റും. സ്കൂളായാലും ഏത് സ്ഥാപനമായാലും അങ്ങനെയാണല്ലോ. സ്കൂളിലെ പ്രിൻസിപ്പളായാലും സ്റ്റാഫായാലും മാനേജ്മെൻറ്റായാലും പി ടി ആയാലും എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശോഭിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ എല്ലാവരെയും കുട്ടിയാണെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകും, അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി, അവരുടെ കോപ്പറേഷനോട് കൂടി. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അധ്യാപനം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടാണ്. മാനേജ്മെൻറ്റായാലും സ്റ്റാഫായാലും പ്രിൻസിപ്പളായാലും ഹെഡ് മാസ്റ്റർ ആയാലും മൊത്തം എല്ലാവരും പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു. പി ടി ഐയും പിന്തുണയ്ക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: താങ്കൾ പറഞ്ഞു 25 വർഷത്തിലധികമായി താങ്കളുടെ അധ്യാപന പരിചയമെന്ന്. ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും താങ്കളെ പിന്നീട് തേടി വരികയും താങ്കളുടെ അന്നത്തെ ഈ പഠന നിർദ്ദേശങ്ങൾ അവർക്ക് ജീവിതത്തിൽ വലിയൊരു സഹായകമായി എന്ന്?
0: തീർച്ചയായും ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധങ്ങളുണ്ട്. അവർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈയിടെ ഇപ്പം നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇടുക്കിയിലെ സബ് ഇൻസ്പെക്ടറാണ് അദ്ദേഹം. അദ്ദേഹം ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പെട്ടെന്ന് ശ്രദ്ധ കിട്ടിയ ഒരു കുട്ടിയാണ് വിപിൻ. അവനിപ്പോൾ എസ് ഐ ആണ് ഇടുക്കിയിൽ. അപ്പോൾ ഒരു പെൺകുട്ടി വിളിക്കുകയാണ്, എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അദ്ദേഹം ഇങ്ങനെ തൂങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഇവരവിടെ ചെല്ലുന്നു, ഈ കുട്ടിയും പറഞ്ഞ് മാറ്റിക്കുകയാണ്. നിങ്ങളെൻ്റെ മകനാണെന്ന് ഇങ്ങനെ വിചാരിച്ച് ചിന്തിച്ചാൽ നിങ്ങളെ കയറ് മാറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ പെട്ടെന്ന് അദ്ദേഹം ആ കയറ് മാറ്റി അങ്ങനെ ഒരു മരണത്തിൽ നിന്ന് രക്ഷിച്ച ഒരു എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി. അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു സാറേ ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല ബന്ധങ്ങൾ. പിന്നെ മൊബൈൽ നമുക്കറിയാം, കോവിഡ് കാലത്ത് നമുക്കറിയാം ധാരാളം ഈ മൊബൈൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിള്ളേർക്ക് മൊബൈലൊക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ വെറുതെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അവിടെ ഇങ്ങനെ ഒരു 10-12 പാവപ്പെട്ട കുട്ടികളുണ്ട്, അവർക്ക് മൊബൈൽ വേണം. അവർ 12 അല്ല 16 മൊബൈലായിട്ടാണ് സ്കൂളിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സഹകരണത്തോടുകൂടി ഇപ്പോഴും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ട് സഹകരിച്ച് പോകുന്നു, അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു.
1: താങ്കളുടെ ഈ അധ്യാപക ജീവിതത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും ഹൃദ്യമായ ഒരു ഓർമ്മ പങ്കുവയ്ക്കാൻ പറഞ്ഞാൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
0: ഒരുപാട് ഓർമ്മകളുണ്ടെങ്കിൽ പോലും ഒരു കത്താണ് ഞാൻ. കാരണം ഞാനിങ്ങനെ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ കുട്ടികളോട് ഇങ്ങനെ എന്നെ കാണുമ്പോൾ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞോളണം, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞോളണം, ഗുഡ് ഈവനിംഗ് പറഞ്ഞോളണം, എന്നെ നിങ്ങൾ ചിരിക്കണ്ട. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താണ് സാറേ എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴേ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ എന്തായാലും ഒരു മൾട്ടിനാഷണൽ കമ്പനികളിലോ ഗവൺമെൻറ് മേഖലയിലൊക്കെ ജോലിയിലേക്ക് പോകും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നാവിൽ നിന്ന് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കാണുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ഈവനിംഗ് സാർ, അങ്ങനെ പറഞ്ഞു പോകണം. കാരണം ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ കുറച്ച് താന്ന കുട്ടികളാണെന്നൊക്കെ ഒരു മനോഭാവമില്ലായിരിക്കും, അതെല്ലാം മാറ്റിയെടുക്കണം. അങ്ങനെ ഇവന് ഒരു 10-12 വർഷം കഴിഞ്ഞ ശേഷം ഒരു കത്ത് വന്നു, എന്നെ ഗുഡ് മോർണിംഗ് പഠിക്കാൻ കുറച്ച് എൻ്റെ സാറിന് പറഞ്ഞാൽ എഴുതിയേക്കണം. അതിന് സൂക്ഷിച്ച് വെച്ചേക്കണത്, കാരണം ഞാൻ അന്ന് വളരെ ഇൻട്രോവേർട്ടായ കുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ സാറിനെ കാണുമ്പോൾ എപ്പോഴും ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ഈവനിംഗ് സാർ, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അപ്പം അവൻ എല്ലാ സാറുമാരും കാണുമ്പോൾ പറഞ്ഞ് ഇപ്പം നല്ല ജോലി ചെയ്യുന്നു, നല്ല സമയം ജോലി ചെയ്യുന്നു, നല്ല കമ്പനി ജോലി, മൾട്ടിനാഷണൽ കമ്പനി ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് അവൻ. അപ്പോൾ അത് ഞാൻ ഓർക്കുകയാണ്, വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അത് അന്ന് നമ്മളെ ഒരുത്തം വെറുതെ ഒന്നുമില്ല, ഇവിടെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാം, ചിരിക്കണ്ട, ഗുഡ് മോർണിംഗ് പറയാം, ഗുഡ് ഈവനിംഗ് പറയാം, ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. ആ സമയത്ത് പറഞ്ഞു പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിരിക്കും. അപ്പോൾ അവൻ വലിയ കമ്പനിയിൽ മാനേജറാണ് ഇപ്പോൾ. ഒരുപാട് അനുഭവങ്ങൾ, ഒരു ചെറിയ അനുഭവം പറഞ്ഞെന്ന് മാത്രം.
1: ചില അനുഭവങ്ങൾ കുട്ടികൾ നമ്മളെക്കാൾ എത്ര വലിയവർ എന്ന് നമ്മെ പഠിപ്പിക്കും. അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ താങ്കൾക്ക് പറയാനുണ്ടോ?
0: ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ എൻ്റെ കരിയർ ഗൈഡൻസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാൻ പോലീസ് കോൺസ്റ്റബിൾ അപേക്ഷ ക്ഷണിച്ചു ഇന്ന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു പയ്യനുണ്ട്, അവൻ എങ്ങനെ അന്നാണ് അവന് സ്ഥിരം നോക്കുമായിരുന്നു. അന്ന് എന്തോ നോക്കിയപ്പോൾ അന്ന് തന്നെ അവൻ അപേക്ഷ അയക്കുകയെന്ന് പറഞ്ഞു, അത് ലാസ്റ്റ് ഡേറ്റ് ആണ്. അന്ന് അപേക്ഷ അയച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഇൻ്റർവ്യൂ വിളിച്ചു, അവൻ ടെസ്റ്റ് എഴുതി പാസ്സായി, അവൻ പോലീസുകാരനായി, അവൻ ക്യാമ്പിൽ പോലീസ് ഡ്യൂട്ടി കിട്ടി. ഒരു ദിവസം എന്നെ അവൻ ഫോൺ ചെയ്യണം, സാർ സാർ ചെറായി ബീച്ചിലേക്ക് വരണം, ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അന്ന് അവിടെ ചെല്ലുമ്പോഴാണ് അവൻ പറഞ്ഞത്. അന്ന് ഞാനത് എഴുതിയതിൻ്റെ പേരിൽ സാറിൻ്റെ ആ ഇൻഫോർമേഷൻ കിട്ടുക, വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒരു ഇൻഫോർമേഷൻ കിട്ടുക അന്ന് കിട്ടിയതിൻ്റെ പേരിൽ അന്ന് ഞാൻ ടെസ്റ്റ് എഴുതി പാസ്സായി. എന്തോ എൻ്റെയും ഭാഗ്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻസ്.
1: പുതിയതായ എന്തെങ്കിലും താങ്കൾക്ക് ആശയങ്ങൾ ഇനി നടപ്പിൽ വരുത്തണം ഈ അധ്യാപന ജീവിതത്തിൽ എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: തീർച്ചയായും.
1: അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ്?
0: തീർച്ചയായും. ഈയിടെ വന്ന ഒരു സംഭവമാണ്, അതായത് ഞാൻ എൻ്റെ സ്കൂളിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം സ്കൂളുകളിൽ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ എക്സാമിനേഷൻ ക്ലാസ് എല്ലാ 1-12 ക്ലാസ്സിലെ പരീക്ഷകളാണ്. ആ സമയത്ത് വൈകുന്നേരം 7 മുതൽ 9 വരെ കുട്ടികൾ മൊബൈൽ മാറ്റി വെക്കണം എന്നൊരു സംഭവം ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ചെയ്തു നോക്കി. വലിയ കുഴപ്പങ്ങളില്ലാണ്ട് വിജയിച്ച് പോകുന്നു കുട്ടികൾ. അത് ഞാൻ എൻ്റെ ആശയം ഞാൻ വടക്കേക്കര പഞ്ചായത്തിൽ പ്രസിഡന്റുമായിട്ട് പങ്കിട്ടു. പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷം ഞങ്ങൾ വടക്കേക്കര പഞ്ചായത്തിൽ നടപ്പിലാക്കി. 7 മുതൽ 9 വരെ എല്ലാവരും

0: മൊബൈലും സോഷ്യൽ മീഡിയയും മാറ്റി വെച്ചുകൊണ്ട് ഫുൾ സപ്പോർട്ട് കൂടി അതിൻ്റെ റിസൾട്ട് കണ്ടു. ആ രണ്ട് സ്കൂളിലും റിസൾട്ട് വിജയശതമാനം ഉയർന്നു. അപ്പോൾ അത് എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും അത് നടത്തുകയാണെങ്കിൽ കുറേ കൂടി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രൊജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രൊജക്റ്റ് സർക്കാരിന് സമർപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.
1: പഠനത്തിൽ നിന്ന് മാറി കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു അധ്യാപകൻ്റെ പങ്ക് എന്താണ്, താങ്കളുടെ അഭിപ്രായം എന്താണ്?
0: അല്ല, സ്വഭാവ രൂപീകരണത്തിൽ അധ്യാപകർ കൃത്യമായ പങ്കുണ്ടല്ലോ. എന്തായാലും സ്വഭാവമാണല്ലോ അത്. നമ്മൾ കൃത്യമായി കുട്ടികളുമായി ഇടപഴകലിലൂടെ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പറഞ്ഞു കൊടുക്കാം, നമ്മൾ ശ്രമിക്കണം, നമ്മളവിടെ കൂടി നിൽക്കണം. പണ്ടത്തെ പോലെ വെറും ഒരു ലെക്ചറിങ് അല്ല. നമ്മുടെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുട്ടിയെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ചേർത്ത് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്നതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ കഴിയും. കാരണം കുട്ടിക്കെപ്പോഴും രക്ഷാകർത്താക്കളെക്കാൾ കൂടുതൽ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കൂടെ നിൽക്കുക, നേരത്തെ പറഞ്ഞ പോലെ കൈപിടിച്ച് അവരെ കൊണ്ടുപോകുക എന്നുള്ളത്.
1: പല കലാലയങ്ങളും ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ കേന്ദ്രങ്ങളാവുന്നു. നമ്മളിപ്പോൾ അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പരിപാടി തന്നെ നടപ്പാക്കുന്നു, ഓപ്പറേഷൻ തൂഫാൻ. വിദ്യാലയങ്ങളും കലാലയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം മയക്കുമരുന്നിൻ്റെ വ്യാപനമൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കുട്ടികളെ ഇതിൽ നിന്നെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ മാത്രമല്ല, വളരെ ചെറുപ്പത്തിലെ മുതൽ തന്നെ കുട്ടികൾ മാത്രമല്ല രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ ബോധവൽക്കരണം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. അതിപ്പോൾ സർക്കാർ ചെയ്യുന്നുണ്ട്, അത് കുറേ കൂടി ഫലവത്താകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വരും. പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്കറിയാം, ഇപ്പോൾ ഈ പ്രോഗ്രാം വന്നതിന് ശേഷം വളരെയേറെ കുറവുകൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതിൻ്റെ ആ പരിപാടിയുടെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
1: അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ വിജയിക്കുന്ന കുട്ടികളെ കുറിച്ച് എല്ലാ അധ്യാപകരും വളരെ അഭിമാനത്തോടെ പറയും, എൻ്റെ ശിഷ്യൻ അത് നേടി. പക്ഷേ ഒരുപാട് വലിയൊരു ശതമാനം പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പരാജയത്തെ അഭിമുഖീകരിക്കാൻ കുട്ടികളെ തയ്യാറാക്കാറുണ്ടോ? അതില്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കുട്ടികൾ പലപ്പോഴും ആത്മഹത്യകളിലെല്ലാം അഭയം തേടുന്നു. ഇപ്പോൾ ആത്മഹത്യക്കെതിരെ ബോധവൽക്കരിക്കേണ്ട ഒരു ദിനം കൂടി അടുത്തു വരികയാണ്. അപ്പോൾ കുട്ടികളെ പരാജയങ്ങളെ നേരിടാൻ എങ്ങനെയാണ് നമ്മൾ സജ്ജമാക്കേണ്ടത്?
0: അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. കുട്ടിയെ ചേർത്ത് പിടിക്കുക തന്നെ അതിൻ്റെ കുറേ ഗുണങ്ങൾ കിട്ടും. ഇപ്പോൾ ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിൽ സൗഹൃദ ക്ലബ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുണ്ട്. അതിന് കൃത്യമായ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ ഇങ്ങനെയുള്ള അധ്യാപകരുമായിട്ട് എന്ത് പറയാനും സൗകര്യങ്ങൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അതുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് കുറേ കൂടെയൊക്കെ കുട്ടികളെ കൊണ്ടുവരാൻ കഴിയും. അവരുടെ ആത്മഹത്യ പ്രവണത പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഈ പരിശീലനം ലഭിച്ച അധ്യാപകരിലൂടെയൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം.
1: ഈ രംഗത്ത് താങ്കൾക്കൊരു റോൾ മോഡൽ ഇല്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഏതെങ്കിലും സ്വന്തം അധ്യാപകനെ കണ്ടിട്ട് താങ്കൾ ഒരിക്കൽ ഞാനും ഇതുപോലെ ആകണം എന്നാഗ്രഹിച്ച അങ്ങനെ ഒരു അധ്യാപകനെ കുറിച്ച് താങ്കൾക്ക് പറയാൻ കഴിയുമോ?
0: അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിപ്പിക്കുന്ന ഇപ്പോൾ 10 അധ്യാപകരുണ്ടെങ്കിൽ 1-2 അധ്യാപകർ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ നമ്മളുടെ ഈ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തപ്പെടുന്ന അധ്യാപകരുണ്ടാവും, അവരൊക്കെ നമ്മൾ ഓർക്കും. അങ്ങനെ ഒരുപാട് അധ്യാപകരുണ്ട്, നമ്മളെ അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എടുത്തു പറയാൻ പറ്റുന്ന അധ്യാപകർ അങ്ങനെ ഇല്ല, പക്ഷേ പലരുടെയും പേരുകൾ നമ്മുടെ മനസ്സിലുണ്ട്, അവരൊക്കെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്.
1: താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ഒരുപക്ഷെ ഈ ഒരു മികച്ച അധ്യാപകനാകാൻ പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ഏറെ സമയം ചെലവഴിക്കേണ്ടി വരും, അത് കുടുംബത്തെ ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ ബാധിക്കുക. എങ്ങനെയാണ് താങ്കളുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇക്കാര്യത്തിൽ?
0: തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ സമയങ്ങൾ നമ്മുടെ ജോലിയും കുട്ടികളുമായിട്ട് ഇടപെടുമ്പോഴും നമ്മുടെ കുടുംബത്തെ അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല, സ്വാഭാവികമാണ്. എങ്കിൽ പോലും അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്,
1: പിന്തുണയുണ്ട്.
0: ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥയാണ്, എനിക്കൊരു മകളാണ്, മകള് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് പഠിക്കുന്നു.
1: എന്തായാലും അധ്യാപന രംഗത്ത് ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ താങ്കൾക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അധ്യാപക ദിനത്തോടെ തൊട്ടടുത്ത ദിവസത്തിൽ ആകാശവാണി കൊച്ചി നിലയത്തിൽ വന്ന് താങ്കളുടെ അധ്യാപക ജീവിതത്തിലെ സ്മരണകൾ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രമോദ് മാലിങ്കരയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം ആഭാലാൽ.
4: വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
1: ഡ്രോയിങ് ആണ്. ഞാന് തിരുപ്പുണത്തുറ ആർലവി കോളേജിലാണ് പഠിച്ചത്.
2: ഓഹോ.
1: അപ്പൊ അതിനുശേഷം അധ്യാപകനായിട്ട് കുറച്ച് കൊറേ നാള് ഡിസൈനിങ് ഒക്കെ ആയിരുന്നു. പിന്നീട് അധ്യാപകനായിട്ട് ഇപ്പൊ സ്വന്തം ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്.
2: സ്റ്റുഡിയോ ആയിട്ടുണ്ടോ അതോ?

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ഈ ചിത്രത്തിൽ സച്ചിൻ വാര്യർ, അന്ന കാതറീന വാലയിൽ എന്നിവർ പാടിയ ഗാനം ആദ്യം കേൾക്കാം. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഗോപി സുന്ദറിൻ്റെ സംഗീതം.

0: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
1: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
0: എങ്ങനെ?
1: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
0: അപ്പൊ മറ്റു മാറ്റങ്ങൾ?
1: വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത eKYC വഴി ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
0: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
1: RBI പറയുന്നു,
2: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
3: ഇനി മിഥുൻ ജയരാജ് പാടിയ ഗാനം. വരികൾ എഴുതിയത് സുരഭി, ഈണം റിജോഷ്, ചിത്രം കോൺടെസ്സ.

റഫീഖ് അഹമ്മദിന്റെ വരികൾ, ശ്രീനിവാസിന്റെ സംഗീതം, ഗായിക സുജാത, ചിത്രം ദ ട്രെയിൻ.

0: പ്രിയ ശ്രോതകളെ, കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 9:15 അഭിപ്രായ വേദിക്ക് ശേഷം ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഒരുപാട് കത്തുകൾ ഇത്തവണ വന്നിട്ടുണ്ട്. സന്ദേശങ്ങളും കുറവല്ല. നമുക്ക് നേരെ കത്തിലേക്ക് പോകാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് മരടിൽ നിന്ന് കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹം എഴുതുന്നു, ചുറ്റുവട്ടം പരിപാടിയിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നാണ് ഈ കത്തിലൂടെ അദ്ദേഹം അറിയിക്കുന്നത്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, ശ്രീകുമാരൻ തമ്പിക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ചുറ്റുവട്ടത്തിൽ കേൾക്കുകയുണ്ടായി. വളരെ ഉചിതമായി ആ പ്രക്ഷേപണം എന്നാണ് രണ്ടാമത്തെ കത്തിലൂടെ കെ അരവിന്ദാക്ഷൻ അറിയിക്കുന്നത്. ചുറ്റുവട്ടം എന്ന പരിപാടി ഇഷ്ടമാവുന്നു ശ്രോതാവിനെ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഈ കത്ത് കെ പി മോഹനൻ പെരുമ്പളം എഴുതിയതാണ്. ഓണത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ ചിലതൊക്കെ നന്നായിരുന്നു, എന്നാൽ ചിലതൊക്കെ അത്ര നന്നായി എന്ന് പറയാൻ പറ്റില്ല. 27-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ലവ് ഇൻ 70 പ്രോഗ്രാം,
2: ലവ് ഇൻ 70s അല്ലേ?
3: അതെ. അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച് സ്യൂട്ടബിൾ ആയിട്ട് പാട്ടുകളും കൊടുത്ത എം വി ശശികുമാർ അദ്ദേഹത്തിനും നല്ല രീതിയിൽ അവതരിപ്പിച്ച അവതാരകയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവതാരക ചിലത് പാടി ആ പരിപാടിയുടെ മാറ്റുകൂട്ടിയെന്ന് കെ പി മോഹനൻ പെരുമ്പളം എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം പുനഃപ്രക്ഷേപണം ചെയ്യണമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ എന്റെ ആ പഴയ കാലം ഓർത്തിരുന്നു പോയി എന്നാണ് കെ പി മോഹനൻ എഴുതിയിരിക്കുന്നത്.
2: കവിത രഘുനന്ദനായിരുന്നു ആ പരിപാടി അവതരിപ്പിച്ചത്. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. പുനഃപ്രക്ഷേപണത്തിന്റെ കാര്യം തീർച്ചയായും ഉചിതമായ സമയം വരുമ്പോൾ ആലോചിക്കാവുന്നതാണ്.
3: ധർമ്മരാജ് അടാട്ട് അവതരിപ്പിച്ച 19-ാം തീയതിയിലെ സുഭാഷിതം ഏറെ ഇഷ്ടമായി എന്നാണ് കലേശൻ ഏഴിക്കരയിൽ നിന്നും

0: എഴുതിയിരിക്കുന്നത്. മനുഷ്യത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം ആ പ്രഭാഷണത്തിൽ അടങ്ങിയിരിക്കുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് സഹയാത്രികയിൽ കൊച്ചുറാണി ജോസഫ് ഓണാഘോഷവും വിപണിയെക്കുറിച്ച് അവതരിപ്പിച്ച അഭിമുഖ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. 4 മണിക്ക് വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയിലെ പാട്ടുകളെല്ലാം തന്നെ നന്നായിരുന്നു. 5 മണിക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളും ഇഷ്ടപ്പെട്ടു എന്നാണ് കലേശൻ എഴുതിയിരിക്കുന്നത്. ഡോക്ടർ തനൂജ അവതരിപ്പിച്ച സുഭാഷിതം 20-ാം തീയതി പ്രക്ഷേപണം ചെയ്തത് നന്നായിരുന്നു എന്നും അറിയിക്കുന്നുണ്ട്. 8-5 പ്രക്ഷേപണം ചെയ്ത ചിത്രപതംഗം ആ അഭിമുഖ പരിപാടി വളരെ നന്നായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
1: ചിത്രപതംഗം, സുഭാഷിതം തുടങ്ങി നിരവധി പരിപാടികളെ കുറിച്ച് കലേശൻ നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഓണപരിപാടികളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. ഓണപ്പാട്ടുകളും മറ്റും ഏറെ നന്നായി എന്നാണ് പി എൻ സന്തോഷ് കുമാർ മുളന്തുരുത്തിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത്.
1: ഓണപരിപാടികളെ കുറിച്ച് വേറെയും ഇഷ്ടംപോലെ കത്തുകൾ വന്നിട്ടുണ്ട്. എന്തായാലും പരിപാടികളെല്ലാം ഇഷ്ടമായി സന്തോഷ് കുമാറിനെ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് അയച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്ന് എ എസ് സതീശനാണ്. അദ്ദേഹവും എഴുതിയിട്ടുള്ളത് ചുറ്റുവട്ടത്തിൽ കേട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ നടത്തിയ കഥാപ്രസംഗത്തെ കുറിച്ചുള്ള പ്രഭാഷണം ഏറെ ഇഷ്ടമായി എന്നാണ്. ചുറ്റുവട്ടത്തിൽ പ്രക്ഷേപണം ചെയ്ത ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് അയച്ചിട്ടുള്ളത് ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്ന്. ഓണം പ്രമാണിച്ച് ആകാശവാണി നിലയം സംയുക്തമായി പ്രക്ഷേപണം ചെയ്ത കൊച്ചി നിലയം അവതരിപ്പിച്ച ആവണി പൊന്നൂനാലിൽ പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സകനായ ഡോക്ടർ വി പി ഗംഗാധരൻ അവതരിപ്പിച്ച ചലച്ചിത്രഗാന പരിപാടി സൂപ്പറായിരുന്നു. ആതുര സേവന രംഗത്ത് വ്യാപൃതനായിരുന്നിട്ടും ഗാനങ്ങളെയും ആകാശവാണി പരിപാടികളെയും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഇദ്ദേഹത്തെ നാം ആരാധിക്കുക തന്നെ വേണം. നല്ലൊരു സംഗീതാസ്വാദകനായ ഇദ്ദേഹത്തിന്റെ ഓണ ഓർമ്മകൾ മറക്കാനാകാത്ത ഒരനുഭവം തന്നെയാണ് സൃഷ്ടിച്ചത്. അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം തന്നെ ഓണത്തിന്റെ മഹിമയെ വിളിച്ചോതുന്നവയായിരുന്നു എന്നും ആചാര്യ തിരുവത്ര അറിയിക്കുന്നുണ്ട്. ഡോക്ടർ ബി പി ഗംഗാധരന് ആശംസകളും അദ്ദേഹം നേരുന്നു. ആവണി പൊന്നൂനാൽ എന്ന പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ആകാശവാണി കൊച്ചി എഫ് എം നിലയം അത്തം നാളിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയായിരുന്നു അത്. പരിപാടി ഇഷ്ടമായി എന്ന് അറിയിച്ചതിൽ വളരെ സന്തോഷം.
0: ബി ഹരിദാസ് പണിക്കർ കാവശ്ശേരിയിൽ നിന്നും അയച്ച കത്ത് ഇങ്ങനെയാണ്. 10-ാം തീയതി കാലത്തെ 8:30 ആശ അവതരിപ്പിച്ച പൂവൻ കോഴിയുടെ കഥ വളരെ നന്നായിട്ടുണ്ട്. കൂടാതെ വെമ്പായം ശശിധരൻ അവതരിപ്പിച്ച റാണി എന്ന കഥാപ്രസംഗവും തരക്കേടില്ല. 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രീതി റിയാസ് ചേർന്ന് അവതരിപ്പിച്ച ഓർമ്മ ചിന്ത വളരെ രസകരമായിരുന്നു. 50 വർഷം മുൻപ് അർദ്ധരാത്രിയിലും സ്ത്രീകൾക്ക് ഭയമില്ലാതെ നടക്കാമായിരുന്നു, എന്നാൽ ഇപ്പോൾ പകൽ പോലും നടക്കാൻ പറ്റാത്ത കാലമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: ബി ഹരിദാസ് പണിക്കർ കാവശ്ശേരി അഭിപ്രായം അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സ്പോൺസേർഡ് പരിപാടിയെക്കുറിച്ചും അതുപോലെ ഓർമ്മചിന്തനെ കുറിച്ചുമാണ്. പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: പി വി സത്യൻ പെരിങ്ങോട്ടുകർ അയച്ച കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 7-ാം തീയതി മാതൃത്വത്തിന്റെ മഹനീയതയെക്കുറിച്ച് കുഞ്ഞി മുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം. വൈവാഹിക ബന്ധത്തിലുണ്ടായിരിക്കേണ്ട സമത്വം ഉറൂബിന്റെ കൃതി ആസ്പദമാക്കി ഹരിദാസ് എം അവതരിപ്പിച്ച സുഭാഷിതം. ഇത് രണ്ടും ഗംഭീരമായിരുന്നു. പിന്നെ ലൗലി റിയ കൂട്ടുകെട്ടിൽ പറയുന്ന ഓർമ്മ ചിന്ത മനോഹരമായിരുന്നു. അവതാരകരായ അഖിൽ സുകുമാരനും ജയമോഹനും എവിടെ പോയി എന്നും സത്യം ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ കുറിച്ചാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ സന്ദേശവും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സ്വാതന്ത്ര്യദിന സന്ദേശവും ആവേശം പകരുന്നതായി എന്ന് പി വി സത്യൻ എഴുതിയിട്ടുണ്ട്. ദേശഭക്തി ഗാനങ്ങളിൽ ഭാരതം ഭാരതം എന്ന് തുടങ്ങുന്ന 2 ഗാനങ്ങളും ആലാപനത്തിലും സംഗീതത്തിലും ഹൃദ്യമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തെ ആധാരമാക്കി ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം ഗംഭീരമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്.
1: സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. മറ്റൊരു കത്തിൽ അദ്ദേഹം സുഭാഷിതം, ഓർമ്മചിന്ത എന്നിവ ഇഷ്ടമായി എന്നറിയിക്കുന്നുണ്ട്. അഖിൽ സുകുമാരനും ജയമോഹനും എവിടെ പോയി എന്നാണ് മറ്റൊരു അന്വേഷണം. ഒരു സ്ഥലമാറ്റത്തെ തുടർന്ന് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്ന മറ്റു ചില നിലയങ്ങളിലാണ് എന്ന് മാത്രം അറിയിച്ചുകൊള്ളട്ടെ. എന്തായാലും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഈ അവതാരകർ എത്രയും പെട്ടെന്ന് കൊച്ചി എഫ് എമ്മിലേക്ക് തിരിച്ചെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.
0: രാജി മരത്തങ്കോട് എഴുതിയ കത്താണ് അടുത്തത്. 17-ാം തീയതി കാവ്യധാരി ലോൻവി ഗ്രൂപ്പിന്റെ ഒരു ചിങ്ങം കൂടി അപർണ ചൊല്ലിയത് നന്നായിരുന്നു. 18-ന് പി ഭാസ്കരന്റെ ഓണം ഉണ്ണാൻ വന്നവർ ആലാപനം നന്നായിരുന്നു. 20-ാം തീയതി പി കുഞ്ഞിരാമൻ നായരുടെ പൊന്നോണം കാവ്യധാരയിൽ ഭാവന രാധാകൃഷ്ണൻ ആലപിച്ചതും ഇഷ്ടപ്പെട്ടു. ആകാശവാണി ദേവികുളം നിലയം തയ്യാറാക്കിയ ആവണി പൊന്നുഞ്ഞാൽ പങ്കെടുത്തത് സംവിധായകൻ പ്രജീഷ് സെൻ. ഓണം ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവച്ചു. പാട്ടുകളെല്ലാം ഇഷ്ടപ്പെട്ടു. അൽഫോൻസ് ജോസഫ് പങ്കെടുത്ത പരിപാടി കേട്ടു. കേട്ടിരിക്കാം, അത്ര പോരാ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബിജുപാൽ പങ്കെടുത്ത പരിപാടി, സിനിമാ വിശേഷങ്ങളും ഗാനങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്നും എഴുതിയിട്ടുണ്ട്. ആവണി പൊന്നുഞ്ഞാലിൽ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുത്ത പരിപാടി ഇഷ്ടപ്പെട്ടു. 27-ാം തീയതി ലവ് ഇൻ 70s 50 വർഷം മുൻപത്തെ ഒരു പ്രണയ കഥ ഒരുപാട് ഇഷ്ടമായി എന്ന് രാജി മരത്തം കൂടെ എഴുതിയിട്ടുണ്ട്. കഥയ്ക്ക് യോജിച്ച ഗാനങ്ങൾ തന്നെയായിരുന്നു. അവതരിപ്പിച്ചവർക്കും കവിത രഘുനന്ദനൻ, അർപ്പണ, എം വി ശശികുമാർ ടീമിന് അഭിനന്ദനങ്ങൾ. ഇതിൽ രാജി എല്ലാവർക്കും ഓരോ സ്ഥാനങ്ങൾ

0: ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൊച്ചി എഫ് എം നിലയത്തിന്റെ പരിപാടി ഒന്നാം സ്ഥാനത്ത് നിന്നാണ് എഴുതിയിരിക്കുന്നത്. എന്റെ ഇഷ്ടമാണ് ഞാൻ എഴുതിയത് എന്ന് പ്രത്യേകം എഴുതിയിട്ടുമുണ്ട്.
1: എന്തായാലും ഓണപരിപാടികളെല്ലാം രാജ്യമരത്തൻകോടിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.
0: ഒരുപാട് പരിപാടികളെ കുറിച്ചാണ് പി ടി ജയൻ കടുത്തുരുത്തി എഴുതിയിരിക്കുന്നത്. എത്ര കേട്ടാലും മതി വരാത്ത കുറെ നല്ല ഗാനങ്ങൾ മലയാളിക്ക് നൽകി നമ്മെ വിട്ടുപിരിഞ്ഞ ജോൺസൺ മാഷിന്റെ ഗാനങ്ങൾ ചൊവ്വാഴ്ചത്തെ എഫ് എം മോർണിംഗ് സെലക്ഷനിൽ കേട്ടു, ഏറെ ഇഷ്ടപ്പെട്ടു. ഓഗസ്റ്റ് 17 രാവിലെ എൻ കെ വിജയൻ കിഴക്കമ്പലം അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. 20 രാത്രി 9:30 കൊച്ചി നിലയത്തിലൂടെ കേട്ട നാടകം ഒരു മഴക്കാലം കൂടി കേട്ടുപഴകിയ പ്രമേയമാണെങ്കിൽ കൂടി അവതരണ മികവ് കൊണ്ട് ശ്രദ്ധേയമായി എന്നാണ് ജയൻ പറയുന്നത്. ഓഗസ്റ്റ് 18 ദീപസ്തംഭം മഹാശ്ചര്യം ഗംഭീരം എന്നും എഴുതിയിട്ടുണ്ട്. തിരുവോണനിരത്തിൽ സമകാലികത്തിൽ ഓണത്തെക്കുറിച്ച് പഴയ തലമുറകളിൽപ്പെട്ടവർ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ അതൊരു അനുഭവമായി എന്നും ജയൻ എഴുതുന്നുണ്ട്. 18 റേഡിയോ ഹെൽത്ത് ഡോക്ടർ ശ്രീദേവിയുമായി നടത്തിയ അഭിമുഖ പരിപാടി ശ്രദ്ധേയമായി. ഓഗസ്റ്റ് 20 പ്രഭാതഗീതത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ജയൻ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓണപ്പാട്ടുകളായിരുന്നു അന്ന് പ്രക്ഷേപണം ചെയ്തത്. തിരുവോണനാളിൽ എൻ കെ വിജയൻ കിഴക്കമ്പലം അവതരിപ്പിച്ച സുഭാഷിതവും ഇഷ്ടപ്പെട്ടു. എൻ എൻ കക്കാടിന്റെ നന്ദി തിരുവോണമേ നന്ദി എന്ന കവിത കാവ്യധാരയിൽ കേട്ടത് ഇഷ്ടമായി. തിരുവോണനാളിലെ പരിപാടികളുടെ തുടക്കം ഏതായാലും ഗംഭീരമായി എന്നാണ് ജയൻ എഴുതിയിരിക്കുന്നത്. നടി ചിത്രയുടെ ഓർമ്മ ദിനത്തിൽ ചിത്ര അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഓഗസ്റ്റ് 21 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചിത്രയോടുള്ള ആദര സൂചകമായി എന്നും ജയൻ എഴുതുന്നുണ്ട്. 20 പ്രക്ഷേപണം ചെയ്ത നാടൻ പാട്ടുകൾ 11 കേൾപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. ഔട്ടനാളിൽ യേശുദാസിന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സംഗീത ലഹരി യഥാർത്ഥത്തിൽ ഒരു ലഹരി തന്നെയായിരുന്നു, മനസ്സ് നിറഞ്ഞു എന്നും എഴുതിയിട്ടുണ്ട്.
1: നിരവധി പരിപാടികളെ കുറിച്ച് ഇത്തവണ പി ടി ജയൻ കത്തുകൾ അയച്ചിട്ടുണ്ട്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് മുതൽ സുഭാഷിതം, കാവ്യധാര, ഓണപരിപാടികൾ, റേഡിയോ ഹെൽത്ത്, ഇങ്ങനെ അദ്ദേഹം കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന അനവധി പരിപാടികളെ കുറിച്ച് നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ്. എൻ കെ വിജയൻ കിഴക്കമ്പലം തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടമായി എന്നറിയിക്കുന്നതിനാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. മറ്റൊരു കത്തിൽ നഫീസ എഴുതുന്നു, സമ്പത്ത് നഷ്ടപ്പെട്ടാലും സ്വഭാവം നഷ്ടപ്പെടുത്തരുത് എന്ന വാഗ്ദാനവുമായി ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതവും ഇഷ്ടമായി. സുഭാഷിതങ്ങൾ ശ്രോതാവിന് ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: പി ടി മാധവൻ തുരുത്തിക്കര ഒരുപാട് പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ മേരി വർഗീസ് പങ്കെടുത്ത അഭിമുഖ പരിപാടി വന്ധ്യതയും ചികിത്സയും ഇത്തരം രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇക്കോ ടൂറിസം, യാത്രകളും ട്രക്കിങ്ങും, ഈ വിഷയത്തെപ്പറ്റി കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ ആർ സൂരജുമായി റിയാസ് നടത്തിയ അഭിമുഖം കാടിനെ പറ്റിയും അതിന്റെ നിഗൂഢതകളെപ്പറ്റിയും ശ്രോതാക്കൾക്ക് നല്ല ബോധവൽക്കരണം നൽകുന്ന ഒന്നായിരുന്നുവെന്ന് പി ടി മാധവൻ എഴുതിയിട്ടുണ്ട്. കാവ്യധാരയിൽ ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിതയുടെ ആലാപനം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. 16 ആവണി പൊന്നുഞ്ഞാലിൽ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുത്ത ആ പരിപാടി ഏറെ ഇഷ്ടമായി. 17 കർഷക ദിനത്തിൽ ആവണി പൊന്നുഞ്ഞാൽ പരിപാടിയിൽ കൃഷിമന്ത്രി സിദ്ദിഖ് പങ്കെടുത്ത പരിപാടി ഓണപ്പാട്ടുകൾ നന്നായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 18 പ്രക്ഷേപണം ചെയ്ത പരസ്പരം പരിപാടിയിൽ ഡോക്ടർ എസ് ടി സിംഗ് പങ്കെടുത്ത ആ തത്സമയ ഫോണിൻ പരിപാടി ശ്രോതാക്കൾക്കും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും ഏറെ ഉപകാരപ്രദമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 18 കാവ്യധാര, പി ഭാസ്കരന്റെ ഓണം ഉണ്ണാൻ വന്നുവോ എന്ന കവിതയിൽ ഒരു ഭാഗം ഉദയ് രാമചന്ദ്രൻ ചൊല്ലിയത് കരളിൽ തട്ടും വിധമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്.
1: പി ടി മാധവൻ ഒരുപാട് പരിപാടികളെ കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പ്രഭാതഗീതം മുതൽ സുഭാഷിതം, ഓണപരിപാടികൾ, ആവണിപ്പൊന്നുഞ്ഞാൽ, പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടി, ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. നിരവധി കത്തുകൾ വായിക്കാൻ ബാക്കിയുള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ ചുരുക്കി മാത്രം കത്തുകളിലെ പ്രതിപാദ്യം അറിയിക്കുന്നത്. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
0: ഗോപികൃഷ്ണൻ നന്ദിയട്ടൂന്നും പതിവ് പോലെ നിരവധി പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 18 കാവ്യധാര, പി ഭാസ്കരന്റെ ഓണമുണ്ണാൻ വന്നവർ എന്ന കവിതയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. 18 മഹിതം മലയാളം പ്രൊഫസർ മാർഗരറ്റ് ജോർജ് അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. കാർഷിക ജീവനം 19 പ്രക്ഷേപണം ചെയ്തത് പൊക്കാളി കൃഷിയുടെ നേട്ടങ്ങൾ, ഈ പരിപാടി കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് ഉപകാരപ്രദമായി എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ 19 മഹിതം മലയാളം പ്രൊഫസർ തെരേസ ജോസ് അവതരിപ്പിച്ച ആ മഹിതം മലയാളം പരിപാടി നന്നായിരുന്നുവെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്.
1: മഹിതം മലയാളം, കാവ്യധാര, കാർഷിക ജീവനം എന്നീ പരിപാടികളെ കുറിച്ചാണ് ഗോപികൃഷ്ണൻ നന്ദിയട്ടുകുന്നം വളരെ വിശദമായി അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: കെ പി ഷാജഹാൻ നോർത്ത് പറവൂരിൽ നിന്നും അയച്ച കത്ത് ഇങ്ങനെയാണ്. 13 സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുത്ത ചിത്രപതംഗം, 17 അഭേഷ് രഘുവരൻ അവതരിപ്പിച്ച ശാസ്ത്രദീപ്തി, അന്നേ ദിവസം പഴയ കൃഷിരീതികളെ ഉൾക്കൊള്ളിച്ച് അവതരിപ്പിച്ച സമകാലികം, 16 നേത്രദാന സന്ദേശത്തെക്കുറിച്ച്

0: രാംകുമാറും എം വി ശശികുമാറും തമ്മിലുള്ള അഭിമുഖം അന്ന് ഗായിക ജിക്കിയുടെ ഓർമ്മയ്ക്കായി അവതരിപ്പിച്ച എഫ് എം മോർണിംഗ് സെലക്ഷനിലെ ഗാനങ്ങൾ, കൂടാതെ എല്ലാ ദിവസവും കേൾപ്പിക്കുന്ന തക്ഷൻ കുന്ന് സ്വരൂപം, എല്ലാം നല്ല നിലവാരമുള്ള പരിപാടികളായിരുന്നു. നിലയാംഗങ്ങൾക്കും അവതാരകർക്കും ആശംസകൾ അറിയിക്കുന്നു കെ പി ഷാജഹാനും കൂട്ടരും വടക്കൻ പറവൂരിൽ നിന്ന്.
1: നോവൽ പാരായണം, വിചാരം, എഫ് എം മൽത്തരൻ, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന്

0: എഫ് എം ഹെൽത്ത് ലൈനിൽ പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആവണി പൊന്നൂനാലിൽ ഗായിക വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച പരിപാടി ഒരിടത്തൊരിടത്ത്, പറയൂ നിങ്ങൾക്കറിയാമോ, എഫ് എം ഹെൽത്ത് ലൈൻ, ഈ പരിപാടികളെല്ലാം ഇഷ്ടമായെന്ന് ജബ്ബാർ ആലങ്ങാട് അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഇനി വാട്സാപ്പിൽ വന്ന സന്ദേശമാണ്, ഹിഡൻ പൊല്യൂഷൻ ഈ വിഷയത്തെ അധികരിച്ച് തയ്യാറാക്കിയ ശാസ്ത്രദീപ്തി വളരെ നന്നായി. ബിജുപാൽ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാലും ആസ്വാദ്യകരമായി എന്നാണ് ശ്രീജിത്ത് എം എസ് പനച്ചിക്കാട് കോട്ടയത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്.
0: ബിജുപാൽ അതിഥിയായി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നല്ല വാക്കുകൾക്ക് നന്ദി.
1: മായാപരമേശ്വരൻ പെരിയപ്പുറം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആകാശവാണി ഓണത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടികളിൽ മിക്കവയും കേട്ടു. അതിൽ മുഖ്യ ആകർഷണമായത് കൊച്ചി നിലയം അത്തന്നാളിൽ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ തന്നെയാണ്. ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ തന്റെ ജീവിതാനുഭവങ്ങളും ഓണവിശേഷങ്ങളും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചത് വളരെ ഹൃദ്യമായി തോന്നി. ഓണനാളുകളിലെ പ്രഭാതഗീതം ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ രവീന്ദ്രന്റെ സംഗീതത്തിൽ ഗന്ധർവ ശബ്ദത്തിൽ പിറന്ന അപൂർവ സുന്ദരങ്ങളായ ഗാനങ്ങളോടെ തുടങ്ങിയതിൽ കൊച്ചി നിലയത്തെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓണ ദിവസങ്ങളിലെ കാവ്യധാരയിൽ കേൾപ്പിച്ച ഓണക്കവിതകൾ എല്ലാം തന്നെ ഹൃദ്യമായിരുന്നു. ചുരുക്കത്തിൽ ആകാശവാണി ഇക്കുറിയും ശ്രോതാക്കൾക്ക് അതിഗംഭീരമായ ഒരു ഓണസദ്യ തന്നെയാണ് നൽകിയത് എന്ന് പറയാം. അഭിനന്ദനങ്ങൾ.
0: ഓണപരിപാടികളെല്ലാം ഇഷ്ടമായി മായാ പരമേശ്വരൻ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഇനിയും ധാരാളം സന്ദേശങ്ങൾ വായിക്കുവാൻ ബാക്കിയുണ്ട്. അഭിപ്രായവേദിയുടെ സമയം പൂർണ്ണമാകുന്നതിനാൽ തൽക്കാലം അടുത്ത ആഴ്ചയിലേക്ക് ആ സന്ദേശങ്ങൾ മാറ്റിവെക്കുന്നു. തുടർന്നും ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അഭിപ്രായങ്ങളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: അഭിപ്രായവേദി പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 9:15. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9:13. പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം വർഷങ്ങൾ പോയതറിയാതെ. ഗാനം എഴുതിയത് കോട്ടയ്ക്കൽ മൊയ്തീൻകുട്ടി, സംഗീതം മോഹൻ സിതാര.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഇനി കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിൽ PE ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ഗാനം എഴുതിയത് ശരത് വയലാർ, സംഗീതം മോഹൻ സിതാര.

0: निश्चयदार्ढ्यम।
1: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
0: ഇതുവരെ 9,50,000-ൽ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ചിത്രം പൂമരം, പാടിയത് കാർത്തിക്. അജേഷ് ദാസിന്റെ വരികൾക്ക് ലീല ഗിരീഷ് കുട്ടന്റെ സംഗീതം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ പറയാം: 04842243 87, 04842243 97, അല്ലെങ്കിൽ 944645588. വിളിക്കേണ്ട സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന

0: ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. വിളിക്കേണ്ട സമയം നാളെ വൈകിട്ട് 4 മണിക്ക്. വിളിക്കേണ്ട നമ്പർ 04842243787, 04842243297. മൊബൈൽ നമ്പർ 9444545888. അറിയിപ്പ് കഴിഞ്ഞു.
1: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
2: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
1: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
2: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
1: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: FM മോർണിംഗ് സെലക്ഷൻസ് എന്ന ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പൂത്തുമ്പിയും പൂവാലന്മാരും. ഗാനം എഴുതിയത് ഗിരീഷ് പുത്തൻചേരി, സംഗീതം രാജാമണി.

0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ കേൾക്കാം വാളകം.
1: ജോലിക്ക് പോയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ആളുകളെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു പ്രയോജനം ഈ നാട്ടിൽ

0: കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് യു പി സ്കൂൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴി, ഇതിൽ വാളകം.
0: പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണത്. ഇപ്പോഴും യു പി സ്കൂളായിട്ട് തന്നെ അത് നിലനിൽക്കുന്നു. ഇപ്പോഴും

പാട്ടിന്റെ നാട്ടുവഴി വൈകിട്ട് 5 മണിക്ക്. FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം നടേഷ് ശങ്കർ പാടിയത്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ചിത്രം ഡൊമിനിക് പ്രസന്റേഷൻ, ഈണമിട്ടത് വിദ്യാധരൻ.

0: കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10 മണിക്കുള്ള ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം.
1: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: സമയം 10 കഴിഞ്ഞ് 23 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൗൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 590 വിദേശികൾ ഉൾപ്പെടെ ഏകദേശം 5,000 പേരെ കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങുവാൻ ചട്ടഭേദഗതി ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി KM ഷാജി. പല പഞ്ചായത്തുകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങുവാൻ സാധിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് ഭേദഗതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ 24 മണിക്കൂറും ജല അതോറിറ്റി കരാറുകാരുടെ സേവനം ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ കോർപ്പറേഷൻ കൗൺസിലർമാരുടെയും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ദമ്പതികളും 3 വയസ്സുകാരനായ മകനും മരിച്ചു. ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ എമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. തപാൽ വകുപ്പിൻ്റെ മധ്യമേഖല പ്രാദേശിക ഡാക് അദാലത്ത് ഈ മാസം 16 ഓൺലൈനായി നടത്തും. തപാൽ സേവനവുമായി ബന്ധപ്പെട്ട പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. ചൈനീസ് മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിൻ്റണിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, റാങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും 3-ാം തവണയും ഫൈനലിൽ. ലോക റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്തുള്ള ഈ സഖ്യം സെമി ഫൈനലിൽ മലേഷ്യ സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ഇനി ബിജു നാരായണൻ പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ആനന്ദ് മധുസൂദനന്റെ സംഗീതം. ചിത്രം ഞാൻ മേരിക്കുട്ടി.

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മട്ടുപ്പാവ് കൃഷി സവിശേഷതകൾ പങ്കുവയ്ക്കുന്നു എറണാകുളം സ്വദേശി നാരായണൻ രാമമൂർത്തി.
1: പിന്നെ കുറച്ച് ഈ വേപ്പം പിണ്ണാക്ക് ഇടും, ഈ പുഴുക്കൾ വരാണ്ടിരിക്കാൻ. എന്നിട്ട് കംപ്ലീറ്റ് ഒരു 10 ദിവസം പുളിപ്പിക്കും, ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും. ആ ടെറസിന്റെ മുകളിലായതുകൊണ്ട് ഇവിടെ ആർക്കും എഫക്ട് ആവുന്നില്ലേ ഉള്ളൂ. താഴേക്ക് ചെയ്യുമ്പോ ചുറ്റും അടുത്തുള്ളവരൊക്കെ
0: കേൾക്കുക. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ മട്ടുപ്പാവ് കൃഷി സവിശേഷതകൾ പങ്കുവയ്ക്കുന്നു എറണാകുളം സ്വദേശി നാരായണൻ രാമമൂർത്തി.
1: 5 ലിറ്റർ ക്യാൻ എടുത്ത് അതിൽ ഫുള്ള് ഒഴിക്കും. മറ്റേ ചെറിയ ചെറിയ ചീത അങ്ങനത്തെ വേണ്ട അതിനൊക്കെയാണെങ്കിൽ കുറേ ക്വാണ്ടിറ്റി ഒഴിക്കും.
0: എഫ് എം മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം വിഷ്ണു, ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ഇന്ന് രാത്രി 8:05 യുവവാണി ബോക്സ് ഓഫ് മെമ്മറീസ് വിൻറ്റേജ് ക്രാഫ്റ്റ് സംരംഭക റൈസ മനാലുമായി അഭിമുഖം ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
1: പിന്നെ ഞാൻ എപ്പോ എന്ത് ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ ഞാൻ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി നോക്കാം. ജനറലി എനിക്ക് അത് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിലും ഒരു വിൻറ്റേജ് ടോൺ ആണ് എനിക്ക് കൂടുതൽ പ്രിഫറിങ്.
0: ഇന്ന് രാത്രി 8:05 യുവവാണി ബോക്സ് ഓഫ് മെമ്മറീസ് വിൻറ്റേജ് ക്രാഫ്റ്റ് സംരംഭക റൈസ മനാലുമായി അഭിമുഖം.
1: ലേറ്റർ എനിക്ക് മനസ്സിലായി നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കില്ല

0: കസ്റ്റമേഴ്സിന് ഇഷ്ടം.
1: അതെ അതെ.
0: അപ്പൊ ചിലവർക്ക് കളർഫുൾ
2: ചിത്രം ഗൗരി ശങ്കരം, ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, ഗായകർ പി ജയചന്ദ്രനും ചിത്രയും.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി. മധുവന്തി നാരായൺ, സുജിത്ത്, സുരേഷൻ, വിജയൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഗപ്പി. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് വിഷ്ണു, വിജയിൻ്റെ സംഗീതം.

പ്രേക്ഷകളെ ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഇഷ്ടഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് വീണ്ടും നാളെ രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഓപ്പറേറ്ററിൻ്റെ ഒരു തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. യോഗ്യത SSLC, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ട്രേഡ്സ് എന്നിവയിലേതെങ്കിലുമുള്ള ITI, NTC സർട്ടിഫിക്കറ്റ്. വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽറ്ററുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമുള്ള പരിചയം. പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2026 ജൂലൈ 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം പതിനാറാം തീയതി രാവിലെ 10:30 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിനങ്ങളിൽ വിളിക്കേണ്ട നമ്പർ 0478 77 84 89 74 0484 77 84 43. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 94 00 57 18 60. 94 00 57 18 60.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ

0: പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: തൊടുപുഴ വെങ്ങലൂരിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത പ്ലസ് ടു, തത്തുല്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം, പ്രായം 50 വയസ്സിൽ കവിയരുത്. ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ. വിളിക്കേണ്ട നമ്പർ 90-61-93-88.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
6: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: കളമശ്ശേരി ഗവൺമെന്റ് ITI ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അഡ്വാൻസ്ഡ് വെൽഡിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ 80-89-78-98-28. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:30.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
8: പ്രായോജികർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 14,190 രൂപ നിരക്കിലും പവന് 1,13,520 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
8: പ്രായോജികർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂം ആണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
11: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. ഓഹ്, മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറി അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
10: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
11: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
10: കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നോ. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
11: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ?
12: എന്തിനും അടിക്കണം. നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68-20-21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94-47-56-22-12, 9447-5-6-22-12. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കൾക്ക് സ്മൃതിരാഗത്തിലേക്ക് സ്വാഗതം. പഴയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദിവ്യദർശനം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

ഗായകൻ യേശുദാസ്, ചിത്രം റെസ്റ്റ് ഹൗസ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന. ഇണ നൽകിയത് M.K. അർജുനൻ.

ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിനു വേണ്ടി കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം. ഗാനരചന തിരുനയനാർ കുറിച്ചി മാധവൻ നായർ. സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

ഗായിക ശാന്താപി നായർ, ചിത്രം ജയിൽ പുള്ളി. വരികൾ എഴുതിയത് തിരുനയിനാർ കുറിച്ചി മാധവൻ നായർ, ഇണം നൽകിയത് ബ്രദർ ലക്ഷ്മണൻ.

ചിത്രം കറുത്ത കൈ. ഗായിക എല്ലാർ ഈശ്വരി. ഗാനരചന തിരുനയിനാർ കുറിച്ചി മാധവൻ നായർ. സംഗീത സംവിധാനം എം എസ് ബാബുരാജ്.

0: നാട്ടുവിശേഷത്തിനും ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം സ്മൃതിരാഗം തുടരും. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ അവതരിപ്പിക്കുന്ന നാടകം കൂട് വൈകിട്ട് 6:30. നാട്ടുവിശേഷമാണ് നിങ്ങൾ കേട്ടത്. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 18 മുതൽ 49 വരെ വയസ്സുള്ളവർക്ക് സെൽഫോൺ റിപ്പയർ ആൻഡ് സർവീസ്, ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. സ്ത്രീകൾക്കാണ് പരിശീലനം. രജിസ്റ്റർ ചെയ്യുവാനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-81-23-03-07. നമ്പർ ആവർത്തിക്കാം, 04-81-23-03-07.
1: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
2: അതാണ് മൈജി പ്രൈസ് ചാലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിങ് വില.
3: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
3: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: TNC അപ്ലൈ.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളി ആയിട്ട്.
5: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
0: ICAR കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫിഷ് പ്രീ പ്രോസസിംഗും ഡ്രൈയിങ് ടെക്നിക്കും എന്ന വിഷയത്തിൽ 3 ദിവസത്തെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 16 മുതൽ 18 വരെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ICAR CIFT നടക്കുന്ന പരിശീലനത്തിൽ മത്സ്യസംസ്കരണ മേഖലയിലുള്ളവർ, സംരംഭകർ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 98-46-07-95-83 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 98-46-07-95-83.
2: BMW,
6: സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
7: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
7: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ

0: ട്രിപ്പ് കാർഡ് 100 പേർക്ക് 1 ലക്ഷം വീതം എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല, മൈ ജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം കൌൺസിലറെ നിയോഗിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവരും സൈക്കോളജി അഥവാ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ യോഗ്യത ഉള്ളവരുമായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം നിശ്ചിത അപേക്ഷാ ഫോമിൽ ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. അവസാന തീയതി 11 വൈകുന്നേരം 5 മണി. ഫോൺ നമ്പർ 0477-2252548, 0477-2252548.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദിവസ വേതന വ്യവസ്ഥയിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ 11 വൈകുന്നേരം 3 മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകണം. വിശദ വിവരങ്ങൾക്ക് tender.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. tender.lsgkerala.gov.in. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 9 സെക്കൻഡ്.
8: ആകാശവാണി FM വാർത്തകൾ.
3: നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി രാഷ്ട്രം മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പാക്കുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യ സ്കിൽസ് 2026 മത്സരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും NSDCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്ക് സംസ്ഥാനത്ത് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് ആണ് നേതൃത്വം നൽകുന്നത്. മൂന്നാറിലെ വിവിധ മേഖലകളിലെ കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ എടുക്കാനും എത്തുന്നവർ നിയമങ്ങൾ പാലിക്കണമെന്ന് വനം വകുപ്പ്. കുറിഞ്ഞി സംരക്ഷിത സസ്യമാണെന്നും പൂക്കൾ പറിക്കുന്നതടക്കം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിലിടിച്ച് ദമ്പതികളും 3 വയസ്സുകാരനായ മകനും മരിച്ചു. ചാവക്കാട് എടക്കഴയൂർ പഞ്ചവടി സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമീൽ ഐബക്ക് എന്നിവരാണ് മരിച്ചത്. ജപ്പാനിലെ ഗിഫുവിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ സ്വദേശിനി ദേവികയുടെ മൃതദേഹം ജപ്പാനിൽ സംസ്കരിക്കും. ഇരിക്കൂർ പടിയൂർ സ്വദേശിനിയായ ദേവിക കഴിഞ്ഞ 2 അപകടത്തിൽ മരിച്ചത്. മലപ്പുറം ദേശീയപാത 66 ചേലേമ്പ്ര ഇടിമുഴുക്കലിന് സമീപ ദേശീയപാതയിൽ പുലർച്ചെ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 മരിച്ചു. മലപ്പുറം സ്വദേശികളായ ഹാരിസ്, KT ജംഷീർ എന്നിവരാണ് മരിച്ചത്. FIH ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. പുരുഷ വിഭാഗത്തിൽ ഇന്തോനേഷ്യയെയും വനിതാ വിഭാഗത്തിൽ ദക്ഷിണ കൊറിയയുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
8: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, സ്മൃതിരാഗം തുടരുകയാണ്. ചിത്രം നിണമണിഞ്ഞ കാൽപ്പാടുകൾ, ആലാപനം PB ശ്രീനിവാസ്, PLീല എന്നിവർ, PBhaskaran രചന, MS ബാബുരാജിന്റെ സംഗീതം.

വി വസന്തയുടെ ശബ്ദം. ചിത്രം കറുത്ത പൗർണമി. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണമിട്ടത് എം കെ അർജുനൻ.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിരാഗം. യേശുദാസും ബി വസന്തയും പാടിയത്. ചിത്രം അനാർക്കലി. രചന വയലാർ രാമവർമ്മ. സംഗീതം എം എസ് ബാബുരാജ്.

വാണി ജയറാമിൻ്റെ ശബ്ദത്തിൽ ആശീർവാദം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈണമിട്ടത് MK അർജുനൻ, വരികൾ എഴുതിയത് ഭരണി കാവശ്യ ഓമാർ.

ബി വസന്തയും യേശുദാസും ആലപിച്ച മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം കറുത്ത രാത്രികൾ. ONV കുറുപ്പിന്റെ വരികൾക്ക് ഈണമിട്ടത് MS ബാബുരാജ്.

നിങ്ങൾ ഇതുവരെ കേട്ടത് സ്മൃതിരാഗം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പിതാമകൻ എന്ന ചിത്രത്തിൽ ശ്രീറാം പാർത്ഥസാരഥി, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയ ഗാനം. രചന പളനി ഭാരതി, സംഗീതം ഇളയരാജ.

ഇരുമ്പ് കുതിരയെന്ന ചിത്രത്തിന് വേണ്ടി ഭവതരണി യാഴണി എന്നിവർ പാടിയ ഗാനം. തമരയുടെ രചന, സംഗീതം ജി.വി. പ്രകാശ് കുമാർ.

ആലാപനം ശ്രീനിവാസ്, സുജാത മോഹൻ, സുനിത സാരഥി എന്നിവർ. വരികൾ വാലി, ഈണം രാഘവ് രാജ. ചിത്രം എ നീ റൊമ്പ അഴകായിരിക്കേ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 9 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നു മുതൽ 4 ദിവസങ്ങളിൽ അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലടക്കം അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സംസ്ഥാന സ്കൂൾ കായികമേള വേദിയെ ചൊല്ലി വിവാദം ആവശ്യമില്ലെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. വിദ്യാഭ്യാസ വകുപ്പാണ് കായികമേളയുടെ കലണ്ടർ തയ്യാറാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി. ചിറയൻകീഴ് കയ്യാങ്കളി കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. രാഷ്ട്രീയ രംഗത്ത് തർക്കങ്ങളുണ്ടാകുമ്പോൾ നേതാക്കൾ പക്വതയോടെ സമീപിക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണ്

0: ഓപ്പറേഷൻ തൂഫാൻ എന്ന മന്ത്രി രമേശ് ചെന്നിത്തല. തലമുറകളെ നശിപ്പിക്കുന്ന ലഹരി മാഫിയയെ തൂത്തെറിയാൻ എല്ലാവരും പ്രതിജ്ഞയെടുക്കണമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ജല അതോറിറ്റി കരാറുകാരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം പാടില്ലെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. എറണാകുളം നഗരത്തിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ സ്ക്വാഡ് റെയ്ഡ്. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില വാങ്ങുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. കേന്ദ്ര ഗവൺമെന്റ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർഗോഡ് ITIയിൽ. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. FIH ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. പുരുഷ വിഭാഗത്തിൽ ഇന്തോനേഷ്യയെയും വനിതാ വിഭാഗത്തിൽ ദക്ഷിണ കൊറിയയുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 12:05 ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മ ചിന്ത്.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ തുടരുന്നു. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, പാട്ടിൻ്റെ നാട്ടുവഴി വാളകം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
5: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജേ.
6: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജേ ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
6: വേഗമാകട്ടെ, ഓഫർ September 6 വരെ മാത്രം.
5: TNC apply.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. 6:50 കാർഷിക ജീവനം, ഇതിൽ മട്ടുപ്പാവ് കൃഷി സവിശേഷതകൾ പങ്കുവയ്ക്കുന്നു എറണാകുളം സ്വദേശി നാരായണൻ രാമമൂർത്തി. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, പ്രൊഫഷണലുകൾ ആക്രമിക്കപ്പെടുന്നു. 7:55 ഒരിടത്ത്

0: അവരുടെ മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പുച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, ബോക്സ് ഓഫ് മെമ്മറീസ്, വിൻറ്റേജ് ക്രാഫ്റ്റ്, സംരംഭക റയീസ മിനാലുമായി അഭിമുഖം, അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
6: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
5: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
6: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: TNC apply.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അറിയിപ്പുകൾ തുടരുന്നു. വൈകിട്ട് 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം, FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9, 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ജോളി എബ്രഹാം പാടിയ ഗാനം, രചന പൂവച്ചൽ ഖാദർ, സംഗീതം GS ശ്രീകൃഷ്ണൻ.

ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി രാമചന്ദ്ര മേനോൻ എഴുതി, രമേശ് സദാശിവ ഈണം നൽകിയ ഗാനം. പാടിയത് മിൻമിനി.

പാടിയത് സുദീപ് കുമാർ. വരികൾ രചിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഈണം നൽകിയത് ബി പ്രകാശൻ.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിൻ്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSE പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471-27372-38. ആവർത്തിക്കാം, 0471-27372-38. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 ഈ മാസം.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
3: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
4: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
3: ഷോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
0: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും 30 ആം തീയതിക്ക് മുമ്പായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.
3: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയുടെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
4: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
3: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്.
4: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
4: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
0: NBS പാമ്പാടി ഉപകേന്ദ്രത്തിൽ DCA PGDCA കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SC ST OEC വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കും. വിശദവിവരങ്ങൾക്ക് 94 95 85 0898 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 94 95 85 0898.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
4: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ September 7 വരെ നീട്ടി. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ITIയിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. വിശദവിവരങ്ങൾക്ക് 94 46 32 10 18 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 94 46 32 10 18.
6: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: ബിഗ് ബസാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി സീനിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് 8 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാം.

ഏറ്റുമാനൂർ, ഉഴവൂർ, കടുത്തുരുത്തി, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, മാടപ്പള്ളി, വാഴൂർ ബ്ലോക്കുകളുടെ കീഴിലെ CDSകളിൽ കുടുംബശ്രീ ആരംഭിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകളിലേക്ക് IFC ആങ്കർ സീനിയർ CRP തസ്തികകളിൽ നിയമനത്തിന് ഈ മാസം 11 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 04-81-23-02-049 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 04-81-23-02-049. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലെത്തി. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ രണ്ടാംഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം നാളെ മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. കുട്ടികളുടെ കായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് മുതൽ 4 ദിവസങ്ങളിലായി അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗുവാഹത്തിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ അസം ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് ഗുവാഹത്തിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാകും. തുടർന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ബിജെപിയുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നാളെ രാവിലെ മലപ്പുറം പുത്തനത്താണിയിൽ നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുദ്ദേശിച്ചുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കർ ഭൂമിയിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടം ഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ രണ്ടാംഘട്ടത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഈ മാസം 28-ന് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: തൂഫാന്റെ രണ്ടാംഘട്ടം ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസ എക്സൈസ് വകുപ്പുകളുമായി ചേർന്നുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഒന്നാം ഘട്ടം തുടരുക തന്നെ ചെയ്യും. പക്ഷേ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങൾ ഒറ്റക്കെട്ടായി ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കുകയാണ്.
0: ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മെഗാ മാരത്തോൺ സംഘടിപ്പിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി നടക്കുന്ന മാരത്തോൺ വൈകിട്ട് 4-ന് കളമശ്ശേരിയിൽ ദീപശിഖയുമായി എത്തും. തുടർന്ന് കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ചരക്ക് സേവന നികുതി സംവിധാനത്തിലെ 2-ാം തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിൽ മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും.

0: നൂറിലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9 പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശിലേക്കുള്ള മാധ്യമ പര്യടനത്തിന് തുടക്കമായി. ഒരാഴ്ചയോളം നീളുന്ന പര്യടനത്തിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ രാം ശരൺ വർമ്മ എന്നിവരുമായി മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. അയോധ്യ രാമക്ഷേത്രം, റെയിൽവേ ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, ചിക്കൻകാരി വസ്ത്ര വ്യവസായം തുടങ്ങിയവയും സംഘം സന്ദർശിക്കും. കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. അതിനിടെ പൂക്കൾ നശിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നീലക്കുറിഞ്ഞിയുമായുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച രണ്ട് യുവാക്കൾക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് വകുപ്പിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മൂന്നാറിലെ വിവിധ മേഖലകളിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തിരിക്കുകയാണ്. കുറിഞ്ഞിപ്പൂക്കൾ അടുത്തുകണ്ട് ആസ്വദിക്കാനും ചിത്രങ്ങളെടുക്കാനും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇക്കോ ടൂറിസം സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നിയന്ത്രിത മേഖലകളിൽ അനധികൃതമായി പ്രവേശിച്ച് പൂക്കൾ പറിച്ചെടുക്കുകയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുമുണ്ട്. നീലക്കുറിഞ്ഞി സംരക്ഷിത സസ്യമാണ്. ചെടിയോ പൂക്കളോ പറിച്ചെടുക്കുന്നതും നശിപ്പിക്കുന്നതും നിയമവിരുദ്ധവുമാണ്. കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങളെടുക്കാനും എത്തുന്നവർ നിയമങ്ങൾ പാലിക്കണമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. പൂക്കൾ പറിക്കുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു.
0: ആലപ്പുഴയിലെ പാതിരാമണൽ ദ്വീപ് ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഇഷ്ടസങ്കേതമായി മാറിയിരിക്കുകയാണ്. പ്രദേശത്തെ ഗതാഗത അസൌകര്യങ്ങൾ സംസ്ഥാന ജലഗതാഗത വകുപ്പ് പരിഹരിച്ചതോടെ ദ്വീപിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ചേർത്തല താലൂക്കിലെ ബുഹമ ഗ്രാമപഞ്ചായത്തിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ദ്വീപിലേക്ക് പ്രത്യേക ബോട്ട് സർവീസുകളാണ് ഇപ്പോൾ ഉള്ളത്. സമീപത്തുള്ള മുഹമ്മ ബോട്ടുകെട്ടിയിൽ നിന്ന് സ്പെഷ്യൽ ബോട്ടുകൾ പാതിരാമണലിലേക്കുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് യാത്രാ ചാർജ്. സ്വാശ്രയ സംഘങ്ങളും കുടുംബശ്രീക്കാരും കുടുംബ കൂട്ടായ്മകളും ഒക്കെ ഈ സർവീസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും പാതിരാമണലിലേക്ക് പ്രത്യേക സർവീസ് ഉണ്ട്. ഇതിനു പുറമെ കായിപ്പുറം ബോട്ടുകെട്ടിയിൽ നിന്നും സ്വകാര്യ ബോട്ടുകളും വള്ളങ്ങളും പാതിരാമണലിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്.
0: കുട്ടികളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ലഹരി ഉപയോഗത്തിൽ നിന്ന് അകറ്റാൻ അവരെ കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കായികമേള സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കായികമേള വേദിയെ ചൊല്ലി വിവാദം അനാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കായികമേള അടുത്തമാസം അവസാനം കോഴിക്കോട് നടക്കും. കണ്ണൂരിന് വരും വർഷങ്ങളിൽ കായികമേള അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. ഉച്ചയ്ക്ക് 1:50 മത്സരം ആരംഭിക്കും. ഇന്നലെ മലേഷ്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇരുവരുടെയും ഫൈനൽ പ്രവേശം. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി, പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാതാ അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ എമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റിയവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടാക്കിയ കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. മലപ്പുറം ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം സ്വദേശികളായ ഹാരിസ്, KT ജംഷീർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ

0: മായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലെത്തി. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ രണ്ടാംഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കുട്ടികളുടെ കായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കായിക മേളകളിലേക്ക് വഴിതിരിച്ചു വിടണമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെഡ്ഡി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:40.

0: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
1: നേത്രദാനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നേത്ര പടല അന്ധത അഥവാ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന്റെ ചികിത്സയ്ക്കായാണ് നേത്രദാനം ചെയ്യുന്നത്. കണ്ണിന്റെ പുറമേയുള്ള നേത്രപടലം, കൃഷ്ണമണി അഥവാ കോർണിയയിലെ അസുഖങ്ങൾ കാരണം കാഴ്ച നഷ്ടപ്പെട്ടവരുടെ കോർണിയ മാറ്റിയിട്ട് അവിടെ മരണാനന്തരം ദാനമായി ലഭിച്ച നേത്രപടലം തുന്നിച്ചേർക്കുന്ന ശസ്ത്രക്രിയയാണ് കണ്ണ് മാറ്റിവെക്കൽ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അന്ധത ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. കണ്ണിനകത്തെ ലെൻസ് കട്ടിയാവുന്ന തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ എന്ന അസുഖം, കണ്ണിൽ ഷുഗർ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിന്റെ ഞരമ്പിനെ അഥവാ ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, പിന്നെ നേത്രപടല അന്ധത. ഇതിൽ നേത്രപടല അന്ധത ഉള്ളവർക്കാണ് നേത്രദാനം കൊണ്ട് പ്രയോജനം ലഭിക്കുന്നത്. കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കോർണിയ. ഇവ സുതാര്യമാണ്. നമ്മുടെ വാച്ചിലൊക്കെയുള്ള സുതാര്യമായ ഗ്ലാസ് പോലെയാണ് കണ്ണിന് മുന്നിലുള്ള നേത്രപടലം. ഇത് കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തെ ഫോക്കസ് ചെയ്ത് കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുന്നു. കോർണിയയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കാരണം ഇവയുടെ സുതാര്യത നഷ്ടപ്പെടുകയും വെളിച്ചം കണ്ണിനുള്ളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നേത്രപടല അന്ധത. മുൻ പറഞ്ഞതുപോലെ ഇതിന്റെ ചികിത്സയ്ക്കായി കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. നേത്രപടലത്തിന്റെ അന്ധതയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി അണുബാധ. ഇൻഫെക്ഷൻ വന്ന് ഗ്രാജുവലി പാടുകൾ ഉണ്ടാവുകയും നേത്രപടലം അതാര്യമായി മാറുകയും ചെയ്യും. അപകടത്തിൽ കണ്ണിലെ കോർണിയയ്ക്ക് വരുന്ന മുറിവുകൾ, കെമിക്കൽ ഇഞ്ചുറി അതുപോലെയുള്ള പൊള്ളലുകൾ, കൃഷ്ണമണിയിലെ ജനിതകപരമായ രോഗങ്ങൾ, കോർണിയയുടെ കട്ടി കുറഞ്ഞ് നേർത്ത ഒരു കോൺ പോലെയാകുന്ന കെരറ്റോകോണസ് എന്ന അസുഖം, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, കോർണിയയിലെ അകത്തെ കോശങ്ങൾ അഥവാ എൻഡോത്തീലിയൽ സെൽസിന്റെ കൗണ്ടിലുണ്ടാകുന്ന കുറവുകൾ, ഇവയെല്ലാം നേത്രപടല അന്ധതയ്ക്ക് കാരണങ്ങളാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 12 മില്യണിൽ കൂടുതൽ ആൾക്കാർക്ക് അന്ധതയുണ്ട്. അതിൽ ഏകദേശം 1.1 മില്യൺ ആണ് നേത്രപടല അന്ധതയുടെ അളവ്. ഇവരെ കാഴ്ചയിലേക്ക് കൊണ്ടുവരാനുള്ള യഥാർത്ഥ പ്രതിവിധി നേത്രദാനത്തിലൂടെയുള്ള കണ്ണുമാറ്റിവെക്കൽ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയാണ്. ഇന്ത്യയിൽ ഏകദേശം 100,000 സർജറിയാണ് നടക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ നടക്കുന്നത് വളരെ കുറവാണ്. ആകെയുള്ള മരണത്തിന്റെ 0.5% താഴെയാണ് ഇപ്പോഴുള്ള നേത്രദാനം. അത് മിനിമം 1% എത്തിക്കുകയെങ്കിലും വേണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ആവുകയുള്ളൂ. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ വിവിധ ഐ ബാങ്കുകളിൽ രജിസ്റ്റർ ചെയ്ത് നേത്രദാനത്തിനായി കാത്തിരിക്കുന്ന രോഗികൾ തന്നെ ഏകദേശം 150,000 പേരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എല്ലാ കൊല്ലവും 25,000 മുകളിൽ ആൾക്കാർ അതിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ 20,000 മുതൽ 25,000 സർജറി വരെ മാത്രമേ ഒരു വർഷം നടക്കുന്നുള്ളൂ. അതെ, ആവശ്യകതയെ താരതമ്യം ചെയ്യുമ്പോൾ നേത്രദാനത്തിന്റെ തോത് വളരെ കുറവാണ്. ഒരുപാട് കുടുംബങ്ങൾ നേത്രദാനത്തിന് സമ്മതമറിയിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ അന്ധത അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ പറ്റുകയുള്ളൂ. ഇനി നേത്രദാനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കണ്ണിന്റെ നേത്രപടലം മാത്രമാണ് ദാനം ചെയ്യുമ്പോൾ സർജറിയിലൂടെ എടുക്കുന്നത്. കണ്ണ് മുഴുവനായി എടുക്കേണ്ടതില്ല. മരണം കഴിഞ്ഞ് 6 മണിക്കൂറിനുള്ളിൽ നേത്രപടലം റിമൂവ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആരാണ് നേത്രപടലം റിമൂവ് ചെയ്യുന്നത്? മരണമുണ്ടായാൽ ബന്ധുക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നേത്രദാനത്തിന് സമ്മതമാണെങ്കിൽ മരണമുണ്ടായാൽ വൈകാതെ അടുത്തുള്ള ഐ ബാങ്കിൽ അറിയിക്കണം. കാരണം മരണം നടന്ന് 6 മണിക്കൂറിനുള്ളിൽ കോർണിയ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സാധിക്കില്ല. ഹോസ്പിറ്റലിൽ വെച്ചുള്ള മരണമാണെങ്കിൽ അവർ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കും. വീട്ടിൽ വെച്ചുള്ള മരണമാണെങ്കിൽ ഐ ബാങ്കിലെ പ്രവർത്തകർ ഒരു നേത്രരോഗ വിദഗ്ധനുൾപ്പെടെ വീട്ടിൽ വന്ന് 1.5 മണിക്കൂറിനുള്ളിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറിലൂടെ നേത്രപടലം റിമൂവ് ചെയ്യും. വീട്ടിലാണെങ്കിൽ അവർ എത്തുന്നതുവരെ കണ്ണ് ഡ്രൈ ആകാതെ ശ്രദ്ധിക്കണം. മുറിയിലെ ഫാൻ ഓഫ് ചെയ്യുകയും കണ്ണിന് മുകളിൽ തണുത്ത നനവുള്ള കോട്ടൺ വയ്ക്കുകയും ചെയ്യാം. 2 പില്ലോ വെച്ച് തല ഉയർത്തി വെക്കുന്നതും നല്ലതായിരിക്കും. ആർക്കൊക്കെയാണ് നേത്രദാനം ചെയ്യാൻ പറ്റുന്നത്? മരണാനന്തര നേത്രദാനത്തിന് പ്രായം ഒരു പ്രശ്നമല്ല. 2 വയസ്സിന് മുകളിലുള്ള ആർക്കും ദാനം ചെയ്യാം. 80 വയസ്സിന് മുകളിൽ നേത്രപടലത്തിന്റെ ആരോഗ്യമനുസരിച്ച് മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പ്രമേഹം, രക്താതിസമ്മർദ്ദം അഥവാ BP, കൊളസ്ട്രോൾ, തൈറോയിഡ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും ദാനം ചെയ്യാം. കണ്ണാടി ഉപയോഗിച്ചിരുന്നവർ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, അവർക്കെല്ലാം നേത്രദാനം ചെയ്യാവുന്നതാണ്. നേത്രദാനം ചെയ്യാൻ പറ്റാത്തവർ ആരൊക്കെയാണ്? ഒന്നാമതായി മരണകാരണം കൃത്യമായി അറിയാത്തവർ, സെപ്സിസ് അഥവാ ശരീരത്തിൽ ആകമാനം ഇൻഫെക്ഷൻ ഓർ അണുബാധ ബാധിച്ചിട്ടുള്ള മരണം, എയ്ഡ്സ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം, തലച്ചോറിലെ വൈറൽ അണുബാധ അഥവാ എൻകഫലൈറ്റിസ്, രക്താർബുദം, ലുക്കീമിയ, പേപ്പട്ടി വിഷബാധ മൂലം മരണപ്പെട്ടവർ അല്ലെങ്കിൽ സംശയിക്കുന്നവർ, കണ്ണിൽ എന്തെങ്കിലും അണുബാധ ഉള്ളവർ, നേത്രപടലത്തെ ബാധിക്കുന്ന ജനിതക രോഗങ്ങൾ ഉള്ളവർ, കണ്ണിനുള്ളിലെ അർബുദം, ഇവയൊഴിച്ച് ബാക്കി എല്ലാവിധ സന്ദർഭങ്ങളിലും നേത്രദാനം പ്രായോഗികമാണ്. അടുത്ത ബന്ധുക്കളുടെ സമ്മതത്തോടെ 6 മണിക്കൂറിനുള്ളിലാണ് സർജറി ചെയ്യേണ്ടത്. ഇങ്ങനെ നീക്കം ചെയ്യുന്ന നേത്രപടലം പ്രത്യേകം മരുന്നിൽ അഥവാ കേടുവരാതിരിക്കാനുള്ള കൾച്ചർ മീഡിയത്തിൽ സൂക്ഷിച്ച് ഐ ബാങ്കിലേക്ക് കൊണ്ടുപോകും. ഐ ബാങ്കിൽ വെച്ച് വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. നേത്രപടലത്തിലെ എല്ലാ പാളികളും കൃത്യമായ രീതിയിലുണ്ടോ എന്നും ഏറ്റവും ഉള്ളിലെ കോശങ്ങൾ അഥവാ എൻഡോത്തീലിയൽ സെൽസിന്റെ അളവ് കൃത്യമായിട്ടുണ്ടോ എന്നും നോക്കും. ഇങ്ങനെ നല്ല ആരോഗ്യമുള്ളതായി തിരഞ്ഞെടുക്കുന്ന നേത്രപടലം അധികം വൈകാതെ തന്നെ നേത്രപടല അന്ധത ഉള്ള ആളിന്റെ കോർണിയ എടുത്തു മാറ്റി അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. 2 കണ്ണുകൾ 2 ആൾക്കാർക്കായിരിക്കും പുതുതായി കാഴ്ച നൽകുന്നത്. അതിനൂതന ശസ്ത്രക്രിയയിലൂടെ നേത്രപടലത്തിന്റെ വിവിധ പാളികൾ മാത്രമായി റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു നേത്രപടലം തന്നെ 4 പേരുടെ അന്ധത മാറ്റുന്ന രീതിയിലുള്ള നേട്ടത്തിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രം ഇന്നെത്തി നിൽക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ മരണാനന്തരം ദാനം ചെയ്യാൻ സമ്മതമാണോ? അന്ധതയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കാഴ്ച കിട്ടാനും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നേത്രദാനത്തിലൂടെ കഴിയും. സമ്മതപത്രം ഐ ബാങ്കുകളിൽ ലഭ്യമാണ്. അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിലോ നിങ്ങളുടെ ജില്ലയിലെ നോഡൽ കേന്ദ്രങ്ങളിലോ സമ്മതപത്രം നൽകി രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 കാർഡ് ലഭിക്കും. ഒന്ന് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക, ഒന്ന് നിങ്ങളുടെ അടുത്ത ബന്ധുവിന്റെ കയ്യിലും സൂക്ഷിക്കുക. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും മരണശേഷം ബന്ധുക്കളുടെ സമ്മതത്തോടെ നേത്രദാനം സാധ്യമാണ്. മരണശേഷമുള്ള 6 മണിക്കൂറാണ് നേത്രദാനമെന്ന ഈ മഹത്തായ കാര്യത്തിനുള്ള സമയപരിധി. മരണാനന്തര കർമ്മങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടോ താമസമോ ഉണ്ടാകാതെ തന്നെ നേത്രദാനം നമുക്ക് ചെയ്യാൻ പറ്റും. നേത്രപടലം എടുത്തു മാറ്റുന്നതുകൊണ്ട് കണ്ണിന്റെ ആകൃതിക്ക് പ്രശ്നം വരാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രക്രിയ മുഖത്തിന്റെ രൂപഭാവത്തെ ബാധിക്കില്ല. അഥവാ ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ വൈദഗ്ധ്യമുള്ളവരാണ് നേത്രദാനം സർജറിക്കായി എത്തുന്നത്. നേത്രദാന ബോധവൽക്കരണത്തിനായി ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ഇന്ത്യയിൽ ബൃഹത്തായ പദ്ധതികളാണ് നടക്കുന്നത്. മരണശേഷം ബന്ധുക്കളെ കൌൺസിലിംഗ് ചെയ്യാനായി ആരോഗ്യ പ്രവർത്തകരെ പ്രാപ്തരാക്കണം. അവർക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയി ട്രെയിനിംഗ് കൊടുക്കണം. ജനങ്ങൾക്കിടയിലുള്ള മിഥ്യാധാരണകൾ മാറ്റി ശാസ്ത്രീയമായ അവബോധം കൊണ്ടുവരുന്ന പരിപാടികളും നടക്കുന്നുണ്ട്. പുറത്തുള്ള ചില രാജ്യങ്ങളിൽ കൊണ്ടുവരികയും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റാത്തതുമായ കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കൂടെ നേത്രദാനത്തിനുള്ള സമ്മതപത്രം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. മരണം എപ്പോഴും പ്രിയപ്പെട്ടവരെ വല്ലാത്ത വിഷമാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഈ സമയത്ത് അവയവദാനത്തിനായി മുന്നോട്ടു വരുന്ന ബന്ധുക്കൾ മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അവരെ എല്ലാ ബഹുമാനത്തോടുകൂടിയും ഓർത്തുകൊണ്ട് പറയട്ടെ, നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനത്തിലൂടെ അന്ധതയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാഴ്ചയുടെ വെളിച്ചത്തിലേക്ക് എത്തിക്കാം.
0: നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി. രാജ്യം ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമായി. ഗുവാഹട്ടിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബെർദോളോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. അസമിന് പുറമെ മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അദ്ദേഹം സന്ദർശിക്കും. ഗുവാഹട്ടിയിൽ ഗീതാ നഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും ശ്രീമന്ത ശങ്കരദേവ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുമാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ പരിപാടികൾ. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപാദനവും 40,000 കോടിയിലധികം രൂപയുടെ പ്രതിരോധ കയറ്റുമതിയും രാജ്യം നേടിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज भारत करीब करीब 2 लाख करोड़ रुपए का डिफेंस प्रोडक्शन कर रहा है. 2013-14 में हम 600-700 करोड़ रुपए का डिफेंस एक्सपोर्ट करते थे. आज ये आंकड़ा करीब करीब 40,000 करोड़ रुपए तक पहुंच चुका है.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗോവയിലെത്തി. പശ്ചിമ മേഖലാ സമിതിയുടെ 28-ാം യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷനാകും. ബി ജെ പി ഗോവ സംസ്ഥാന സമിതിയുടെ പുതിയ ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. നേപ്പാൾ പ്രളയത്തിൽ ഇതുവരെ 1,344 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വിദേശികളുൾപ്പെടെ 5,000-ത്തോളം പേരെ കാണാതായി. 13,000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങൾ നേപ്പാൾ പോലീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെയും ചൈനയുടെയും സഹായത്തോടെ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തി. സൌദിയിലെ മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി

0: യും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും വ്യവസായ സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന് തുടക്കമായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 11 മാധ്യമ പ്രവർത്തകരാണ് ഈ മാസം 12 വരെ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധൻ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തൃശൂർ കയ്പമംഗലം ദേശീയപാതയിലെ അപകടത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് തമിഴ്നാട് വിനോദസഞ്ചാര മന്ത്രി എസ് രാജേഷ് കുമാർ. കേരള സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തമിഴ്നാടിന് കൈമാറി. കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഗവൺമെന്റ് ഇടപെട്ട് ഇവിടെ എല്ലാം പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്തിട്ട് പാടി അവിടെ വന്നത് അത് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇനി അതിനെ അനുസരിച്ച് അവർ എന്താ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അതിന്റെ ഫാമിലിക്ക് എന്താ ചെയ്യുന്ന വെച്ച് അത് അസംബ്ലിയിൽ നാളെ അസംബ്ലി ഉണ്ട്, അത് പരിഹരിക്കും.
0: ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു 8 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം. തമിഴ്നാട് ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലം വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. Geetha ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കയ്പമംഗലം അപകടത്തിന്റെ നടുക്കം മാറും മുമ്പേ തൃശൂരിൽ വീണ്ടും അപകടം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. 3-ാം തവണയാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തുന്നത്. സെമി ഫൈനലിൽ ഇവർ മലേഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ചൈനയെ നേരിടും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ മെഗാ മാരത്തോൺ ഇന്ന് വൈകിട്ട് 4 യെസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. കഴുകന്മാരെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധ ദിനത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ പഞ്ച്കുലയിൽ ദേശീയതല ശില്പശാല സംഘടിപ്പിച്ചു. പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടെടുപ്പിലേക്ക്, ഇന്ത്യയിലെ കഴുകന്മാരുടെ സംരക്ഷണം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ഉദ്ഘാടനം ചെയ്തു. ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ജമ്മു കാശ്മീർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും ശക്തമായ ഇടിമിന്നലിലും കാറ്റിനും സാധ്യതയുണ്ട്. തമിഴ്നാട്, കാരക്കൽ, മേഘാലയ എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടും. ചൈനയിലെ ജിയാങ്സി പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിൽ 2 മരണം, 10 പേരെ കാണാതായി. ദിവസങ്ങളായി പെയ്ത കനത്ത മഴയാണ് ദുരന്തത്തിന് കാരണമായത്. ഉപരാഷ്ട്രപതി

സി.പി. രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2,00,000 കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി രാജ്യം. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 43 സെക്കൻഡ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
2: ഫോൺ ഔട്ട് ഗാനോത്സവം.
3: ഇന്ന് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഞാൻ സിത്താര.
4: ഹലോ, ഇത് ഓമന ചേച്ചിയാണോ? ഇത് ആകാശവാണി എന്നാണ്, ഫോൺ ഔട്ട് ഗാനോത്സവം. ചേച്ചിയുടെ ഒരു കൂട്ടുകാരി അംബിക അയച്ചു തന്നതാണ് ഈ നമ്പർ ആകാശവാണിക്ക്. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വിളിക്കണം. അനീത്യയാണോ? വീട് ദേശം ആണല്ലേ?
5: എന്റെ
4: പേര് സിത്താര. അപ്പൊ റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ?
5: നമ്മുടെ കൂട്ട് എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. നല്ല പരിപാടികളാ.
4: ഫോൺ ഔട്ട് ഗാനോത്സവം കേൾക്കാറുണ്ടോ?
5: അനീത്തി എപ്പോഴും കത്ത വെക്കാറുണ്ട്, എന്നോട് പറയാറുണ്ട്.
4: ആണോ? എന്തായാലും അനീത്തിയും ചേച്ചി എല്ലാവരും ആകാശവാണിയുടെ സ്വന്തം ആൾക്കാരാണ്. അതൊരു
5: ആണല്ലേ.
4: വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചിയുടെ?
5: എന്റെ വീട്ടിലും ഫോനും മരുമോളും രണ്ട് കൊച്ചുങ്ങളും.
4: സ്കൂളിൽ പഠിക്കാണോ കുട്ടികള്? ആണല്ലേ. ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂള് തുറന്ന്
5: പോയി തുടങ്ങി.
4: അപ്പൊ അങ്ങനെ
5: സന്തോഷായിട്ട്.
4: മോൾക്ക് ജോലി ഉണ്ടോ? അപ്പൊ എല്ലാവരും പോവും പകലൊക്കെ?
5: എല്ലാരും കാലത്ത് പോകും, ഞാൻ മാത്രം ഉണ്ടാവാറുള്ളൂ.
4: പാട്ടൊക്കെ പാടുവോ?
5: ഇല്ല, പാട്ടൊന്നും പാടില്ല.
4: പാട്ട് കേൾക്കുന്നു?
5: എന്നാ
4: ഇത് കൂടെ ഏത് പാട്ടാണ് കേക്കണ്ടേ, അത് പറയൂ.
5: മാഡത്തിന്റെ ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചു.
4: എന്നാലും ഏത് പാട്ടാ? ഇപ്പൊ യേശുദാസ് ആണോ, ചിത്രയാണോ, ജാനകിയാണോ, ആരുടെ? ചിത്രയുടെ വെച്ചാ മതി. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ചിത്രയുടെ ഒരു പാട്ട് വെച്ചാ മതി. അപ്പൊ ചേച്ചി, സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ ചേട്ടാ.
3: ആ ഹലോ.
2: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
3: അതൊക്കെ ഈസി അല്ലേ. ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
2: ഏ വേവ്സ് ആപ്പോ? അതെന്താ?
3: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
2: അപ്പോ റേഡിയോ വേണ്ടേ?
3: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിലെ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റാൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
4: ഹലോ, സാം കെ സാലി ആണോ?
5: അതെ.
4: ഇത് ആകാശവാണിയിൽ നിന്നാണ്, ഫോണൗട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. മകനാണ് നമ്പർ അയച്ചു തന്നത്, നീരജ്. അതെ അതെ. അപ്പൊ നീരജ് കുറച്ചു മുമ്പ് അയച്ച മെസ്സേജാണ്, അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു 5 ആഗസ്റ്റ്, അപ്പൊ അച്ഛനെ വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അയച്ചിരുന്നു. അപ്പൊ ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ആദ്യം തന്നെ നേരട്ടെ. അച്ഛൻ ആർട്ടിസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് താങ്കൾ ചെയ്യുന്നത്?
5: ഡ്രോയിങ് ആണ്. ഞാൻ തിരുപ്പുണത്തറ ആർലവി കോളേജിലാണ് പഠിച്ചത്.
4: ഓഹോ.
5: അപ്പൊ അതിനുശേഷം

0: അധ്യാപകനായിട്ട് കുറച്ച് കുറെ നാള് ഡിസൈനിങ് ഒക്കെ ആയിരുന്നു. പിന്നീട് അധ്യാപകനായിട്ട് ഇപ്പൊ സ്വന്തം ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്.
1: ഓ, സ്റ്റുഡിയോ ആയിട്ടുണ്ടോ അതോ?
0: ഇല്ല, കണക്ഷന്റെ പുറത്തുള്ള വർക്കുകളാണ്, ഇപ്പൊ പള്ളികളുടെ വർക്ക്, അൽത്താരയൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുക.
1: ഓഹോ, അത് വെച്ചാൽ അവിടുത്തെ പെയിന്റിങ്ങുകളും അങ്ങനത്തെ ഇതൊക്കെയാണോ ചെയ്യുന്നത്?
0: പെയിന്റിങ്ങും പിന്നെ സ്കൾപ്ചറും,
1: സ്കൾപ്ചർ
0: രീതിയിലുള്ള സ്കൾപ്ചർ ഡിസൈൻ വർക്കുകള്, അങ്ങനെയൊക്കെ മരത്തില്, പിന്നെ സിമെന്റില്, പിന്നെ പ്ലാസ്റ്റർ പാരീസ്, അങ്ങനെ മാറി മാറി ഓരോ മീഡിയ മാറി മാറി.
1: വൈഫും ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു.
0: അതെ അതെ അതെ.
1: ഒരുമിച്ച് പഠിച്ചതാണോ നിങ്ങള്?
0: അതെ അതെ, ഒരുമിച്ച് പഠിച്ചതാണ്. വൈഫിന്റെ ഒരു ബേബി.
1: ബേബി. ആ, അപ്പൊ മകനും ഉണ്ടോ ഈ താല്പര്യങ്ങളൊക്കെ?
0: ആ, അവന് നല്ല താല്പര്യമുണ്ട്, പക്ഷെ തൽക്കാലം പഠിക്കട്ടെ, അതിനുശേഷം നോക്കാവുന്നുള്ളൊരു ഇത്. മറ്റുള്ള ജോലി പോലെ അല്ലല്ലോ ഇത്, നമ്മള് കുറച്ചുകൂടി ആസ്വദിച്ച് ചെയ്യുന്നൊരു
1: കാര്യങ്ങളാണ്.
0: ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ ഇപ്പൊ തൽക്കാലം പഠിക്കുന്ന ഒരു സമയം, പഠിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാമെന്നുള്ളൊരു ഇതിൽ. ഇപ്പൊ ആർട്ടിന്റെ കോളേജിലെല്ലാം മാവേലിക്കര, പിന്നെ തിരുവനന്തപുരം ഫൈനാൻസ്, തൃശ്ശൂർ ഫൈനാൻസ് കോളേജിലെല്ലാം ഏജ് ബാർ എല്ലാം എടുത്ത് മാറ്റി. അപ്പൊ നമുക്ക് ഏത് ഏജിലും വന്ന് എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ എലിജിബിൾ ആണെങ്കിൽ കിട്ടും. അങ്ങനെയാണ്.
1: അല്ല, അപ്പൊ നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഇതിപ്പോ ഇങ്ങനെ ഡിഗ്രി ആയിട്ട് പഠിക്കണം എന്ന് ഉണ്ടോ?
0: അങ്ങനെ ചോദിച്ചാ ഡിഗ്രി ആയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആവും, പക്ഷെ ആർട്ടിന്റെ രീതിയില് സിസ്റ്റംസിനെ പൊളിക്കുന്ന രീതിയിലാണ് ആർട്ട്
1: പോവാ.
0: പക്ഷെ നമ്മള് ഇപ്പോ ഒരു മീഡിയ വാട്ടർ കളറ് പഠിക്കണേ അത് പഠിച്ചു തന്നെ ആകണം, അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് നോക്കിയാലും നമുക്ക് അത്രയ്ക്ക് വർക്കൗട്ട് ആവില്ല. അപ്പൊ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു അധ്യാപകന്റെ കീഴിൽ പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ ഇതുപോലെ ഒരുപാട് മീഡിയാസ് ഉണ്ട്, അക്രിലിക്സ്, ഓയിൽ പെയിന്റ്, പിന്നെ സ്ട്രക്ചറിലേക്ക് വരുമ്പോ ക്ലേ, പ്ലാസ്റ്റർ പാരീസ്, അങ്ങനെ ഓരോ വിവിധ തരങ്ങള് സംഭവങ്ങളുണ്ട്. ഒരു ആനിമേറ്റർ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ഒക്കെ ആവുകയാണെങ്കിൽ, ഇത് ഡ്രോയിങ് ആർട്ട് ഒരു ബേസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മളുടെ സംതിങ് ഡിഫറെന്റ് ആയിരിക്കും ചെയ്യുന്നത്. ചെറിയ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് അധ്യാപകനായിരുന്നു, അപ്പൊ ചുറ്റുള്ള സംഭവങ്ങളെ നമ്മൾ പഠിക്കുന്ന രീതിയിലേക്ക്, എന്താ പറയാ, ഒബ്സർവ് ചെയ്യണ രീതിയിൽ ആണ് ആർട്ട് ക്ലാസ് പോവാ.
1: നമ്മളിങ്ങനെ ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്ക് ചെയ്യാന്ന് പറയണ പോലെ ഇങ്ങനെ വേറെ രീതിയിൽ ചിന്തിക്കുക, പഠിപ്പിക്കുക അല്ലേ?
0: എന്റെ ഒരു വിഷനാണ് ട്ടോ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങള് പഠിച്ചു വന്നൊരു രീതി അങ്ങനെയൊക്കെ.
1: റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ നമ്മുടെ ആകാശവാണി?
0: തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. രാവിലെ ഒരു 5:30 തുടങ്ങിക്കഴിഞ്ഞാല് ഇങ്ങനെ വർക്ക് കേട്ടോണ്ടിരിക്കും. ചിലപ്പോ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണെങ്കിൽ ചെറിയൊരു റേഡിയോ ഉണ്ട്, അപ്പൊ അതിപ്പം ഇതെല്ലാം അങ്ങനെ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള പാട്ട് കേൾക്കല് കുറവാണ്. കാര്യം നമ്മള് പ്രതീക്ഷിക്കാത്ത പാട്ടുകൾ, അല്ലെങ്കിൽ കേട്ട് മറന്ന പാട്ടുകളായിരിക്കും വരിക. അതേപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട്.
1: എന്തായാലും മോന് നല്ലോണം അറിയാം അച്ഛന്റെ ഇതിന് താല്പര്യം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കില്ലല്ലോ. എന്നാ ശരി, നമുക്ക് ഫോണോട്ടിലൂടെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറഞ്ഞോളൂ, നമുക്കത് കേൾക്കാം.
0: മകന് ഇഷ്ടമുള്ളത് സിനിമയിലെ
1: ആരോന്നെഞ്ചിൽ. മകന് വേണ്ടിയിട്ട് ആ പാട്ട് തന്നെ വയ്ക്കാം. അപ്പൊ ഒന്നുകൂടി ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നേരുന്നു. എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.

0: ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മച്ചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതൂ. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മച്ചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മച്ചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: ഹലോ.
2: ഹലോ,
1: പ്രശോഭ ആണോ ഇത്?
2: അതെല്ലോ,
1: ഇത് ആകാശവാണിയിൽ നിന്നാണ്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. താങ്കളുടെ അച്ഛൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങോട്ട്, മകനെ
2: വിളിക്കാം
1: എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ വിളിച്ചതാണ്.
2: ഓ, അതേട്ടാണ് ആകാശവാണി.

0: എനിക്കൊരു കോൾ വരുന്നു.
1: അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
0: വർഷങ്ങളായിട്ട് കേൾക്കുന്ന ആളാണ്.
1: അച്ഛൻ മാത്രമോ അതോ എല്ലാരും കേൾക്കുവോ?
0: എല്ലാരും കേൾക്കാറുണ്ട്, പക്ഷെ അച്ഛനാണ് കൂടുതലും. അച്ഛനെ റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടിലിരിക്കണം, അപ്പൊ അതുകൊണ്ട് കൂടുതൽ സമയം അച്ഛനാണ് വീട്ടിലുള്ളത്. ആകാശവാണിയുടെ ഒരു വലിയൊരു ആരാധകനാണ്.
1: സന്തോഷം. ഇപ്പൊ ഇവിടെ തന്നെയാണോ, കോട്ടയത്ത് തന്നെയാണോ നിങ്ങൾ താമസിക്കുന്നത്?
0: അതെ അതെ, കോട്ടയത്ത് നാട്ടകം പറയുന്ന സ്ഥലത്താണ്.
1: അപ്പൊ കീബോർഡ് ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
0: അതെ അതെ, അങ്ങനെ പെർഫോം ചെയ്യാറുണ്ട്, മ്യൂസിക് പ്രൊഡക്ഷനും ചെയ്യുന്നുണ്ട്.
1: അവിടെ തന്നെയാണോ, കോട്ടയത്ത് തന്നെയാണോ എല്ലാം ചെയ്യുന്നത്?
0: ഞാന് പെർഫോം ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. ഞാൻ കൂടുതലും ഭജൻസ് ആണ് ചെയ്യുന്നത്. ശ്രീഭദ്ര ഭജന മണ്ഡലി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്യൂഷനും ചെയ്യുന്നുണ്ട്. കേരളത്തിനകത്ത് പുറത്തൊക്കെ ആയിട്ട് നമ്മൾ ഭജൻസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂഷൻ കൂടുതലും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഏരിയയിലാണ് ചെയ്യുന്നത്.
1: ഭജനയില് നമ്മള് കീബോർഡ് നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ?
0: ആ ഉണ്ട്, ഭജനയില് ഇപ്പം കീബോർഡ് നമ്മള് ഉൾപ്പെടുത്താറുണ്ട്. നമുക്കത് ചെയ്യാൻ സാധിക്കും.
1: നിങ്ങളുടെ പ്രോഗ്രാം
0: കർണാട്ടിക് ബേസ് ചെയ്ത് പോകുന്ന പാട്ടുകളൊക്കെ ആയതുകൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ഫ്യൂഷന്റെ ഒരു സ്റ്റൈലില് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
1: അതെ അതെ, വളരെ രസമാണ് ഇപ്പൊ അത് കേൾക്കാൻ. ഞാൻ ഭജനകൾ കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മൾ വിചാരിക്കും ഭജന എങ്ങനെയാ കേട്ടോണ്ടിരിക്കാൻ പറ്റണേ എന്നൊക്കെ, പക്ഷെ ഇത്രയും ആവേശകരമായിട്ട് അത് കേട്ടോണ്ടിരിക്കാൻ പറ്റുമെന്നത് കേട്ട് കഴിയുമ്പോ തന്നെ
0: മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും
1: അത് ശരിക്കും നിങ്ങളെ മ്യൂസിക്കിന്റെയും കൂടി ആയിരിക്കും കേട്ടോ ആ ഒരു.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും സംഗീതം ആസ്വദിക്കുന്നവർക്കും അത് ആസ്വദിക്കാൻ സാധിക്കും. ഞാൻ സത്യം പറഞ്ഞ കോൾ വന്നപ്പോ ഞാനൊന്ന് ഞെട്ടിപ്പോയി, എന്താ സംഭവം, ആകാശവാണി ഇതിങ്ങനെ കണ്ടു, ടി വി ഒന്ന് കണ്ടു, ഞാനൊന്ന് ഞെട്ടി, എന്താ സംഭവം എന്നൊന്നും
1: കേട്ടിരിക്കുവായിരുന്നു.
0: ഞാൻ ആക്ച്വലി ഒരു വർക്കിലാണ്, ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു വർക്ക് ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ്.
1: കീബോർഡ് മാത്രമേ ഉള്ളൂ അതോ പാടൂ?
0: വല്ലപ്പോഴൊക്കെ പാടാറുണ്ട്.
1: നമുക്ക് വേണ്ടി പാടാമോ?
0: പാടാന് ഞാൻ ശ്രമിക്കാം, വേണമെങ്കിൽ ഒരു രണ്ടുപേരി പാടാൻ ഞാൻ ശ്രമിക്കാം. ഭ്രമതോസ്മി ഗുരുവായൂരേശം, ഭ്രമതോസ്മി ഗുരുവായൂരേശം, പ്രതിദിനമനു ചേതസ്മരഹരിപാദം, പ്രേമാശ്രുവാ പരിപൂർണമേ വരഭാജനം, കരുണാമിധേ സത്യപ്രദഭരിത തത്വം മമ ഹൃദയ ഭക്തി വരലുളിത പ്രണതോസ്മി ഗുരുവായൂരേശം, പ്രതിദിനമനു ചേതസ്മരഹരിപാദം.
1: ഭജനയില് പാട് ചെയ്യാം.
0: ഞാനിപ്പോ കൂടുതലും ഇരിക്കാറുള്ളത്.
1: ആണല്ലേ, നന്നായി പാടി, മനസ്സിലായി. അപ്പൊ ഏത് പാട്ടാണ് ഇത് കൂടെ കേക്കേണ്ടത്? അതെ അതെ,
0: അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ള അച്ഛനും അതെ, എനിക്കും പഴയ ഗാനങ്ങളാണ് ഒരുപാട് ഇഷ്ടം,
1: കൂടുതൽ ഇഷ്ടം.
0: നമുക്ക് യാമശംഖുലി വാനിൽ ഉയർന്നു കിട്ടുമോ? അച്ഛന് വലിയ ഇഷ്ടമുള്ളൊരു ഗാനമാണ്, അതങ്ങനെ അപൂർവമായിട്ടാണ് നമ്മള് കേൾക്കാറുള്ളൂ പാട്ട്.
1: അപ്പൊ അച്ഛനോട് അന്വേഷണം പറഞ്ഞോളൂ.
0: തീർച്ചയായിട്ടും പറയാം, തീർച്ചയായിട്ടും. ഒരു സർപ്രൈസ് ആയിരുന്നു, തീർച്ചയായിട്ടും. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, അച്ഛനിങ്ങനെ മെസ്സേജ് പോലും ഞാൻ അറിഞ്ഞില്ല.
1: സർപ്രൈസ് ആയിട്ട് വെച്ചതായിരിക്കും.
0: അതെ അതെ, സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടാണ്.
1: ഈ സൺഡേ ആണ് കേൾക്കണം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഞാൻ കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു,
0: ഒരുപാട് സന്തോഷം.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
2: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
3: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഹലോ, ഇത് അനില മാഡം ആണോ?
1: അതെ.
0: ഇത് ആകാശവാണി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഫോണോട് ഗാനോത്സവത്തിൽ നിന്നാണ്. കുടുംബശ്രീ പ്രവർത്തകയായ സുമയാണ് ഈ നമ്പർ അയച്ചത്. മാഡത്തിനെ വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്നതാണ്. മാഡം ഫ്രീ ആണോ ഇപ്പൊ സംസാരിക്കാൻ? ഓക്കെ ഓക്കെ. മാഡം സി ഡി എസിന്റെ ചെയർപേഴ്സൺ ആണെന്ന് പറഞ്ഞു. തിരക്കുള്ള ഒരു ആണല്ലേ. അതിന്റെ ഇടയിൽ തിരുവാതിരയും ചിന്തുപാട്ടും ഒക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്.
1: എല്ലാം ഉണ്ട്.
0: തിരുവാതിര കളിക്കോ അതോ പാടുവോ? എങ്ങനെയാണ് മാം?
1: തിരുവാതിര കളിക്കും, ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്.
0: ഓ,
1: പിന്നെ ചിന്തുപാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്, പാട്ട് ക്ലാസ്സിൽ പോകുന്നുണ്ട്.
0: എല്ലാത്തിനും സമയമുണ്ടല്ലേ?
1: സമയം
0: നമ്മളുണ്ടാക്കുന്ന
1: ഒരു സമയം.
0: അതെ അതെ. അപ്പൊ ഇതില് ഏതാണ് മാഡത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഡാൻസ് ആണോ അതോ ചിന്തുപാട്ടാണോ?
1: ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുറച്ച് ഏജ്ഡ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഭരതനാട്യം പഠിക്കുകയാണെങ്കിൽ എനിക്ക് അരമണ്ഡലത്തിൽ ഇരിക്കാൻ പറ്റില്ല.
0: ഓ,
1: കാരണം നമുക്ക് മുട്ട് കാലുവേദന അങ്ങനെയുള്ള. പക്ഷെ എന്നാലും നമ്മള് പറ്റുന്ന അത്രയും നിന്ന് അത് പഠിക്കാൻ ശ്രമിക്കും. ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവർ. എന്റെ മോള് ഞാൻ ഇതിനെല്ലാം പലതും പഠിക്കാൻ വിട്ടുണ്ടായിരുന്നു. മോളതെല്ലാം നിർത്തി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, എന്നാ പിന്നെ എന്താ എനിക്ക് എന്താ ചെയ്തുകൂടാത്തേന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പോയത്. ഈ ശബ്ദം വെച്ച് പാടാൻ എനിക്കിഷ്ടം. പലരും പറയാറുണ്ട് നന്നായിട്ട് പാടുന്നുണ്ട് എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്.
0: അല്ല,
1: വല്ലാത്തൊരു ശബ്ദമാണല്ലോ.
0: പിന്നെ അങ്ങനെയൊന്നുമില്ല. പാട്ടല്ലാതെ വേറെ പഠിക്കുന്നുണ്ടോ അതോ ചിന്തുപാട്ട് മാത്രമേ പഠിക്കുന്നുള്ളോ?
1: ചിന്തുപാട്ടല്ല, ഞാൻ പാട്ട് ക്ലാസ്സിൽ കൊണ്ട് ശാസ്ത്രീയ സംഗീതത്തിൽ കൊണ്ട്
0: ആണല്ലേ.
1: അപ്പൊ സമയം കിട്ടാത്തപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എല്ലാത്തിന്റെ ഇടയിൽ ശനി ഞായറും പോകും. ശനി ഞായറും പോകാൻ പറ്റാത്ത ദിവസം ഇട ദിവസങ്ങളിൽ പോകും.
0: അങ്ങനെയെല്ലാം തിരക്ക് പിടിച്ച് ഇങ്ങനെ നടക്കുന്നു അല്ലേ.
1: അങ്ങനെ നമ്മള് കൂടുതൽ എൻഗേജ് ആകുമ്പോഴേ നമുക്ക് പല ടെൻഷനും ഓർക്കാൻ നമുക്ക് സമയം കിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാം പറ്റുന്നേ. ചിലര് പറയാറുണ്ട് വീട്ടിലത്തെ ജോലി കഴിഞ്ഞിട്ട് ഒന്നിനും പറ്റാറില്ല. ഞാനൊരു സി ഡി എസ് ചെയർപേഴ്സൺ ആയി ഇതിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും ഉണ്ട്. ധൈര്യത്തോടെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വലിയ അഭിമാനമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഞാനിപ്പോ ഇന്നലെയും ഞാൻ ഓർക്കുണ്ടായി.

0: ആക്കിയതിനു ശേഷം മാത്രമേ ഞാൻ അടങ്ങിയുള്ളൂ. അപ്പോ നമ്മളിങ്ങനെ ഇതിലേക്ക് വന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ അതിനുള്ള ഒരു ധൈര്യവും നമുക്കത് ചോദിച്ചെന്താ ചെയ്യണം, എങ്ങനെയൊക്കെ പോണം എന്നുള്ളതൊക്കെ ചോദിച്ചറിയാനും ഒക്കെ നമുക്ക് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറ്റുന്നത്. അപ്പൊ അതിലൊക്കെ ഒരുപാട് അഭിമാനവും തോന്നുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ
1: ശരിയാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ പേടിച്ചു ഒതുങ്ങുക, ഇനിയിപ്പോ ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കും.
0: നമ്മളുടെ മുന്നില് ഒരാള് ഏത് രീതിയിലുള്ള ഒരു സങ്കടം പറഞ്ഞു വന്നാലും നമ്മൾക്ക് അത് പറ്റില്ല അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു വിടുന്നു എനിക്ക് ഇഷ്ടമല്ല. നമ്മൾക്കറിയാത്ത കാര്യമായിരിക്കും, അപ്പോഴും ഞാൻ പറയും നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റാ നോക്കാം, ഒന്ന് അന്വേഷിക്കട്ടെ ആ ചെയ്യാം എന്ന് പറയും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാക്ക് ഒരു പക്ഷെ അവർക്ക് അതൊരു വലിയ ആശ്വാസമാണെങ്കിൽ.
1: കുടുംബശ്രീയില് പ്രവർത്തിച്ചാണോ ഇങ്ങനെ?
0: യാദൃശ്ചികമായിട്ട് വന്നതാ. കുടുംബശ്രീ അംഗമായിരുന്നു, ADS ചെയർപേഴ്സൺ ആയിരുന്നു, 4 വർഷം ADS ചെയർപേഴ്സൺ ഒക്കെ ആയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ വന്ന സമയത്ത് CDS മെമ്പർ ആയി ആ വർഷം തന്നെ. അങ്ങനെ ഈ 3 കൊല്ലം കഴിഞ്ഞ് 1 വർഷം നീട്ടി കിട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു കൊറോണ വന്നിട്ട്. അങ്ങനെയാണ് 4 വർഷം വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2 ടൈമിൽ വന്നു കഴിഞ്ഞപ്പോ ഇതേപോലെ CDS മെമ്പർ ആവാൻ പോയതാ. എനിക്ക് തയ്യലുണ്ട്, വീട്ടിലെ തയ്യൽ ജോലിയാ. അപ്പോ ഇതിനകത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറഞ്ഞ് തയ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോഴാണ് CDS സംസ്ഥാനത്തേക്ക് മത്സരിക്കാൻ വന്ന ആൾക്ക് ജയിക്കാൻ പറ്റില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ആഗ്രഹിക്കാതെ വന്നെങ്കിലും ഒരുപാട് പേര് ഞാൻ തന്നെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എനിക്ക് നല്ലൊരു ഭാഗ്യമായിട്ട് 2 കൂടെ CDS
1: വരികയുണ്ടായിരുന്നു. അതെ, അത് മാഡത്തിന്റെ ഇതുപോലത്തെയുള്ള സപ്പോർട്ട് കാണുമ്പോ ആർക്കും വിട്ടുകളയൊന്നുമില്ലല്ലോ.
0: ഞാനങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവണമെന്നോ അല്ലെങ്കിൽ ഒന്നും അല്ലാതിരുന്നതിൽ നിന്ന് ഞാൻ ഇവിടെ എത്തിയത് ഈ കുടുംബശ്രീയിൽ വന്നത് കൊണ്ട് തന്നെയാണ്. അതിപ്പോ എന്നെ പോലെ ഒരുപാട് കഥകൾ പറയാൻ, അല്ലെങ്കിൽ കഥകളൊന്നുമല്ല ജീവിതാനുഭവങ്ങൾ പറയാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരാളോടൊന്ന് സംസാരിക്കണമെങ്കിൽ എന്റെ ശരീരം വിറയ്ക്കാതെ എനിക്ക് ഒരു വാക്ക് മിണ്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരക്കടുത്ത് എളനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്നാണ് ഈ എറണാകുളത്തേക്ക് വന്നത്. ഇവിടെ വരെ എത്തിപ്പെട്ടത് എങ്ങനെയാന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് പോലും അത്ഭുതം തോന്നാറുണ്ട്. അത്രയും ഇതൊക്കെ വലിയൊരു ഭാഗ്യവുമാണ്, വലിയൊരു സ്ഥാനവുമാണ്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനം തന്നെയാണ് ഇത്.
1: ഭാഗ്യത്തെക്കാളുപരി അത് മാഡത്തിന്റെ പ്രവർത്തനമാണ്, അതാണ് അതിനെ കാണിക്കുന്നത്. ആ അർപ്പണബോധത്തോടു കൂടി എല്ലാം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അതിൽ ഉയരുന്നത്.
0: തീർച്ചയായിട്ടും.
1: വളരെ സന്തോഷം മാഡത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. അപ്പൊ ഒരു പാട്ടെന്നാ നമുക്ക് വേണ്ടി പാടാമോ? ചിന്തുപാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന്?
0: ചിന്തുപാട്ടിന്റെ ഒരു 2-3 വരി പെട്ടെന്ന് വരുന്നത് പാടാം.

0: വളരെ വളരെ നന്നായിരുന്നു കേട്ടോ മാം. അത് ഈ ശബ്ദം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ശബ്ദമാണ് ഇങ്ങനത്തെ പാട്ടുകൾക്ക് നല്ലത്. അതുകൊണ്ട് മാഡത്തിന്റെ ശബ്ദം ഇതിന് ആപ്റ്റാണ്.
1: അതാണല്ലോ
0: ഏറ്റവും വലിയ കഴിവ്. എല്ലാവരുടെ പ്രശ്നം അതല്ലേ നാണം. പലർക്കും പലതും ചെയ്യാറിയായിരിക്കും.
1: പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഒരാള് ഒരു സങ്കടം പറയും, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നേ, വിഷമിക്കാതിരിക്കുന്നൊക്കെ പറയും. പക്ഷെ ഒരാള് കരയുവാണെങ്കിൽ നമ്മള് വല്ലാതെ ഇതൊക്കെ ആയിപ്പോ.
0: അല്ല, നമുക്ക് അങ്ങനെ അവരുടെ മനസ്സ് കാണാൻ പറ്റണോണ്ടാണല്ലോ അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാൻ പറ്റണേ. അതാണ്. അപ്പൊ ഒത്തിരി സന്തോഷം മാഡത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഇതിൽ കൂടി ഏതെങ്കിലും പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടോ?
1: പാട്ട് കേൾക്കാനാണെങ്കിൽ എനിക്ക് അമ്മ മഴക്കാരന് എന്നുള്ള പാട്ട്, അതിന്നും ഞാൻ കേട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന
0: ആ പാട്ട് തന്നെ വെച്ചുതരാം. ഓക്കെ, സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ.

0: എസിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
1: 1.5 to 2 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എ സി ബ്രാൻഡും സ്വന്തമാക്കാം.
1: ഓരോ പർച്ചേസിലും 3000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
0: സെപ്റ്റംബർ 6 വരെ ടിസി അപ്ലൈ.
2: ഹലോ.
3: ഹലോ,
2: ഇത് ബാബു ആണോ?
3: അതെയല്ലോ,
2: ഇത് ആകാശവാണിയിൽ നിന്നാണ്. ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്.
3: ആ, മനസ്സിലായി.
2: അപ്പൊ ചേർത്തല പള്ളിപ്പുറത്ത് അവിടെ തന്നെയാണോ വീട്?
3: ആ, അവിടെ തന്നെയാണ് വീട്. ടയർ ഷോപ്പ് അവിടത്താണ്.
2: വീടിന്റെ അടുത്ത് തന്നെയാണോ അതോ?
3: ആ, വീടിനോട് ചേർന്നാണ്.
2: വീടിനോട് ചേർന്ന് തന്നെ. അതെന്നുവെച്ചാ ചേട്ടൻ മാത്രമായിട്ടാണോ തയ്ക്കുന്നത് അതോ വേറെ ആൾക്കാരുണ്ടോ തയ്ക്കാൻ?
3: വേറെ ആളുണ്ട്.
2: ചെറുപ്പത്തിലെ ഈ തയ്യലിലേക്ക് വന്നതാണോ?
3: ഞാൻ 30 വർഷത്തിന് മേലായി തയ്യൽ തുടങ്ങിട്ട്.
2: അല്ല, നമ്മള് പല സ്ഥലത്തും തയ്ക്കാൻ പോകുമ്പോ ഈ ജെന്റ്സിന്റെ ഷർട്ട് പാന്റ് ഒക്കെ തയ്ക്കണവര് വളരെ കുറവാ. അത് ഇങ്ങനെ തപ്പി പിടിച്ച് പോകേണ്ടി വരാറുണ്ട് ചില സമയത്തൊക്കെ. അതും എല്ലാം തയ്ക്കില്ലേ?
3: അതുണ്ടല്ലോ, അതിപ്പോ നമ്മളെല്ലാം ചെയ്യുമല്ലോ.
2: എല്ലാം ചെയ്യും അല്ലേ.
3: ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ഉള്ള അടുത്താ പഠിച്ചത്. എറണാകുളത്തെ.
2: ഓ, അവിടെ റേഡിയോ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടോ?
3: റേഡിയോ സ്ഥിരം ഉണ്ടല്ലോ, കടയിലുണ്ടല്ലോ. ഞാൻ വെളിച്ചിലൊക്കെ വിളിക്കുന്നത് നമ്മള്. ഞാൻ കൊറേ, ഞാൻ സുഹൃത്തിന് വേണ്ടി അയച്ചിട്ട് വിളിച്ചില്ലായിരുന്നു, സുഹൃത്തിന് വേണ്ടി.
2: അല്ല, ചിലരെയൊക്കെ നമ്മളിപ്പോ വിളിക്കുമ്പോ കിട്ടാറുണ്ടാവില്ല, ചിലര് ചെലപ്പോ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ എപ്പോഴാണ് ഷോപ്പൊക്കെ അടച്ച് വീട്ടിലേക്ക് പോകുന്നത്?
3: ചില ദിവസം 9 മണിയാകും, അല്ലെങ്കിൽ 9:30 മണിയൊക്കെയോ.
2: രാവിലെ
3: 8 മണിക്ക് തുടങ്ങും.
2: ഭക്ഷണമൊക്കെ വീട്ടിൽ പോയി കഴിക്കോ? അതോ
3: ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കും. ചായ കുടിയൊക്കെ വീട്ടിൽ വൈകുന്നേരം ചായയുള്ളു.
2: പോയി കഴിച്ചിട്ട് വീണ്ടും വരും. വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടിൽ വൈഫ്, മോൻ, മോന്റെ വൈഫ്.
2: അവര് വേറെ ജോലിക്ക് പോവാണോ? മോനും വൈഫും ഒക്കെ.
3: മോള് നേഴ്സാണ്, മോൻ ഡ്രൈവറാണ്.
2: സന്തോഷായിട്ടിരിക്കുന്നു. അപ്പൊ ചേട്ടന് പാട്ടൊക്കെ?
3: സന്തോഷായിട്ടിരിക്കുന്നു. ഒരു നല്ല ഓണമൊക്കെ കഴിഞ്ഞ സമയല്ലേ, ഒരു നല്ലൊരു ഓണപ്പാട്ട് വെച്ച് നേട്ടം. നല്ല
2: പാട്ട് പാടുവോ?
3: ഞാൻ പാടിയാൽ പിന്നെ അവിടെ റേഡിയോ സ്റ്റുഡിയോയിൽ ആരും ഉണ്ടാകത്തില്ല. നമുക്ക് കുറച്ച് വെറൈറ്റി സുഹൃത്തുക്കളുണ്ട്. ആലപ്പുഴ രവി, ഷീബ കുമരകം, മോനം പെരുമ്പളം, അങ്ങനെ പറയ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. ഭാഷ പെരുമ്പളം, മൂന്നഞ്ചി കൈമ.
2: ശരിക്കും ചേർത്തല കൊറേ കത്തുകൾ വരാറുണ്ട്.
3: ആ, ചേർത്തല ഏറ്റവും കൂടുതൽ ആൾക്കാരോട് വിളിക്കുന്നതും കത്ത് വരുന്നതും. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇപ്പൊ റേഡിയോ കേൾക്കുന്നവരുണ്ട്. പണ്ടത്തെ പോലെ അല്ലേ റേഡിയോ ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്നെ ഓർക്കും. നമ്മുടെ ഷോക്ക് തന്നെ അവര് പറയണത്.
2: അതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനത്തെ പരിപാടി.
3: ആ, റേഡിയോ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. വെച്ചാൽ നല്ല നല്ല പ്രോഗ്രാം എല്ലാം നല്ലതാണല്ലോ. അത് കൊച്ചി FM എന്ന് പറഞ്ഞാൽ നമുക്കത് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സ്റ്റേഷനാണ്. അതേപോലെയുള്ള പരിപാടികളല്ല, എല്ലാം നല്ല പരിപാടികളാണ്. മറ്റു സ്റ്റേഷൻ ആലപ്പുഴയൊക്കെ നമ്മൾ പണ്ട് മുതലെ ചെറുപ്പം മുതലേ കേട്ടോണ്ടിരുന്ന, ആലപ്പുഴ, തിരുവനന്തപുരം, തൃശ്ശൂര്, തിലോണൊക്കെ കേട്ടോണ്ടിരുന്നത്. പക്ഷെ അതൊന്നും അല്ല, ഇത് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാനാണെങ്കിൽ ഇത് അല്ലാണ്ട് വേറെ ഒരു സ്റ്റേഷൻ വയ്ക്കാറില്ല. കൊച്ചി FM അല്ലാണ്ട് വേറെ ഒന്നും വയ്ക്കത്തില്ല. ഇത് നിലവാരമുള്ള പരിപാടികളാണല്ലോ.
2: അതെ, അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഏതെങ്കിലും ഒരു ഓണപ്പാട്ട് അങ്ങനെയല്ലേ പറഞ്ഞേ?
3: നമ്മൾ എല്ലാം നല്ല പാട്ടുകൾ കേൾക്കുന്നുണ്ട്, എങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിരുന്നോട്ടെ.
2: ശരി ശരി, ഓക്കെ, സന്തോഷം സംസാരിക്കാൻ.
3: ഓക്കെ.

0: ഹലോ,
1: ഇത് അപർണയല്ലേ?
0: അതെ,
1: ഇത് ആകാശവാണി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഫോണോട് ഗാനോത്സവത്തിൽ നിന്നാണ്.
0: ചോദിച്ചു ഞാൻ പറയാം.
1: മോൾ എന്തിനായിരുന്നു പഠിക്കുന്നത്?
0: ഞാൻ പ്ലസ് വണ്ണിലാണ്, ഇവിടെ മട്ടാഞ്ചേരി
1: ചെല്ലാനത്ത്. അപ്പൊ നിങ്ങള് ബീച്ചിനോട് ചേർന്നിട്ടാണോ താമസിക്കണേ?
0: ബീച്ച് എന്ന് പറഞ്ഞാ അടുത്ത് തന്നെയാ കടലിന്റെ ബീച്ച്. ഞങ്ങൾക്ക് ഇവിടെ ഫിഷിംഗ് ഹാർബർ ഉണ്ട് ചെല്ലാനം. പിന്നെ അടുത്തുള്ളത് ഇവിടെ പുത്തൻതോട് ബീച്ചാ.
1: പുത്തൻതോട് ബീച്ച്. നമ്മളിങ്ങനെ ചെല്ലാനത്ത് കടല് കയറണോ അങ്ങനെ പ്രശ്നം ഉണ്ടാവണോന്നൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ അത്
0: കടൽ അങ്ങനെ കയറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിവിടെ ടെട്രോ പോടൊക്കെ വന്ന് കുഴപ്പമില്ല. ഇപ്പൊ ഫുള്ള് വോക്ക് വേ ഉണ്ട്, ഒരു നീണ്ട.
1: നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലേ?
0: ഞങ്ങക്ക് 2020 ഭയങ്കര പ്രശ്നമായിരുന്നു കടല് കയറിയിട്ട്. വീടൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടായില്ല, അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു എല്ലാരും.
1: ഓ, അത് കടൽ കയറണോണ്ട് മാറിയതായിരുന്നു.
0: ആ, കടല് കയറി വീടിന്റെ അകത്തൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ, ഇപ്പൊ സോഫയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഫുള്ള് എല്ലാം ചീത്തയായി. കൊറേ ഇതൊക്കെ ഉണ്ടായി.
1: എന്നിട്ട് ഇപ്പൊ ഈ ഇത് വന്നതുകൊണ്ട് ഇപ്പൊ അങ്ങനെ കയറുന്നില്ല അല്ലേ?
0: ഇപ്പൊ അങ്ങനെ കയറില്ല. ഇപ്പൊ നമുക്ക് കണ്ണമാരിക്ക് മുമ്പ് വരെ, കണ്ടക്കടവ് ആ ഒരു ഭാഗം വരെ ഉള്ളു ഇപ്പൊ ടെട്രോപോട. അത് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഇപ്പൊ പ്രശ്നം. അവർക്ക് കടൽ കയറുമ്പോഴേക്കും അവരുടെ വീട്ടിലേക്കൊക്കെ ഇപ്പൊ കയറും.
1: ഇപ്പൊ മോളുടെ വന്ദന എന്ന് പറഞ്ഞ ചേച്ചി, അവരൊക്കെ താമസിക്കുന്നത് എവിടെയാ?
0: അവര് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഞങ്ങള് കടപ്പുറ ആ ഒരു ഏരിയ, അവര് കുറച്ച് കിഴക്കോട്ട് മാറി റോഡ് സൈഡിലായിട്ടാണ് അവരുടെ വീട്. ഞങ്ങൾ റോഡിൽ ഇറങ്ങിട്ട് നിങ്ങൾക്ക് കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോന്നെ.
1: അപ്പൊ മോളുടെ വീട്ടിലാരൊക്കെയുണ്ട്?
0: അച്ഛനമ്മ അനിയത്തി.
1: അനിയത്തി അനിയത്തിയാണ് ഒന്നാം ക്ലാസ്സിലല്ലേ?
0: ആ,
1: അച്ഛമ്മ അപ്പൊ നിങ്ങളുടെ കൂടെയാണോ?
0: ഇല്ല, അച്ഛമ്മ ഇളയച്ചന്റെ കൂടെയാ. കസിൻസ് 6 പേരുണ്ട്. അച്ഛനൊക്കെ 3 മക്കളാണ്. ചേച്ചിമാർ 2 പേര്, പിന്നെ ഞങ്ങള് 2 അനിയത്തിമാരും കൂടി ഉണ്ട്. ഇളയച്ചന്റെ മക്കൾ 6 പേര്.
1: എല്ലാം പെൺകുട്ടികളാണ്?
0: അല്ല, എല്ലാം പെൺപിള്ളേരാ.
1: എല്ലാരും നല്ല കൂട്ടായിരിക്കും.
0: എല്ലാരും കൂടി ഇനിയിപ്പൊ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചി ഇപ്പൊ ഇവിടെ ഉണ്ട്.
1: ഇപ്പൊ വന്ദന എന്ന് പറഞ്ഞ ചേച്ചി എന്താ ചെയ്യണേ?
0: ചേച്ചി അവിടെ സി എ ഫോമില് വർക്ക് ചെയ്യുക. വൈറ്റിലേല്.
1: വീട്ടിന്ന് പോയി വരാം അല്ലേ?
0: ആ, വീട്ടിലും പോയി വരും. ഇപ്പൊ 9 മണിക്ക് തുടങ്ങിട്ട് 5:30 വരെ ഉള്ളു. 7:30 ഇവിടെ എത്തും. 2 മണിക്കൂറുണ്ട് ട്രാവൽ.
1: ട്രാഫിക് ഒക്കെ ഉള്ളോണ്ട് അല്ലേ? 3-ാം തീയതി അല്ലേ ബർത്ത്ഡേ?
0: ആ, 3-ാം തീയതി.
1: അപ്പൊ എങ്ങനെ കേക്ക് കട്ടിംഗ് അങ്ങനെയൊക്കെ ഉണ്ടോ?
0: കേക്കൊക്കെ മുറിക്കും.
1: എല്ലാരും വരുമോ?
0: എല്ലാരും വരും. ഞങ്ങ കസിൻസ് എല്ലാരും ഉണ്ടാവും ഇവിടെ. അതിപ്പോ എല്ലാവരുടെയും ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാറ്.
1: അങ്ങനെയാണ് ആഘോഷിക്കാറ്. അപ്പൊ പിറന്നാൾ ആശംസകൾ നേരുന്നു.
0: ഓക്കെ, താങ്ക് യു.
1: ചേച്ചിയോടും പറയണം ഞങ്ങൾ വിളിച്ചിരുന്നു എന്നൊക്കെ പറയണം. ഇഷ്ടമുള്ള പാട്ട്?
0: പാട്ട് നിങ്ങക്ക് ഇഷ്ടമുള്ള വെച്ചോ.
1: ഇഷ്ടമുള്ള വെക്കാം. വന്ദനയ്ക്കും അപർണയ്ക്കും അപർണയുടെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് തന്നെ വെച്ചുതരാം.
0: ഓക്കെ, ശരി, താങ്ക് യു.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഫോണോട് ഗാനോത്സവം പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ സിതാര.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മുതലുണ്ടായിരിക്കുന്നതാണ്. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484242648. 0484242648.

0: 2 4 2 6 3 9 7 അല്ലെങ്കിൽ 94 46 45 58 88. സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 04842341677 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 04842341677.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കായാണ് നിയമനം. ഒഴിവ് 1. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള വൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് hckrecruitment.kerala.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. hckrecruitment.kerala.co.in.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ, ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC, H വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842981310. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം, www.egrants.kerala.gov.in. ഫോൺ നമ്പർ 04842981310. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യ നീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള, UDID ആധാർ കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. www.swavlamvancard.gov.in മുഖേന നേരിട്ട് അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കിടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മുൻവർഷം വാർഷിക പരീക്ഷയിൽ 90% അതിൽ കൂടുതൽ മാർക്കും കുടുംബ വാർഷിക വരുമാനം 2,00,000 രൂപയിൽ കവിയാത്തവരെയുമാണ് ഈ പദ്ധതി പ്രകാരം പരിഗണിക്കുന്നത്. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഈ ഗ്രാൻസ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദ വിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 04842983130. 04842983130. വെബ്സൈറ്റ് വിലാസം

0: www.egrants.kerala.gov.in. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കം. ഗുവാഹട്ടി വിമാനത്താവളത്തിൽ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഇന്ത്യൻ പ്രതിഭകൾക്ക് ലോകത്തെ മുൻനിര കമ്പനികളെ നയിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ സംരംഭങ്ങൾക്കും ലോകത്തെ നയിക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 21-ാം നൂറ്റാണ്ടിലെ യുവാക്കളുടെ അഭിലാഷപൂർണ്ണ മനോഭാവത്തെയും അത്യാധുനികമായ AI സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള അവരുടെ ഉദ്യമങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പാർട്ടി നേതൃത്വത്തെ ജനങ്ങൾ തിരുത്തിയ ജനവിധിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. പല നേതാക്കൾക്കും പാർലമെന്ററി വ്യാമോഹമുണ്ടെന്നത് വസ്തുതയാണെന്നും നേതൃമാറ്റം അജണ്ടയിലില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ശക്തമായ മഴയും അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതും കാരണം ഉത്തർപ്രദേശിലെ 24 ജില്ലകളിൽ വെള്ളപ്പൊക്കം. സാഹചര്യം വിലയിരുത്തുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചിത്രകൂട് ജില്ലയിലെത്തി. തൃശൂർ കൈപ്പമംഗലത്തെ വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റിയും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം V ഗീത ഉത്തരവിട്ടു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് മെഗാ മാരത്തോൺ സംഘടിപ്പിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി നടത്തുന്ന മാരത്തോൺ കളമശ്ശേരിയിൽ സമാപിക്കും. കാർ തടഞ്ഞ് യാത്രക്കാരെ അസഭ്യം പറഞ്ഞയാൾ കൊച്ചിയിൽ അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശിയും സ്വകാര്യ ബസ് കണ്ടക്ടറുമായ മുഹമ്മദ് അൻസാറാണ് എറണാകുളം നോർത്ത് പോലീസിന്റെ പിടിയിലായത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. ഉച്ചകഴിഞ്ഞ് ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ചൈനയെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഓർമ്മ ചിന്ത

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓർമ്മച്ചിന്തലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ റിയ.
1: ഞാൻ ലൗലി.
0: അപ്പൊ നമുക്ക് കൂടുതൽ പായാരോ ഒന്നും വേണ്ട, നേരെ തുടങ്ങാം അല്ലേ? അപ്പോ വായിച്ചോളൂ ചേച്ചി.
1: ആദ്യത്തെ കത്ത് ബേബി ജോൺ കൂത്താട്ടുകുളം എഴുതിയതാണ്. 75 വയസ്സ് പ്രായം, ഒരു റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാരനാണ്. ഞാൻ കൊച്ചി എഫ്എമ്മിന്റെ ഒരു സ്ഥിരം ശ്രോതാവുമാണ്. വിഷുവിനോടനുബന്ധിച്ചുള്ള ഒരു ഓർമ്മയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 1995 വിഷുക്കാലം. അയൽക്കാരൊക്കെ ധാരാളം പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിക്കും. 1995 അയൽക്കാർ ഒത്തിരി പടക്കം എന്റെ വീടിന്റെ സൈഡിൽ അവരുടെ പറമ്പിൽ വെച്ച് പൊട്ടിച്ചു. ഇത് കേട്ട് ഞങ്ങളുടെ വളർത്തുനായ തുടൽ പൊട്ടിച്ചുകൊണ്ട് പേടിച്ചോടിപ്പോയി. അരുമയായി തുടലിലോ കൂട്ടിലോ ഇട്ട് വളർത്തുന്ന ഒരു നാടൻ നായ ആയിരുന്നു. ഞങ്ങൾ സാധ്യമായ എല്ലാ രീതിയിലും നായയെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. അങ്ങനെ വിഷമത്തിലിരിക്കുന്ന സമയം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം എവിടെ നിന്നോ ആ നായ ഓടി വീട്ടിലെ തുറന്നിട്ട വാതിലിൽ കൂടി അകത്ത് പ്രവേശിച്ചു. അപ്പോൾ ആ നായയുടെ സ്നേഹപ്രകടനം ഇന്നും എന്റെ മനസ്സിൽ നിന്നും മറക്കാൻ സാധിക്കുന്നില്ല. നായ ഏതാണ്ട് എല്ലും തോലും മാത്രമായി മാറിയിരുന്നു, പട്ടിണി കിടന്ന. അയ്യോ പാവം. വിഷുക്കാലമാകുമ്പോൾ ഈ ഓർമ്മ എന്റെ മനസ്സിൽ വരാറുണ്ട് എന്നാണ് ബേബി ജോൺ കൂത്താട്ടുകുളം എഴുതിയിരിക്കുന്നത്. അതെ, ഇതേ അനുഭവം എന്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു ഒരു നാടൻ പട്ടിയായിരുന്നു അത്. ഒരിക്കൽ രാത്രിയിൽ നമ്മൾ അതിനെ അഴിച്ചുവിടും, പകലത് കൂട്ടിലായിരിക്കും, രാത്രി അഴിച്ചുവിടും. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ പട്ടിയെ കാണുന്നില്ല. നമ്മൾ പരിസരത്തൊക്കെ അന്വേഷിച്ചു, ഇതെവിടെ തിരിച്ചു വരുന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു, പിന്നെ ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഈ പട്ടിയെ കാണാനില്ല, പട്ടി വരുന്നില്ല. അപ്പോൾ പട്ടി പോയ സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഒരിക്കൽ ഞാൻ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ആണ് വിവരം അറിയുന്നത്. അതായത് ഈ പട്ടി തിരിച്ചെത്തി. അതായത് പട്ടി വർഷങ്ങൾക്ക് ശേഷം. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ എന്റെ അനിയത്തി നോക്കുമ്പോ മുറ്റത്തൊരു പട്ടി കിടക്കുന്നു. ഈ പറഞ്ഞ പോലെ എല്ലും തോലും ആയി, അതിന്റെ മേലൊക്കെ ഇങ്ങനെ വ്രണങ്ങളും ഒക്കെ ആയിട്ട് ഒരു പട്ടി ചാവാറായ സ്ഥിതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പട്ടിയാന്ന് അറിയില്ല, കാരണം നമുക്ക് ആ രൂപമൊക്കെ മാറിപ്പോയല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് വേറെ ഏതോ പട്ടി വന്ന് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് എന്റെ അനിയത്തി ഇങ്ങനെ അതിനെ ആട്ടി ഓടിക്കാനൊക്കെ നോക്കി. പട്ടി പോകുന്നില്ല, പട്ടി കിടക്കുക തന്നെയാണ്, വാലാട്ടുന്നുണ്ട്. എന്നിട്ടിങ്ങനെ അപ്പൊ കുറെ നേരം കഴിഞ്ഞിട്ടും ഇങ്ങനെ പട്ടി പോവാതായപ്പോ നോക്കുമ്പോ പട്ടിയുടെ കഴുത്തില് കോളറുണ്ട്, കോളർ ഉണ്ടായിരുന്നു. അപ്പൊ ആ കോളറില് നമ്മളൊരു ഇവൻ എപ്പോഴും ഈ ഇതിങ്ങനെ ഊരി എടുത്ത് കളയും, എന്നിട്ട് ഓടി നടക്കും നമ്മള് തുടലിട്ട് ഇടാതിരിക്കാൻ വേണ്ടി. അപ്പോ അതിന് ഒരു കമ്പി, ഒരു അലൂമിനിയം കമ്പി വളച്ച് ഈ കോളറിൽ കൂടി ചുറ്റി വച്ചിരുന്നു. ആ കമ്പി ഉണ്ടായിരുന്നു, ആ കോളറും കമ്പിയുണ്ട്. അപ്പോഴാണ് അത് നമ്മുടെ പട്ടിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അത് ചത്തുപോയി. പ്രത്യേകിച്ച് ഈ നായകൾക്ക് അങ്ങനെയാണ്, അവർ അവരെ വളർന്ന വീടുണ്ടല്ലോ, അത് അവരൊരിക്കലും മറക്കില്ല. അവരാ വീട്ടിലേക്ക് തിരിച്ചെത്തും.
0: അതാണ് എല്ലാവരും നമ്മള് ചീത്ത പറയാനൊക്കെ നായപദം
1: ഉപയോഗിക്കുന്നവരാണ്.
0: അപ്പൊ അതാണ് ചേച്ചിയുടെ ഓർമ്മ. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പടക്കം പൊട്ടിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോ ആൾക്കാർ എന്നെ ചിലപ്പോ ചീത്ത വിളിക്കുമായിരിക്കും, പക്ഷെ എനിക്ക് പടക്കം ഇഷ്ടമല്ല. എനിക്ക് വർണ്ണം കാണാൻ ഇഷ്ടം, അതിന്റെ കളറൊക്കെ കാണാൻ ഇഷ്ടം. പക്ഷെ
1: ശബ്ദം,
0: പടക്കം പൊട്ടിക്കുന്ന ശബ്ദം ഇഷ്ടമല്ല. അത് നായ്ക്ക് മാത്രല്ല, എനിക്കും ബുദ്ധിമുട്ടാണ്.
1: പടക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, അസമയത്ത് പടക്കം പൊട്ടിച്ചു എന്നൊരു കുറ്റബോധം ഇപ്പോഴും എനിക്കുണ്ട്. അതെന്താന്നറിയോ, ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ച സമയം, 2020 വേൾഡ് കപ്പ് ജയിച്ച സമയം, പരിസരബോധമില്ലാതെ ഓടി ചെന്ന് ഓലപ്പടക്കം എടുത്ത് പൊട്ടിച്ചു. അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടില് ഒരു പെൺകുട്ടി പ്രസവിച്ചു കിടക്കായിരുന്നു.
0: ഉയ്യോ, എന്നിട്ട്
1: അതൊക്കെ ഞങ്ങൾ മറന്നുപോയി. അവര് ലൈറ്റൊക്കെ ഇട്ട് തലവെക്കി നോക്കണം കണ്ടപ്പോഴാണ് നമുക്കും ഈ ബോധം വന്നത്. ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ത്യ ജയിച്ച സന്തോഷത്തില് സത്യം പറഞ്ഞ പരിസരബോധം ഇല്ലാതായിപ്പോയി. അതാണ് ഒരു സംഭവം.
0: അപ്പോ പരിസരബോധം
1: ശബ്ദം എനിക്കും പടക്കത്തിന്റെ ഒച്ച എനിക്കും ഇഷ്ടമല്ല, കളറൊക്കെ ഇഷ്ടമാണെങ്കിലും. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൺട്രോള് പോയി.
0: ശരി, അപ്പൊ എന്തായാലും ഒരു പാട്ടിലേക്ക് പോവാം.

0: അപ്പോൾ അടുത്ത കത്തിലേക്ക് പോവുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് സി സി ജോസി. നല്ല പ്രാസോപിച്ചുള്ള പേര്
1: സി സി ജോസി.
0: അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പ്രാസോപിച്ചുള്ള പേരും എനിക്ക് ഇഷ്ടപ്പെട്ടു, സി സി ജോസി. ഇത് അയച്ചിരിക്കുന്നത് ചെല്ലാനത്ത് നിന്ന്. 40 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരോർമ്മയാണ് ഞങ്ങളുടെ ഇടവക പള്ളി തിരുനാൾ ദിവസം. നാടകങ്ങൾ ഞങ്ങൾ ചെല്ലാനത്തുകാർക്ക് ഏറെ ഇഷ്ടമാണ്. ആ കൂട്ടത്തിൽ ഒരു ചവിട്ട് നാടകമുണ്ടായിരുന്നു. ആ നാടകത്തിലെ ഒരു രാജാവാണ് ഈ ഓർമ്മച്ചിന്തിലെ കഥാനായകൻ. രാജാവാണ് കേട്ടോ, പണ്ട് പണ്ടൊരു അല്ലേ, അങ്ങനെയല്ലേ
1: തുടങ്ങുന്നു.
0: അപ്പോ ചവിട്ട് നാടകം നേരം പുലരും വരെ ഉണ്ടാകും. ഈ നാടകത്തിലെ രാജാക്കന്മാർക്കും മന്ത്രിമാർക്കും ചവിട്ട് തകർക്കാൻ ഞങ്ങൾ ഓരോ ഗ്ലാസ് നാടൻ ഉത്തേജകം കൊടുക്കുമായിരുന്നു. ഇത് കൊടുത്താൽ അവർ നല്ല ഫോം ആയിരിക്കും. നാടകം നേരം പുലർന്നപ്പോൾ അവസാനിച്ചു. എല്ലാവരും പിരിഞ്ഞുപോയി. ഞാൻ വെറുതെ റോഡിലേക്ക് പോയി. റോഡരികിൽ ഒരു കടയുടെ ഇളം തിണ്ണയിൽ ഈ നാടകത്തിലെ ഒരു രാജാവ് രണ്ട് കാലുകളും നിലത്ത് വെക്കാതെ ഇരിക്കുന്നു. അതെങ്ങനെയായിരിക്കും നിലത്ത് വെക്കാതെ ഇരിക്കുന്നത്? ഇളം തിണ്ണയിലല്ലേ,
1: പൊക്കി
0: വെച്ചിരിക്കുക. ഞാൻ ഈ കലാകാരനായ ചേട്ടനോട് ചോദിച്ചു, എന്താ വീട്ടിൽ പോയില്ലേ? അയാൾ മറുപടി നൽകി, എന്റെ സഹോദര, നാടകത്തിലുണ്ടായിരുന്ന എല്ലാവരും പോയി, എനിക്ക് പോകാൻ പറ്റിയില്ല. എന്റെ കാലിൽ ആണിയുടെ ശല്യമുണ്ട്. ഇന്നലെ കമ്മിറ്റിക്കാർ നൽകിയ ഉത്തേജക പാനീയം എന്നെ ഈ അവസ്ഥയിലാക്കി. 1 സെന്റിമീറ്റർ പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. അതെ, എന്നെ ഒന്ന് വീട്ടിലെത്തിച്ചു തരുമോ? എന്നെ ഒരുപാട് വിഷമത്തിലാക്കി. എന്റെ കൈവശം 1 രൂപ പോലും എടുക്കാനില്ല. എന്തു ചെയ്യും? ഞാൻ അവിടുന്ന് തടിയൂരാൻ നോക്കി. മനസ്സനുവദിക്കുന്നില്ല. അയാൾ വീണ്ടും എന്നോട് ചോദിച്ചു, മോനെ, എന്നെ ഒന്ന് വീട്ടിലാക്കി തരുമോ? പിന്നീട് ഞാൻ ഒന്നും ആലോചിച്ചില്ല. വീട്ടിൽ ചേട്ടന്റെ സൈക്കിൾ ഉണ്ടായിരുന്നു. എനിക്ക് ലോഡ് ചവിട്ടാൻ വലിയ വശമില്ല. ഞാൻ ആ മഹാരാജാവിനെ സൈക്കിളിന്റെ കാരിയറിൽ ഇരുത്തി തള്ളിക്കൊണ്ടുപോയി അയാളുടെ വീട്ടിലെത്തിച്ചു. അയ്യടാ, ആ മഹാനടന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചത് ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്, എത്തിയോ മഹാരാജാവ്? കാലിൽ ഒരു ആണിയെങ്കിലും ബാക്കിയുണ്ടോ? അയാൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഞാൻ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പായി. കുറെ നാളുകൾക്ക് ശേഷം അയാൾ എന്നെ കണ്ടുമുട്ടി. അയാളുടെ വീടിനടുത്തുള്ള ഒരു ചായക്കടയിൽ കയറ്റി എനിക്ക് 2 കഷ്ണം പുട്ടും കടലക്കറിയും വാങ്ങിത്തന്നു. ആ പുട്ടിന്റെയും കടലക്കറിയുടെയും രുചി ഇന്നും മറക്കാനാകില്ല. ഇത് കടപ്പാടിന്റെയും നന്ദിയുടെയും ഓർമ്മ. എഴുതിയത് സി സി ജോസി, ചെല്ലാനം.
1: എന്തായാലും നല്ല ഓർമ്മ.
0: ഇത് രസമുള്ള ഓർമ്മയല്ലേ? ഒരു നന്മയുടെ ഓർമ്മ, അതേസമയം ചിരിച്ചിരിക്കാനുള്ള ഓർമ്മ. ഈ കാലിന്റെ ആണി ഇത്ര പ്രശ്നമാണെന്ന്. അല്ല, ഇത് ഇപ്പോഴൊക്കെ നല്ല ചികിത്സയുണ്ട് അല്ലേ?
1: പണ്ട് എനിക്ക് തോന്നുന്നു ഈ ആളുകൾ ഈ വെളുത്തുള്ളി ചുട്ട് ആണിയുള്ള ഭാഗത്ത് വെച്ച് കെട്ടുകയൊക്കെ ചെയ്യും.
0: ഓ ശരി,
1: അങ്ങനെയൊക്കെയാണ്. അതെ അതെ, അങ്ങനെയൊക്കെയാണ് ആളുകൾ ചെയ്തിരുന്നത്. പിന്നെ നാട്ടുവൈദ്യം ഒക്കെ നോക്കും.
0: അതെന്താണെന്നറിയോ, പണ്ട് നമ്മൾ ഒരുപാട് ചെരുപ്പിടാതെയൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്.

0: അങ്ങനെയാണ്
1: ഇദ്ദേഹത്തെ സംബന്ധിച്ച് ചവിട്ടുകയാണല്ലോ.
0: അതെ, ചവിട്ടി ചവിട്ടി അങ്ങ് എല്ല് വെള്ളാക്കുകയാണല്ലോ, കാലിന്റെ എല്ല് അല്ലേ.
1: പാവം.
0: അതെ, എന്തായാലും സൈക്കിളിന്റെ കരിയറിൽ ഇരുന്ന് പോയ മഹാരാജാവ്. നല്ല ഓർമ്മ, ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിനും ആ മഹാരാജാവിനും ഈ കടപ്പാടിനും നന്ദിക്കും ഒക്കെയായി ഒരു പാട്ട്.

0: ഈ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാട്ടോ, പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പ്, പേര് തെറ്റിപ്പോയെന്ന് തോന്നുന്നു.
1: നമ്മളുടെ ഓർമ്മ ചിന്താണ്, ഓർമ്മ ചെപ്പല്ല.
0: അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മച്ചെപ്പിൽ നിന്ന് പുറത്തെടുത്തായിരിക്കും അല്ലേ.
1: അതെ.
0: അപ്പൊ എഴുതിയിരിക്കുന്നത് KS മുഹമ്മദ് ആണ് കേട്ടോ, മുഹമ്മദ് പള്ളുരുത്തി.
1: ഓക്കേ, ഇവിടെ അടുത്തുന്ന
0: വളരെ നീണ്ട ഒരു ഓർമ്മയാണ് എഴുതിയിരിക്കുന്നത്.
1: നമുക്ക് നോക്കാം.
0: ഞാൻ ജനിച്ചത് ആലുവയിൽ എടവപ്പുറത്ത്, വളർന്നത് എറണാകുളം പുല്ലേപ്പൊടി റോഡിൽ വെള്ളേപ്പറമ്പിലും കൊച്ചിയിലും. 10 വയസ്സിന് താഴെ പ്രായമുള്ളപ്പോൾ മാതാവ് മരണപ്പെട്ടു. ഇളയ സഹോദരിയും അതിൻ്റെ ഇളയ സഹോദരനും രണ്ട് മൂത്ത സഹോദരിമാരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 78 വയസ്സായി, ഓർമ്മക്കുറവുണ്ട്. എറണാകുളത്തൊരു ഓലമേഞ്ഞ പുരയിൽ വാടക വീട്ടിലായിരുന്നു താമസം. പള്ളിയും സ്കൂളും പണിതപ്പോൾ മാറി കൊച്ചി കപ്പലണ്ടി മുക്കിൽ അലിക്കുട്ടി എന്നയാളുടെ വീട്ടിൽ പണയത്തിന് താമസം തുടങ്ങി. ഇളയ പെങ്ങൾ മരിച്ചു, ശേഷം ഇളയ സഹോദരനും മരിച്ചു. ബാക്കി 3 പേരെ നോക്കാൻ രണ്ടാമത് വാപ്പ വിവാഹം കഴിച്ചു. അത് ഒരു ദുരിതമായിരുന്നു. ഇത് ശ്രവിക്കുന്നവരും കുട്ടികളെ നോക്കാൻ രണ്ടാമത് വിവാഹം കഴിക്കരുത് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അവർ ചെയ്യുന്നത് അവരുടെ മക്കളിൽ വന്ന് ചേരുന്ന കാഴ്ച വളരെ ദയനീയമാണ്.
1: എല്ലാവർക്കും ഒരേ അനുഭവം
0: ആവണമെന്നില്ല. അതെ അതെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യമാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് കാണാൻ അവർ ജീവിച്ചിരിപ്പുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്.

0: ആദ്യം എറണാകുളം മുനവിറുൽ ഇസ്ലാം സ്കൂളിൽ ചേർന്നു. പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. എന്നെ അവിടെ പഠിപ്പിച്ച നമ്പൂതിരി സാർ, തങ്കമ്മ ടീച്ചർ, രുക്മിണി ടീച്ചർ, ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, ഖദീജ ടീച്ചർ, ഹെഡ് മാസ്റ്റർ, മേരി ടീച്ചർ, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, ഇവരോട് എനിക്ക് കടപ്പാടുണ്ട്. സ്കൂളിൻ്റെ അടുത്ത് കൊച്ചുണ്ണി ആശാൻ എന്ന ഒരു തയ്യൽക്കാരൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം അവിടെ എന്നെ തയ്യൽ പഠിപ്പിക്കാൻ വാപ്പ കൊണ്ടുപോയി ആക്കി. സ്കൂളിൽ 4-ാം ക്ലാസ് വരെ ഉച്ചക്കഞ്ഞി ഉണ്ടായിരുന്നുള്ളൂ. 5-ാം ക്ലാസ്സിൽ ഉച്ചയ്ക്ക് പട്ടിണിയായിരുന്നു ഈശ്വര. കൊച്ചുണ്ണി ആശാൻ ഉച്ചയ്ക്ക് ചോറ് വാങ്ങി തരുമായിരുന്നു. ഇവിടെ പഠിക്കുമ്പോൾ എന്റെ അയൽവാസി അഷ്റഫ്, റഷീദ്, ഇബ്രാഹിംകുട്ടി, മമ്മു ഇവരൊക്കെ കൂട്ടുകാരായിരുന്നു. അവിടുന്ന് മാറി സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ പോയി. അവിടെയും ശരിയായില്ല. SRVHS പോയി. വിശദീകരിച്ചാൽ 10 പേജ് എഴുതാനുണ്ടാകും. 7-ാം ക്ലാസ്സിൽ പത്മാവതി ടീച്ചർ, ഗോപിനാഥൻ ടീച്ചർ, ഓമന ടീച്ചർ, സതി ടീച്ചർ, ഇവരുടെ ശിക്ഷണത്തിൽ ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി ഞാൻ വശമാക്കി. പത്മാവതി ടീച്ചറെയും ഓമന ടീച്ചറെയും സതി ടീച്ചറെയും എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. അമ്മ ഇല്ലാത്ത ക്ഷീണം തീർത്തത് അവരാണ്. പാവം. അതുപോലെ SRVHS ഹെഡ് മാസ്റ്റർ ഭാസ്കര കുറുപ്പ് സർ, ഇവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. പത്മാവതി ടീച്ചറും ഓമന ടീച്ചറും സതി ടീച്ചറും ഭക്ഷണം വാങ്ങി തരുമായിരുന്നു. അന്ന് സതി ടീച്ചർ താമസിച്ചിരുന്നത് സൗത്ത് മെട്രോ സ്റ്റേഷന്റെ വടക്കോട്ടുള്ള വഴിയിലായിരുന്നു. ഭാസ്കര കുറുപ്പ് സാർ ലക്ഷ്മൺ തിയേറ്ററിന്റെ എതിർവശത്തായിരുന്നു. പത്മാവതി ടീച്ചർ നേവൽ ബേസിലായിരുന്നു. അവരുടെ മകൻ മർച്ചന്റ് നേവിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ഓമന ടീച്ചർ ഒഴിച്ച് ബാക്കി എല്ലാവരും വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഓമന ടീച്ചർ SRVHS നിന്നും എളങ്കുന്നപ്പുഴ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി. പിന്നെ കണ്ടിട്ടില്ല. കത്തയക്കുമായിരുന്നു. ഭാസ്കര കുറുപ്പ് സാർ പഠിപ്പിക്കാൻ നല്ലതായിരുന്നു. രാവിലെ 15 മിനിറ്റ് അസംബ്ലിയിൽ നല്ല ഉപദേശം തന്നിരുന്നു. ഓമന ടീച്ചർ കൊല്ലത്തോ ഗുരുവായൂരിലോ ആണെന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് പഠിക്കാനും ഭക്ഷണം വാങ്ങിത്തരാനും സഹായിച്ച ഇവർ വിശ്രമ ജീവിതത്തിലായിരിക്കും. KG ഓമന ടീച്ചർ എന്നാണ് ഇനീഷ്യൽ എന്നാണ് ഓർമ്മ. ഇതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ.
1: ഇത് എഴുതിയിരിക്കുന്നത് ഒന്നുകൂടി
0: KS മുഹമ്മദ്, പള്ളുരുത്തി നിന്ന്.
1: അപ്പോ ബാല്യകാലം അത്ര സുഖകരമായിരുന്നില്ലെങ്കിലും ഒരുപാട് അധ്യാപകരുടെ ഒരു കരുണ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു.
0: തീർച്ചയായിട്ടും
1: ഇന്നത്തെ കാലത്ത് അധ്യാപകർക്ക് ഒരുപാട് പരിമിതികളുണ്ട്.
0: അവരുടെ ജോലിയും കൂടുതലാണ്,
1: ജോലിയും കൂടുതലാണ്. പിന്നെ തലമുറ മാറുന്നതനുസരിച്ച് ഓരോരുത്തരെയും കൈകാര്യം ചെയ്യേണ്ട രീതി മാറി. എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടിയ അധ്യാപകരെല്ലാം വളരെ നല്ലവരായിരുന്നു. പഠിക്കാത്ത കുട്ടിയായിട്ടും ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു അവര്. അപ്പൊ എന്തായാലും ഒരു പാട്ടായാലോ?
0: തീർച്ചയായിട്ടും.

0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ദീപ സമ്പത്ത് കൊറ്റംകാവ് നിന്നും. പ്രിയപ്പെട്ട ആകാശവാണി കൊച്ചി FM, സ്നേഹനിധിയായ ഓർമ്മചിന്തിന് നമസ്കാരം. എന്റെ 2ാം ക്ലാസ്സിലെ ഒരു ഓർമ്മയാണ്. ഞങ്ങൾക്കന്ന് ഓലപ്പുരയാണ്. തിണ്ണയെല്ലാം ചാണകം മെഴുകിയതും ഞങ്ങൾ നിലത്തന്ന് പായ വിരിച്ച് കിടക്കും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ കൈത്തണ്ടയിൽ ഒരു ചുവന്ന പാട്, വാച്ചിന്റെ ഡയൽ പോലെ. വേദനയില്ലാത്തതുകൊണ്ട് കാര്യമായി ശ്രദ്ധിച്ചില്ല. ക്ലാസ്സിൽ വന്നപ്പോൾ ക്ലാസ് ടീച്ചർ ശ്രദ്ധിച്ചു. എല്ലാ കുട്ടികളോടും വിശേഷങ്ങൾ തിരക്കുമായിരുന്നു, വീട്ടുകാര്യവും. അതുകൊണ്ട് ഓരോ വീട്ടിലെയും അവസ്ഥ ടീച്ചർക്ക് അറിയാം. നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ?
1: അതെ.
0: എന്നോടും കയ്യിൽ എന്തു പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ചുവന്ന അട്ട കടിച്ചതാണ്, ഉറക്കത്തിലായതുകൊണ്ട് അറിഞ്ഞില്ല. സ്കൂളിൽ നിന്നും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഡോക്ടറെ കാണിക്കണം. അന്ന് എങ്ങനെയൊക്കെയോ ക്ലാസ് തീർന്ന് വീട്ടിലെത്തി അമ്മയോട് കാര്യം പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറയുന്നത്, അമ്മ രാവിലെ കണ്ടതാണ്, കുറഞ്ഞില്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പോകാമെന്ന് കരുതി. അത് മോളോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. വൈകുന്നേരം ഡോക്ടറെ കാണിച്ചു. ഇത് അട്ട കയ്യിലിരുന്നതിനാലാണ് ഇങ്ങനെ ചുവന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നും മരുന്ന് പുരട്ടിയാൽ മതിയെന്നും വേഗം മാറുമെന്നും ഡോക്ടർ പറഞ്ഞു. ഓലപ്പുരയുടെ അരികിലൊക്കെ ചുവന്ന അട്ടയും കറുത്ത ചെറിയ മഞ്ഞ വരെയുള്ള അട്ടയും തേരട്ടയും ഒക്കെ ഉള്ളതാണ്. ഞങ്ങൾ നിലത്തും ഭക്ഷണം കഴിക്കാൻ ചമ്രം പടഞ്ഞിരിക്കും, നിലത്തുകൂടി ഇഴഞ്ഞു പോകുന്നത് കാണും. അപ്പോൾ ഞങ്ങൾ 4 മക്കളിൽ ആരെങ്കിലും ഒരാൾ അട്ടയെ തോണ്ടും. അപ്പോഴത് അവിടെ ഇരുന്ന് ചുരുണ്ട് താഴെ വീഴും. വീണ്ടും കുറച്ചു കഴിഞ്ഞാൽ അത് ഇഴഞ്ഞു പോകും. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കട്ടിലുകൾ കൊണ്ടുവന്നു, കട്ടിലിൽ കിടക്കാൻ തുടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം ഓലപ്പുരയുടെ സ്ഥാനത്ത് ഓടിട്ട നല്ല അടിപൊളി വീടുണ്ടായി. ആവശ്യങ്ങളോളം മുറികളും അടച്ചുറപ്പുള്ള വാതിലുകളും ഒക്കെയുള്ള വീട്. എന്നാലും ഓലപ്പുരയുള്ള ചാണകം മെഴുകിയ വീടിനെ കുറിച്ച് ഞങ്ങൾ പുതിയ വീട്ടിലും സംസാരിക്കും. അന്ന് ടീച്ചർമാർ ക്ലാസ്സിൽ ചെന്നാലും എല്ലാ വിവരങ്ങളും വിശേഷങ്ങളും തിരക്കി ഭക്ഷണമൊക്കെ കൊണ്ടുവന്നോ അച്ഛൻ ജോലിക്ക് പോയോ വീട്ടിൽ കരിഞ്ഞുവെച്ചോ എന്നൊക്കെ സ്നേഹാന്വേഷണങ്ങൾ ചോദിക്കും. അന്നത്തെ എന്റെ ക്ലാസ് ടീച്ചർ സാറാമ്മ ടീച്ചറായിരുന്നു. വീടിനടുത്തുള്ള സ്കൂളിലായിരുന്നു ഞങ്ങൾ എല്ലാവരും പഠിച്ചിരുന്നത്. 7ാം ക്ലാസ് വരെ അവിടെയുള്ളൂ. അന്നുള്ള എന്റെ എല്ലാ കൂട്ടുകാരെല്ലാം സ്കൂളിനടുത്തുള്ള വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ പേരുകൾ രമ, ഷീജ, ഷീബ, സീന, ക്രിസ്റ്റീന, എൽസമ്മ, ദീപ്തി, മായ,

0: ദുഷ്ട സ്ത്രീയായിരുന്നു അല്ലേ.
1: ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോ അവർക്ക് അറിയില്ലല്ലോ എന്താണ്, ഇഴഞ്ഞു പോകുന്ന ഒരു വസ്തുവിനെ കണ്ടു അതിന്റെ പിന്നാലെ പോയി, അപ്പൊ അതിനെ എന്ത് ചെയ്യണം എന്നറിയില്ല, അപ്പൊ ചിലപ്പോ കല്ലൊക്കെ എടുത്ത് ഇടിച്ചു എന്നൊക്കെ
0: ഇരിക്കാം. ഇനി അത് പറഞ്ഞ ന്യായീകരിച്ചാ മതിയല്ലോ. എന്തായാലും അട്ടക്കഥ കൊള്ളാം. അപ്പോ ഈ അട്ടക്കഥയ്ക്കായി നമുക്ക് ഏത് പാട്ടാണ് കൊടുക്കേണ്ടത്?

0: അടുത്തത് ഡാർലി വർഗീസ് പള്ളിക്കര, നമ്മുടെ അടുത്തുനിന്നാണ്.
1: ഓ, തൊട്ടടുത്ത്.
0: അതെ അതെ. എഴുതിയ കത്താണിത്. തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. കല്യാണത്തിന് ശേഷം കുടുംബമായി പള്ളിക്കരയിൽ താമസിക്കുന്നു. കൂടാതെ 34 വർഷം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായി ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നു. തൃശ്ശൂർ വീട്ടിൽ മമ്മിയും ഒരു ജോലിക്കാരിയുമാണ് താമസം. ഏക സഹോദരൻ കുടുംബമായി കാനഡയിൽ സ്ഥിരതാമസമാണ്. ഇടയ്ക്കൊക്കെ നാട്ടിൽ വരും. ഒരു സഹോദരി കുടുംബമായി അവിടെ തൃശ്ശൂർ താമസിക്കുന്നു. പണ്ട് തൊട്ടേ റേഡിയോ മമ്മിക്കൊരു ഹരമാണ്. മിക്ക പരിപാടികളും, പ്രത്യേകിച്ച് തൃശ്ശൂർ റേഡിയോ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ

0: മുടങ്ങാതെ കേൾക്കും. റേഡിയോ എപ്പോഴും കട്ടിലിൽ വച്ചാണ് കിടപ്പ്. പകൽ സമയത്ത് കേൾക്കുന്ന പാട്ടുകൾ ഇഷ്ടമുള്ളത് ഒരു നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കും. ഈ വയസ്സുകാലത്ത് പാട്ട് കേട്ടാൽ പോരെ, പിന്നെ എന്തിനാണ് എഴുതി വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തും. അത് ശരിയല്ല. എന്നാലും മമ്മി പുതിയതും പഴയതുമായ പാട്ടുകൾ എഴുതി പുസ്തകം നിറയ്ക്കും. മിക്ക ദിവസവും എന്നെ ഒരു കൃത്യസമയത്ത് ഫോൺ ചെയ്യും. ഏകാന്തത എന്ന വലിയ സത്യത്തെ മമ്മി സ്വയം സ്വീകരിച്ച് ജീവിതം നയിച്ചു പോന്നു. ഞാനും ഇടയ്ക്കിടെ തൃശൂർ പോയി കുറച്ചു ദിവസം മമ്മിയുടെ കൂടെ ചെലവഴിക്കും. ഞാൻ ചെല്ലുമ്പോൾ എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കലാണ് മമ്മിയുടെ പണി. അങ്ങനെ ഇരിക്കെ മമ്മിക്ക് ചില അസുഖങ്ങളെല്ലാം വന്നുകൂടി. അത് കൂടിയും കുറഞ്ഞും ഇരുന്നു, ഓർമ്മയും കുറഞ്ഞു. ഇനി കാര്യത്തിലേക്ക് കടക്കട്ടെ. മിക്ക ദിവസവും ഞങ്ങൾ ഫോൺ ചെയ്യും. ഒരു ദിവസം രാത്രി 11:30 കഴിഞ്ഞു കാണും. ഞാൻ ഉറങ്ങാൻ കിടന്ന് ഒന്ന് മയങ്ങി. ഫോണിന്റെ മണിയടി കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് ഫോൺ എടുത്തു. മമ്മിയായിരുന്നു. അത്യന്തം വെപ്രാളത്തിൽ ഞാൻ, എന്താ മമ്മി, എന്താ പറ്റിയേ, ഈ സമയത്ത് വിളിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മമ്മി വളരെ കൂളായി പറയുകയാണ്, ഡീ, ഞാൻ ഈ പ്രായം വരേക്കും പല വിധത്തിലുള്ള പലഹാരങ്ങളും അപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഉവ്വ് മമ്മി, എനിക്കറിയാം. അതിനെന്താ ഇപ്പൊ പറ്റിയത് എന്ന് ഞാൻ വെപ്രാളപ്പെട്ട് ചോദിച്ചു. അപ്പോൾ മമ്മി പറയുകയാണ്, ഞാൻ ഈയിടെ ഒരു പാട്ട് കേട്ടു, അതിൽ അമ്മായി മരിമോനിക്കായി എന്ന ഒരു അപ്പം ചുട്ടെന്ന് കേട്ടു. അതെന്തപ്പമാണെന്ന് നിനക്കറിയാമോ എന്ന്. ഞാൻ ഇത്രയും വയസ്സിനിടയ്ക്ക് ഒരുപാട് തരം അപ്പം ചുട്ടിട്ടുണ്ടെങ്കിലും മരിമോനിക്കായി എന്ന അപ്പം ചുട്ടിട്ടില്ല. നിനക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. സംഗതി എനിക്ക് മനസ്സിലായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരിമോനിക്കായി എന്ന പാട്ടാണ് പണി പറ്റിച്ചത്. എന്റെ വിറയൽ മാറി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി മരുമോന് വേണ്ടി എന്ന് പാട്ടിൽ പറഞ്ഞതാണെന്ന്. അപ്പോൾ മമ്മി പറയുകയാണ്, അത് ശരി, എനിക്കറിയാത്ത ഏതപ്പമാണിതെന്ന് അറിയാൻ വിളിച്ചതാണ്. ഇനി നീ ഉറങ്ങിക്കോ, ഞാനും ഉറങ്ങാൻ പോവുകയാണെന്ന്. അത് കൊള്ളാം. ഈ July 10 വന്നപ്പോൾ മമ്മി മരിച്ചിട്ട് 10 തികഞ്ഞു. മമ്മിയെ ഓർത്ത് ദുഃഖിക്കാത്ത ഒരു ദിവസവും എനിക്കില്ല. അത്രയ്ക്ക് സ്നേഹസമ്പന്നയായിരുന്നു മമ്മി എന്നാണ് എഴുതിയിരിക്കുന്നത്. മമ്മിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, അത് അരപ്പവൻ പൊന്നുകൊണ്ട് അരയിലൊരേലസ് എന്ന പാട്ടാണ്. അതൊന്ന് കേൾപ്പിച്ചു തരുമോ എന്നാണ് ഡാർലി വർഗീസ് ചോദിച്ചിരിക്കുന്നത്.
1: പാട്ടെല്ലാം കേൾപ്പിക്കുക, അമ്മയുടെ ഒരു നല്ല ഓർമ്മയാണ് ഇത്. വളരെ
0: ഓർക്കുമ്പോർക്കും ചിരി വരുന്നു. മരുമോ എനിക്ക് അത് നമ്മളാരും അങ്ങനെ ഒന്നും ആലോചിക്കുക പോലില്ലല്ലേ.
1: അങ്ങനെ ആലോചിക്കാം. അപ്പോ ഡാർലി വർഗീസ് പറഞ്ഞ പാട്ട് ഡാർലിയുടെ അമ്മയ്ക്കായിട്ട് നമുക്ക് അങ്ങ് കൊടുക്കാം.
0: അരപ്പവൻ പൊന്നുകൊണ്ട്
1: മരിമോനിക്കായി എന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് അമ്മയ്ക്കായി നമുക്കതങ്ങ് കൊടുക്കാം.
0: കൊള്ളാം.

0: അവസാനത്തെ കത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഓർമ്മ ചിന്തലെ അവസാനത്തെ കത്ത്. കോഴിക്കോട് ജില്ലയിൽ വടകരയ്ക്കും കുറ്റിയാടിക്കും ഇടയിലുള്ള കല്ലാച്ചിയാണ് എൻ്റെ സ്വദേശം. ഇത് എഴുതിയിരിക്കുന്നത് കുമാരൻ MC 77 വയസ്സ്, ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, കല്ലാച്ചി വടകര കോഴിക്കോട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില ബാല്യകാല സ്മരണകൾ, അതാണ് തലക്കെട്ട്. 11ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ നാദാപുരത്തുള്ള പുളിക്കൽ സ്കൂളിലും 6-7 ക്ലാസുകൾ കുറ്റിപ്പുറം UP സ്കൂളിലും 8-9-10 കുറ്റിപ്പുറം GHSS ലുമാണ് പഠിച്ചത്. എന്റെ സ്വദേശമായ കല്ലാച്ചിക്കടുത്താണ് കുറ്റിപ്പുറം. നാടുവാഴികളായ കുറ്റിപ്പുറം കോവിലകത്തുകാരാണ് എന്റെ ജന്മികൾ. 1966 SSLC കഴിഞ്ഞ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ താമസിച്ചത് കാരണം ആ ബുക്കുകൾ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് എത്തുകയും തിരിച്ചു വരാൻ താമസിച്ചതിനാലുമാണ്. ഇന്ന് ഈ സ്കൂൾ അറിയപ്പെടുന്നത് GHSS കല്ലാച്ചി എന്നാണ്. എന്റെ ബാല്യകാലത്ത് അമ്മ കല്യാണി ചെകുത്താൻ, ജിന്ന്, ഒടിയന്മാർ, മന്ത്രവാദം, കൂടോത്രം എന്നിവയിൽ വിശ്വസിച്ചിരുന്നു. ചില മൃഗങ്ങളുടെ രൂപത്തിൽ വരെ ഒടിയന്മാർ എത്തുമെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ അച്ഛൻ കേളപ്പൻ ഇതെല്ലാം തള്ളിക്കളയുകയും പൂർണ്ണമായി വിയോജിക്കുകയും ചെയ്തിരുന്നു. LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് June 1 ഇടവപ്പാതി മഴ, സ്കൂളിൽ പോകുമ്പോൾ വെള്ളത്തിൽ ചവിട്ടി അതിൽ കാണുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ കുട നിവർത്തി വെള്ളത്തിൽ താഴ്ത്തി മുഴുവൻ കമ്പികളും ഒടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഓർമ്മകളിൽ നിന്ന് ഓരോന്നിലേക്ക് ചാടുകയാണ് അല്ലേ. ഇപ്പൊ എന്തായാലും നമുക്ക് വായിക്കാം. ഈ കാലങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ തനിച്ച് പുറത്തേക്ക് വിടില്ലായിരുന്നു അമ്മ. ഞങ്ങളുടെ കല്ലാച്ചി അങ്ങാടിയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമായിരുന്നു. സ്കൂൾ വിട്ട് വന്ന ശേഷം തിരിച്ചു വരുമ്പോൾ 7 നയാ പൈസയ്ക്ക് 2 സിഗരറ്റ് വാങ്ങാൻ അച്ഛൻ പറയും. പ്രചാരത്തിലുള്ള അണയിൽ നിന്നും നയാ പൈസയിലേക്ക് മാറി വരുന്ന കാലം. 1 റുപ്പികയ്ക്ക് 16 അണ, 1 അണ 6 നയാ പൈസ. അച്ഛൻ 1 സിഗരറ്റ് രാത്രി വലിക്കും, 1 പിറ്റേന്ന് രാവിലെയും. ഒരു ദിവസം സിഗരറ്റ് വാങ്ങാൻ മറന്നുപോയി. അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും വാങ്ങിക്കാൻ പുറപ്പെട്ടു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് ഓർമ്മ. വേഗം തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അമ്മ മനസ്സില്ലാ മനസ്സോടെ സമ്മതം തന്നു. ഞങ്ങളുടെ നാട്ടിൽ അന്ന്, ഉദ്ദേശം 65 വർഷങ്ങൾക്ക് മുൻപ്, ചില കടകളിൽ മാത്രം ഇലക്ട്രിക് ലൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് കാണാൻ ജ്യേഷ്ഠന്റെ കൂടെ സന്ധ്യാസമയത്ത് കല്ലാച്ചിയിൽ പോയിരുന്നു. ട്യൂബ് ലൈറ്റിന് ഞങ്ങൾ പറഞ്ഞിരുന്ന പേര് കാമ്പ് ലൈറ്റ് എന്നാണ്. വാഴ പൊളിച്ചാൽ കിട്ടുന്ന വാഴപ്പിണ്ടിയുടെ വണ്ണവും നീളവും ഉള്ളതിനാലായിരിക്കാം അങ്ങനെ പറഞ്ഞു വന്നത്. ഓക്കെ, അതിനുള്ളിലത്തെ കാമ്പ്, ട്യൂബ് ലൈറ്റിനാണ് ഈ കാമ്പ് ലൈറ്റ് എന്ന് പറയുന്നത്. അക്കാലത്ത് കല്ലാച്ചിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആളുകൾ 1 അണ കൊടുത്ത് ഓലച്ചൂട്ടുകൾ വാങ്ങുമായിരുന്നു. അയ്യോ, അതുവരെ കാശ് കൊടുത്ത് വാങ്ങിക്കുമായിരുന്നല്ലേ. സിഗരറ്റ് വാങ്ങി വരുമ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നു. ഓടിയും നടന്നും വളരെ വേഗം വീട്ടിലേക്ക് വരികയായിരുന്നു. ഉള്ളിൽ ചെകുത്താൻ പേടി. നടന്നു വരും വഴി വീടുകൾ കുറവായിരുന്നു. എന്റെ വീടിനപ്പുറത്തെ പറമ്പിൽ അക്കാലത്ത് അനാഥ ശവങ്ങൾ മറവ് ചെയ്യുന്ന ഇടമായിരുന്നു. വേഗത്തിൽ നടന്നു വരുന്ന എന്റെ മുന്നിലേക്ക് ചെങ്കുത്തായി കിടക്കുന്ന മേൽഭാഗത്തെ പറമ്പിൽ നിന്നും സാമാന്യം വലിപ്പമുള്ള ഒരു കല്ല് താഴെയുള്ള പറമ്പിന്റെ കൊള്ളിന്മേൽ, അതായത് കയ്യാലയിൽ കൊണ്ട്, കല്ലും കുറെ മണ്ണുകളും എന്റെ മുന്നിലായി ഇടവഴിയിലേക്ക് വീണു. ഒരലർച്ചയോടെ ഞാൻ ഓടി. ഒരു വിധത്തിൽ വീട്ടുവരാന്തയിൽ എത്തി കുഴഞ്ഞു വീണു. അയ്യോ, നമ്മളായാലും പിടിച്ചു പോകും. അമ്മയും 2 സഹോദരിമാരും ഓടി വന്നു. അച്ഛൻ വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. കുറെ സമയത്തേക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വെള്ളം മതിയാവോളം കുടിച്ച് എല്ലാവരോടുമായി വിവരം പറഞ്ഞു. എന്നെ അപ്പോൾ അയച്ചതിന് അമ്മ ആരോടെന്നില്ലാതെ കുറ്റം പറഞ്ഞു. കടുത്ത പനി കാരണം 2-3 ദിവസത്തേക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. അന്ന് വീട്ടിൽ ടോർച്ച് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അച്ഛൻ വലിയ ഒരു ഓലച്ചൂട്ട് കെട്ടി എന്റെ കൈ പിടിച്ച് സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ചൂട്ടുയർത്തിപ്പിടിച്ച് മേൽഭാഗത്തെ പറമ്പിലേക്ക് നോക്കി കുറെ ചീത്ത വിളിച്ചു. എന്റെ മേത്ത് വല്ലതും പറ്റിയാൽ മക്കളെ നിങ്ങൾ വെച്ചേക്കില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അക്കാലത്ത് ആൾതാമസമില്ലാത്ത പറമ്പിൽ നിന്നും തേങ്ങ, അടയ്ക്ക എന്നിവ മോഷ്ടിക്കാൻ സന്ധ്യാസമയത്ത് തന്നെ കള്ളന്മാർ വരുമായിരുന്നു. ആ വഴിക്കാരും നടന്നു പോകാതിരിക്കാനായിരുന്നു കല്ലേറ്. ചെകുത്താൻ എറിയുന്നതാണെന്ന് കരുതിക്കോളും. ഈ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അല്ലേ മുറുകെ പിടിച്ചിട്ടാണ് ഈ മോഷണം നടത്തുന്നത്. സംഘടിച്ചെത്തുന്ന കള്ളന്മാരുടെ ആക്രമണം ഭയന്ന് വീട്ടിൽ താമസിക്കുന്നവരും ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങുകയില്ല. അർദ്ധരാത്രിയിലും മോഷ്ടിക്കാൻ കള്ളന്മാർ വരുമായിരുന്നു. മറ്റൊരു രീതിയാണ് രാത്രിയിൽ ചൂട്ട് കത്തിച്ച് ഉയർത്തിപ്പിടിച്ച് പെട്ടെന്ന് അവർ കൂടെ കരുതുന്ന മൺപാത്രത്തിലേക്ക് ചൂട്ട് താഴ്ത്തും. കുറെ ദൂരം നടന്ന് ചൂട്ട് പുറത്തെടുത്ത് വീശി കത്തിക്കും. ഉയരത്തിൽ പിടിക്കുന്നത് കൊണ്ട് ആളെ കാണുകയുമില്ല. ഇതാണ് ചെകുത്താൻ ചൂട്ട്. മനസ്സിലായില്ലേ, ഇതിങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ നടന്നു പോകുന്ന പോലെ തോന്നി, പക്ഷെ ആരെയും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇലക്ട്രിസിറ്റി വ്യാപകമായതോടുകൂടി മോഷ്ടാക്കളുടെ ഇത്തരം പറ്റിപ്പ് പരിപാടികൾ ഒന്നും നടക്കാതെയായി. അതോടുകൂടി പ്രേതവും ഭൂതവും ഒക്കെ അകന്നു. അതെ, അമ്മയുടെ വിശ്വാസവും കുറെ മാറി. എങ്കിലും ചില്ലറ അസുഖങ്ങൾ എന്തെങ്കിലും വന്നാൽ ഞങ്ങളുടെ നാട്ടിലുള്ള മന്ത്രവാദി കണ്ണച്ചനെ കൊണ്ട് കറുത്ത ചരട് ജപിച്ചു കെട്ടുമായിരുന്നു. പിന്നീട് 9-10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഏത് പാതിരാത്രിയിലും തനിച്ചു നടക്കാനുള്ള ധൈര്യമുണ്ടായി. അച്ഛൻ അതിന് ധൈര്യം തരുമായിരുന്നു. ഞാൻ പേടിച്ചോടിയതിനെ പറ്റി പിന്നീട് സഹോദരിമാർ ഇടയ്ക്കിടെ കളിയാക്കുമായിരുന്നു. SSLC കഴിഞ്ഞു വിദ്യാഭ്യാസ കാലത്തെ ചില അനുഭവങ്ങളെപ്പറ്റി പിന്നീട് എഴുതാം. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. അപ്പോ ഇതെഴുതിയിരിക്കുന്നത് കുമാരൻ MC കല്ലാച്ചി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി എന്തോരം ഇത്തരം ക്രിയകളാണല്ലേ അപ്രത്യക്ഷമായത്. ശരിക്കും വെളിച്ചം വന്ന് അന്ധകാരം മാറി എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവിച്ചത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു നീണ്ട കത്തായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഇറങ്ങണമെന്ന് തോന്നുന്നില്ല അല്ലേ. നമുക്ക് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല രസകരമായിരുന്നു കത്ത്. പിന്നീട് നമുക്ക് സത്യം മനസ്സിലാക്കിയാൽ പല കാര്യം ചെയ്യാനും ധൈര്യം കിട്ടും.
1: ശരിയാ ശരിയാ. ഇരുട്ട് മാറി വെളിച്ചം വരുന്ന കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ ഇരുട്ടിനെ പേടിയാണ്. അപ്പൊ പുറത്തിറങ്ങി ഇരുട്ടത്ത് പോയി എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ അടുത്ത മുറിയിൽ പോലും ചിലപ്പോൾ പോകാൻ പേടിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ.
0: പക്ഷെ അത് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ആ പേടി അങ്ങ് പോകും.
1: അതെ,
0: അപ്പൊ അതാണ് നമ്മള് പേടിക്കുന്നത് പേടിയോടെ ചെയ്യുക എന്നാണ് വലിയ വലിയ ആളുകൾ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പേടി, അത് ആ പേടിയോടെ തന്നെ ചെയ്യുക, പേടി മാറ്റുക.
1: അതെ,
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കടക്കാം.

0: ഇപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ സമാപിക്കുകയാണ്. ഈ ഓർമ്മചിന്തയിലേക്ക് നിങ്ങളുടെ ഓർമ്മകളും അയക്കാം. ഓർമ്മകൾ അയക്കേണ്ട വിലാസം ഇതാണ്:
1: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21.
0: ഇനി നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലൂടെയും അയക്കാം. വാട്സാപ്പ് നമ്പർ പറയാം: 94 47 56 22 12, 9447562212. അപ്പോൾ ഓർമ്മചിന്തയിലേക്ക് നിങ്ങൾ ഓർമ്മകൾ വാട്സാപ്പിലൂടെ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന് തലക്കിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയായാൽ ഞങ്ങൾക്ക് സന്ദേശങ്ങൾ കണ്ടെത്തുന്നതിൽ എളുപ്പമാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ റിയ,
1: ഞാൻ ലൗലി,
0: സഹകരണം ബിശ്വാസ് ദാസ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: ഓർമ്മചിന്ത.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
4: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
5: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
4: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
6: TNC apply.
4: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി ഓരോ TV പർച്ചേസിനും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
5: 43-inch TV

0: വെറും 11,999 രൂപ മാത്രം.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: ടിഎൻസി അപ്ലൈ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 36 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: നാല് ദിവസത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഗുവാഹത്തിയിലെത്തി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപ്പാദനം 2,00,000 കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. സമമേഖലാ ലോക ഭൂപടവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ. ജമ്മുകശ്മീർ, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പരമാധികാര പ്രദേശം ഔദ്യോഗിക ഭൂപടത്തിന് അനുസൃതമായി ചിത്രീകരിക്കണമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. തൃശൂർ കൈപ്പമംഗലം അപകടവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തിയതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി രാജ്യം. അടുത്തയാഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് നിർവഹിക്കും. ചരക്കു സേവന നികുതി 2ാം തലമുറ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിൽ മറ്റന്നാൾ നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ കായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കുട്ടികളെ കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക ബംഗ്ലാദേശ് പോരാട്ടം. രാത്രി 8 ദുബായിലാണ് മത്സരം.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഡൽഹി 6 എന്ന ചിത്രത്തിൽ മോഹിത് ചൗഹാൻ പാടിയത്, രചന പ്രസൂൺ ജോഷി, സംഗീതം AR റഹ്മാൻ.

സോനു നിഗം, ശ്രേയ ഘോഷൽ എന്നിവരുടെ ആലാപനം. ചിത്രം ഫിർമിലേങ്കി. വരികൾ സമീർ, സംഗീതം നിഖിൽ വിനായ്.

ശ്രേയ ഘോഷാൽ, ഗണേഷ് ചന്ദൻ ശിവ എന്നിവർ പാടിയ ഗാനം. രചന സിദ്ധാർത്ഥ് ഗരിമ, നസീർ ഫറാസ്, ഗണേഷ് ചന്ദൻ ശിവ. സംഗീതം സഞ്ജയ് ലീല ബൻസാലി.

ഇമ്രാൻ അസീസ് മിയാനും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ബജരംഗി ഭായിജാൻ. ഗാനരചന കൗസർ മുനീർ. സംഗീതം പ്രീതം. ശ്രേയ ഘോഷാൽ, ഗണേഷ് ചന്ദൻ ശിവ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന സിദ്ധാർത്ഥ് ഗരിമ, നസീർ ഫറാസ്, ഗണേഷ് ചന്ദൻ ശിവ എന്നിവർ. സംഗീതം സഞ്ജയ് ലീല ബൻസാലി.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹംസാർ എന്ന ചിത്രത്തിന് വേണ്ടി മോഹിത് ചൗഹാൻ പാടിയ ഗാനം. വരികൾ എഴുതിയത് ഷബീർ അഹമ്മദ്, സംഗീതം രാജ് ആഷു.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിദ്യാർത്ഥികളെ മികച്ച കരിയറിനായി തയ്യാറാക്കുന്നതിനൊപ്പം ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപ്പാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. ക്ഷയരോഗ

0: നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗ മുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കുട്ടികളുടെ കായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കുട്ടികളെ കായികമേളകളിലേക്ക് വഴി തിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. സമമേഖല ലോക ഭൂപടവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ. ജമ്മുകശ്മീർ, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പരമാധികാര പ്രദേശം ഔദ്യോഗിക ഭൂപടത്തിന് അനുസൃതമായി ചിത്രീകരിക്കണമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് നിർവഹിക്കും. ചരക്കു സേവന നികുതി രണ്ടാം തലമുറ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിൽ മറ്റന്നാൾ നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക ബംഗ്ലാദേശ് പോരാട്ടം. രാത്രി 8 ദുബായിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. അങ്ങനെ അടുത്ത ഒരു മണിക്കൂറോളം സമയം നമുക്ക് പാട്ടും വിശേഷമൊക്കെ ആയിട്ട് കൂട്ടുവിടാം. അതിന് ചെയ്യേണ്ടത് എത്രമാത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നാലുമണിപ്പൂക്കളുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കല്ലേ. നമ്പർ അറിയാമല്ലോ അല്ലേ, 94 46 45 58 88. 9446455888. വേഗം മെസ്സേജൊക്കെ അയച്ചോളൂ. നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ ഡെഡിക്കേഷനും ഒക്കെ ആയിട്ട് ഞങ്ങളിവിടെയുണ്ട്, നാലുമണിപ്പൂക്കൾ ടീം. ഓക്കെ, അപ്പോൾ മെസ്സേജിലേക്ക് പോവാം. നന്ദികുളങ്ങര എന്ന് സോണികയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോണികയ്ക്ക് വേണ്ടത് ബത്ലഹേം കുടുംബ യൂണിറ്റിലെ ഇന്ദ്രജാലം എന്ന പാട്ടാണ്. ആ പാട്ട് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സോണിക പറയുവാണ് ഈ പാട്ടിൻ്റെ ഈ ലിസ്റ്റ് ഇവിടെ ഇല്ലെങ്കിൽ വേറെ പാട്ടൊക്കെ അയച്ചുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബത്ലഹേം കുടുംബ യൂണിറ്റിലെ ഇന്ദ്രജാലം എന്ന പാട്ട് തന്നെ സോണിക ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നാ കേട്ടോട്ടോ.

മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്നേഹപൂർവം നാലുമണി പൂവിന്, സ്നേഹത്തോടെ സ്ഥിരം ശ്രോതാവ് ഡോക്ടർ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാടാണ്. അധ്യാപകനായ എൻ്റെ അധ്യാപക ദിനാഘോഷം ഇന്നലെ ദില്ലിയിൽ താർഷ്യ റേസിംഗ് വിദ്യാർത്ഥികളോടൊപ്പമായിരുന്നു. നോയിഡ ബുദ്ധ് ഇൻ്റർനാഷണൽ മോട്ടോർ റേസിംഗ് സർക്യൂട്ടിലായിരുന്നു. എവിടെ നോക്കിയാലും ചെമ്പകവും മഞ്ഞരളിയും ഒക്കെയാണ്, ബോഗൻവില്ലിയും ഒക്കെ പൂത്തു നിൽക്കുന്ന മനോഹരമായ ഇവിടെ ചാറ്റൽമഴ പെയ്യുന്നു. അങ്ങനെ ഗോവിന്ദൻ വളരെ മനോഹരമായിട്ട് ആ വേദിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ മെസ്സേജാണ്. മികച്ച മത്സരം കാഴ്ചവെച്ച ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സിംഫണി എന്ന ചിത്രത്തിലെ ചിത്രമണിക്കാട്ടിൽ എന്ന ഗാനം നൽകാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാട് കാസർഗോഡ്. എന്തായാലും നല്ലൊരു അധ്യാപകനാണെന്ന് മനസ്സിലായി. താങ്കൾക്കും പ്രിയ വിദ്യാർത്ഥികൾക്കും, പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദിത്യ, വിനോദ്, ഹരിനാരായണൻ, അനുജിത്ത് എന്നിവരടങ്ങിയ കോർ ടീമിൻ്റെ നേതൃത്വത്തിൽ 30 പേരടങ്ങിയ ഫുൾ ടീമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സാറിനും സാറിൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇതാ ചോദിച്ച പാട്ട്.

ബിൻസി ബിജുവാണ് വൈകത്തു നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത്. നമസ്കാരം നാലുമണിപ്പൂവേ, കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനൊരു പാട്ട് ചോദിക്കുന്നു. ഈ പാട്ട് തരുമോ? ഈ പാട്ട് തരുമല്ലോ. ഇന്ന് ഞങ്ങളുടെ 17th വെഡിങ് ആനിവേഴ്സറിയാണ്. എൻ്റെ ഫാമിലിക്ക് വേണ്ടി അങ്ങാടി തരുമെന്ന തമിഴ് സിനിമയിലെ ഉൻപേര് സ്വല്ലും എന്ന ഗാനം വെച്ച് തരുമോ? പ്രതീക്ഷയോടെ ബിൻസി ബിജു. തീർച്ചയായിട്ടും. അപ്പോൾ 17th വെഡിങ് ആനിവേഴ്സറിയാണ്. എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ നന്മകളും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: വാഷിംഗ് മെഷീൻ വാങ്ങണോ? വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
1: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
0: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, സ്ഥലം നോർത്ത് പറവൂർ കടാമംഗലമാണ്. ഞങ്ങൾ അഭിരാമി, അഖില, അനഘ, ഞങ്ങളുടെ കൂടപ്പിറപ്പിൻ്റെ ജന്മദിനമാണ്. അനുപമ എന്നാണ് കൂടപ്പിറപ്പിൻ്റെ പേര്. അനുവിന് വേണ്ടി പിന്നെയില്ല നാം മൂവിയിലെ മുന്നാഴി മുത്തുമായി എന്ന് പാട്ട് വെച്ചിരുമോ? തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? അഭിരാമി, അഖില, അനഘ പഠിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയാണോ? അനുപമ എന്ത് ചെയ്യുന്നു? എന്തായാലും അനുപമയുടെ ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ അനുപമ, എല്ലാ ആശംസകളും നാലുമണിപ്പൂക്കളിൽ നിന്ന്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ജീവിതത്തിൽ. അനുപമയ്ക്ക് വേണ്ടിയിട്ട് അഭിരാമിയും അഖിലയും അനഘയും ചോദിച്ച പാട്ട് കേട്ടിട്ട് വരാം കേട്ടോ.

0: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയുടെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
1: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
0: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
1: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
2: പ്രിയപ്പെട്ടവരെ, 4 മണിപ്പൂക്കളിലാണ് നമ്മളുള്ളത്. മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പറ്റാവുന്നത്ര മെസ്സേജ് വായിക്കാൻ ശ്രമിക്കുന്നു. ഗുഡ് ഈവനിങ് 4 മണിപ്പൂവെ, എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരു തമിഴ് സോങ്, മൂവി ധൂൾ എന്ന മൂവിയിലെ ആശയ് ആശയ് എപ്പോഴത് എന്ന പാട്ട് വയ്ക്കാൻ വന്ന് ചോദിച്ചിരിക്കുന്നത് സരസ്വതി രാജനാണ്, ഉദയം പേരുന്ന്. തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാം, കേട്ടോളൂ ധൂൾ എന്ന സിനിമയിലെ ഈ നല്ല പാട്ട്.

നമസ്കാരം. ഞങ്ങൾ പുതിയ റേഡിയോ വാങ്ങിച്ചു. കൊള്ളാം, പഴയ കടയിൽ പോയോ? ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ അമ്മയ്ക്കായി സാഹസ മൂവിയിലെ ഏത് മൂഡെന്ന സോങ് വെച്ച് തരണം. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? ഇത് മെസ്സേജ് അയച്ചേക്കുന്ന ആരാ നോക്കാലോ. സ്നേഹപൂർവം എവിലിയ ജോബി, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡിയോണ ജോബി 2-ൽ, ചേർത്തലയിൽനിന്നാണ് അവർ മെസ്സേജ് അയച്ചേക്കുന്നത്. എന്തായാലും റേഡിയോയൊക്കെ സ്ഥിരം കേൾക്കാറുള്ള ആൾക്കാരെന്ന് മനസ്സിലായി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ബർത്ത്ഡേ പാട്ട്. അതോടൊപ്പം അമ്മയ്ക്ക് എല്ലാ ബർത്ത്ഡേ ആശംസകളും നേരുന്നു. അമ്മയെ കേൾക്കുന്നുണ്ടാവും അല്ലേ? അമ്മയെ ബർത്ത്ഡേ ആശംസകൾ അറിയിച്ചേക്കണേ. കൂടെ തന്നെ കുവൈറ്റിൽ നിന്ന് ദിലീപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവതാരകർക്കെല്ലാം ആശംസകൾ നേരുന്നു. അതോടൊപ്പം 4 മണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചുതരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെസ്സേജ് അയച്ചേക്കുന്നത്, എൻ്റെ പേര് അഭിനവ് സന്തോഷ്, ഞാൻ കാലടിയിൽ നിന്നാണ്. കാലടി ആശ്രമം സ്കൂളിൽ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്കും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ? 4 മണിപ്പൂവേ, തീർച്ചയായിട്ടും വെച്ച് തരാമല്ലോ. അഭിനവിനും കൂട്ടുകാർക്കൊക്കെ വേണ്ടി പറ്റുന്ന നല്ലൊരു പാട്ടാണിപ്പോൾ വരുന്നത് കേട്ടോ. അതോടൊപ്പം നമ്മുടെ എവ്ലിയയ്ക്കും ഡിയോണിക്കും അവരുടെ അമ്മയ്ക്കും വേണ്ടി എന്നാ പാട്ട് കേട്ടിട്ട് വരാം.

0: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: ഗുഡ് ഈവനിങ്. 4 മണിപ്പൂക്കൾ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ ബിൻസി ബിജു ദമ്പതികൾക്ക് ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് 4 മണിപ്പൂക്കളിൽ നിന്ന് തേന്മാവൻ കൊമ്പത്ത് സിനിമയിലെ കറുത്ത പെണ്ണെ എന്ന ഗാനം കേൾപ്പിക്കാമോ? പി.വി. മുഹമ്മദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, വടക്കേ വാവന്നൂരിൽ നിന്ന്. എന്തായാലും റേഡിയോ കൂട്ടായ്മയിലെ എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. നിങ്ങൾ സ്ഥിരം റേഡിയോ കേൾക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. ബിൻസിക്കും ബിജുവിനും എല്ലാ ആശംസകളും നേരെയാണ് അവരുടെ വിവാഹ വാർഷികമാണല്ലോ ഇന്ന്. വിവാഹ വാർഷിക ആശംസകൾ 4 മണിപ്പൂക്കളുടെ ടീമുകൾ ഇന്ന് എല്ലാവരിൽ നിന്നും ആശംസകളും നന്മകളും നേരെയാണ് കേട്ടോ. അപ്പോൾ പി.വി. മുഹമ്മദ് ചോദിച്ചേക്കുന്ന പാട്ട് കറുത്ത പെണ്ണെ പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. എന്നാൽ നമുക്കത് കേൾക്കാം.
3: കറുത്ത പെണ്ണേ നിന്നേ

അടുത്ത മെസ്സേജ്. ഹായ്, പാട്ട് തന്നെയാണ് ആദ്യം പറഞ്ഞേക്കണേ കേട്ടോ, ആരെന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ പാട്ടങ്ങ് പറഞ്ഞേക്കുവാണ്. ഹായ്, നെഞ്ചമേ നെഞ്ചമേ കൊഞ്ചി എന്ന പാട്ട് മൂവി മാമന്നൻ ഈ പാട്ട് വെച്ച് തരുമെന്ന പ്രതീക്ഷയോടെ സൽമ ജമലുദ്ദീൻ ഇടയക്കുന്നം. തീർച്ചയായിട്ടും വെച്ചതല്ല, അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയാത്ത എന്താ? ഓക്കെ, എന്തായാലും ഇനിയും മെസ്സേജസ് അയക്കുമ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. എന്തായാലും ചോദിച്ച പാട്ട് കേട്ടോ.

അങ്ങനെ നാലുമണിപ്പൂക്കളുടെ അവസാന ഗാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നാലുമണിപ്പൂവെ സുഖമാണോ എനിക്കൊരു സോങ് വെച്ച് തരുമോ, എൻ്റെ ഹസ്ബൻഡ് ധനേശന് വേണ്ടിയാണ്. സബിത ഏറ്റുമാനൂർ എന്നാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഞാൻ നിന്നെ കേട്ടുകൊണ്ടാണ് ചായ കുടിക്കുന്നത്. നല്ല പ്രോഗ്രാമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സബിത. ഏതായാലും ധനേശന് വേണ്ടിയിട്ട് പാട്ട് ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് നാലുമണിപ്പൂവെ, ഞങ്ങൾ സ്ഥിരം നാലുമണിപ്പൂവിൻ്റെ പ്രേക്ഷകരാണ്. വളരെ നല്ല പരിപാടിയാണ് നാലുമണിപ്പൂവ്. കട്ടാമ്പാക്ക് നിന്നും ശ്രീഹരിയും കൂട്ടുകാരും തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ കട്ടാമ്പാക്ക് നിന്നാണ് ശ്രീഹരിയും കൂട്ടുകാരും മെസ്സേജ് അയച്ചിരിക്കുന്നത്. മനസ്സിനക്കരെ മൂവിയിലെ മെല്ലെയൊന്നു എന്ന പാട്ട് വേണം അവർക്ക്. സ്പെഷ്യൽ മെൻഷൻ കൂട്ടുകാരി ശ്രൂവിന് വേണ്ടി. ശ്രൂ ആണല്ലേ, ശ്രൂ എന്ന് പറഞ്ഞാൽ ശ്രുതി ആയിരിക്കും എന്ന് കരുതാം. അപ്പോൾ കൂട്ടുകാരി ശ്രൂവിന് സ്പെഷ്യൽ മെൻഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് അഖില, നിഖിൽ, സഞ്ജയ്, അനർച്ചന, മറക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറക്കില്ലാതെ പാട്ട് വരുന്നുണ്ട്. അപ്പം നേരത്തെ ചോദിച്ചതായിരുന്നു, സബിത ഏറ്റുമാനൂർ ധനേശിന് വേണ്ടിയിട്ടും പിന്നെ ശ്രീഹരി ശ്രൂവിന് വേണ്ടിയിട്ടും മറ്റു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും. ഈ ഒരു നല്ല പാട്ട് കേട്ടിട്ട് വരാം.

പ്രിയപ്പെട്ടവർ, അങ്ങനെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് മെസ്സേജസ് അയച്ച എല്ലാവരുടെയും വായിക്കാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ നിന്ന് വിനോദ് കൊച്ചുമോൾ താരുട്ടിക്ക് വേണ്ടി, അതോടൊപ്പം എന്നും മെസ്സേജ് അയക്കുന്നു വായിക്കുന്നു പോലുമില്ല പരാതിയായിട്ട് മെസ്സേജ് അയച്ച മാഗി വൈപ്പിനുണ്ട്, മറ്റു പലരും. ഹലോ നാലുമണിപ്പൂക്കളെ, ഞങ്ങളുടെ സിയാദിൻ്റെ മകൻ അബിദ് അദീബ് റഹ്മാൻ്റെ 10th ജന്മദിനമാണ് September 14th. അങ്ങനെ പല മെസ്സേജുകളും വായിക്കുന്നു വന്നിട്ടുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് എല്ലാ മെസ്സേജും വായിക്കാൻ പറ്റില്ല. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക് വീണ്ടും മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരളം ഹൈക്കോടതി എസ്റ്റാബ്ലിഷ്മെന്റ് ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC ഡിപ്ലോമ ഇൻ ഗാർഡനിങ്, VHSC ഇൻ നഴ്സറി ഇൻ മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിങ് ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 1986 January 2 2008 January 1 ജനിച്ചവരായിരിക്കണം. ഉദ്യോഗാർത്ഥി റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04842562235 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 04842562235.

0: ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
5: അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഈ മാസം 8 ഉച്ചകഴിഞ്ഞ് 2 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത: ഇംഗ്ലീഷ് ബിരുദം, BEd, കേറ്ററ്റ്. ബയോഡേറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തമ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലെത്തണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477-225-1103, 0477-225-1103. പൊതു വിദ്യാഭ്യാസ വകുപ്പിൽ പാലക്കാട് ജില്ലയിൽ LP സ്കൂൾ ടീച്ചർ തമിഴ്, വയനാട് ജില്ലയിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് എന്നീ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഈ മാസം 23, 24, 25 തീയതികളിലായി പാലക്കാട് PSC ജില്ലാ ഓഫീസിൽ നടക്കും. വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അസൽ പ്രമാണങ്ങൾ, ഇന്റർവ്യൂ മെമ്മോ, തിരിച്ചറിയൽ രേഖ സഹിതം നിശ്ചിത തീയതിയിലും സമയത്തും ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0491-2505-398 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0491-2505-398. പെരുമ്പാവൂർ എസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ ഭാഗമായി 100% സൗജന്യ നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. NCVET സർട്ടിഫിക്കേഷനോട് കൂടിയ ആപ്ലിക്കേഷൻ ഡെവലപ്പർ, ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. പെരുമ്പാവൂർ കുറുപ്പംപടി ഡയറ്റ് ക്യാമ്പസിലുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് പരിശീലനം. താല്പര്യമുള്ളവർ ഈ മാസം 10 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94-95-99-97-29 അല്ലെങ്കിൽ 94-95-99-96-28 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 94-95-99-97-29 അല്ലെങ്കിൽ 94-95-99-96-28. സേവന വാർത്തകളാണ് നിങ്ങളിതുവരെ കേട്ടത്.

0: സമയം 5 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിദ്യാർത്ഥികളെ മികച്ച കരിയറിനായി തയ്യാറാക്കുന്നതിനൊപ്പം ഉത്തരവാദിത്തമുള്ള പൌരന്മാരാക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലോകത്തെ ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി കൂടുതൽ വ്യക്തതയോടെയും ആനുപാതികമായും അടയാളപ്പെടുത്തുന്ന പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 4 നില കെട്ടിടം തകർന്നു വീണ് അപകടം. 3 പേരെ സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെടുത്തി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയതായി ഡൽഹി ഫയർ സർവീസ് അറിയിച്ചു. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ UGC നെറ്റ് പുനഃപരീക്ഷ ഈ മാസം 9-നും 10-നും നടക്കും. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ക്ഷയരോഗ നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക.

0: ആയിരുന്നു മന്ത്രി. 68-ാം മുതൽ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. ചരക്ക് സേവന നികുതി രണ്ടാം തലമുറ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിൽ മറ്റന്നാൾ നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ഇന്ന് ശ്രീലങ്ക ബംഗ്ലാദേശ് പോരാട്ടം. രാത്രി 8 ദുബായിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടിന്റെ നാട്ടുവഴിയുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള വാളകമെന്ന ഗ്രാമത്തിൽ കൂടിയാണ്. മൂവാറ്റുപുഴ താലൂക്കിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ യാത്രയിൽ നമുക്ക് ഈ വാളകം എന്ന പ്രദേശത്തെ പരിചയപ്പെടാം.
1: എന്റെ പേര് പോലോസ് എന്നാണ്. ഇട്ടുവരവട്ടം തട്ടയില് തടത്തിൽ നിന്ന് പറയും. ഞാൻ പരമ്പരാഗതമായി കർഷക കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നതാണ്. ഇപ്പോൾ എനിക്ക് 71 വയസ്സായി. ഇപ്പോഴും കാർഷിക വൃത്തി തന്നെ തൊഴിലാക്കി കൊണ്ടു തന്നെ പോകുന്നു. അതുകൊണ്ട് കുറേ പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ വരാനുള്ള കാരണം. ഓക്കെ, എറണാകുളം ജില്ലയിലെ വാളകം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 50 വർഷം മുമ്പുള്ള സാഹചര്യം ഒന്ന് വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 50.5 നൂറ്റാണ്ട് മുമ്പ് ഈ പഞ്ചായത്തിൽ നല്ല റോഡുകളോ അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വേനലായി കഴിഞ്ഞാൽ അടുത്ത വേനലിനോട് ബന്ധപ്പെട്ട ആളുകൾ കുടിക്കാൻ വെള്ളം വരെ കിട്ടാത്തൊരു സാഹചര്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. കൃഷിയോടനുബന്ധിച്ച് ചെറിയ കുളങ്ങൾ താത്തി തേകയും മറ്റുമായിരുന്നു അന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സംഗതി. എന്നാൽ ഒരു 70 കാലഘട്ടങ്ങളോടുകൂടി പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് വാളകം പഞ്ചായത്തിൽ നടപ്പാക്കിയുണ്ടായി. അതിനോട് ബന്ധപ്പെട്ട് വാളം ബ്രാഞ്ച് കനാലിൻ്റെ ഒരു നിർമ്മാണം ഈ പ്രദേശത്തൂടെ നടക്കുകയുണ്ടായി. ആ കനാലിൻ്റെ കമ്മീഷൻ ചെയ്തതോടുകൂടി ആവശ്യത്തിനേറെ വെള്ളം ലഭിക്കാൻ തക്കവണ്ണം അതിടെയായി. ഇപ്പോൾ വേനലായി കഴിഞ്ഞാൽ ആർക്കും കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നില്ല. കാരണം ധാരാളം വെള്ളം പെരിയാർ വാലിയിൽ നിന്നും ഈ കനാലിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഈ വെള്ളം ധാരാളമായി ഉപയോഗിക്കാൻ അത് സഹായിക്കുന്നു. അതോടൊപ്പം കിണറുകളിലും മറ്റും ഇതിലെ വെള്ളം പെട്ടെന്ന് കനാലിൽ നിന്ന് പെട്ടെന്ന് വെള്ളം വരുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. അതൊരു വലിയ വികസനമായിട്ട് തന്നെ പറയാൻ കഴിയുന്ന സംഗതി തന്നെയാണ്. അതുപോലെ റോഡുകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടാറിട്ട റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ മൺവഴികൾ മാത്രമാണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് റോഡുകൾക്കെല്ലാം വീതി കൂട്ടാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്തു. അതിൻ്റെ ഫലമായി ബുൾഡോസർ പോലുള്ള ആധുനിക ഉപകരണങ്ങളെല്ലാം ഒരു 60 വർഷം മുമ്പ് ഇവിടെ വരികയും ആ ബുൾഡോസറിൻ്റെ പണി കാണാൻ തക്കവണ്ണം സമീപപ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം ധാരാളമായി വന്നുകൂടുകയും ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് ആ വഴികളെല്ലാം വീതി കൂട്ടി BMBC ലെവലിൽ പുതിയ ടാറിങ്ങുകളെല്ലാം ചെയ്ത് അത് മനോഹരമാകുകയും ചെയ്തു. അതുപോലെ തന്നെ വാഹനങ്ങളാണെങ്കിലും അന്ന് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും വാഹനങ്ങളുണ്ട്. വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള വഴികളും ഇന്ന് റോഡുകളുമുണ്ട്. അതും വലിയൊരു സൗകര്യപ്രദമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൃഷിയെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു ചെറിയ ഫീഡ്ബാക്ക് ഉള്ളത്. നെൽകൃഷികൾ ഈ പ്രദേശം മൊത്തം കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. നെല്ലിന്ന് പൊതുവെ കൃഷി മൊത്തം നിൽക്കുകയും അവിടെ എല്ലാം വെറുതെ കാട് പിടിച്ച് പാടശേഖരങ്ങളും മറ്റും കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്ന സംഗതി. കനാൽ വന്നുകൊള്ളി 3 പൂ കൃഷി ചെയ്യാൻ സാധിക്കുമായിരുന്ന സാഹചര്യങ്ങളിൽ അത് കുറേ കാലം ചെയ്തു. പിന്നീട് പണിക്ക് ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളോടനുബന്ധിച്ച് അത് നിലച്ചു പോവുകയും ചെയ്ത് ഇപ്പോൾ പാടങ്ങളും എല്ലാം വെറുതെ കാട് കയറി പുല്ല് കയറി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം ഒന്ന് നന്നാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ

0: വരുന്ന വരും കാലത്തേക്കാണെങ്കിലും കൃഷിയെ സംബന്ധിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു നല്ല അവബോധം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ നല്ല നെല്ല് ഉൽപ്പാദിപ്പിച്ച് അവരവർക്ക് സ്വന്തം കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കാനും അത് ഭക്ഷണത്തിന് ഉപയോഗിക്കാനും അത് സഹായകരമാണ്. അങ്ങനെ വളരെയധികം പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ വാളം ഗ്രാമപഞ്ചായത്ത്. ഇനിയും ധാരാളം പുരോഗതിക്കായി ഉള്ള അവസരങ്ങളുണ്ട്. മറ്റുള്ള ജില്ല രൂപീകരിക്കുന്നുവെങ്കിൽ അതിനോടനുബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം വരും.
1: ഇനി നമുക്കൊരു നല്ല ഗാനം കേട്ടാലോ.
2: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

ഡിജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.

0: പ്രിയരെ പാട്ടിന്റെ നാട്ടുവഴിയിലേക്ക് തിരിച്ചെത്താം. നമുക്കിനി മറ്റൊരാളെ കൂടി പരിചയപ്പെടാം.
1: എൻ്റെ പേര് റെജി പോൾ എന്നാണ്. ഞാൻ വാളകം പഞ്ചായത്തിലെ 4ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞാൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഗവൺമെൻറ് ITIയിൽ പ്രിൻസിപ്പാളായിട്ട് 16 വർഷത്തോളം ഇരുന്നു. അധ്യാപകനായിട്ടും ഏതാണ്ട് അത്രയും കാലം തന്നെ ഇരുന്നു. അതിനുശേഷം റിട്ടയർ ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വാളകം പഞ്ചായത്തിൽ തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ MGM പോളിടെക്നിക്കിൽ ഇലക്ട്രിക്കിൻ്റെ HOD ഇപ്പോൾ ജോലി ചെയ്യുകയും ചെയ്യുന്നു.
2: എറണാകുളം ജില്ലയിലെ വളരെ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു പഞ്ചായത്താണ് വാളകം പഞ്ചായത്ത്. ഇവിടെ ധാരാളം സ്കൂളുകളുണ്ട്. ഗവൺമെൻറ് സ്കൂളുകൾ തന്നെ വളരെയധികം ഉണ്ട്. അതുകൂടാതെ ഹൈസ്കൂളും അടുത്ത സ്ഥലങ്ങളിൽ കോളേജുകളും ഉണ്ട്. വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ജനസമൂഹമാണ് ഈ വാളകം പഞ്ചായത്തിലുള്ളത്. അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുകയും സർക്കാർ ജോലികളിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകൾ.
1: മിക്കവാറും എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും വാളകം പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. അതുകൂടാതെ സ്വകാര്യ മേഖലയിലും ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ലൊരു ശതമാനം ആളുകൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, വിദേശത്തെ പല രാജ്യങ്ങളിലായിട്ട് ജോലിക്ക് പോയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ആളുകൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു പ്രയോജനം ഈ നാട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് UP സ്കൂള്, അത് 1904 പ്രവർത്തനം ആരംഭിച്ചതാണ്. ഏതാണ്ട് 125 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണത്. ഇപ്പോഴും UP സ്കൂളായിട്ട് തന്നെ അത് നിലനിൽക്കുന്നു, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ തലമുറകൾക്ക് മുമ്പ് തന്നെ, 100 വർഷത്തിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പഞ്ചായത്താണ് വാളകം പഞ്ചായത്ത്. അതുകൂടാതെ ഇവിടുത്തെ ജനങ്ങൾ റോഡ് നിർമ്മാണത്തിന് വേണ്ടി പലപ്പോഴും സ്ഥലം വിട്ടുകൊടുക്കുക, പൊതുകാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. മാത്രമല്ല, മത സൗഹാർദ്ദം വളരെയധികം നിലനിർത്തിപ്പോരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ വാളകം പഞ്ചായത്ത്. മാത്രമല്ല, വെള്ളത്തിനുള്ള ലഭ്യത ഇവിടെ ധാരാളം ലഭ്യത ഉള്ള ഒരു സംഗതിയാണ് വെള്ളം. 3 ആറിൽ നിന്നും, അതുപോലെ MVIP കനാലിൽ നിന്നും വെള്ളം ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഹൈവേ, ആ ഹൈവേയോടുള്ള സാമീപ്യം നിമിത്തം, അതായത് പണ്ട് മധുര ഹൈവേ ആയിരുന്നു, ആ ഹൈവേയുടെ സാമീപ്യം നിമിത്തം വാഹന സൗകര്യങ്ങൾ ധാരാളമുണ്ട്. അതുകൂടാതെ കാക്കനാടേക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് പോകുന്ന വഴിയുമുണ്ട്. അങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ 2 വശത്തൂടെയും വളരെ നല്ല വഴികളുണ്ട്. അതുകൂടാതെ ധാരാളം ഇട വഴികളുമുണ്ട്. അതുപോലെ ഈ പഞ്ചായത്തിനോട് വളരെ അടുത്താണ് വീട്ടൂർ വനം. ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്, അവിടെ തടിഡിപ്പോ ഉണ്ട്. അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ വാളകം പഞ്ചായത്ത് വരുന്നത്. അതുകൂടാതെ ഇവിടെ ഇൻഡസ്ട്രികൾ വളരെ അടുത്ത് ഉണ്ട്. നെല്ലാടെന്ന് പറയുന്നത് വാളകം പഞ്ചായത്തിൻ്റെ തൊട്ട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. അവിടെ കിൻഫ്രയുടെ കീഴിലുള്ള ഇൻഡസ്ട്രികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും പഞ്ചായത്തും പഞ്ചായത്തിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രദേശമാണ് ഈ വാളകം പഞ്ചായത്ത്.
0: ഇനി നമുക്കൊരു നല്ല ഗാനം കേട്ടാലോ?

0: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇൻഡക്ഷൻ കിറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.

0: നാട്ടുവഴിയുടെ യാത്രയിൽ നമ്മൾ എറണാകുളം ജില്ലയുടെ ആ നഗരപ്രദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ പിന്നെ കടന്നു പോകുന്നതെല്ലാം ഗ്രാമങ്ങളിലൂടെ തന്നെയാണ്. അവിടെ കൃഷിയായിരിക്കും പ്രധാനമായിട്ടുള്ളത്. പഴയകാല ഓർമ്മകളിലും അന്നത്തെ ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ ഓരോ പ്രദേശത്തെ ജനങ്ങളുടെയും ജീവിതത്തെ അടിസ്ഥാനപരമായി സഹായിച്ചിരുന്നത് കൃഷിയും അവിടെയുള്ള മറ്റ് കൈത്തൊഴിലുകളും നാട്ടിൻപുറങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളും ഒക്കെ തന്നെയായിരിക്കും. അതുപോലെയുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: എന്റെ പേര് ഫരിദാസ്. വാളകത്ത് വൈദ്യശാല എന്ന് പറയുന്നത് വൈദ്യശാല പടി, അവിടെയാണ് എന്റെ വീട്. എന്റെ അച്ഛന്റെ വീട്ട് കുളങ്ങരപ്പുടി പഴയൊരു തറവാടാണ്. ഒത്തിരി പ്രശസ്തരായ വ്യക്തികൾ അവിടെ ഉണ്ട്. അച്ഛന്റെ സ്വന്തത്തിന്റെ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരുന്നു. പിന്നെ ഒരാള് പഴയ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന ആളെ അരിയുള്ള ആള് പ്രവർത്തിയാർന്നാന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന വീടാണ് വാളകം. വാളകം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറുമ്പോൾ ആണ് ഞങ്ങളുടെ തറവാട്. അവിടെ ആ ജംഗ്ഷൻ തന്നെ ഞങ്ങളുടെ വീടിന്റെ വരുന്നത്. അവിടെയാണ് ആശുപത്രി ഇരിക്കുന്നത്. ഇവിടെ വിഷചികിത്സ എന്ന് പറഞ്ഞാൽ പാരമ്പര്യ വിഷചികിത്സയായിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് ഒത്തിരി ഈ ഇതിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ട് വന്ന ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് ചികിത്സിച്ച് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മാതിരിയുള്ള ആധുനിക ചികിത്സകൾ ഇല്ലായിരുന്ന കാലത്ത് അത് മാത്രമായിരുന്നു നാട്ടുകാർക്ക് ഒരു ആശ്രയം ഉണ്ടാകുന്ന സ്ഥലം. അത് പാരമ്പര്യമായിട്ട് ചികിത്സിച്ചിരുന്ന ആ വൈദ്യര് വലിയ വൈദ്യര് ആദ്യം ചികിത്സ കഴിഞ്ഞിട്ട് അവന്റെ മകനും അവന്റെ ഭാര്യയും ചികിത്സിച്ചു. അവരും അയാളും മകനും മരിച്ചു കഴിഞ്ഞിട്ട് മകന്റെ ഭാര്യയുണ്ട്. അവരുടെ മകന്റെ ഭാര്യ ഒരു ഡോക്ടർ, അവര് MBBS ആണ്. അവരെ അത് വെച്ച് ചെയ്യുന്നുണ്ട്, മരുന്നും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതായിട്ട് പോകുന്നു. പിന്നെ നാട് പൊതുവെ കൃഷി ആശ്രയിച്ച് കഴിഞ്ഞ ഒരു നാടാണ്. കുന്നയ്ക്കാല് എന്നൊരു കരയാണ് ഞങ്ങളുടെ. മഴക്കാലായാൽ കുന്ന് സ്വയത്തും കായൽ പോലെ കെട്ടി നിൽക്കുന്ന ഒരു ജലാശയൊക്കെ ഉണ്ടായിരുന്നു. 2018 വെള്ളപ്പൊക്കം കുറേയധികം ബാധിച്ച ഒരു പ്രദേശമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ലൈബ്രറിയിലെ കുറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ കുറെ അധികം നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രദേശമാണ്. ജനവാസങ്ങൾ പൊതുവെ അത്യാവശ്യം വിദ്യാഭ്യാസം എല്ലാം ഉള്ള ഇതാണ്. 5-8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് ഇതുണ്ട്.
2: നമ്മുടെ നാട്ടിലെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഈ കൃഷി? കൃഷിയോട് സംബന്ധമായിട്ട് വാണിഭ മേഖലയില് എങ്ങനെ ചന്തകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ?
1: വാളകത്ത് അമ്പലംപടി എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു നല്ലൊരു ആഴ്ചയില് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു ചന്ത ഉണ്ടായിരുന്നു. അന്ന് നാട്ടിലുണ്ടാകുന്ന അത്യാവശ്യം കൃഷി സംബന്ധമായ ഉൽപ്പന്നങ്ങള്, പപ്പടം, പിന്നെ നാട്ടിൽ ഉൾക്കാഴ്ച കൊട്ട, കയറ് സാധനങ്ങളെല്ലാം അവിടെ വിൽക്കാൻ വരുമായിരുന്നു. പനമ്പ് എന്നുള്ള സാധനങ്ങൾ. പിന്നെ മേക്കടമ്പ് പഞ്ചായത്ത് ആഫീസിന്റെ അവിടെ ഒരു കാളവയൽ കുറെ കാലം നടത്തും. കാളവയൽ കാള എന്തോന്ന് കാളച്ചന്ത എന്ന് പറയും, പക്ഷെ കാളവയലെന്നാ പറയുന്നത്. കൃഷിക്ക് ഒന്ന് കാള കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വിൽക്കാനുള്ളവർ കൊണ്ടുവരും, വാങ്ങിക്കാനുള്ളവർ അവിടെ നിന്ന് വാങ്ങിക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓർമ്മയിലുണ്ട്. അത് കുറെ കാലം നിന്ന് അത് കഴിഞ്ഞാൽ ഇത് കാളകളുടെ ഉപയോഗം നിന്നതോടുകൂടി അത് നിന്നുപോയി. ഒരു 4 കാളയൊക്കെ ഉണ്ട് എന്റെ ഓർമ്മയിൽ എന്റെ വീട്ടില്. അപ്പൊ പിന്നെ അതൊക്കെ നിന്നുപോയിട്ട് അവസാനം 3 എണ്ണമായി. അത് നിന്നുപോയാണ് ഇപ്പൊ കൃഷി എല്ലാം യന്ത്രവൽക്കൃതമായിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് മാറി. അങ്ങനെയാണ്. റബ്ബർ വന്നതിന്റെ കടന്നു വരവോടുകൂടി മിക്കവാറും മലകളെല്ലാം റബ്ബറായി. പാടങ്ങളെല്ലാം കുറെയൊക്കെ കൃഷി, നെൽകൃഷി നഷ്ട ലാഭകരമല്ലായെന്നതിൽ തരിച്ചു തരുന്നു. ഇപ്പൊ ഒരു പുനരുജ്ജീവനം വന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ജനങ്ങളുടെയൊക്കെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണത്തോടുകൂടി അത് പുനരുജ്ജീവനം വന്ന് നെൽകൃഷി അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് കുറെ ഭാഗങ്ങളിലൊക്കെ. അതാണ് ഒരു വിവരം. പിന്നെ എല്ലാ കൃഷികളും ഉണ്ട് ഇവിടെ. എന്ത് കൃഷി വന്നാലും ഏതെങ്കിലും പുതിയൊരു കൃഷി വരുന്നത്, പുതിയൊരു സദ്യ എന്ത് വന്നാലും വാനില വന്നു, അത് വളരെ വിജയകരമായിട്ട് ഇവിടെ കൃഷി ചെയ്ത് ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ റംബൂട്ടാൻ ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും. അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ.
2: അവിടെ അപ്പോ എങ്ങനെയാ ജലസേചന സൗകര്യങ്ങൾ? കൃഷിയാവുമ്പോ
1: ജലസേചനം ഒരു കളം പഞ്ചായത്തിൽ 3 ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ട്. പിന്നെ പെരിയാർ വാലി കനാലിൽ നിന്ന് വർഷത്തില് വേനൽക്കാലത്ത് ആവശ്യത്തിന് വെള്ളം പല സ്ഥലങ്ങളിലും കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഒരു പരിധി വരെ ആ പെരിയാർ വാലി കനാലിന്റെ ഇത് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികം മിക്കവാറും ഈ വെള്ളം പാടത്തോടനുബന്ധിച്ച് കുളങ്ങളിൽ സ്വയം മോട്ടർ വെച്ച് പിന്നെ പുഴയിൽ നിന്ന് മോട്ടർ വെച്ച് കൃഷിയിൽ ഉപയോഗിക്കാൻ ധാരാളം പമ്പ് സെറ്റുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ജലസേചനത്തിന് വലിയ പ്രശ്നമില്ല. കുടിവെള്ള ചില ഉയർന്ന പ്രദേശങ്ങളിൽ ചില കുടിവെള്ളക്ഷാമം വന്നാൽ പോലും പൊതുവെ ജലക്ഷാമം അധികം ഇല്ലാത്ത ഒരു പഞ്ചായത്താണ്.
2: സാറേ, നമ്മള് നാടിനെ കുറിച്ചുള്ള കുറച്ച് എങ്ങനെയായിരുന്നു സാറേ ചെറുപ്പകാലത്തെ ഓർമ്മകൾ? എന്ത് സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെയുള്ള ആ നാടിനെ കുറിച്ച് ഒരു 2 വാക്കും കൂടി പറയാമോ?
1: ചെറുപ്പകാല ഓർമ്മ വയ്ക്കുമ്പോ അമ്മ വീട്ടിലായിരുന്നു കുറെ കാലം. ഇപ്പൊ പ്രൈമറി വിദ്യാഭ്യാസം അത് അമ്മയുടെ വാക്കാട് എന്ന് പറയും. ഞങ്ങളുടെ അതിർത്തി പുഴയാ. അപ്പൊ അവിടെ 1 കിലോമീറ്റർ അടുത്ത് അകലെ ആയിരുന്നു ഞങ്ങളുടെ

0: കഴിഞ്ഞ് അവിടുന്ന് ഒരു വീണ്ടും ഒരു 1.5 കിലോമീറ്റർ അപ്പുറം മാറി യു പി സ്കൂൾ കടാതി കാക്കാട് എൽ പി കടാതി യു പി സ്കൂൾ. അതും കഴിഞ്ഞിട്ട് വാളയത്ത് മാർഷീഫനിലാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അത് അന്നൊക്കെ നടന്നതാണ്, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് വണ്ടി വന്നപ്പോ അതിനകത്ത് 10 പൈസ എസ് ടി എടുത്ത് കയറി ഞങ്ങള് പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിലത്. അത് കഴിഞ്ഞ് പിന്നെ വളർത്തു വന്നപ്പോഴാണെങ്കിലും 1 കിലോമീറ്റർ ഉള്ളിലാണ് സ്കൂള്. നടന്നു തന്നെ പോണെ. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഉള്ള റോഡ് തന്നെ ആവില്ല പോകുന്നത്. നമ്മൾ അടുത്ത പറമ്പുകളിൽ കൂടി മുറ്റത്ത് കൂടി കയറി സ്കൂളിലേക്കുള്ള ഷോർട്ട് കട്ടുകൾ മുഴുവൻ ഉപയോഗിക്കും. അങ്ങനെയായിരുന്നു അന്നൊക്കെ പോയിരുന്നത്. അപ്പൊ ഒത്തിരി കൂട്ടുകാരുണ്ട് നാട്ടിലുള്ള പിള്ളേര്. അന്നത്തെ കുട്ടികൾ തമ്മിൽ എല്ലാവരും തമ്മിൽ വീട് അറിയാം, വീട്ടുകാരെ അറിയാം, വീട്ടുകാർക്ക് പിള്ളേരെ അറിയാം. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് അങ്ങനെ അറിയില്ല.
1: ഇതൊക്കെയാണ് ഓർമ്മകൾ. അപ്പൊ ഇതിന്റെയൊക്കെ കൂടെ സാർക്ക് ഇതിന്റെ കൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടി എന്താ പറയാൻ?
0: പാട്ടുകള് പെട്ടെന്ന് ചോദിക്കുമ്പോ നാടൻ പാട്ടിന്റെ കടിച്ചില് പിടിക്കുന്ന ഭാഗവന്തി ഒരു പാട്ടുണ്ട്, അത് വെച്ചു

0: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
1: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
0: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
1: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
0: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.

0: പ്രിയ ശ്രോതാക്കളെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. നമ്മൾ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ പ്രദേശത്തുമുള്ള കലാകാരന്മാരെ പരിചയപ്പെട്ടു പോകുന്നത് സാധാരണമാണ്. ഇന്ന് നമ്മുടെ കൂടെ രണ്ട് കലാകാരന്മാരാണ് എത്തിയിട്ടുള്ളത്. അവരുടെ വിശേഷങ്ങളിലൂടെ നമുക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയുടെ യാത്ര തുടരാം. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം. നട അടച്ചു തുറക്കലിനാണ് സാധാരണയായി ഈ സോപാന സംഗീതം അവതരിപ്പിക്കാറുള്ളത്. ഇടയ്ക്കെയാണ് സോപാന സംഗീതത്തിൽ സാധാരണ വാദ്യമായി ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് സോപാന സംഗീത കലാകാരനെയാണ്.
1: ഞാൻ ദിലീപ് കലാലയം. ഞാൻ എറണാകുളം ജില്ലയിൽ വാളകം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഒരു റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. രാമോകല ഷട്കാല ഗോവിന്ദമാര സ്മാരക കലാമന്ദിരത്തിൽ ശ്രീ ഊരമന രാജേന്ദ്രമാരാരുടെ ശിക്ഷണത്തിൽ സോപാന സംഗീതം എന്ന ക്ഷേത്രാനുഷ്ഠാന കല പഠിക്കുകയും കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം സ്റ്റേജുകളിൽ സോപാന സംഗീതം എന്റെ സഹോദരനായ യൂണിയൻ ബാങ്കിൽ നിന്നും സീനിയർ മാനേജരായി റിട്ടയർഡായ ശ്രീ ശശി കലാലയവുമായി പ്രോഗ്രാമുകൾ നടത്തി വരുന്നു. കൊച്ചി FM-ലും ഞങ്ങൾ സോപാന സംഗീതം അവതരിപ്പിക്കുകയുണ്ടായി. കൂടാതെ

0: ഇനി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഒരു ചിത്രകാരനും പുല്ലാങ്കുഴൽ വാദകനും ഒക്കെയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: എന്റെ പേര് ശശിധരൻ എം കെ. ഞാൻ വാളത്താണ് താമസിക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ പുല്ലാങ്കുഴൽ ആയിരുന്നല്ലോ പറയേണ്ട വിഷയം. അപ്പോ പുല്ലാങ്കുഴൽ ഞാൻ ഒരു ശരിക്കും ഒരു ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ആ പാട്ടിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ ഫ്ലൂട്ടിലേക്ക് ഇങ്ങനെ തിരിഞ്ഞത്. അത് ശരിക്കും ആദ്യം ഒരു കർണാട്ടിക് ഫ്ലൂട്ടിന്റെ രീതിയിലല്ലായിരുന്നു ആദ്യം പോയത്. ആദ്യം ഞാനൊരു വെസ്റ്റേൺ ഫ്ലൂട്ട് ആണ് ആദ്യം ഒന്ന് വായിച്ചു നോക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് അതിനോട് അത്ര താല്പര്യം തോന്നാത്തതുകൊണ്ട് ഞാൻ കർണാട്ടിക്കിലേക്ക് തിരിഞ്ഞു. കാരണം എന്റെ പഠനകാലത്ത് ഞാനൊരു 9-10 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഞാൻ അവിടെ അടുത്തൊരു പാട്ട് പഠിപ്പിക്കുന്ന ഒരു മാഷ്, സംഗീതം പഠിപ്പിക്കുന്ന ഒരു മാഷ് വന്ന് കർണാട്ടിക് സംഗീതം കുറച്ച് പഠിപ്പിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഇതിനോടാണ് കൂടുതൽ താല്പര്യം വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ സംഗീതം കുറച്ച് പഠിച്ച ആ ഒരു ഇത് കയ്യിലുണ്ടായിരുന്നു കൊണ്ട് എനിക്ക് ഇൻസ്ട്രുമെന്റ്സിൽ ആ നമ്മൾ പാടുന്ന ആ സംഗീതം തന്നെ ഇൻസ്ട്രുമെന്റ്സിൽ ഇങ്ങനെ വായിച്ചു നോക്കാം എന്നുള്ള താല്പര്യം തോന്നിയപ്പോ ഞാൻ തെരഞ്ഞെടുത്ത ഒരു സബ്ജക്ട് ഇങ്ങനെ പുല്ലാങ്കുഴലാണ്. പുല്ലാങ്കുഴൽ ഫ്ലൂട്ട് എന്ന് ഇംഗ്ലീഷുകാർ പറയുമെങ്കിലും നമ്മൾ പുല്ലാങ്കുഴൽ എന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. കർണാട്ടിക് ഫ്ലൂട്ട്, അതായത് 9 സുഷിരങ്ങൾ ഉള്ളതാണ് ശരിക്കും കർണാട്ടിക് ഫ്ലൂട്ട്. മറ്റതിന് 6-7 ഉള്ളൂ. ഊതുന്നത് ഉൾപ്പെടെ 9 ദ്വാരങ്ങളുണ്ട് കർണാട്ടിക് ഫ്ലൂട്ടിന്. അതായത് മുഖരന്ധ്രം എന്നുള്ളത് മെയിൻ, നമ്മൾ ആ ലിപ്സ് വെച്ച് വായിക്കുന്ന ഭാഗം. മറ്റത് അങ്കുലിരന്ധ്രം, വിരലുകൾ വെച്ച് നമ്മുടെ പാട്ടും സ്വരങ്ങളും തിരിച്ചു വിടുന്നത്. അങ്ങനെ 9 ദ്വാരങ്ങൾ വേണം. സത്യത്തിൽ നമുക്ക് 3-6 വിരലിന്റെ, 2 കൈയിന്റെ വിരലിന്റെ ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യത്തുള്ളെങ്കിലും ഒരു ഹോള് നമ്മൾ സാധാരണഗതിയിൽ അടച്ചു പിടിക്കും, ഒരു ഹോള് തുറന്നു കിടക്കും. അത് ശരിക്കും പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ ഒരു കടാക്ഷം, ശ്വാസോച്ഛാസം ചെയ്യാനായിട്ട് ദേവിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഉപകരണമാണ് ഇതിനകത്ത് സങ്കല്പം. അപ്പൊ എല്ലാം അടച്ചു പോയി കഴിഞ്ഞാൽ അതിനൊരു ഒരു മൃതവാസ് ഇത് വരും. അപ്പൊ അത് കാരണം നമ്മളെല്ലാം ഒരു സുഷിരം തുറന്നിട്ട് അതിനെ ശ്വസിക്കാൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കഴിയുമ്പോൾ അതിന് ജീവൻ വരും. അപ്പൊ നമ്മൾ കർണാട്ടിക്കായിട്ട് അതിനകത്ത് സ്വരങ്ങൾ, സ്വരസ്ഥാനമാണ് ആദ്യം വായിക്കുന്നത്. കർണാടക സംഗീതത്തിൽ ആരോഹണ അവരോഹണം ഏറ്റവും ആദ്യം മായമാള അതുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംഗീത സമ്പ്രദായം നമ്മുടെ ഈ ഇവിടെയൊക്കെ നിലനിന്നു പോകുന്നത് മായാമാളവത്തിലാണ് ആദ്യം ആരംഭിക്കുന്നത് സ്വരങ്ങളും. അത് ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് ആണ് നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ. അപ്പൊ ആരോഹണ അവരോഹണം വായിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ സരളി വരിശകൾ വായിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് പല്ലവി വരിശകൾ, മെൽസായി വരിശകൾ, ജണ്ട വരിശകൾ, വക്രജണ്ട വരിശകൾ, ഗീതം, വർണ്ണം, കീർത്തനം, അങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു ഓർഡർ. അപ്പൊ അങ്ങനെ അത്യാവശ്യം കുറച്ച് നാള് നന്നായിട്ട് അങ്ങനെ പഠിച്ചു. പക്ഷെ അതിക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ ആർട്ടിനകത്ത് SLC കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ആർട്ടില് പോയി ചേരുകയും അതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ് പാസ്സാവുകയും ചെയ്തായിരുന്നു. അതും ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ചിത്രകല. ചിത്രകല അന്നേരം കൂടെ ഉണ്ട്. 86 ഡ്രോയിങ് ആൻഡ് പെയിന്റിങ്ങിന്റെ ഒരു ഡിപ്ലോമ കരസ്ഥമാക്കി. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ വെറുതെ വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു നേരം പോക്കിന് നടന്നപ്പോഴാണ് ഇങ്ങനെ ചില കലാകാരന്മാരെ കാണുകയും അത് പഠിക്കാനൊരു പ്രചോദനം കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോഴും വര പൂർവാധികം ഭംഗിയായിട്ട് തന്നെ നടന്നായിരുന്നു അന്ന് പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ പിന്നെ മീഡിയകളിൽ വരുന്ന ചില ഫ്ലക്സും അതുപോലെ സംഭവങ്ങളെല്ലാം പ്രിന്റിങ്ങും ഒക്കെ വന്നതോടുകൂടി കുറച്ച് ഈ പരമ്പരാഗതമായിട്ടുള്ള കലാകാരന്മാർക്കൊക്കെ കുറച്ച് ഇതുപോലുള്ള അവരുടെ ബ്രഷ് കൊണ്ട് ചെയ്യുന്നതിനൊക്കെ കുറച്ച് കുറവ് നേരിട്ടിട്ടുണ്ട്. മിക്കവാറും ഞാൻ കൈകാര്യം ചെയ്തിട്ടിരുന്നത് മരിച്ചുപോയവരുടെ വലിയ ഛായാചിത്രങ്ങൾ എന്ന ചായത്തിലും അക്രിലിക്കിലും പെൻസിൽ ഡ്രോയിങ്ങിലും ഒക്കെ അങ്ങനെ ചെയ്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ ചിത്രം വരെ പഠിച്ചത് ഞാൻ മൂവാറ്റുപുഴ ഒരു

0: പഴയ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അജന്ത സ്കൂൾ ഓഫ് ആർട്ട് എന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: അവിടെ എം ഒ ജോസഫ് എന്ന് പറഞ്ഞൊരു സാറാണ് എന്റെ ആദ്യ ഗുരുനാഥൻ. അപ്പൊ അവന് കുറെ കുട്ടികളുണ്ട്, 10-60 പേരുണ്ട്.

0: എത്ര പേപ്പർ തന്നാലും അതിനകത്തൊക്കെ നമുക്ക് ഉചിതമായിട്ടുള്ള ഡിസൈൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നോണ്ടിരിക്കും.
1: ഈ ഇത് പഠിക്കുന്ന ഈ ഒരു പഠിക്കുന്ന ഈ ഒരു കോഴ്സസിന്റെ ഒക്കെ പേരെന്ത് സാർ?
0: ഇത് ഇത് പഠിക്കുന്നത് ഏറ്റവും ആദ്യം പെൻസിൽ ഡ്രോയിങ് ആണ്. പെൻസിൽ ഡ്രോയിങ്, അതായത് ഫ്രീ ഹാൻഡ് ഡിസൈൻ എന്ന് പറയും. ഫ്രീ ഹാൻഡ് ഡിസൈൻ, അത് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരച്ച് പഠിക്കുക എന്നുള്ളതാണ്. അത് മറ്റേ മനുഷ്യരെ വരയ്ക്കുന്നതുണ്ട്, ഈ നമ്മുടെ പ്രകൃതി കാണുന്ന സസ്യ ലതാ സർവചരാചാരങ്ങളും അതിനൊക്കെ ഉൾക്കൊണ്ട് വരയ്ക്കുന്ന അതിന്റെ ഒരു ഫ്രീ ഹാൻഡ് ഡിസൈൻ എന്നാണ് അതിന് പറയണം. അത് ഞങ്ങൾക്കൊരു സബ്ജക്റ്റ് ആയിരുന്നു. ആ പിന്നെ മോഡൽ ഡ്രോയിങ്, ഒരാളെ മുമ്പിൽ മോഡൽ എടുത്തിട്ട് അയാളെ നമ്മൾ വരച്ച് ഭംഗിയായിട്ട് കൊടുക്കുന്നു. അത് ഞങ്ങൾക്ക് ഒരു പേപ്പറാണ്, ഒരു എക്സാം പേപ്പറാണത്. അപ്പൊ ആരെങ്കിലും ഒരാളെ എക്സാം സെന്ററിൽ ഈ സാറുമാര് തന്നെ മിക്കവാറും ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട സാറുമാരാണ് ഇത് ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവരെ ഏതെങ്കിലും ഒരു മോഡലിന് ഇപ്പൊ അടുത്തുള്ള ഒരു ചുമടെടുക്കുന്ന ഒരു തൊഴിലാളിയോ അങ്ങനെ എന്തെങ്കിലും ഒരാളെ ഒരു കസേരയിൽ ഇങ്ങനെ ഒരു കുറച്ച് ഇതായിട്ടൊരു ഒരു മുണ്ട് മാത്രം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒരു വസ്തു ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ മുമ്പിൽ ഇരുത്തും. അത് ഞങ്ങൾ വരച്ച് പെയിന്റ് ചെയ്ത് തുടങ്ങും. ആളുടെ മുഖഛായ എക്സാമിനേഷന് ഇരിക്കുമ്പോ കിട്ടണം എന്ന് നിർബന്ധമില്ല. കാരണം അത് എങ്ങനെയാന്നുള്ളത് ഈ പേപ്പർ നോക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല, അവിടെ ഇരുന്ന മോഡൽ ആരാന്നുള്ളത്. പക്ഷെ അയാളുടെ ശരീരപ്രകൃതി പറഞ്ഞിട്ടുണ്ടാവും, പ്രായം അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരുന്നു അയാള് എന്ന് പറയുന്നു. അത് ഒത്തുവല്ല. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഇതുണ്ട്. പിന്നെ പെയിന്റിങ്സിലേക്ക് വരുമ്പോ ഈ നമ്മുടെ ഈ കമാനങ്ങളൊക്കെ ഇല്ലേ, വലിയ വലിയ കമാനങ്ങളൊക്കെ, കമാനങ്ങളെല്ലാം നമ്മള് അന്ന് ചെയ്തോണ്ടിരുന്ന പെയിന്റിങ്സ് ആ. ഇന്ന് നമുക്ക് ഫ്ലെക്സിനകത്ത് അടിച്ച് കമാനം വെക്കുക ചെയ്യണം. അന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ വിളക്ക് പിടിച്ചോണ്ടിരിക്കുന്ന രണ്ട് സ്ഥലത്തും സ്വാഗതം ചെയ്തോണ്ടിരിക്കുന്ന സ്ത്രീകള്, പിന്നെ അവരുടെ മോളേക്കൂടെ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉള്ള കമാനങ്ങള്, അത് അങ്ങനെയുള്ള ഇത്, അത് അത് പെയിന്റിങ്സിനകത്ത് വരുന്ന പെയിന്റിങ്സ്.
1: അപ്പൊ ഇനി ഈ ഒരു ഇതിന്റെ കൂടെ ഈ ഒരു വിഷയങ്ങളുടെ കൂടെ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി, ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടി പറയാവോ?
0: ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമറും കൂടി അങ്ങനെയാണ് ഗാനമേളക്കൊക്കെ പോകുന്നത്.
1: ആണല്ലേ?
0: അപ്പൊ അതെ, മിക്കവാറും പാട്ട് അങ്ങനെയുള്ളൊക്കെ. ഇപ്പൊ പിന്നെ കരോക്കെ ഇട്ട് പാടാനുള്ള സൗകര്യം ഉണ്ട്. ഈ ഓണാഘോഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, രണ്ടു മൂന്ന് വേദികളിലൊക്കെ പാടി കേട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഞാൻ ഈ പഴയ കാലങ്ങളിൽ ഒരു ഗാനം ഞാൻ ഇഷ്ടപ്പെടുന്നത്, ചിത്രശിലാപാളികൾ കൊണ്ടൊരു സ്ത്രീകോവിലകം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ചിത്രം ബ്രഹ്മചാരിയാണെന്ന് എനിക്ക് തോന്നുന്നു.

0: ങ്ങളിലേക്ക് തിരിച്ചെത്താം. നമുക്കിനി മറ്റൊരാളെ കൂടി പരിചയപ്പെടാം.
1: എന്റെ പേര് സജി സി കർത്ത. ഞാനിവിടെ വളരത്തെ 10-50 വർഷം പഴക്കമുള്ള ലൈബ്രറി സെക്രട്ടറിയാണ്. വീടും ഇതിനോട് തൊട്ടടുത്ത് ചേർന്നാണ്. വളകം ജംഗ്ഷനിൽ തന്നെയാണ് വീട്. വളകം പഞ്ചായത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഒരു 14-ാം വാർഡാണ് ഈ താമസിക്കുന്ന ഉൾപ്പെടുന്ന ഗ്രാമത്തിലെ വാർഡാണ് വളകം പഞ്ചായത്തിലെ. പിന്നെ എന്റെ ഓർമ്മയിൽ എന്റെ വീടും കുറച്ച് കടകളൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ വീട് രണ്ട് വീടും കടകളും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൽ പി സ്കൂളും ചുറ്റും എന്റെ ഫ്രണ്ടിലൊക്കെ മാരിക്കണ്ടങ്ങളും സൈഡില് അമ്പലത്തിന്റെ അടുത്ത് പാടങ്ങളും ജംഗ്ഷനിൽ തന്നെ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി ഒരു വെള്ളത്തിന്റെ പൊക്കത്തിന്റെ ഒക്കെ അളവറിയാനോ അല്ലെങ്കിൽ വെള്ളം പൊങ്ങിയത് എത്രയുണ്ടെന്ന് അറിയാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ദൂരെ പോകേണ്ട ഒരു അവസ്ഥയാണിപ്പോ. എല്ലാ പാടങ്ങളും കരഭൂമിയായി, വീടുകൾ വെച്ചും മറ്റും മാറിക്കഴിഞ്ഞു. പ്രകൃതി തന്നെ മാറി. ഇവിടെ തന്നെ ജംഗ്ഷനിൽ തന്നെ നെല്ലാടുന്ന പോകുന്ന വഴിക്ക് ഒരു ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ മാറി അർത്ഥങ്ങളൊന്നും പറഞ്ഞിട്ടൊരു വളരെ പുരാതനമായൊരു കുളം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ആളുകൾ ആ എൻക്രോച്ചിങ്ങും വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞും തൊട്ടപ്പുറത്തൊരു നീർച്ചാലിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒട്ടോളമലയിൽ നിന്ന് വരുന്നതായിരുന്നു. അതെല്ലാം നിന്ന് അർത്ഥങ്ങളും നാശമായിട്ട് കിടക്കുകയാണ്. വേസ്റ്റ് ഇടാനും പായലും പിടിച്ച് ചെറിയ കുളമായി തീർന്നു. അത് ഫേമസ് ആയ വളരെ പ്രശസ്തമായിരുന്നു അർത്ഥംകുളം എന്ന് പറഞ്ഞാൽ. അമ്പലം ഇതിനോട് ചുറ്റ ജംഗ്ഷനോട് അടുത്ത് തന്നെയാണ് വെട്ടിക്കാവ് ക്ഷേത്രം എന്ന് പറയും. ശിവൻ കുടുംബമായിട്ട് ഇരിക്കുന്ന ഒരു അമ്പലമാണ്. നല്ല ഗംഭീരമായ മതിൽക്കെട്ടും താഴ്ന്ന നിലയിലുള്ള പീഠങ്ങളിലിരിക്കുന്ന കുടുംബവുമാണ് അവിടെ, ശിവനും കുടുംബവുമാണ് അവിടുത്തെ ആരാധനാമൂർത്തികൾ. അതിന്റെ പുറകില് പടിഞ്ഞാറ് സൈഡിലായിട്ട് വളരെ മനോഹരമായ പാടങ്ങളും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ എല്ലാം കരഭൂമി വന്ന് മൂടിയെന്നും പറയേണ്ടിയിരിക്കുന്നു. കുറെ അധികം ദൂരം പോയതാണ് പാടത്തിന്റെ ഒരു അംശം അവിടെ കാണാൻ പറ്റുള്ളൂ. ജംഗ്ഷനിലാണെങ്കിൽ വളരെ വണ്ണമുള്ള 1, 2, 3, 4 മരങ്ങളും വളഞ്ഞു പോകുന്ന ഒരിതും എറണാകുളം മൂവാറ്റുപുഴ റോഡും ഹൈറേഞ്ചിന്റെ വാതായനമായ മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങനെ ഈ വഴിക്കാണ് കൊച്ചിയിലേക്ക് കൂടുതലും ചരക്കുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്
2: പണ്ട് കാലത്ത്.
1: അത് പാടങ്ങളായിരുന്നു. പാടത്തിൽ ഈ ഏറുമാടം മാതിരി കെട്ടിട്ടായിരുന്നു, കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി പോയി മരങ്ങളും പോയി. ഇപ്പൊ ഹൈവേ വന്ന് ഹൈവേയുടെ വീതി കൂടിയ റോഡുകൾ വന്നപ്പോ അതെല്ലാം പോയി പോയി മറഞ്ഞു. ഇതിനോട് ചേർന്ന് തൊട്ടടുത്ത് ഒരു ചാലുണ്ടായിരുന്നു. പുഴയിൽ നിന്ന് ഡയറക്റ്റ് പുഴയിൽ നിന്ന് നേരിട്ട് തോട് വഴി വെള്ളം എത്തുന്ന ഒരു ചാലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ സമയങ്ങളിൽ കെട്ടുകയും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തിട്ട് അത് വെറുതെ കൽക്കെട്ടാക്കി അതിലേക്ക് ഇറങ്ങാൻ പോലും ആകില്ലാത്ത രീതിയിൽ. നമ്മളിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളൂ. പിന്നെ പൊട്ടോളംമല എന്ന് പറഞ്ഞിട്ട് ഈ വാളകൻ ജംഗ്ഷന്റെ കിഴക്കേ സൈഡിലായിട്ടൊരു മലയുണ്ട്. മലയിലാണ് വാട്ടർ ടാങ്ക് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നത്. വാട്ടർ ടാങ്ക് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതൊരു ഒരുപാട് കഥകളും ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉറങ്ങുന്ന ചെറിയ ഒരു അമ്പലങ്ങളും കൂടിയുള്ള ഒരു മലയാണ്. ഞങ്ങളൊക്കെ പണ്ട് പൂ പറിക്കാനൊക്കെ ആ വഴിക്ക് പോയിട്ടാണ് ഓണത്തിന് പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര മനോഹരമായിട്ട് മുകളിൽ ചെന്നാൽ വളരെ മനോഹരമായിട്ട് ആ പ്രദേശങ്ങൾ മുഴുവൻ കാണാവുന്ന അവസ്ഥയായിരുന്നു. ഇപ്പൊ റബ്ബറുകളും പ്രൈവറ്റ് പ്രോപ്പർട്ടികളൊക്കെ വന്ന് ആയി അവിടെ, ഒന്നും കാണത്തക്ക രീതിയിലുള്ള ഒന്നും ഇല്ല. പിന്നെ വാളകത്തുനിന്ന് നെല്ലാട് റൂട്ടിൽ പോയ ഒരു പ്രശസ്തമായ അമ്പലമുണ്ട്, നെടുങ്ങാൽ ക്ഷേത്രം എന്ന് പറയും. നെടുങ്ങാൽ ക്ഷേത്രം വളരെ പുരാതനവും 8 ദിവസം ഉത്സവങ്ങളൊക്കെ ഉള്ളതാണ്. അതിന്റെ വടക്കേ സൈഡിലായിട്ട് ഒരു പ്രശസ്തമായ ഒരു മനയുണ്ട്, വ്ലോഗുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മനയാണ്, മേടങ്ങാൽ മന എന്ന് പറയും. അതും ഗംഭീരമായ മതിൽക്കെട്ടും കുളവും പാടത്തിനോടടുത്തും ഒക്കെയാണ്. ആളുകൾ വന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ അതിന്റെ കാരണവര് SNDP ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർഡായ തിരുവനന്തപുരം നമ്പൂതിരി സാറാണ്. അവിടെ ഈ ഇതിനോട് ചേർന്ന് അല്ല പടിഞ്ഞാറ് ഒരു പാടശേഖരമുണ്ട്, അതിലെയാണ് ഈ നെല്ലാട് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത്, ചേലപ്പാടം എന്ന് പറയും. അതും വളരെ മനോഹരമായിരുന്നു. ഇപ്പൊ കൃഷിയൊക്കെ വളരെ നാമമാത്രമായി. അതങ്ങനെ സാധ്യതകൾ ടൂറിസത്തിനുള്ള ഇതായിരുന്നു. പ്രത്യേകിച്ച് പള്ളി എന്ന് പറയാൻ കടമറ്റംപള്ളിയാണ് ഇവിടുത്തെ എല്ലാ ഇടവക പള്ളികൾ. ഏറ്റവും പുരാതന പ്രശസ്തമായ ഒരു പള്ളിയാണ് കടമറ്റംപള്ളി. അത് വാളകത്തെ ക്രിസ്ത്യൻ സമൂഹം മുഴുവൻ അവിടെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചൊക്കെ മാറി പല സഭകളൊക്കെ വന്നിട്ടുണ്ട്.
0: ഇടവേളയിൽ നമുക്കിനി ഒരു നല്ല ഗാനം

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. നമ്മൾ പാട്ടിന്റെ നാട്ടുവഴിയിൽ യാത്ര ചെയ്യുന്ന ഓരോ പ്രദേശത്തും അടിസ്ഥാനപരമായ സൗകര്യങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്ന ഒരിടമാണ് വായനശാല എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തെയും വിശേഷങ്ങൾ പങ്കുവെക്കുന്നവരുടെ കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ ഒരാൾ പോലും മാറ്റിവെക്കാതെ പറയുന്ന ഒരു കാര്യമാണ് അവരുടെ നാട്ടിലെ വായനശാലയെക്കുറിച്ച്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വാളകം എന്ന പ്രദേശത്തെ വായനശാലയെക്കുറിച്ചാണ്. നമുക്ക് കേൾക്കാം.
1: എന്റെ പേര് കെ കെ മാത്തുക്കുട്ടി. വാളകം പബ്ലിക് ലൈബ്രറിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ്. ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കുന്നത് 1949 അതൊരു വാടക കെട്ടിടത്തില് പ്രവർത്തനം തുടങ്ങിയിട്ട് സ്വന്തമായി കെട്ടിടം പണിയുന്നത് 1958 ആണ് അത് പ്രവർത്തനം ആരംഭിക്കുക ചെയ്തത്. അത് ഒരു ലൈബ്രറിയോട് തൊട്ടു പിന്നിലുള്ള സ്ഥലം, ഒരു കരോട്ടുമടത്തിൽ മാധവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ദാനമായി ലൈബ്രറിക്ക് നൽകിയ സ്ഥലത്താണ് ഇപ്പോ ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നത്. അക്കാലത്ത് 1958 ഈ കെട്ടിടം പണിക്ക് നേതൃത്വം കൊടുത്തവരിൽ മാമുട്ടത്തിൽ ഔസേപ്പ്, പടിഞ്ഞാറേക്കുടി കേശവൻ ചേട്ടൻ, പിന്നെ പുത്തമ്പരക്കൽ തോമസ് ആറ്, പടിഞ്ഞാക്കര മത്തായി ചേട്ടൻ, ഇവരൊക്കെയാണ് അതിന് മുൻകൈ എടുത്തത്. അന്ന് പറയുകയാണെങ്കിൽ നാടാകെ വലിയ കഷ്ടപ്പാടിലും ദുരിതത്തിലൊക്കെ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ഈ നാട്ടുകാരെയൊക്കെ കൂട്ടി അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി അടുത്തുള്ള പറമ്പുകളിൽ നിന്ന് ഈ കെട്ടിടം പണിക്ക് ആവശ്യമായ കല്ല് വെട്ടുകയും അതേപോലെ തന്നെ മരമൊക്കെ വിലയൊന്നും കൊടുക്കാതെ ഓരോരുത്തർ ദാനമായി നൽകിയ മരമൊക്കെ മുറിച്ച് ആ പറമ്പിലിട്ട് തന്നെ കീറി എടുത്ത് നമ്മളുടെ ആശാരിമാരെ കണ്ടൊക്കെ പണിയിപ്പിച്ച് അതിനൊന്നും കാര്യമായ കൂലിയൊന്നും കൊടുക്കാതെ ഇവരുടെയൊക്കെ കൂട്ടായ സഹകരണം കൊണ്ടാണ് അന്ന് ഈ സ്ഥാപനം ഉയർന്നു വന്നത്. അന്ന് അധികവും കണ്ട വൈക്കോപ്പുരകളും ഒക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരുടെ വീടുകളിൽ നിന്ന് വരുന്നവർക്ക് മനോഹരമായൊരു ഒരു കെട്ടിടം, ഒരു എൽ ഷേപ്പില് അന്ന് ഓടൊക്കെ വെച്ച് കുമ്മായം കണ്ട് തേച്ച് ഉയർത്തിയെടുക്കാനായതൊരു വലിയ ഒരു കാര്യമായിരുന്നു. മാത്രവുമല്ല, പത്രങ്ങളോ മറ്റോ പ്രസിദ്ധീകരണങ്ങളോ ഒന്നും വീടുകളിലൊന്നും വാങ്ങി കൊണ്ടുവന്ന് വായിക്കാൻ പറ്റുന്ന ആളുകളൊന്നും സാധാരണക്കാരുടെ അല്ലെ അവരുടെ വീടുകളിലൊന്നും ഉണ്ടായിരുന്നില്ലാത്ത കാലത്ത് ഈ ലൈബ്രറിയിൽ അതെല്ലാം വരുത്തിയിരുന്നു. അതേപോലെ തന്നെ അവിടെ സ്വന്തമായൊരു മൈക്ക്, അത് വലിയ കോളാമ്പി മൈക്കിലൂടെ റേഡിയോ ഗാനങ്ങളും വയലും വീടും പരിപാടികളും വാർത്തകളും വലിയ ശബ്ദത്തിലാണ് വെക്കുന്നത്. അപ്പൊ അതൊക്കെ കേൾക്കാൻ വേണ്ടി നാട്ടുകാർ ഒന്നടങ്കും കൂടുമായിരുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ലൈബ്രറിയുടെ പരിസരത്തൊക്കെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുസ്തക വായനയ്ക്കൊക്കെ ആയിട്ട് ആളുകളൊക്കെ എത്തിച്ചേരുകയും ആളുകളുടെ ഒരു വല്ലാത്ത ഒരു സാംസ്കാരിക വേദി തന്നെയായിരുന്നു അന്ന് അക്കാലത്തെ ലൈബ്രറി. അന്ന് വളരെ പ്രശസ്തമായ YMA എന്ന പേരിലൊരു യുവജന വേദി ഉണ്ടായിരുന്നു. അവര് വോളിബോളിന് ഒരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ നാടൻ പന്ത് കളി, പിന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല നിലയിൽ ആ കാലത്ത് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാലം കൊണ്ട് നല്ല നിലയിൽ ഇത് തുടർന്ന് പോയെങ്കിലും ഒരു 1995 കാലത്തിനൊക്കെ ശേഷം ഒരു വായനയിൽ നിന്നൊക്കെ മൊത്തത്തില് ആളുകള് ചെറുപ്പക്കാരൊന്നും കൂടുതൽ ആകർഷിക്കാതെ അങ്ങനെ താഴോട്ട് പോവുകയും വായനാശീലം മറ്റ് തലങ്ങളിലേക്ക് ഈ സെൽഫോണൊക്കെ വന്നതോടുകൂടി ആളുകളുടെ ഈ നേരിട്ടുള്ള വായന, പുസ്തക വായന കുറയുകയും ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റുള്ള വാർത്തകളിലൂടെ ഒക്കെ ആളുകൾ ആകർഷിക്കുകയൊക്കെ ചെയ്തതോടുകൂടി ലൈബ്രറി പ്രവർത്തനം മൊത്തത്തിൽ ഒന്ന് ഇരുന്നു പോയിരുന്നു. അപ്പൊ പിന്നീട് ആകെ ആരും ഇല്ലാത്ത ഒരു തരത്തിലേക്ക് വരികയും ഏതാണ്ട് ഒരു 2015-16 പിന്നീട് ഇത് ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് ഞങ്ങള് കുറെ പേര് കൂടി വീണ്ടും കെട്ടിടത്തിന് ഒരു റിനോവേഷനൊക്കെ നടത്തി, വൈറ്റ് വാഷൊക്കെ ചെയ്ത് അതിന്റെ മേൽപ്പുരയൊക്കെ ഒന്ന് മാറ്റി, പൈസ കണ്ടെത്താനൊക്കെ ഞങ്ങളൊരു ചിട്ടിയൊക്കെ വെച്ചത് കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടെത്തി ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് സത്വരമായ നമ്മളുടെ ശ്രദ്ധകൾ കൊണ്ട് ഇത് പിന്നെ വൃത്തിയായി വരികയും അങ്ങനെ കൃത്യമായിട്ട് നമ്മള് കമ്മിറ്റി കൂടുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന നേട്ടങ്ങൾ ഉണ്ടായത്. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സംസ്ഥാന ലൈബ്രറി കൗൺസില് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുകയും അത് താലൂക്ക് ലൈബ്രറി കൗൺസില് വഴി നമ്മുടെ ലൈബ്രറികൾക്ക് അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗങ്ങൾ എത്തിച്ചേരുകയും അവരുടെ സത്വരമായ പരിശോധനയും കാര്യങ്ങളൊക്കെ കാലാകാലങ്ങളിൽ നടക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടിയിട്ട് ലൈബ്രറികൾക്കൊക്കെ ഒരു ജീവൻ വന്നു. കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും പുസ്തക ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ബാലവേദി എന്ന് പറഞ്ഞാൽ വളരെ നല്ല, ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് ബാലവേദിയാണ്. അപ്പം പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ഓണാഘോഷം, എല്ലാ വർഷവും നമ്മൾ ഓണാഘോഷം ഇപ്പൊ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. കുട്ടികളുടെ വിവിധതരം കലാപരിപാടികൾ, പായസ വിതരണം എല്ലാം ഉണ്ടാവും, ഗാനമേള, കയ്യൊട്ടിക്കളി ഒക്കെ ഉണ്ടാവും. ഇതിനെല്ലാം ലൈബ്രറി അലങ്കരിക്കാനും പൂക്കൾ ഇടാനും ഇതിനെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഞങ്ങളുടെ കുട്ടികളാണ്, അത് പെൺകുട്ടികളാണ് കൂടുതലും കേട്ടോ ഈ ബാലവേദിയില്. അപ്പം അവരെയൊക്കെ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയൊരാളുകൾ വരെ നമ്മളത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ പരിപാടികൾ, ചിത്രരചനാ മത്സരങ്ങള്, വായനക്കൂട്ടങ്ങള്, പിന്നെ സ്കിറ്റ് അവതരണങ്ങള്, ഇതൊക്കെ എല്ലാത്തിനും ഇവര് വളരെ സജീവമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരൻസും നമുക്ക് വളരെ സപ്പോർട്ടീവാണ്. പിന്നെ എടുത്തു പറയാവുന്ന, നമ്മുടെ ലൈബ്രറി ഇപ്പൊ എ ഗ്രേഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷം ഞങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഈ വായന വസന്തം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വായന വസന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകളെല്ലാം ലൈബ്രറികളിലേക്ക് വന്ന് വായിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ കണ്ടെത്താനും, ഓരോ പ്രത്യേകിച്ച് കാരിക്കുഴി, ആവുണ്ട എന്ന പ്രദേശങ്ങളിൽ ഇപ്പോ വായനാ സദസ്സ് നമ്മൾ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈബ്രറിയുടെ കീഴിൽ ഒരു വീട്ടില് കുറേ പുസ്തകങ്ങൾ എത്തിച്ച് വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം, ഞങ്ങൾ ശനിയാഴ്ചയാണ് ചെന്നിട്ട് അയൽവക്കങ്ങളിലുള്ള വീടുകളിലൂടെ പുസ്തകങ്ങൾ, ഈ അവിടെയുള്ള വീട്ടമ്മമാർക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പോ അതിപ്പം രണ്ടു വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. രണ്ട് കേന്ദ്രങ്ങൾ വളരെ വിജയമായിട്ട്, അതിപ്പോ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വീട്ടമ്മമാരെ അന്വേഷിക്കുന്ന തരത്തിലേക്ക്, നമുക്കിപ്പോ അയ്യോ വന്നില്ലല്ലോ പുസ്തകം വേണമായിരുന്നു എന്ന് പറയും. അവരൊക്കെ വളരെ സന്തോഷത്തോടെ അത് പുസ്തകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവരിലൊക്കെ വായനാശീലം വല്ലാതെ വളർന്നു പോയിട്ടുണ്ട്. അത് നമുക്കൊരു വലിയ ആവേശകരമായ ഒരു കാഴ്ചയാണ്.
0: ഇടവേളയിൽ നമുക്കിനി ഒരു നല്ല ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിൻ്റെ നാട്ടുവഴിയുടെ ഇന്നത്തെ വാളകം എന്ന പ്രദേശത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്ത വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ നാട്ടുവിശേഷങ്ങളുമായി വീണ്ടും എത്താം. പ്രിയ ശ്രോതാക്കളെ, പാട്ടിൻ്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
1: പാട്ടിൻ്റെ നാട്ടുവഴികൾ
2: നിർവഹണം റിയ, സഹകരണം ശ്രീദേവി എം പി, സി കെ ശ്രീകല.
3: പ്രിയ ശ്രോതാക്കളെ, ഒരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ഉപരിപഠനം, ജോലി എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842 43 87, 04842 43 97, അല്ലെങ്കിൽ 944-5588. വിളിക്കേണ്ട സമയം നാളെ വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. സമയം 5 മണി കഴിഞ്ഞ 59 മിനിറ്റും 35 സെക്കൻഡും. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: സമയം 6 മണി. ഇപ്പോൾ കേൾക്കാം. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
2: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക

0: എത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മട്ടുപ്പാവ് കൃഷി സവിശേഷതകൾ പങ്കുവയ്ക്കുന്നു എറണാകുളം സ്വദേശി നാരായണൻ രാമമൂർത്തി. 7:20 വിപണി വാരാന്ത്യാവലോകനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും.
2: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
1: എങ്ങനെ?
2: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
1: അപ്പൊ മറ്റു മാറ്റങ്ങൾ?
2: വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത eKYC വഴി ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
1: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
2: RBI പറയുന്നു,
3: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
0: ഇന്ന് രാത്രി 7:35 FM Evening, ഇതിൽ സമകാലികം. പ്രൊഫഷണലുകൾ ആക്രമിക്കപ്പെടുന്നു. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, ബോക്സ് ഓഫ് മെമ്മറീസ്, വിൻഡേ.

0: സ്റ്റേജ് ക്രാഫ്റ്റ് സംരംഭക റയിസ മനാലുമായ അഭിമുഖം അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പരിപാടികൾ.
1: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
2: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, സുഗതകുമാരിയുടെ ആരു വിളിപ്പൂ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നാളെ രാവിലെ 7:35 സമകാലികം. മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. തുടർന്ന് RCR കായം എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക്, FM ഹെൽത്ത് ലൈൻ. ഫാറ്റി ലിവറിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഇന്നലത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 VPS ലേക്ഷോർ സ്പോൺസർഡ് പരിപാടി. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക, സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
2: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43 ഇഞ്ച് TV വെറും 11,999 രൂപ മാത്രം.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: TNC apply. നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചറിയാം. ഇതേ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി വാളകം. 4:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
5: ഗാനം. പ്രകൃതിയുടെ രുചി.
0: നാളെ വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ചോറ്റാനിക്കര കൃഷിഭവനിലെ കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു കൃഷി ഓഫീസർ മഞ്ജു റോഷ്നി, കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ് എന്നിവർ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
0: നാളെ രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. തുടർന്ന് മഹിത മലയാളം, FM ഡയറിയിലെ ചോദ്യം ഉത്തരവും നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: നാളെ രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. ഗായകൻ അഭിജിത് അനിൽകുമാർ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 S. ജാനകിയുടെ കർണാടക സംഗീത കച്ചേരി. തിരുവിഴ R. ജയശങ്കർ നാദസ്വരം. വളയംപട്ടി സുബ്രഹ്മണ്യം ആൻഡ് തിരുമംഗലം സ്വാമിനാഥൻ തവിൽ. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലേ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി Trans-PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഗാനം. ലീലാമ്മ മാത്യു പാടിയത്. വരികളെത്തിയത് പോച്ചൽ ഖാദർ. സംഗീതം പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

0: മധുരം ഗീതം ലളിതഗാനം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. പാലക്കാട് ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്ത ഭടന്മാർ ഈ മാസം 10 വൈകിട്ട് 5 സമ്മതപത്രവും ബയോഡേറ്റയും പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 0491297163. 0491297163.
1: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
2: മൈജി
1: പ്രൈസ് ചാലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
2: 30 രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
3: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
1: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
6: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
1: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.

0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. ചീൻസ് അപ്ലൈ. QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്. AC യുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
2: 1.5 210 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
2: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
0: സെപ്റ്റംബർ 6 വരെ ടീം സപ്ലൈ.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
0: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
0: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
0: എന്നാ മൈജി തന്നെ പോവാം.
5: മൈജിയോ ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ.
2: 43 ഇഞ്ച് ടിവി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
6: ടിഎൻസി അപ്ലൈ. സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി പാലക്കാട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഇമെയിൽ വിലാസം dsjopkd@gmail.com. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 32 സെക്കൻഡും. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
2: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
1: അത് തന്നെ നമ്മുടെ 60 രൂപ.
2: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
1: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
2: രണ്ടാമത്തേതോ,
1: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
2: ഇതാ UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
1: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി

0: ഡിസിപി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ മാത്രമാകരുത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, സ്വഭാവ രൂപീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: An institution of higher education, however, must do more than

0: community engagement through the National Service Scheme, Red Ribbon Club, environmental initiatives, literacy and health awareness programs, disaster relief activities and other outreach efforts.
1: രാജ്യത്തെ 2029-ഓടെ ലഹരി മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനായി 3 വർഷത്തെ കർമ്മരേഖയും അദ്ദേഹം അവതരിപ്പിച്ചു. ഗോവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1.89 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് അഞ്ചേക്കറിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പുനരധിവാസ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്ര സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് സേവന നികുതി 2ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ ആർടിഒയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി.ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാത അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിലും താപനില ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി.എസ്. ശ്രീധർ.
2: മിന്നൽ പ്രളയത്തിന് പിന്നാലെ ജില്ലയിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം മൂലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിക്കുകയാണ്. ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജല ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. തുലാവർഷം എത്തുന്നത് വൈകിയാൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ചൂട് കൂടുന്നത് നിർജ്ജലീകരണം മാത്രമല്ല പലതരം രോഗങ്ങൾക്കും കാരണമാകും.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കായികമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കലാമേള എറണാകുളത്തും ഭിന്നശേഷി കലോത്സവം തിരുവനന്തപുരത്തും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ സ്വീകരിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: അത്യാഹിത വിഭാഗത്തിൽ 24 മണിക്കൂറും ആവശ്യാനുസരണം മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. എക്സ്റേ, ECG, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച മുതലാണ് ഹൌസ് സർജൻമാർ പണിമുടക്ക് ആരംഭിച്ചത്. വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്.
1: ചൈന മാസ്റ്റേഴ്സ്

0: ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ക്ഷയരോഗ നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗ മുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിതറ, നിലമേൽ, നീണ്ടകര, കുണ്ടറ, പേരയം, പൂതക്കുളം, മയ്യനാട്, ക്ലാപ്പന, ശൂരനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോട് മരുത്തോങ്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നേരിടുന്ന അടിസ്ഥാന സൌകര്യ വികസന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ യുജിസി നെറ്റ് പുനഃപരീക്ഷ ഈ മാസം 9-ഉം 10-ഉം നടക്കും. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3-ന് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. യുജിസി നെറ്റ് .nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. ജി എസ് ടി 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 13 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ജയചന്ദ്രൻ, റിജിയ റിയാസ് എന്നിവർ പാടിയത് ചിത്രം ജയിലർ. ഗാനരചന നിതീഷ് നദേരി, സംഗീതം റിയാസ് പയ്യോളി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ ഇന്ന് കാലവർഷം ദുർബലമായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. അടുത്ത 24 മണിക്കൂറിൽ ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:50.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കാർഷിക ജീവനത്തിൽ മട്ടുപ്പാവ് കൃഷിയുടെ സവിശേഷതകൾ പങ്കുവയ്ക്കുന്നു എറണാകുളം സ്വദേശി നാരായണൻ രാമമൂർത്തി. എറണാകുളം നഗരത്തിൽ ഈ 5-നില കെട്ടിടത്തിന്റെ മുകളിലായി ദീർഘകാല വിളയായ മാവും പ്ലാവും നെല്ലിയും മുരിങ്ങയും ഒപ്പം പച്ചക്കറിയും കൃഷി ചെയ്യുന്നുണ്ടല്ലോ. എത്ര നാളായി ഈ രീതിയിൽ കൃഷി ചെയ്തു തുടങ്ങിയിട്ട്?
5: ഇപ്പൊ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് 87-ലാണ് പണത്. ആ പണത് കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ മുകളില് ഇഷ്ടിക വെച്ച് ടാങ്ക് പോലെ, ഇങ്ങനെ ചെറിയ ചെറിയ ടാങ്കുകൾ പോലെ കുറെ പണതു. അതിന്റെ അകത്ത് മണ്ണ് നിറച്ചിട്ടുണ്ട്. എന്തിനുള്ള ബിൽഡിംഗ് പണിതപ്പോ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു മുകളിൽ കൃഷി ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ബിൽഡിംഗ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തു. നമ്മൾ ബീമൊക്കെ കൂടുതൽ എക്സ്ട്രാ ബീമൊക്കെ കൊടുത്തു. ഏറ്റവും മുകളിലെ 5-ാമത്തോ 6-ാമത്തോ നില നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ബീമൊക്കെ ഇട്ട് ലോഡ് കയറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് പണിതു. പണിതു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ചെറിയ ഇഷ്ടി വെച്ച് കെട്ടി അതിനകത്ത് മണ്ണ് നിറച്ചു ചെടികളെ നടാൻ തുടങ്ങി. ഞങ്ങൾ ഉദ്ദേശം എന്ന് വെച്ചാൽ സാധാരണ വെജിറ്റബിൾസ് മാത്രമല്ല മരങ്ങളും എല്ലാം നടണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് മരങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. മാവുണ്ട്, മുരിങ്ങയുണ്ട്, കരിവേപ്പിലുണ്ട്, നെല്ലിക്ക മരമുണ്ട്, ഒരുവിധം എല്ലാ മരങ്ങളും നട്ടിട്ടുണ്ട്. പേരക്ക, ജാമ്പക്ക, അങ്ങനെ എല്ലാ ചെടികളും നട്ടിട്ടുണ്ട്. അതുകൂടാണ്ട് പച്ചക്കറി കൃഷിയും ഉണ്ട്. പച്ചക്കറി കൃഷി കൂടുതലും ചട്ടിയിലും പിന്നെ ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ടാണ്. എല്ലാം വെണ്ടക്ക, വഴുതനങ്ങ, മുളക്, എല്ലാതരം മുളക്, തക്കാളി, പയറ് എല്ലാം നട്ടിട്ടുണ്ട്. കിഴങ്ങുവർഗ്ഗങ്ങൾ, ചേന, ചേമ്പ്, അങ്ങനത്തെ ഐറ്റംസ്, കൂർക്ക, ഇഞ്ചി, അതെല്ലാം നട്ടിട്ടുണ്ട്. മുരിങ്ങമരം 3-4 എണ്ണം ഉണ്ട്. അതുകൂടാണ് മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളീ അച്ചാറൊക്കെ വെക്കാൻ ഉപയോഗിക്കണത്, അതുകൊണ്ട് അത് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ വാഴയാണ് മെയിനായിട്ട്, റൊബസ്ട്ര, പാളയംകുടൻ, ഏത്തവാഴ. ഏത്തവാഴ കുറച്ച് ഞാൻ ഈ ഡ്രമ്മിൽ കുറച്ച് പരീക്ഷണം നടത്തി നോക്കി. എന്നാ ഡ്രമ്മിൽ നന്നായിട്ട് വരുന്നുണ്ട്. ഈ ഇത്രയും പൊക്കത്തായതുകൊണ്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ടാവുകയോ വൈകുന്നേരമൊക്കെ?

0: അപ്പൊ ആ കാറ്റില് ഈ ഡ്രമ്മോടുകൂടി മറിഞ്ഞു പോണു. അതുകൊണ്ട് ഈ കൊല്ലമാണ് പരീക്ഷണം നടത്തിയത്. പരീക്ഷണം നടത്തിയതൊക്കെ കൊലച്ചു, എന്നാലും കാറ്റ് പിടിക്കണോണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ തവണ ഞാൻ താഴെയാണ് നട്ടിരിക്കണത്. ഏത്ത വാഴ റൊബസ്റ്റ ഉണ്ട്, റൊബസ്റ്റ ഇപ്പൊ കൊലച്ച് കിടപ്പുണ്ട്, വരണം നല്ല വലിയ കൊല. പിന്നെ പാളയം കൊണ്ടിൽ ഒരു വലിയ മൂടുണ്ട്, 10-15 കൊല്ലം പഴക്കമുള്ളൊരു മൂട്. ഒരു വാഴ കൊണ്ട് നട്ടാണ്, അതിൽ നിന്ന് ഇങ്ങനെ മൂടായി. അതിലിപ്പോ ഒരുപാട് കൊലകൾ വെട്ടിക്കഴിഞ്ഞ്, ഇപ്പൊ അടുത്തൊരു 5 കൊലയോളം വെട്ടി. ഒരേ മാസം ഗ്യാപ്പിൽ 5 കൊല വെട്ടി. വലിയ വലിയ കൊലകളല്ല, 25 കിലോ 30 കിലോ വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ ഞാലിപ്പൂവൻ, കണ്ണം വാഴ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കരിയേപ്പിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്.
1: ഈ 5-ാമത്തെ നിലയില് ഇത്ര വലിയ മരങ്ങൾ നടുമ്പോൾ അതിന്റെ വേരിന്റെ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ?
0: ആ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ നമ്മ വാർത്ത ദിവസം തന്നെ അതിന്റെ മുകളിൽ ഒരു അഡീഷണൽ ലെയർ, ഒരു ബേബി മെറ്റൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു ചെറിയ കോൺക്രീറ്റിംഗ് കൂടി ചെയ്യും ഈ വാർക്കണ ദിവസം തന്നെ. എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഇറ്റ് കെട്ടിയിട്ട് മണ്ണ് നിറക്കണേ. അപ്പൊ വേരുള്ളിലേക്ക് പോവില്ല, ഈ ടെറസിന്റെ അകത്തേക്ക് പോവില്ല. ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല. 37 കൊല്ലമായിട്ട് നമുക്ക് താഴത്തെ ഫ്ലോറിൽ ലീക്ക് ഒന്നും ഉണ്ടായിട്ടില്ല.
1: ഇപ്പൊ നെല്ലിമരം ഒക്കെ ആണെങ്കിലും കാറ്റ് പിടിക്കുമല്ലോ, അപ്പൊ എന്ത് ചെയ്യും?
0: അല്ല, അത് നെല്ലിമരം കാറ്റ് പിടിച്ച് വാഴ പോലെയല്ല, ഇത് വാഴ ഡ്രമ്മിലായതുകൊണ്ട്. അല്ലാണ്ട് വാഴ ഒടിഞ്ഞു വീണല്ല, വാഴ ഡ്രമ്മോടുകൂടി മറിഞ്ഞു പോണു. ഈ വാഴയുടെ വെയിറ്റ് കാരണം ഡ്രമ്മ് അടിയിലധികം സപ്പോർട്ടില്ല, ഈ ഡ്രമ്മിലുള്ള മണ്ണല്ലേ ഉള്ളു. അപ്പൊ ഡ്രമ്മ് മറിഞ്ഞു പോണാണ്, വാഴ ഒടിയുന്നില്ല. ഈ ഡ്രമ്മോടുകൂടി മറിഞ്ഞ വാഴ കൊലച്ച് കിടപ്പുണ്ട്. ഇപ്പൊ വലിയ മരങ്ങളൊക്കെ കാറ്റിൽ ആടും, അതിനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കുറ്റി അടിച്ച്, നന്നായിട്ട് ഇരുമ്പ് കൊണ്ട് കുറ്റി അടിച്ച് കെട്ടിയിട്ടുണ്ട്. വളരെ കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ വേണ്ട, മാവിലൊന്നും ചെയ്തിട്ടില്ല. മാവൊക്കെ സർവൈവ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. 3 എണ്ണം മാവുണ്ട്, കല്ല് കെട്ടിയുണ്ട്, പിന്നെ ചേലം മാവുണ്ട്, പിന്നെ കുറെ ഒട്ടുമാവുകൾ നട്ടിട്ടുണ്ട്. ബംഗനപ്പള്ളി, പ്രിയോർ, അങ്ങനത്തെ ഒട്ടുമാവ് മേടിച്ച് നട്ടിട്ടുണ്ട്. കൂടുതലും നാടൻ മാവാണ് നട്ടിരിക്കണേ, പിന്നെ കൂട്ടത്തില് ഒട്ടുമാവ് നട്ടിട്ടുണ്ട്. പിന്നെ ഏർലി വിയറ്റ്നാം എന്ന് പറഞ്ഞ ജാക്ക്ഫ്രൂട്ടിന്റെ തൈ നട്ടിട്ടുണ്ട്. അത് പിടിച്ചു വരുന്നേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്നൊരു ഫാമിൽ നിന്ന് കൊറിയർ വഴിക്ക് അവരെ അയച്ചൊന്നും അങ്ങനെ നട്ടതാ. പിന്നെ രണ്ടുനേരം വെള്ളം ഒഴിക്കണം, ടെറസ് മേലായതുകൊണ്ട് മഴയില്ലെങ്കിൽ 2 നേരം വെള്ളം ഒഴിക്കണം.
1: അതിനുണ്ട്,
0: അതിന് താഴെ ഞങ്ങൾ കിണർ, വലിയൊരു കിണർ പണ്ടേ ഉണ്ടാക്കി. ഈ ബിൽഡിംഗ് പണിയുമ്പോൾ തന്നെ ഒരു വലിയ കിണർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിണറിൽ നിന്ന് പൈപ്പിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, എല്ലാ ഫ്ലോറിലും എല്ലായിടത്തും, ഒരു ഫ്ലോറിന്റെ എല്ലായിടത്തും ഇങ്ങനെ ഡ്രമ്മ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 300-350 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡ്രമ്മ്, ഈ പെയിന്റിന്റെ ഡ്രമ്മ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിലും നിറച്ചിടും ആദ്യം, എന്നിട്ട് പിന്നെ വേറെ വലിയൊരു ടാങ്ക് ഉണ്ട്, അതിലും നിറയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ കാലത്ത് പോകുമ്പോൾ നമ്മൾ ആ ഡ്രമ്മിൽ നിന്ന് ക്യാൻ വെച്ച് മുക്കി എല്ലാത്തിനും ഒഴിക്കും. വൈകുന്നേരം ഓസ് വെച്ച് തന്നെ ഒഴിക്കും ഡയറക്റ്റ് ആയിട്ട്. അങ്ങനെ 2 നേരം വെള്ളം ഒഴിക്കും. അല്ല, അത് വലിയ ചെടികൾക്ക് ഒഴിക്കണം. ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിന് ക്ഷീണം കാണാം. കാരണം വെച്ചാൽ ഈ നമ്മൾ ഇട്ടിരിക്കണ മണ്ണ് മാത്രമേ നിങ്ങൾക്കുള്ളൂ, അല്ലാണ്ട് വേറെ ഭൂമിയിൽ സ്ഥലമില്ലല്ലോ. അപ്പൊ ആ അതിലുള്ള വെള്ളം വെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ ഡ്രൈ ആവും, ചെടിയെ എഫക്ട് ചെയ്യും. അപ്പൊ 2 നേരം ഒഴിക്കും ഞാൻ വെള്ളം. പിന്നെ വളം നന്നായിട്ട് ചെയ്യും. വളം മെയിനായിട്ട് ഈ കപ്പൽ ടിപ്പണ്ണാക്ക്, പിന്നെ ഉഴുന്നിന്റെ പൊടി, ഉഴുന്നുപൊടി, ചാരം, ഇതെല്ലാം കൂടി വലിയൊരു ഒരു ഉരുളി പോലത്തെ. പണ്ട് എന്റെ മുത്തച്ഛൻ ഈ നെല്ല് പുഴിയിരുന്ന ഒരു വലിയ ചെമ്പുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞങ്ങൾക്ക് അമ്മാവന് പാടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് നെല്ല് വരും, നെല്ല് പുഴുങ്ങുമായിരുന്നു. അത് ഇപ്പൊ ഉപയോഗമില്ലാണ്ട് കിടക്കായിരുന്നു. അതെടുത്ത് മോളിക്കൊണ്ട് വെച്ചിട്ട് അതിൽ ഈ കപ്പലിന്റെ പിണ്ണാക്കും ചാരവും. ഇപ്പൊ 5 കിലോ കപ്പലിന്റെ പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ 5 കിലോ ഉഴുന്ന് പൊടി ഇടും, 5 കിലോ ചാരം ഇടും, പിന്നെ കുറച്ച് ഈ വേപ്പം പിണ്ണാക്ക് ഇടും, ഈ പുഴുക്കൾ വരാണ്ടിരിക്കാൻ. എന്നിട്ട് കംപ്ലീറ്റ് ഒരു 10 ദിവസം പുളിപ്പിക്കും. ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും. ആ ടെറസിന്റെ മുകളിലായതുകൊണ്ട് ഇവിടെ ആർക്കും എഫക്ട് ആവുന്നല്ലേ ഉള്ളൂ. താഴേക്ക് ചെയ്യുമ്പോൾ ചുറ്റും അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര സ്മെല്ലായതിന് ഈ ഇത് പുളിച്ച് കഴിയുമ്പോൾ. അത് എന്നിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഓരോ ചെടികൾക്ക് ഒഴിക്കും. അത് കപ്പാസിറ്റി അനുസരിച്ച്, വലിയ മാവിനൊക്കെ ആണെങ്കിൽ ഒരു വലിയ 5 ലിറ്റർ ക്യാൻ എടുത്ത് അതിന് ഫുള്ള് ഒഴിക്കും. മറ്റേ ചെറിയ ചെടികൾക്ക് ചീര അങ്ങനത്തെ വെണ്ട അതിനൊക്കെ ആണെങ്കിൽ കുറെ ക്വാണ്ടിറ്റി ഒഴിക്കും. ഡൈലൂട്ട് ചെയ്യണം, വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിക്കണം. ഡയറക്റ്റ് കൊണ്ട് ഒഴിക്കരുത്, ഭയങ്കര ചൂടായത്. അതാണ് മെയിൻ വളം ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ചാണാപ്പൊടിയൊക്കെ മേടിച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഈ ചാണാപ്പൊടിയൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊടിയായിട്ട് മേടിക്കുമ്പോൾ ഭയങ്കര വിലയാണ്. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് മാർക്കറ്റിൽ നിന്ന് കപ്പലിന്റെ പിണ്ണാക്ക് 50 രൂപ കിലോയ്ക്ക് കിട്ടും. അതൊരു ചാക്ക് മേടിക്കും. ഉഴുന്നുപൊടി ഇങ്ങനെ ഉഴുന്ന് പൊടിയായിട്ട് മേടിക്കുമ്പോൾ ഭയങ്കര വിലയാണ്. ഇവിടെ ഒരു അടുത്തൊരു മില്ലുണ്ട് തമിഴന്മാരുടെ, അവരുടെ മില്ലിൽ പോയിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരെന്നും വൈകുന്നേരം ഈ മില്ല് പൂട്ടണതിന് മുമ്പ് കമ്പ്ലീറ്റ് അടിച്ചു വരും. ഈ മില്ലിൽ നിന്ന് ഇവർ പൊടിക്കുമ്പോൾ കുറെ പൊടി താഴെ വീഴുമല്ലോ, അത് വാരി ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ട് അവർക്ക് സാധനം ഈ പശുവൊക്കെ ഉള്ളവരെ ഒന്ന് മേടിച്ചിട്ട് പോകും പശു തീറ്റയായിട്ട്. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞിരിക്കും വളമായിട്ട് ഉപയോഗിക്കാൻ വേണം, മുമ്പ് 30 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു കിലോയ്ക്ക്. അതൊരു മാസത്തിൽ ഒരു 100 കിലോയുടെ ഒരു ചാക്ക് മേടിക്കും. അത് മോളിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലിട്ടാണ് ഈ വളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി പരിപാലനമൊക്കെ ചെയ്യണം. ഇത് വളം മാത്രം ഇട്ട് അവരെ പുല്ല് പിടിക്കും, ഭയങ്കരമായിട്ട് പുല്ലൊക്കെ പറിച്ച് കളയണം, ഇളക്കി കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്തും പോകും. കാലത്തൊരു 9:30 10 രൂപയാകുമ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് മോളിക്കേറും. 95 സ്റ്റെപ്പ്

0: ഈ താഴെ പണ്ടത്തെ ബിൽഡിംഗ് ആയതുകൊണ്ട് ലിഫ്റ്റ് ഇല്ല ഇതിന്. അന്ന് ലിഫ്റ്റ് ഒന്നും വെച്ചില്ല, 87 പണിയുമ്പോൾ ലിഫ്റ്റിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ലിഫ്റ്റ് വെക്കാനുള്ള പ്രൊവിഷൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ലിഫ്റ്റ് വെച്ചില്ല. മുകളിലേക്ക് ഈ 95 സ്റ്റെപ്പ് കയറി പോവും, അവിടെ ചെന്നിട്ട് ഒരു 10 മണിക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വെള്ളം ഒഴിക്കല് വളവിടല് കാര്യങ്ങളൊക്കെ നോക്കി ഊന്ന് വെക്കേണ്ടതിനെ ഊന്ന് വെച്ച് അങ്ങനെ എല്ലാം ചെയ്ത് ഒരു മണി വരെ അവിടെ നിൽക്കും. അതിനിടയിൽ ഇവിടുന്ന് പോകുമ്പോൾ വെള്ളവും നല്ല പഴവും ഒക്കെ എടുത്തുകൊണ്ട് പോവും, അതൊക്കെ കഴിക്കും അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞ് ഒരു 3-2 മണിയാകുമ്പോൾ ഊണ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും. ഒരു 4 മണിക്കാകുമ്പോൾ ഞാൻ മുകളിലേക്ക് പോകും. കഴിക്കുന്നവരെ 7 മണി വരെ മുകളിൽ തന്നെയാണ് ഫുൾ ടൈം.
1: പിന്നെ ഈ ഇത്രയും മുകളിൽ 5 നിലയുടെ മുകളിൽ കൃഷി ചെയ്യുമ്പോൾ
0: പ്രാണികളും വളരെ കുറവാ, ഒരു 70% കുറവാ. പിന്നെ ഇവിടെ ആദ്യമുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മരപ്പട്ടിയാ. ഇവിടെ ഒരുപാട് മരപ്പട്ടിയുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ വന്നിപ്പോ വഴുതനങ്ങ വരെ കടിച്ചു തിന്നുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വയലറ്റ് വഴുതനങ്ങ കുറെ ഉണ്ടായിരുന്നു, അപ്പൊ പറിക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ് മാറി കഴിഞ്ഞപ്പോ അതിൽ 2.5 കടിച്ചു തിന്നു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള കുറച്ചുകൊണ്ട് ഒന്ന് കറി വെച്ചു. അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ, ബാക്കിയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ട്, വവ്വാല് മറ്റേ പേരക്കയൊക്കെ കൊണ്ടുപോകും. പിന്നെ പഴം പഴുത്ത് വവ്വാലും അണ്ണാനും ഒക്കെ വരും, അത് വേറെ കാര്യം. വൈകുന്നേരം ആകുമ്പോൾ നല്ല ബഹളമാണ് മുകളില്. എൻജി റോഡിൽ ഇവിടെ നിന്നും വേറെ മരങ്ങളില്ല, അപ്പൊ ഈ മരങ്ങൾ കാണുമ്പോൾ എല്ലാം ഇവിടെ ഇറങ്ങും. തത്ത കുയിൽ എല്ലാ സാധനവും വരും. പയറ് ഇട്ട് കഴിഞ്ഞാൽ തത്ത വരും. അതിനെ ഓടിക്കാനായിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ കെട്ടി തൂക്കി വെക്കും ഞാൻ. രാത്രി കാറ്റത്തിങ്ങനെ ആടണ വെള്ള കളറിൽ എന്തെങ്കിലും, അപ്പൊ അത് പേടിച്ചിട്ട് പറന്നു പോകും. ഈ മരപ്പട്ടിയാണ് ഭയങ്കര പ്രശ്നം, നമുക്കതിനെ ഒന്നും ചെയ്യാനും പറ്റില്ല. കാരണം നോൺ അവൈലബിൾ ഇതുള്ള സാധനമാണത് മരപ്പട്ടി. മരപ്പട്ടീനെ ഒന്നും പിടിക്കാനോ കൊല്ലാനോ ഒന്നും പാടില്ല. അത് മാത്രമേ ചെറിയ പ്രശ്നമുണ്ട്.
1: ഈ വലിയ മരങ്ങളൊക്കെ വെട്ടി മാറ്റാറുണ്ടോ?
0: അത് ഇടയ്ക്ക് ഇങ്ങനെ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെട്ടി തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കുക, TND എന്ന് പറഞ്ഞ തെങ്ങ്. അത് നന്നായിട്ട് വലുതായി കായ്ച്ചുകൊണ്ടിരുന്നതാണ്. അത് ഒരു മഴക്കാലത്ത് കാറ്റിൽ മറിഞ്ഞു പോയി. മുരിങ്ങ ഉണ്ടായിരുന്നു, വലിയ മുരിങ്ങ മരം, 30-32 കൊല്ലം പഴക്കമുള്ളത്. വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ അടിയിൽ നിന്ന് കിളിർത്തു ഇപ്പൊ ഒരു കൊല്ലം കൊണ്ട് അത്രയും തന്നെ ആയിട്ടുണ്ട് ഇപ്പൊ ആ മുരിങ്ങ. പിന്നെ രണ്ടാമത്
1: അപ്പൊ ആവശ്യത്തിനധികം ഫലങ്ങളും പച്ചക്കറികളും ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്.
0: ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞാലും ഞങ്ങൾക്ക് ബാക്കി വരുന്നതൊക്കെ നമ്മൾ കാശിന് ആർക്കും കൊടുക്കാറില്ല. ഒരു പൈസ ഈ 37 കൊല്ലത്തിനിടയിൽ ഞാൻ, എന്റെ ഭാര്യ ടീച്ചറാ, അപ്പൊ ടീച്ചറുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഭാര്യയുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കൊടുക്കും. മോന്റെ ഫ്രണ്ട്സ് കൊടുക്കും. പിന്നെ ചേട്ടൻ താമസിക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങിൽ തന്നെ, എന്റെ ഒരു ട്വിൻ ബ്രദർ ഉണ്ട് ശിവകുമാർ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്ക് കൊടുക്കും, അനിയനും കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ബിസിനസ് ഉണ്ട്, ഈ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഉണ്ട്. എന്റെ മോനും മോന്റെ ഭാര്യയും കൂടെ നോക്കണത്, അവിടുത്തെ സ്റ്റാഫിനും കൊടുക്കും ചീരയൊക്കെ. അങ്ങനെ അറിയണവർക്ക് കൊടുക്കും, ഞങ്ങളുടെ സെക്യൂരിറ്റി ഒരാളുടെ അയാൾക്ക് കൊടുക്കും. അങ്ങനെ അറിയണവർക്ക് ഇതിനുള്ള പൈസ കൊടുത്തിട്ടില്ലാന്നു. എന്റെ മെയിൻ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് അല്ല, ഞാൻ എന്റെ ആരോഗ്യത്തിനും പിന്നെ നമുക്ക് അതിനുള്ള താല്പര്യം നല്ല പച്ചക്കറി കഴിക്കാം, അതിനെക്കൊണ്ടുള്ള ഇൻട്രസ്റ്റ് കാരണം. പിന്നെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഞാൻ ആളെ വെച്ച് ഇതുവരെയായിട്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ ഇതൊന്നും ആളെ വെച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മുതലാവില്ല. ഞാൻ തന്നെ ചെയ്യണോണ്ട് ലേബർ പാർട്ട് ഫ്രീ ആയതുകൊണ്ട് മാത്രമാണ് ഇത് മെച്ചം. അപ്പൊ നമുക്ക് എന്നാലും നമുക്ക് ആരോഗ്യം കിട്ടില്ല, ആളെ വെച്ച് ചെയ്യിപ്പിച്ച ആരോഗ്യം കിട്ടൂല. നമ്മൾ തന്നെ ചെയ്യുക, എല്ലാം നോക്കുക, അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഓരോന്നും ഉണ്ടായി വരുമ്പോ അതിനുള്ള ഇൻട്രസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതാണ് ഒരു ലഹരി പോലെയാണിത് ഈ കൃഷി എന്ന് പറയുന്നത്. നമുക്ക് ആ സമയമാകുമ്പോ മോളിൽ പോകണമെന്ന് തോന്നിപ്പോവും. നമുക്ക് സുഖമില്ലെങ്കിൽ പോലും ഞാൻ പോയി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇപ്പൊ 2 മാസം എനിക്ക് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു, റെസ്റ്റിലായിരുന്നു കിമിലത്തിന്റെ. ആ 2 മാസം ബാധ്യത മഴക്കാലത്ത് ഈ കണ്ണ് ഓപ്പറേഷൻ മഴക്കാലം വരെ നീട്ടി ഞാൻ. ഡോക്ടർ കണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെടിയുള്ളതുകൊണ്ട് എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരും വെള്ളം ഒഴിക്കാറുണ്ടാവില്ല, ആളെ വിളിച്ച് ചെയ്താൽ ശരിയാവില്ല. അങ്ങനെ മഴക്കാലം വരെ നിന്നിട്ട് മഴക്കാലത്താണ് പോയി ചെയ്തത്. അപ്പൊ റെസ്റ്റ് എടുക്കാൻ പറ്റി, കാരണം വെള്ളം ഒഴിക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് പോയപ്പോ ഭയങ്കര കാണായിരുന്നു, അതൊക്കെ വെട്ടിത്തെളിച്ച് ഇപ്പൊ 2 റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. വഴുതനങ്ങ, മുളക്, മുളക് ഒരുപാട് തരമുണ്ട്. കാന്താരിയൊക്കെ ഇഷ്ടം, കഴിഞ്ഞ പോലെ ഇഷ്ടം പോലെ ആയിരുന്നു മുളക്, ഇഷ്ടം പോലെ ഉണ്ടായി. ടൊമാറ്റോ ഉണ്ടായി, പിന്നെ കാപ്സിക്കം ഉണ്ട്, കാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ടായി, എല്ലാ സാധനവും ഉണ്ട്. അതൊക്കെ തൈ ഇപ്പൊ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇവിടെ നഴ്സറിയിൽ. ഗവൺമെന്റിന്റെ കൃഷി ഭവൻ നഴ്സറി ഉണ്ട്, അവിടെ നിന്ന് 2-3 രൂപ ഒരു തൈക്ക് കൊടുത്താൽ മതി. അത് മേടിച്ചിട്ട് വന്നിട്ട് അതിലാണ് അതാണ് നടന്നത്. ചീര പലതരമുണ്ട്, 5-6 ടൈപ്പ് ചീരയുണ്ട്. വലിയ വലുതാവണ പച്ച ചീരയൊക്കെ ഉണ്ട്, ചുവന്ന ചീരയുണ്ട്, അർക്ക ചീരയുണ്ട്, കണ്ണവാനം ചീരകളുണ്ട്. മഴക്കാലത്ത് ചീര ഒന്നാവില്ല, ഈ സെപ്റ്റംബർ തുടങ്ങാൻ നേരത്തെ ഓഗസ്റ്റ് കഴിഞ്ഞാലാണ് ചീര നടന്നത്. ഇപ്പൊ ചീര നട്ടു തുടങ്ങി. പിന്നെ കപ്പ ഇട്ടുണ്ട് ഡ്രമ്മിലും, അത് ഞാൻ ഡ്രമ്മിലിട്ടുണ്ട്. ഇപ്പൊ 20 ലിറ്റർ പെയിന്റിന്റെ ഡ്രമ്മിലും കപ്പ നട്ടിട്ടുണ്ട്. പിന്നെ ഭൂമിയിലും നട്ടിട്ടുണ്ട് കപ്പ, ഈ ടാങ്കിന്റെ അകത്തും നട്ടിട്ടുണ്ട്. കപ്പ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, കുഴപ്പമില്ല. കൂർക്കയുണ്ട്, ഇഞ്ചി, സാധാരണ നമ്മുടെ കറി ഇഞ്ചി ഉണ്ട്, പിന്നെ മാങ്ങാ ഇഞ്ചി ഉണ്ട്.
1: ഇത്രയധികം മണ്ണ് എങ്ങനെ മുകളിൽ കയറ്റാൻ കഴിഞ്ഞു?
0: അല്ല, അത് അന്നിപ്പം ഈ വാർക്ക പണി നടക്കുമ്പോ പണ്ടെല്ലാം ഈ മിഷീനൊന്നുമില്ല. ഞങ്ങൾ 87 പണിയുമ്പോ ഇങ്ങനെ നിലയിട്ടിട്ട് തമിഴന്മാര് ലൈനായിട്ട് നിന്നിട്ടാണ് കയറ്റുന്നത്. പണ്ടത്തെ മെത്തേഡ് വാർക്ക, ആ സമയത്ത് വാർക്കണ ദിവസം തന്നെ ഈ വാർക്കപ്പണി കഴിഞ്ഞിട്ട് ഈ മണ്ണും ആ നിലയിൽ തന്നെ കയറ്റി മുകളിലേക്ക്. അവരെ കൊണ്ട് തന്നെ കയറ്റിച്ചു, ഗ്രാവലും

0: കടലും പിന്നെ ചകിരിച്ചോറ് ഇതെല്ലാം കയറ്റി ചെന്നിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഈ ടാങ്കിൽ ഇട്ടിരിക്കുന്നത്, ഈ കല്ല് കെട്ടിയിട്ട്. പിന്നീട് പിന്നെ മണ്ണ് മാറ്റണ്ട, ആ മണ്ണിൽ തന്നെ നമ്മൾ വളം കൊടുത്തോണ്ടിരുന്നാൽ മതി, ഇടക്കിടക്ക് ഇളക്കിയിട്ട് വളം കൊടുത്തോണ്ടിരുന്നാൽ മതി. പിന്നെ നമ്മൾ മണ്ണ് മാറ്റണ്ട, പിന്നെ അഡീഷണൽ മണ്ണ് വേണ്ടി വരില്ല. ആ മണ്ണിനെ പിന്നെ ഇതിന്റെയൊക്കെ വെജിറ്റബിൾ വേസ്റ്റ്, കിച്ചൺ വേസ്റ്റ് ഒക്കെ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഈ ചെടികൾക്ക് ഇടും. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വേസ്റ്റ് പോലും ഇന്നേ വരെ പുറത്തേക്ക് കളഞ്ഞിട്ടില്ല, എല്ലാം ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മാത്രമേ കളയുള്ളൂ, ബാക്കിയെല്ലാം മോളി കൊണ്ടിടും. വാഴക്കൊക്കെ അതാണ് വളം. അപ്പൊ അങ്ങനെ ഇട്ട് വരുമ്പോ മണ്ണ് പിന്നെയും പിന്നെ രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് വളമുള്ള മണ്ണായി മാറിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അതാണ് മെയിൻ. പിന്നെ ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം, പിക്കാസൊക്കെ ഉണ്ടാവും, ഇത് കിളച്ചൊക്കെ കൊടുക്കും, എല്ലാം ചെയ്യും, എല്ലാ പണിയും ചെയ്യും.
1: എത്രയടി മണ്ണുണ്ടാവും ഇവിടെ?
0: ചില കെട്ട് എന്ന് പറയുന്നത് 3 അടി കെട്ടുണ്ട്, 3 അടി പൊക്കത്തിൽ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് മണ്ണുണ്ടാവും. അതിലാണ് വലിയ ഈ മരങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. പച്ചക്കറിക്കുള്ളതിന് അത്രയും പൊക്കം വേണ്ട, ഒരടിയോ 2 അടിയോ പൊക്കിയിട്ട് അതിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിട്ട് ചെയ്തേക്കാം നട്ടാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ റബ്ബം മേടിച്ചു വെച്ചിട്ടുണ്ട്, ചാക്കും ഉണ്ട്, ചാക്കിൽ നിന്നിട്ടുണ്ട് കപ്പ. ഈ ചാക്ക് ഇങ്ങനെ അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് കപ്പ നട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ചെയ്യാനായിട്ടൊരു ഇത് മാനസികമായിട്ട് തയ്യാറാവണം. കാരണം ഇതിൽ അഴുക്കൊക്കെ ആവുമ്പോൾ മുകളിൽ മണം ഉണ്ടാവും, ഈ കപ്പലിന്റെ പിണ്ണാക്കെ കിടുമ്പോൾ ഭയങ്കര നല്ലായിരിക്കും. സാധാരണക്കാരൻ പറ്റില്ല അത് സഹിക്കാൻ, അതൊക്കെ സഹിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. മടിയില്ലാണ്ട് പോയി ചെയ്യണം, അല്ലാണ്ട് നമ്മൾ മടി പിടിച്ചിരുന്നാൽ നടക്കൂല. ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. എന്താ ആരോഗ്യമുണ്ട്. പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 1.5 മണിക്കൂർ അതിന്റെ മുകളിൽ ഇരിക്കും, പഴയ സിനിമാ പാട്ടൊക്കെ വെച്ച് കേട്ടുകൊണ്ടിരിക്കും, മലയാള സിനിമാ പാട്ടൊക്കെ വെച്ച് കേട്ടുകൊണ്ട് അതിന്റെ നടുക്ക് ആ പച്ചപ്പിന്ന് നടക്കും. അപ്പൊ നല്ല രസമാണ്, നല്ല കാറ്റും ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോ. ഞങ്ങളുടെ അവിടെ നോക്കിയാൽ കണ്ടെയ്നർ ടെർമിനലൊക്കെ കാണാം, വൈപ്പിനൊക്കെ കാണാം, ഈ ടെറസിന്റെ മുകളിൽ നിന്ന് ഷിപ്പ് പോകണമൊക്കെ കാണാം, നല്ല രസമാണ്. അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പാട്ടൊക്കെ, പഴയ പാട്ടുകൾ, പുതിയതൊന്നും ഇഷ്ടമല്ല, പഴയ പാട്ടുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കും ഈ ചാസിന്റെ കുറച്ചു നേരം. പിന്നെ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുപോയി കഴിക്കും, അവിടെ ഇരുന്ന് കഴിക്കും. പഴമോ ഓറഞ്ചോ, ഓറഞ്ചിന്റെ സീസൺ ആണെങ്കിൽ എന്നും 2 ഓറഞ്ച് കൊണ്ടുപോകും, അത് അവിടെ ഇരുന്ന് കഴിക്കും. അങ്ങനെ ഇന്ന് വേർപ്പൊക്കെ ആവി കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി വരുള്ളൂ. താഴെ ഇറങ്ങി വന്ന് പിന്നെ ഒരു 1.5 മണിക്കൂർ വേർപ്പാതിട്ട് കുളിച്ചു കഴിഞ്ഞിട്ട് വൈ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ച് ടി വി കാണും കുറേ നേരം. കാലത്ത് ഇതേപോലെ തന്നെ
1: കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ എവിടെ ആണെങ്കിലും കൃഷി നടാമെന്നുള്ളതിന്റെ ഒരു മാതൃകയാണ്.
0: പണ്ട് ചൊല്ലുണ്ടല്ലോ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ടെങ്കിൽ ചക്ക കൊമ്പിലും കായ്ക്കൂല. നമുക്ക് വേണം, നമ്മുടെ മനസ്സിൽ തീരുമാനിച്ച് നമുക്ക് എവിടെയെങ്കിലും ചെയ്യാം. ഒരു ചെറിയ വീടാണെങ്കിലും അതിന്റെ ടെറസിലും ഇത്രയും മണ്ണൊന്നും കയറ്റരുത്. ഗ്രോ ബാഗോ ഒക്കെ വെച്ചിട്ട് പച്ചക്കറി, അത്യാവശ്യം മുളക്, കരിവേപ്പില, പിന്നെ പച്ചക്കറി നടാം. ഒരു വീടിന് ആവശ്യമുള്ള സാധനമൊക്കെ കിട്ടും. അതെന്നും നോക്കി അതിന് വളവിട്ട് ആള് പോകണം, അതാണ് മെയിൻ. വെറുതെ നെറ്റിട്ട് തിരിഞ്ഞു നോക്കാണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇത് തന്നെ ഇപ്പൊ ഞാൻ 2 മാസം കണ്ണ് ഓപ്പറേഷൻ ആയിട്ട് താഴെ ഇരുന്നപ്പോ ആരും പോകാണ്ട് ഭയങ്കര ഇതായിരുന്നു. അത് ആള് പോയിക്കൊണ്ടിരുന്നാലും ചെടിക്കും നല്ലതാണ്. എന്തും പോയി നമുക്ക് കാണണം, അത് അതിന്റെ ഇടയിൽ കൂടി നടക്കണം, നല്ല ചെടികൾ കൂടി ഉണ്ടാവുള്ളൂ, എന്ത് ചെടിയാണെങ്കിലും.
1: ഇപ്പൊ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോ അത് എങ്ങനെയാ, അതിന്റെ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിയുമ്പോ അത് ഓവിനകത്തൂടെ പുറത്തോട്ട് പോകും?
0: ആ പുറത്തോട്ട് പോയിക്കോളും. അത് ഈ കെട്ടിനടിയിലൊക്കെ ഓട്ടയുണ്ട്, അതിൽ കൂടി പുറത്തേക്ക് പോയി നല്ല സ്ലോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, ഒഴുകി പുറത്തേക്ക് പോയിക്കോളും. താഴെ പോയിട്ട് അവിടെ നിന്ന് കാണാനൊക്കെ പോയിക്കോളും. അതിപ്പോ മഴ പെയ്യുമ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ കുറച്ച് ചെളി ഇലയൊക്കെ വീഴും, അത് ഒരു 1-2 ദിവസം കൂടുമ്പോ ചൂല് വെച്ച് എല്ലാം അടിക്കും ഞാൻ. ഈ കെട്ടിന്റെ ഇടയിലൊക്കെ സ്ഥലമുണ്ട്, അതിലൊക്കെ മറ്റേ ഇലയൊക്കെ കൊഴിഞ്ഞു വീഴും, ഈ കരിവേപ്പിലയുടെ മുരിങ്ങയുടെ ഒക്കെ. അതൊക്കെ അടിച്ചു കൂട്ടി ഒരു ചട്ടിയിലാക്കിയിട്ട് വാഴയുടെ കടയിൽ ഇട്ട് കൊടുക്കും, അതും അതിന് വളമായപ്പോ. അങ്ങനെ അത് 2-3 ദിവസം കൂടുമ്പോ അടിക്കും, അല്ലെങ്കിൽ പിന്നെ അവിടെ മുഴുവൻ ചെളിയാവും. ഈ വെള്ളം ഒഴിക്കുമ്പോ ആ മണ്ണും ഇതൊക്കെ കൂടി താഴെ വീഴുമല്ലോ, അതെല്ലാം അടിച്ച് വൃത്തിയാക്കും, നീറ്റായിട്ട് വെക്കണം.
1: കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്?
0: എന്റെ ഫാമിലിയിലാണെങ്കിൽ ഞാനും ഭാര്യയും മോനും, മോന്റെ ഭാര്യയും, എനിക്കൊരു മോൻ മാത്രമേ ഉള്ളൂ.
1: എല്ലാവരും കൃഷിയിൽ സഹായിക്കുന്നുണ്ടോ?
0: സമയമില്ല അവർക്കൊന്നും, അവര് അവരെ ബിസിനസ് നോക്കും. വൈഫ് കാലത്ത് 8 മണിക്ക് ടീച്ചറാ, പോയി കഴിഞ്ഞാൽ പിന്നെ വരണത് 3 മണിക്കാ. ഞാൻ ഈ പബ്ലിസിറ്റിക്കോ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടി ഒന്നും ഇവരായിട്ട് മെനക്കെട്ടിട്ടില്ല. ഇതേപോലെ ഒരുപാട് പേര് ഒന്ന് ഫോട്ടോ എടുത്തിന് വേണ്ടി, നമ്മൾ ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല. നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്, ചെറുപ്പം തൊട്ടുള്ള ഇൻട്രസ്റ്റ്, മനസ്സിനുള്ള സന്തോഷത്തിന് വേണ്ടിയാ ചെയ്യണേ.
1: ഇതിന്റെ വിത്തുകളൊക്കെ എവിടുന്നാ കിട്ടുന്നത്?
0: ഇപ്പൊ ആദ്യമൊക്കെ വിത്ത് മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ട്, മുളയ്ക്കുന്നില്ല ഒന്നും. അതുകൊണ്ട് ഞാനിപ്പോ ഈ കാക്കനാടിലുള്ളൊരു നഴ്സറി, അവിടെ നിന്ന് തൈ കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാം തൈ, എല്ലാത്തിനും തൈ കിട്ടുന്നുണ്ട്. ഈച്ചമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഒരു കേരള ഗവൺമെന്റ് കൃഷിഭവൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ. ആ അവിടെ നിന്ന് തൈ മേടിച്ചോണ്ട് വരും, എല്ലാത്തിനും തൈ കിട്ടുന്നുണ്ട്. മുളകിനാണെങ്കിലും വെണ്ടയ്ക്ക എല്ലാത്തിനും കിട്ടും. അപ്പൊ ചീര, എന്റെ ചീരയിൽ തന്നെ ഞാൻ വിത്തെടുത്ത് വെക്കും. ഒരു 1-2 ചീര വിത്തിന് വിട്ടിട്ട് അത് വിത്തെടുത്ത് വെച്ചിട്ട് അടുത്ത കൊല്ലം അത് തന്നെ ഇടും. ഞാൻ ആദ്യത്തൊട്ട് തന്നെ ബിസിനസ്സാണ്, ഞാൻ 73 തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്. പിന്നെ ഈ കൺസ്ട്രക്ഷൻ ഉണ്ട്, എന്റെ ബ്രദർ ആർക്കിടെക്ട് ആണ് ഞങ്ങള്. പിന്നെ അത് ആ കോവിഡ് ആ സീസൺ ഇതൊക്കെ വന്നപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ ഇപ്പൊ അതൊക്കെ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ മോൻ പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ബാങ്കില് ജോലിക്ക് കയറി, മാനേജറായിട്ട് DCB ബാങ്കില്. അത് കഴിഞ്ഞ് മോഹന് പറഞ്ഞു എനിക്ക് ജോലിയിൽ ഇൻട്രസ്റ്റ് ഇല്ല, 5 കൊല്ലം കഴിഞ്ഞപ്പോ പുള്ളിക്ക് ബിസിനസ് ചെയ്യണം. അങ്ങനെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ചെയ്തിരുന്ന പഴയ ബിസിനസ് തന്നെ ചെയ്യാന്ന് പറഞ്ഞു.

0: പത്രക്കടവിൽ ഒരു ഓടോണം എടുത്തിട്ട് അവിടെ രണ്ടുപേരും കൂടി ചെയ്യും. ഞാൻ വല്ലപ്പോഴും പോയിരിക്കും, അത്രേ ഉള്ളൂ.
1: ആഗ്രഹത്തിനൊത്ത് കൃഷി ചെയ്യുകയും അത്ഭുതകരമായ കൃഷി എന്ന് വേണേ പറയാം, കാരണം ഇത്രയധികം എഫേർട്ട് എടുത്ത് കൃഷി ചെയ്യുന്ന.
0: അത് വളരെ ചുരുക്കം ആൾക്കാരെ കാണുള്ളൂ. കാരണം ഒന്നാമത് ഈ അഞ്ച് നില കയറി അതിന്റെ മുകളിൽ ചെന്നിട്ട് പിന്നെ അവിടെ പോയി ബുദ്ധിമുട്ടണം. ഈ കയറണ നല്ലൊരു സ്ട്രെയിൻ ആണ്. ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ടെറസിലൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ തോതിൽ ഈ ഗ്രോ ബാഗ് വെച്ചിട്ട് ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നടന്നുണ്ട്, ഫ്ലവേഴ്സ് നടന്നുണ്ട്. അതൊക്കെ എന്റെ ടെറസിൽ നിന്നും കാണാം. അവിടെ ഇവിടെ ചില വീടിന്റെ മുകളിലൊക്കെ അഞ്ചും ആറും ചട്ടിയിലൊക്കെ ചെയ്യാം. അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതുപോലെ വലിയ മരങ്ങളൊക്കെ നിന്നിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചൊക്കെ ചെയ്യണ ഞാൻ ഇതിനായിട്ട് കണ്ടിട്ടില്ല. ഞാൻ എന്റെ അറിവിലില്ല. ഇവിടെ വന്ന് നോക്കിയവരും അങ്ങനെയാ പറയണേ. യൂട്യൂബുകാരൊക്കെ വന്ന് നോക്കിയിട്ട് അവരും കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു കയ്യേപ്പല മരം അഞ്ചാം നിലയിൽ ഇല്ലാന്നാണ് പറഞ്ഞിട്ട് പോയത് ഒരാള്.
1: എന്തായാലും ഈ പരിശ്രമം അഭിനന്ദനാർഹമാണ്. കാരണം
0: ഓക്കെ, താങ്ക് യു.
1: ഇത്രയും ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ ഇത്രയും എഫേർട്ട് എടുത്തൊരു കൃഷി ചെയ്യുന്നത്.
0: അതെ, അതാണ് വേണ്ടത്. ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മടുത്തു പോകും. നമ്മൾ നമുക്ക് പറ്റാത്ത പണി ചെയ്യുമ്പോൾ അധികം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിലേ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ, ഊർജ്ജം ഉണ്ടാവുള്ളൂ.
1: ഇത്രയും പരിശ്രമത്തോടു കൂടി കൃഷി ചെയ്യുന്ന സാറിന് ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ അഭിനന്ദനങ്ങൾ.
0: വളരെ സന്തോഷം. ഇത്രയും കേൾക്കാൻ ക്ഷമ കാണിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് തന്നെയാണ് അവാർഡ്, അല്ലാണ്ട് വേറെ അവാർഡൊന്നും വേണ്ട.
1: കൃഷിഭൂമി ഇല്ലെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ കൃഷിയിടം ഒരുക്കിയെടുക്കാം എന്നതിന് ഉദാഹരണമാണ് നാരായണൻ രാമമൂർത്തിയുടെ മട്ടുപ്പാവ് കൃഷി. ഇത് വ്യാപകവും ഫലപ്രദവുമായ രീതിയാണ്. വെർട്ടിക്കൽ ഫാമിംഗ്, പൈപ്പ് ഫാമിംഗ്, പന്തൽ വിളകൾ എന്നിവയെല്ലാം മട്ടുപ്പാവിൽ ചെയ്യാം. അധ്വാനം കൂടുതലാണെങ്കിലും രോഗകീട ആക്രമണം കുറവായതുകൊണ്ട് കൃഷിയിടം കുറവുള്ളവർ ആശ്രയിക്കുന്ന കൃഷി രീതിയാണിത്. ഇതുവരെ മട്ടുപ്പാവ് കൃഷി രീതികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് എറണാകുളത്തുള്ള നാരായണൻ രാമമൂർത്തി. ഇനി അണിമംഗലം സാവിത്രി അന്തർജനം എഴുതി ആലപിച്ച ഒരു കൃഷിപ്പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം സുനീത പ്രസാദ്. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി വാരാന്താവലോകനം. ഈ കഴിഞ്ഞ 4-ാം തീയതി വെള്ളിയാഴ്ച അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ, കൊപ്ര, കയർ, കുരുമുളക്, കാപ്പിക്കുരു, മഞ്ഞൾ, പുൽത്തൈലം, കൊക്കോ എന്നിവയുടെ വിലയിൽ വർധനവ്. ഏലം, അടയ്ക്ക, നേന്ത്രക്കായ എന്നിവയുടെ വിലയിൽ കുറവ്. നാളികേരം തൊണ്ടില്ലാത്തത്, ചുക്ക്, റബ്ബർ, പച്ചക്കപ്പ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. തേങ്ങാപ്പിണ്ണാക്ക, കശുവണ്ടിപ്പരിപ്പ്, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കോട്ടയത്ത് 28,900, 200 രൂപ വർദ്ധിച്ച് കൊച്ചി റെഡി 25,700, ആലുവ 27,500, വടക്കൻ പറവൂർ 26,900, ആലപ്പുഴ 26,200, 500 രൂപ വർദ്ധിച്ച് എറണാകുളത്ത് 26,100 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കൊപ്ര ക്വിന്റലിന് 400 രൂപ വർദ്ധിച്ച് എറണാകുളത്ത് 16,900 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കയർ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-1,500 രൂപ കുറഞ്ഞ് തൊടുപുഴയിൽ 31,000, 500 രൂപ കുറഞ്ഞ് കോട്ടയത്ത് 29,500, പുത്തൂർ 26,000, 500 രൂപ വർദ്ധിച്ച് ആലപ്പുഴയിൽ 29,500, 2,000 രൂപ വർദ്ധിച്ച് ചെങ്ങന്നൂർ 27,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് ആലുവയിൽ 6,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 50 രൂപ കുറഞ്ഞ് തൊടുപുഴയിൽ 3,350 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കുരുമുളക് ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് അടൂർ 69,600, 500 രൂപ വർദ്ധിച്ച് ആലുവയിൽ 68,000, കട്ടപ്പന 70,200, 600 രൂപ വർദ്ധിച്ച് കൊച്ചി ഗാർബിൾഡ് 72,100, കൊച്ചി അൺഗാർബിൾഡ് 70,100, 1,000 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴയിൽ 70,000, നെടുമങ്ങാട്ട് 66,000, പാലയിൽ 68,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 1,000 രൂപ വർദ്ധിച്ച് കട്ടപ്പനയിൽ 39,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കോട്ടയത്ത് വില മാറ്റമില്ലാതെ തുടർന്നു. ചുക്ക് ക്വിന്റലിന് 1,500 രൂപ കുറഞ്ഞ് കൊച്ചിയിൽ 31,000, 1,500 രൂപ വർദ്ധിച്ച് അടൂർ 33,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കോട്ടയത്ത് വില മാറ്റമില്ലാതെ തുടർന്നു. അടയ്ക്ക ക്വിന്റലിന് 1,500 രൂപ കുറഞ്ഞ് ആലപ്പുഴയിൽ 5,000, 900 രൂപ കുറഞ്ഞ് പുത്തൂർ 4,300, 400 രൂപ കുറഞ്ഞ് അടൂർ 4,800, 200 രൂപ കുറഞ്ഞ് എറണാകുളത്ത് 4,600, 100 രൂപ കുറഞ്ഞ് ചെങ്ങന്നൂർ 6,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. റബ്ബർ ലോട്ട് ക്വിന്റലിന് 1,500 രൂപ കുറഞ്ഞ് മൂവാറ്റുപുഴയിൽ 22,500, 300 രൂപ കുറഞ്ഞ് കോട്ടയത്ത് 26,200, 100 രൂപ കുറഞ്ഞ് കോതമംഗലത്ത് 24,900, 100 രൂപ വർദ്ധിച്ച് പാലയിൽ 24,300, 500 രൂപ വർദ്ധിച്ച് തൊടുപുഴയിൽ 23,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. റബ്ബർ RSS 4 ക്വിന്റലിന് പുനലൂർ മാർക്കറ്റിൽ വില മാറ്റമില്ലാതെ വിപണനം നടന്നപ്പോൾ റബ്ബർ RSS 5 ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ് പുത്തൂർ 26,300 രൂപയ്ക്ക് വിപണനം നടക്കുകയും ചെയ്തു. മഞ്ഞൾ ക്വിന്റലിന് 1,000 രൂപ വർദ്ധിച്ച് കൊച്ചിയിൽ 18,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. പുൽത്തൈലം ക്വിന്റലിന് 5,000 രൂപ വർദ്ധിച്ച്

ആലുവയിൽ 185,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ തുടർന്നു. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 5,700 രൂപ മുതൽ 7,800 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 5,200 രൂപ മുതൽ 7,000 രൂപ വരെയും നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. പച്ചക്കപ്പ ക്വിന്റലിന് 300 രൂപ കുറഞ്ഞ ആലപ്പുഴയിൽ 3,000, 200 രൂപ കുറഞ്ഞ വടക്കൻ പറവൂർ 2,600, 100 രൂപ കുറഞ്ഞ് അടൂർ 2,400, 200 രൂപ വർദ്ധിച്ച് പുത്തൂർ 3,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കോഴിമുട്ട 100-ന് 600 മുതൽ 650 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കൊക്കോ ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് തൊടുപുഴ കോതമംഗലം മാർക്കറ്റുകളിൽ 8,000, കട്ടപ്പന 8,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കൊക്കോ ബീൻസ് ക്വിന്റലിന് വില മാറ്റമില്ലാതെ 3,000 മാർക്കറ്റിൽ വിപണനം തുടർന്നു. കശുവണ്ടിപ്പരിപ്പ്, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. നിങ്ങൾ ഇതുവരെ കേട്ടത് വിപണി വാരാന്ത്യാവലോകനം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 4-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 35 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം, രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ വിശദമായി. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ തൊഴിലിനായി മാത്രം സജ്ജരാക്കാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വളർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുവാഹട്ടിയിലെ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: When you give the right education to the woman, they know how to stand on their own legs. That is the real woman empowerment, and that is what is happening here. Historical transformation in the lifting of women's right is coming up in the country.
0: 2047 വികസിത ഭാരതം കൈവരിക്കുകയെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ വടക്കുകിഴക്കൻ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സമഗ്ര വികസനം അത്യാവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 8 മുതൽ 10 വരെ ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീ സിംഗ് ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ശക്തമായ സമുദ്ര പ്രതിരോധ പങ്കാളിത്തം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗതമായ ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്റലിജൻസ് അധിഷ്ഠിത നടപടികൾ, കൃത്രിമ ലഹരി വസ്തുക്കളുടെ നിയന്ത്രണം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കർമ്മരേഖ തയ്യാറാക്കിയതെന്ന്

0: അമിത്ഷാ ഗോവയിലെ പനജിയിൽ പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് 100,000 നശാമുക്ത മിത്രങ്ങളെ സജ്ജമാക്കുമെന്നും ലഹരി വിമുക്ത കേന്ദ്രങ്ങളുടെ എണ്ണം 1,751 ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: ജൂലൈ 2026 ജൂലൈ തക്ക एक 3 साल का रोड मैप हमने बनाया है. इसमें हमारे सभी प्रकार के लक्ष्यों को टाइम बाउंड बनाकर हम सार्वजनिक करने जा रहे हैं और ये सबसे बड़ी राष्ट्रीय लड़ाई के रूप में हम इसको आगे लेने का प्रयास कर रहे हैं.
0: ലോകത്തെ ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി കൂടുതൽ വ്യക്തതയോടെയും ആനുപാതികമായും അടയാളപ്പെടുത്തുന്ന പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി വ്യക്തമാക്കുന്ന കറക്റ്റ് ദ മാപ്പ് പ്രമേയത്തിന് അനുകൂലമായാണ് ഇന്ത്യ വോട്ട് ചെയ്തതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. എന്നാൽ ജമ്മുകാശ്മീരും ലഡാക്കും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പരമാധികാര പ്രദേശങ്ങൾ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടത്തിന് അനുസൃതമായി മാത്രമേ ചിത്രീകരിക്കാവൂ എന്നും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം. 6 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളോടും നിർദ്ദേശിച്ചു. സ്ഥലത്ത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 18 അഗ്നിരക്ഷാ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മണിപ്പൂരിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധന. സംസ്ഥാനത്തെ ആകെയുള്ള 19,60,620 വോട്ടർമാരിൽ 10,00,000 പരം പേർ സ്ത്രീകളാണ്. മണിപ്പൂരിലെ സ്ത്രീ പുരുഷ അനുപാതം 1,056 ഉയർന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺകുമാർ സിൻഹ അറിയിച്ചു. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2026 ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: സുരക്ഷാ ഒരുക്കങ്ങളുടെ ഭാഗമായി ഡൽഹി പോലീസ് ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനത്ത് മോട്ടോർ കാർക്കഡ് റിഹേഴ്സലുകൾ നടത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. റിഹേഴ്സലുകൾ കണക്കിലെടുത്ത് നഗരത്തിലെ 22 സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സ് അംഗ പങ്കാളി രാജ്യങ്ങളിലെ നേതാക്കളെയും ഔട്ട്റീച്ച് രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരെയും ഒരുമിച്ച് കൊണ്ടുവരും. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടിയും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളായി. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ബീഹാർ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ വരെ സമാനമായ കാലാവസ്ഥയായിരിക്കും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലും പരിസര പ്രദേശങ്ങളിലും US ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമായി. കപ്പലുകൾക്ക് നേരെ ഇരുപക്ഷവും ആക്രമണം നടത്തി. ഇന്നലെ 3 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തടഞ്ഞതായി US സെൻട്രൽ കോം അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷിത പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച US കപ്പൽ തങ്ങളുടെ നാവികസേന ആക്രമിച്ചതായി ഇറാനും അവകാശപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു.

നികുതി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ നടക്കുന്നത്. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ

0: കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേശീയപാതാ അതോറിറ്റിയുമായും ചർച്ച നടത്തി. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി, പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാതാ അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യപുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം, രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:35 മിനിറ്റും 28 സെക്കൻഡും.

FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഈവനിങ് ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: പ്രൊഫഷണലുകൾ ജോലി ചെയ്യുന്നതിനിടയിൽ ആക്രമിക്കപ്പെടുക എന്നത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. ഡോക്ടർമാരാകട്ടെ, വക്കീലന്മാരാകട്ടെ, മറ്റേതെങ്കിലും പ്രൊഫഷണലുകൾ ആകട്ടെ, ഹിതകരമല്ലാത്തത് സംഭവിക്കുമ്പോൾ അവരെ ആക്രമിക്കുക എന്നത് അനാരോഗ്യകരമായ പ്രവണതയാണ്. ചികിത്സാ പിഴവില്ലാതെയും ഡോക്ടർമാരും ആശുപത്രികളും പലപ്പോഴും ആക്രമിക്കപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി കുട്ടികൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതെ വന്നാൽ അധ്യാപകരെ കയ്യേറ്റം ചെയ്യാം എന്ന വിധത്തിൽ സമൂഹം മാറുന്നു. ക്രമസമാധാന പരിപാലനത്തിലും നീതി നിർവഹണ സംവിധാനത്തിലും പ്രവർത്തിക്കുന്നവർക്ക് യഥാവിധി അതിന് കഴിയാത്ത സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? സമകാലികം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഇതൊരു കുറ്റകൃത്യമാണെന്ന അവബോധം സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി:
2: ഈ ആക്രമണത്തിന് മുതിരുന്നവർ ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒരു വ്യക്തി ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങനെയാകാം. ഏതൊരു വ്യക്തി അതിപ്പോ ഈ പ്രൊഫഷണൽ അടക്കം ഇങ്ങനെ ആയി എപ്പോ വേണമെങ്കിലും മാറാം. ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ പെരുമാറുന്നവർ, അതായത് ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങൾ, ഇതൊരു കുറ്റകൃത്യം തന്നെയാണ്, ആ കുറ്റകൃത്യത്തിലേക്ക് മാറുന്നവർ എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നവര് അവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായൊരു ബോധ്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവരെ ആക്രമിച്ചാൽ തങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷാവിധികളെ പറ്റിയോ അല്ലെങ്കിൽ ശിക്ഷ നടപടികളെ പറ്റിയോ ഒന്നും വ്യക്തമായ ധാരണയില്ലാത്തവരാണ്. ഇപ്പൊ ജഡ്ജി ആക്രമിച്ചു, വിധി പറഞ്ഞു.

0: കഴിഞ്ഞാൽ ജഡ്ജി ആക്രമിക്കപ്പെട്ടു. ആ ജഡ്ജിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന ഗുരുതരമായ ഭവിഷ്യത്ത്, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചു, ആ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് ഇവർക്ക് അറിയില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിൽ ഏറ്റവും ഭീകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സമൂഹത്തിനിടയിൽ കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടമായി വരുമ്പോഴാണ്, വ്യക്തി എന്ന അവസ്ഥയിൽ നിന്ന് കൂട്ടമായി മാറുമ്പോഴാണ് ഇത്തരം ഒരു പ്രവണതകൾ കൂടുതലായി ഉണ്ടാകുന്നത്. അതെല്ലാം തങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് എന്ന ധാരണ ഇവർക്കിടയിൽ ഉണ്ടാകുന്നുള്ളൂ. ഇതിനൊക്കെ ഏറ്റവും ഏറ്റവും ഉപോത്ബലമായി നിൽക്കുന്ന ഒരു വസ്തുത എന്താ വെച്ചാൽ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഭയം എന്ന് പറയുന്നത് അപ്രത്യക്ഷമാകുന്നുള്ളൂ. അത് ശക്തമായ നിയമ സംവിധാനം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൂഫാൻ പോലീസുകാരും ചെന്ന് കഴിയുമ്പോൾ ചില ആൾക്കാർ പോലീസുകാരെ പോലും ആക്രമിക്കുന്നു എന്നുള്ളതാ. ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ പരിശോധനകൾക്കും അവരെ പിടികൂടുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ അവര് പോലും ആക്രമണത്തിന് വിധേയമാകുന്നു എന്നുള്ള പോലീസുകാർ പോലും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലുമുള്ള ഭയമില്ല എന്നുള്ള ഒരവസ്ഥയുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ ഭയമില്ലാതെ ആകുന്നു എന്ന് പറഞ്ഞാൽ തക്കതായ ശിക്ഷയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ തക്കതായ ശിക്ഷയും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഇത്തരം ഒരാക്രമണങ്ങൾക്ക് മുതിരുന്നവർക്ക് പ്രചോദനമാകുന്നത് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ശക്തമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഇത്തരം പ്രവണതകളിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.
1: ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്നത് ആവശ്യമാണ്. അഡ്വക്കേറ്റ് എസ് രാജീവ്.
2: വളരെ അധികം ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഏത് പ്രൊഫഷനും അതിൻ്റെതായുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. ഇപ്പൊ നമ്മള് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ കമ്പനിയിൽ കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിനൊക്കെ ഓരോന്നും കമ്പനി ലോയലും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ പോലെയുള്ള അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷനും തന്നില്ലെങ്കിൽ നിയമം നടപ്പാക്കുന്നത്, നിയമം സാധാരണഗതിയിൽ നന്നായിട്ട് മൂവ് ചെയ്യണത് നടക്കില്ല. നമ്മൾ പേടിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. പർട്ടിക്കുലർലി ഒരു ലോയറിന് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനകത്ത് ഗവൺമെന്റ്, നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഒരു ഗവൺമെന്റുമായിട്ട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളതുണ്ട്, അതിന് പ്രൊട്ടക്ഷൻ ആക്ട് വേണം. പക്ഷെ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ പ്രൊട്ടക്ഷൻ ആക്ട് ഇപ്പോൾ ഒരാളെ അടിച്ചാലോ അല്ലെങ്കിൽ ഇടിച്ചാലോ, നിങ്ങൾ കണ്ടില്ലേ സുപ്രീം കോർട്ടിൽ ജഡ്ജിന്റെ നേരെ ഷൂ വലിച്ചെറിഞ്ഞു അല്ലെ? ഇതെല്ലാം പ്രൊഫഷണൽ ഹസാർഡ്നെസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള പ്രൊട്ടക്ഷൻ, ശരിയായിട്ടുള്ള എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എൻവയറമെന്റിൽ നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ വേണം. അവർക്ക് മനസ്സിലാവണം ഇങ്ങനെയുള്ള ആളുകളെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ വക്കീലുമാരെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നതാണ്, വാദികൾക്ക് വേണ്ടി വാദിക്കുന്നതാണ്, എല്ലാവർക്കും വേണ്ടി സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എനിക്കെതിരെ ഒരാൾ പറഞ്ഞു ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ആയിട്ട് അത് നടപ്പാക്കാൻ പറ്റില്ല. കോടതികൾ ചെയ്യണതും നമ്മളുടെ കൂടി അതും എല്ലാം കേട്ടിട്ടാണ് ചെയ്യണേ. അതൊന്നും നടക്കാണ്ട് പോണെങ്കിൽ, അതായത് ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് കേക്കില്ല എന്നാണ് അതിന്റെ അർത്ഥമുള്ളത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് വേണ്ടത് ഗവൺമെന്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് കൊണ്ടുവരണം. വെറുതെ ഒരു നിയമം ഉണ്ടാക്കി ഞങ്ങൾ അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മെഷീനറി കൂടി ഉണ്ടാവണം.
1: സമൂഹത്തിന്റെ ധാർമ്മിക ബോധത്തിലുണ്ടായ കുറവും ഇത്തരം അക്രമങ്ങൾക്ക് കാരണമാണ്. അധ്യാപക സംഘടനാ പ്രതിനിധി പി കെ അരവിന്ദൻ.
3: ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സേവനം ലഭ്യമാകണം എന്ന് വിചാരിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ചെറിയ പഴവ് സംഭവിക്കുമ്പോൾ വലിയ രോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടം മാറുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യ മേഖലകളിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ, അതോടൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ കോർട്ടുകളിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രചരണങ്ങളിൽ വരുന്ന പ്രതികൂല മനോഭാവവും അതുപോലെ തന്നെ ആളുകളുടെ വൈകാരികമായ ഏറ്റക്കുറച്ചില്, ആരോഗ്യം, കുട്ടികളുടെ ഭാവി ഇവയിലുള്ള ആകാംക്ഷ, അവരുമായിട്ടുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി വരികയാണ്. അതോടൊപ്പം സിസ്റ്റത്തിനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അഴിമതി, ക്രമക്കേട്, ഇതൊക്കെ ഇതിന്റെ ഫലമായിട്ട് പൊതുവായി സ്ഥാപനങ്ങളോടും പ്രൊഫഷണലുകളോടുമുള്ള പൊതുജനങ്ങളുടെ ഒരു വിശ്വാസക്കുറവ് വരെ ഈ അക്രമങ്ങൾക്ക് കാരണമായി മാറുകയാണ്. സത്യത്തിൽ നിരപരാധികളായ ആളുകൾ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം മാനേജ്മെന്റിന്റെ പ്രയാസങ്ങൾ കൂടി കൊണ്ടെത്തുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയിലെ പരിമിതികളെക്കുറിച്ചോ ഞങ്ങൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചോ നമ്മൾ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചോ ഒന്നും ബോധ്യമില്ലാതെ ഒരു കുട്ടിയെ പോലും കൃത്യമായി ശാസിക്കാൻ സാധിക്കാതെ, അത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ശിക്ഷണ നടപടികൾ ഉണ്ടായാൽ തന്നെ അത് അധ്യാപകരെ കൂട്ടമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ശാസനം പാടില്ല. അവര് വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന്, എല്ലാ ഭാഗത്തുനിന്നുമല്ല, എന്നാൽ പുതിയ ഒരു തലമുറയിൽ നിന്ന് അത് വലിയ കുറ്റമായി കണ്ടുകൊണ്ട് അവർ ആക്രമിക്കപ്പെടുകയും

0: ആക്രമിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളാൽ തന്നെ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ലഹരിക്കെതിരായിട്ട് തൂഫാൻ കേരളത്തിൽ വളരെ ശക്തമായ ഒരു പോരാട്ടമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ അതിനേലും അതിന്റെ തൊട്ടു മുമ്പുള്ള ഘട്ടങ്ങളിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള നടപടികളൊക്കെ അധ്യാപകർ എടുത്തിട്ടുള്ള വിദ്യാലയങ്ങളിൽ അധ്യാപകൻ ആക്രമിക്കപ്പെടുന്ന ഒറ്റപ്പെടുത്തുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടായിട്ടു, വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടു. അപ്പോ മൊത്തത്തിൽ തന്നെ ഈ രീതിയിൽ പ്രൊഫഷണലുകൾ, ഡോക്ടർമാരായാലും അധ്യാപകരായാലും വക്കീലന്മാരായാലും അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം വല്ലാത്ത അരക്ഷിതാവസ്ഥയായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്യാപകർ ഈ സ്കൂളിൽ ഒരു തരത്തിലുള്ള സംരക്ഷണവും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിയമത്തിന്റെ പരിരക്ഷ മുഴുവൻ വേറൊരു തരത്തിലാണ്. അധ്യാപകനെ ഒറ്റപ്പെടുന്ന രീതിയിൽ ഒരു പൊതുസമൂഹം ഉണ്ടായി വരുന്നു. അതുപോലെ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റ് വരെ ജനങ്ങളുമായി ഏറ്റുമുട്ടേണ്ടുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റുമുട്ടേണ്ടുന്ന ഒരു വിഭാഗമാണ് സിവിൽ സർവീസ് രംഗം എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയമായ പ്രചരണങ്ങൾ പോകുന്നു. ഇതൊക്കെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ആളുകളാണ് എന്ന് തോന്നിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പൊതുസമൂഹത്തെ കൊണ്ടുപോകുന്നുണ്ട്.
1: ആശുപത്രി അക്രമങ്ങളെ പ്രതിരോധിക്കാൻ നടപടികളുണ്ടെങ്കിലും അതെത്രമാത്രം ഫലപ്രദമാണെന്നതും ചോദ്യമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എൻ മേനോൻ.
2: ഡോക്ടർ വന്ദനദാസിന്റെ ദാരുണമായ അന്ത്യം അതൊരു കൊലപാതകം തന്നെയായിരുന്നല്ലോ. അതിനുശേഷം കോടതിയും ഇടപെട്ട് നമ്മുടെ ആശുപത്രി അക്രമ നിയമങ്ങൾ കുറച്ചും കൂടെ കർശനമാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ആശുപത്രി അക്രമം നടത്തിയിട്ടുള്ള എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ അതിലൊരു വലിയ കുറവ് കാണുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അത് തിരുത്തേണ്ട സമയമായി. അതിനുവേണ്ടിയാണ് ഇപ്പോ കേസുകൾ ദ്രുതഗതിയിൽ നടത്താൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോർട്ടുകളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ജില്ലാതലത്തിൽ വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ വേണം. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കൃത്യമായി നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ചില ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെ പെരുമാറ്റത്തിലുള്ള ചെറിയ കുറവുകൾ, അതുപോലെ രോഗവിവരങ്ങൾ കൃത്യമായിട്ട് രോഗിയുടെ ബന്ധുക്കളിലേക്കോ രോഗിയിലേക്കോ എത്തിക്കാനുള്ള ആശയവിനിമയത്തിന്റെ ഒരു പരാജയം, ഇതും അക്രമങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. അതിന് ഡോക്ടർമാര് കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പലതും തടയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്യാഹിത ചികിത്സയ്ക്ക് വരുന്ന രോഗിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കുന്നില്ല, അതുപോലെ ആശുപത്രിയിലെ സൗകര്യക്കുറവുകൾ, ആശുപത്രിയിൽ വേണ്ടത്ര സ്റ്റാഫില്ലായ്മ, ഇതെല്ലാം കുറച്ച് അക്രമങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. ആശുപത്രി അധികൃതരുടെയോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെയോ മറ്റാരോഗ്യ പ്രവർത്തകരുടെയോ തെറ്റുകൾ കൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നതെങ്കിൽ തന്നെ അത് അന്വേഷിച്ച് കൃത്യമായി കർശന നടപടിയെടുക്കാനും ശിക്ഷിക്കാനുമുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതുപോലെ മീഡിയകളുടെ ഒരു സ്വാധീനം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ഒരു ആശുപത്രി മരണം നടന്നു കഴിഞ്ഞാൽ അത് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആശുപത്രിയുടെ അനാസ്ഥ കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള റിപ്പോർട്ട്, ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് അറിയാതെയാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് എഴുതിയിൽ എണ്ണൊഴിക്കുന്ന പോലെയാണ് സംഭവിക്കുന്നത്. ജനങ്ങൾ കൂടുതൽ അക്രമാസക്തരാകാനും അക്രമങ്ങളിലേക്ക് നീങ്ങാനുമുള്ള ഒരു വഴി തെളിക്കുന്ന ഒരു രീതിയാണ് ചില മീഡിയകളുടെ ഈ റിപ്പോർട്ടിംഗിൽ നിന്ന് സംഭവിക്കുന്നതെന്നും കൂടെ തോന്നുന്നുണ്ട് എനിക്ക്. സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, ജനങ്ങളിൽ കുറച്ചുകൂടെ അവബോധം വളർത്തുക, പിന്നെ ഈ കർശനമായ നിയമപാലനം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആശുപത്രി അക്രമങ്ങൾ ഇനിയും തുടരാനുള്ള സാധ്യത. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പോലീസിന്റെ കുറച്ച് വ്യക്തമായ ഇടപെടലുകൾ മൂലം ആശുപത്രി അക്രമങ്ങൾ കുറഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. എന്തായാലും നമ്മുടെ കേരളം പോലുള്ളൊരു പരിസ്ഥിതി സമൂഹത്തിൽ അക്രമങ്ങൾ സ്വീകാര്യമല്ല. നിയമം ആരും കയ്യിലെടുക്കാൻ പാടില്ല. നിയമം പരിപാലനത്തിനായിട്ടുള്ള സംവിധാനങ്ങളിലൂടെയുണ്ട്, ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് എന്റെ പ്രത്യാശ.
1: ഇത്തരം അക്രമങ്ങൾക്ക് മുതിരുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നത് പ്രധാന കാര്യമാണ്. സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.
3: നമ്മുടെ നാട്ടിൽ അക്രമം വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പോലീസിന് പലപ്പോഴും ഈ അക്രമങ്ങൾ തടയാൻ പറ്റാറില്ല. അക്രമം നടന്ന ശേഷം, ഗുരുതരമായി പരിക്കുകൾ പറ്റിയ ശേഷം, നാശനഷ്ടങ്ങൾ ഉണ്ടായ ശേഷം കേസെടുത്ത് അന്വേഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു രീതി. ഇത് പലപ്പോഴും മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉതകുന്നതല്ല. സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളിൽ, പോലീസിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി കണ്ട് തടയുക എന്നുള്ളതാണ്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരെ, അഭിഭാഷകരെ, ജഡ്ജിമാരെ, അതുപോലെ തന്നെ സർക്കാരിന്റെയോ പൊതു ആവശ്യത്തിനായിട്ടോ ഇടപെടുന്ന ഉദ്യോഗസ്ഥരെയും പ്രൊഫഷണൽസിനെയും അവരുടെ പ്രൊഫഷണൽ ഡ്യൂട്ടി സമയത്ത് ആക്രമിക്കുന്നത് വലിയ തോതിൽ കൂടി വരികയാണ്. ആളുകളുടെ ക്ഷമ നശിക്കുന്നതും, നീതി സ്വാഭാവികമായിട്ട് കിട്ടേണ്ട ഒന്നല്ല, അത് പെട്ടെന്ന് കയ്യൂക്ക് കൊണ്ട് നേടേണ്ടതാണ് എന്ന തോന്നലുള്ളത് കൊണ്ടുമാണ് പലപ്പോഴും നേരിട്ട് ആക്രമിക്കാനും സ്പോണ്ടേനിയസ് ആയിട്ട്

0: വരുന്ന പ്രതികരണങ്ങൾ, വൈകാരികമായിട്ട് വരുന്ന പ്രതികരണങ്ങൾ കായികമായിട്ടുള്ള അക്രമത്തിലേക്കൊക്കെ മാറുന്നത്. വാസ്തവത്തിൽ ഇത് ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ പോയാൽ നീതി കിട്ടില്ല എന്ന തോന്നലുണ്ടാവുന്നു. രണ്ട്, വ്യക്തിഗതമായി നമുക്ക് വൈകാരികമായിട്ട് ഒരാളോട് ദേഷ്യം വന്നാൽ ഒരു ഡോക്ടറുടെ ചികിത്സ പോരാ എന്ന് നമുക്ക് തോന്നിയാൽ, ഒരു അഭിഭാഷകന്റെ സർവീസ് പോരാ എന്ന് നമുക്ക് തോന്നിയാൽ, ഒരു ജഡ്ജി തെറ്റായി വിധി പറഞ്ഞാലൊക്കെ അപ്പോൾ തന്നെ അതിനോട് പ്രതികരിക്കുക, കയ്യേറ്റം ചെയ്യുക എന്ന തരത്തിൽ നമുക്ക് തോന്നലുണ്ടാവുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയുടെ ലക്ഷണമാണ്. ഇത് മനഃശാസ്ത്രപരമായിട്ടും സമീപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനും ശ്രമിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഇത്തരം പ്രൊഫഷണൽസിനെ അവരുടെ ജോലി സമയത്ത് ആക്രമിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഡോക്ടർമാരെയും കേരളത്തിലെ ആശുപത്രികളെയും പ്രത്യേകമായി സംരക്ഷിക്കുന്നതിന് നിയമം പാസാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രി തല്ലി തകർക്കുകയോ ഡോക്ടർമാരെ ആക്രമിക്കുകയോ ചെയ്താൽ വലിയ ഗുരുതരമായിട്ടുള്ള ശിക്ഷ ലഭിക്കും. അതേപോലെയുള്ള സംരക്ഷണം മറ്റ് പ്രൊഫഷനിലുള്ള ആളുകൾക്കും വാസ്തവത്തിൽ വേണ്ടതാണ്. എന്നാൽ ഇത് ദുരുപയോഗിക്കില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ ഇത്തരം അക്രമോത്സുകമായിട്ടുള്ള ആളുകൾ ആക്രമണം നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനായിട്ട് ബോധവൽക്കരണം, അതുപോലെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ക്രിമിനൽ പ്രവൃത്തി വർദ്ധിച്ചു വരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, പോലീസിംഗ് സോഷ്യലൈസ് ചെയ്തുകൊണ്ട് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് വലിയൊരു പരിധിവരെ CCTV സർവൈലൻസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഇത്തരം കേസുകളിൽ സമയബന്ധിതമായിട്ട് ശിക്ഷ മേടിച്ചു കൊടുക്കുകയും അത് മാതൃകാപരമായ ശിക്ഷയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ വലിയൊരു പരിധിവരെ ആളുകൾ അവരുടെ വികാരം തടയുകയും ഒരു സമൂഹത്തിൽ ഉതകുന്ന രീതിയിൽ മാത്രം പെരുമാറുകയും ചെയ്യും. നിയമത്തിന്റെ വഴി പോയാൽ നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരും നിയമം കയ്യിലെടുക്കാൻ മുതിരില്ല. അതുകൊണ്ട് നിയമവാഴ്ച ഉറപ്പാക്കുകയും നീതി ലഭ്യമാക്കുന്നുണ്ട് സർക്കാരും സംവിധാനങ്ങളും എന്ന് ഉറപ്പാക്കുകയും ചെയ്താൽ ഒരു വലിയ പരിധിവരെ വൈകാരികമായ പ്രതികരണങ്ങളുടെ സമയത്ത് അക്രമങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ പറ്റും. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു കോടതിയിലേക്ക് കത്തിയുമായി കഴിഞ്ഞ ദിവസം ഒരു പ്രതി കയറിപ്പോയി എന്നും മജിസ്ട്രേറ്റിനെ പോലും ആക്രമിച്ചു എന്നുമുള്ള വാർത്തകൾ കേട്ട സാഹചര്യത്തിൽ ഓരോ സ്ഥലത്തെയും സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കുന്നത് ഒരു പരിഹാരമായിരിക്കില്ല. സാമൂഹികമായിട്ടുള്ള ഒരു പരിഹാരവും ഇതിനാവശ്യമാണ്. ഒപ്പം തന്നെ നിയമപരമായിട്ടുള്ള പരിഹാരവും ആവശ്യമാണ്.
1: ജനാധിപത്യത്തിന്റെ നാല് തൂണുകളായ നിയമനിർമ്മാണ സഭ, നിർവഹണ വിഭാഗം, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ, ഇവയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ജനാധിപത്യ സമ്പ്രദായത്തെ ശക്തമാക്കുന്നത്. പ്രൊഫഷനുകൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമങ്ങളെ ആ അർത്ഥത്തിൽ ജനാധിപത്യത്തിനെതിരായുള്ള ഭീഷണിയായി വേണം കാണുവാൻ. ഇത്തരം അക്രമങ്ങളെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അവ നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യമുണ്ട്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സമകാലികം.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
6: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
8: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
9: അതാണ് മൈജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
10: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈജി പ്രൈസ് ചലഞ്ച്.
9: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
10: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
9: TNC അപ്ലൈ.
11: സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിലെ പത്തനാട് അങ്കണവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ 18-35 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15 വൈകുന്നേരം 5 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാഴൂർ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 79-07-20-91-61. നമ്പർ ആവർത്തിക്കാം, 79-07-20-91-61.
12: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
13: 1.5 210 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
12: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
13: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
12: എല്ലാ മൈജി മൈജി

0: ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. TNC apply.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: TNC apply.
3: കോട്ടയം ജില്ലയിലെ പെരുവ ഗവൺമെന്റ് ITIയിൽ ഡി സിവിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. നാളെ ITIയിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 92 05 58 89. നമ്പർ ആവർത്തിക്കാം, 85 92 05 58 89. പള്ളിപ്പാട് ഗവൺമെന്റ് ITIയിലെ സർവേയർ ട്രേഡിലെ ഒഴിവുള്ള ഒരു സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അടിസ്ഥാന യോഗ്യത, SSLC പാസ്, ഉയർന്ന പ്രായപരിധിയില്ല. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കകം ITIയിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 04792 40 60 72, 04792 40 60 72.
0: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
2: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
0: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
2: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
0: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: ടിഎൻസി അപ്ലൈ. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
7: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
7: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
7: ഇല്ല,
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
9: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

ഉണ്ണിമോൾ ഭക്ഷണം കഴിക്കുന്ന സമയം കുട്ടി ശങ്കരനറിയാം. മുത്തശ്ശി എന്നും ഉണ്ണിമോൾ ബാക്കി വയ്ക്കുന്ന ഭക്ഷണം കാക്കച്ചന് കൊടുക്കും. അതിരാവിലെയും ഉച്ചയ്ക്കും അടുക്കള മുറ്റത്ത് തത്തി തത്തി നടന്ന് അതും ഇതുമൊക്കെ തിന്നും. അതിൻ്റെ കാലിനൊരു മുടന്തുണ്ട്. കുട്ടി ശങ്കരൻ പതിവുകാരനായതോടെ ഉണ്ണിമോൾ എന്നും കുറച്ച് ഭക്ഷണം പ്ലേറ്റിൽ മാറ്റിവെക്കാൻ തുടങ്ങി. അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു, ഉണ്ണിമോളെ, നിന്റെ മുത്തശ്ശനും ഒരു കാക്ക ഉണ്ടായിരുന്നു. കുട്ടിയെടുത്തി, മുത്തശ്ശനും ഇതുപോലെ ഒരു ഉരുള ചോറ് അവൾക്ക് എടുത്തു വച്ച ശേഷമാണ് ഭക്ഷണം കഴിക്കാറ്. മുത്തശ്ശി, ഇത് ശ്രദ്ധിച്ചേ, ഈ കാക്ക നോക്കുന്നത് കണ്ടോ? തല ഒരു വശത്തേക്ക് ചരിച്ച് എത്ര സൂക്ഷിച്ചാ നോക്കുന്നേ. അതാണ് മോളെ കാക്ക നോട്ടം. കാക്കകൾ അങ്ങനെയേ നോക്കൂ. അതിനൊരു കണ്ണ് കാണില്ലെന്നാണ് പറയുന്നത്. അതെന്താ മുത്തശ്ശി? അതൊരു പുരാണ കഥയുണ്ട്. രാമായണത്തിൽ രാമനും സീതയും വനവാസത്തിന് പോകുന്നുണ്ടല്ലോ. ഉവ മുത്തശ്ശി, കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ചിത്രകൂട വനത്തിൽ സീത രാമന്റെ മടിയിൽ തലവച്ച് കിടക്കുമ്പോൾ ഒരു കാക്ക വന്ന് സീതയെ കൊത്തിപ്പറിക്കാൻ തുടങ്ങി. അതുവരും കാക്ക ആയിരുന്നില്ല കേട്ടോ ഉണ്ണിമോളെ. ഉണ്ണിമോൾക്ക് അത്ഭുതം. പിന്നെയോ? അതൊരു അസുരൻ കാക്കയുടെ രൂപത്തിൽ വന്നതാണ്. കാകാസുരൻ എന്നാണ് ആ അസുരന്റെ പേര്. കാക്കയെ ഓടിച്ചിട്ടും ശബ്ദം വച്ചിട്ടും അത് പോകുന്നില്ല, പിന്നെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോ നമ്മുടെ ശ്രീരാമൻ എന്ത് ചെയ്തെന്നോ? അവിടെ നിന്നൊരു ദർഭപുല്ല് പിഴുത് അസ്ത്രം പോലാക്കി കാക്കയ്ക്ക് എറിഞ്ഞു. അത് കണ്ട് കാക്ക ഓടാൻ തുടങ്ങി. പിറകെ അസ്ത്രവും. ഓടടാ ഓട്ടം. അവസാനം കാക്ക ശ്രീരാമനോട് ക്ഷമാപണം നടത്തി. പക്ഷെ തൊടുത്തു വിട്ടാകുമ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുമോ? അതെന്താ മുത്തശ്ശി? മോളൊരു കല്ലെടുത്തെറിഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടുപോയ കല്ലിനെ പിന്നെ തിരിച്ച് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ ശ്രീരാമൻ വിട്ട അസ്ത്രം

0: കാക്കയുടെ കണ്ണിൽ കൊണ്ടു. കണ്ണിന് പരിക്കുപറ്റി, കാഴ്ചയ്ക്ക് തകരാറുമായി. അന്നു മുതൽ കാണത്രേ കാക്കകൾ തലചരിച്ച് കാക്ക നോട്ടം തുടങ്ങിയതെന്ന് പറയുന്നു. അത് ശരിയാണോ മുത്തശ്ശി? ഒരു കണ്ണേ കാണുള്ളൂ?
1: അതറിയില്ല മോളെ.
0: ഒരു കണ്ണ് മാത്രമേ കാണുള്ളൂ എന്ന് ശാസ്ത്രം പറയുന്നില്ല. പിന്നെയൊക്കെ ഓരോ വിശ്വാസമാണ്. ഇന്നാളെ മുത്തശ്ശി ഇവിടെ എന്തോ ദുർഗന്ധമായിരുന്നു. കുട്ടിശങ്കരം വന്ന് ആ ചീഞ്ഞു നാറിയ വസ്തുവിനെ കൊത്തിയെടുത്തുകൊണ്ട് പോയി. അതോടെ എന്തൊരാശ്വാസമായിരുന്നെന്നോ?
1: അതെ അതെ, കാക്കകൾ ഉപകാരിയാ.
0: പരിസരം വൃത്തിയാക്കും, തൂപ്പുകാരി എന്നൊക്കെ പറയാം. കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി. ഉണ്ണിയമ്മ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടുവരുന്നത് കേട്ട് മുത്തശ്ശി തിരിഞ്ഞു നോക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ കുഞ്ഞിന് മനസ്സിലാവോ? മുത്തശ്ശി പറയൂ.
1: മലയാളത്തിൽ വയലുപ്പള്ളി മാഷിനെ കേട്ടിട്ടുണ്ടോ മോള്?
0: ഉണ്ണിമോൾ ആലോചിച്ച് നിന്നിട്ട്, ഉണ്ടെന്ന് തോന്നുന്നു.
1: തോന്നലല്ല മോളെ, ഉണ്ട്.
0: വയലോപ്പള്ളി ശ്രീധര മേനോൻ എന്ന വലിയൊരു കവിയുണ്ട് മോളെ. മോളുടെ അമ്മ അദ്ദേഹത്തിൻ്റെ കാക്ക എന്ന കവിതയാണ് ചൊല്ലിയത്. കോരിരുട്ട് എന്നൊക്കെ പറഞ്ഞത് കാക്ക കറുത്തതല്ലേ മോളെ? രാത്രിയിൽ ഇരുട്ട് പോലെ. അപ്പോൾ അതിൻ്റെ കുട്ടിയാണ് കിടാത്തി.
1: ആ, എനിക്കും അറിയാലോ.
2: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
3: വായിച്ചത് ലൗലി. സമയം 8 മണി കഴിഞ്ഞ് 35 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: രാജ്യപുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം, രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. GST 2nd തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം.
4: ആകാശവാണി FM വാർത്തകൾ.

Suffering is one long moment, says Oscar Wilde. We cannot divide it by seasons. We can only record its moods and chronicle their return. ദുഃഖം ഒരു നീണ്ട നിമിഷമാണ്. അതിനെ ഋതുക്കളായി വിഭജിക്കാൻ കഴിയില്ല. അതിൻ്റെ ഭാവങ്ങളെ മാത്രം രേഖപ്പെടുത്തുവാനും അവ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത് കുറിച്ചു വയ്ക്കുവാനേ നമുക്ക് കഴിയൂ. മറ്റു വർഗീകരണങ്ങളെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് ദുഃഖത്തിൻ്റെ മൂന്ന് ഗണത്തിൽ മനുഷ്യരാശിയെ മുഴുവൻ നഥാനിയൽ ഹോത്രോൺ തരംതിരിച്ച് കാണിച്ചത് നമ്മൾ കണ്ടിരുന്നു.

0: ഒറ്റപ്പെട്ടവരെയും ബഹിഷ്കൃതരെയും പ്രകൃതിയുടെ അനന്തകരങ്ങൾ കൊണ്ട് സ്വീകരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ചില വാക്യങ്ങളുണ്ട്. ഓസ്കർ വൈൽഡിൻ്റെ ഈ വാക്യങ്ങളിൽ ആ അഭയം നമ്മൾ അനുഭവിക്കുന്നു. സൊസൈറ്റി ആസ് വി ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇറ്റ് വിൽ ഹാവ് നോ പ്ലേസ് ഫോർ മീ, ഹാസ് നൺ ടു ഓഫർ. ബട്ട് നേച്ചർ, ഹൂ സ്വീറ്റ് റെയിൻസ് ഫോൾ ഓൺ അൺജസ്റ്റ് ആൻഡ് ജസ്റ്റ് അലൈക്ക്, വിൽ ഹാവ് ക്ലെഫ്റ്റ്സ് ഇൻ ദ റോക്സ് വെർ ഐ മേ ഹൈഡ് ആൻഡ് സീക്രട്ട് വാലീസ് ഇൻ ഹൂസ് സൈലൻസ് ഐ മേ വീപ് അൺഡിസ്റ്റർബ്ഡ്. She will hang the night with stars so that I may walk abroad in the darkness without stumbling, and send wind over my footprints so that none may track me to my hurt. She will cleanse me in great waters and with bitter herbs make me whole. Naam undaki edutha ee samoohathil enikku oru sthanavumilla, enikkay adonnum karidhi vechittumilla. എന്നാൽ നീതിമാന്റെയും അനീതിമാന്റെയും മേലെ ഒരേപോലെ മധുരമഴയായി പെയ്തിറങ്ങുന്ന പ്രകൃതി എനിക്കൊളിച്ചിരിക്കാനായി പാറകളിലെ പിളർപ്പുകളും ആരും ശല്യപ്പെടുത്താതെ കരയാനായി രഹസ്യ താഴ്വരകളുടെ നിശബ്ദതയും ഒരുക്കുന്നു. ഞാൻ ഇരുട്ടിൽ കാലിടറാതെ നടക്കാൻ അവൾ രാത്രിയെ നക്ഷത്രങ്ങളാൽ അലങ്കരിക്കുന്നു. ഞാൻ കടന്നുപോയ യാതനകൾ ആരും അറിയാതെയിരിക്കാൻ എന്റെ കാൽപ്പാടുകൾക്ക് മുകളിലൂടെ കാറ്റിനെ വീശിവിടും. മഹത്തായ ജലധാരകളിൽ അവൾ എന്നെ ശുദ്ധീകരിക്കും. കൈപേറിയ ഔഷധ സസ്യങ്ങളാൽ എന്നെ വീണ്ടും പൂർണനാക്കും. ജയിലിൽ നിന്ന് ഓസ്കർ വൈൽഡ് എഴുതി പിന്നീട് ഡേ പ്രൊഫൂണ്ടസ് എന്ന പേരിൽ പ്രസാധനം ചെയ്യപ്പെട്ട പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. മെഡിസിനൽ പേർപ്പസസ് എന്ന പേരിൽ വൈൽഡിനെ ജയിലിൽ എഴുതാൻ അനുവദിക്കുമായിരുന്നു. പക്ഷേ ഒരു സമയം ഒരു പേജ് മാത്രമേ അയാൾക്ക് കൊടുക്കുമായിരുന്നുള്ളൂ. അത് നിറയുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ തുണ്ടുതുണ്ടായി. പിന്നോട്ട് മറിച്ചു നോക്കാൻ ഓർമ്മയിലെ താളുകൾ മാത്രം ആശ്രയിച്ച് ഓസ്കർ വൈൽഡ് രചിച്ച 70 പേജുള്ള ഒരു നീണ്ട കത്താണ് ഡേ പ്രൊഫുണ്ടസ്. ഡേ പ്രൊഫുണ്ടസ് ഇസ് എ ലാറ്റിൻ ഫ്രേസ് വിച്ച് മീൻസ് ഫ്രം ദ ഡെപ്ത്സ്. ഇത് ദുരിതത്തിൻ്റെയും കടുത്ത മാനസിക വേദനയുടെയും അനുഭവം സൂചിപ്പിക്കുന്നു.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English Matters.

0: ഓർമ്മകളെ കലയുമായി കൂട്ടിയിണക്കി മെമ്മറി കീപ്സേക്കുകൾ ഉണ്ടാക്കുകയും പിന്നീട് അതൊരു സംരംഭമായി വളർത്തുകയും ചെയ്ത റയീസ മനാലിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞ യുവവാണിയിൽ ശ്രോതാക്കൾ കേട്ടുകാണുമല്ലോ. ആ പരിപാടിയുടെ തുടർ ഭാഗമാണിന്ന്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.
1: നമ്മൾ ഒരു പാഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു ഡാൻസറാണ്, അതല്ലെങ്കിൽ ഒരു സിംഗറാണ്. പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് കയറുന്നു, അതല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് വരുന്നു, അവരവരുടെ പാഷനെ മറക്കുന്നു. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഒന്നിങ്ങനെ അയ്യോ ഇങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പൊ ഈ ലൈക് വർക്കിനൊപ്പം തന്നെ ഈ ഒരു പാഷൻ കൊണ്ടുപോകുമ്പോ ഉള്ള സ്ട്രഗിൾസ് എന്തൊക്കെയാണ്?
2: ഞാന് 2019 തുടങ്ങിയപ്പോ അപ്പൊ ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോഴാണ് പാരലലി പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആർട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം തലയിൽ എപ്പോഴും ഓക്കെ ഇത് ചെയ്യണം അത് ചെയ്യണം, ഇത് പെയിന്റ് ചെയ്യാനുണ്ട്, ആർട്ട് റിലേറ്റഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഭയങ്കര റഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അതല്ലാത്ത ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് എപ്പോഴും ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും.
1: അതൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുമല്ലേ?
2: ആ അതെ അതെ.

0: ഭയങ്കര ഡ്രൈ ആയിട്ട് വന്നു. പിന്നെ അത് മാത്രല്ല, നമ്മൾ ഓവർ ടൈം ചെയ്യും. കാരണം ഒരു 6 മണി വരെ ഓഫീസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പാതിരാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് നമ്മുടെ സൈഡ് ബിസിനസിന്റെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാഷന്റെ പിറകെ ചെയ്യുന്ന അങ്ങനെയായിരുന്നു ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോഴും ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കറിയാം കേട്ടോ. രണ്ട് ജോബ്, ലൈക്ക് ഡേ ടൈമിൽ ഒരു IT പ്രൊഫഷണലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയായിരിക്കും, അതല്ലാതെ ഒരു സൈഡ് ബിസിനസ്സും. എനിക്കൊരു ടീച്ചറിനെ അറിയാം, ആള് ടീച്ചറാണ്, പക്ഷെ ആൾക്ക് ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് എണ്ണം നല്ല ബ്യൂട്ടിഫുള്ളി പാരലലി അങ്ങനെ കൊണ്ടുപോകുന്നവരറിയാം. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോ എനിക്ക് ഫുൾ ഫോക്കസ് അപ്പുറത്തായിരുന്നു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ വരെ ഞാൻ അപ്പുറത്തിരുന്ന് ഓർഡർ ഷിപ്പ് ചെയ്യാനുള്ളതിനെ പറ്റിയും അല്ലെങ്കിൽ പാക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കായിരുന്നു.
1: എന്റെ മനസ്സ് ഫുൾ കളറാണെന്നല്ലേ എപ്പോഴും.
0: ആ, എന്റെ മനസ്സ് ഫുൾ അപ്പുറത്തായിരുന്നു. എനിക്ക് മറ്റേതിൽ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റോ അതിൽ ഫ്യൂച്ചർ വിഷനോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലാഡർ കയറണമെന്ന് എനിക്ക് ഒരിക്കലും എന്റെ മനസ്സിൽ ഒരു വട്ടം പോലും തോന്നിയിട്ടില്ല. അപ്പോ മേ ബി അതുകൊണ്ടായിരിക്കും ഞാനൊരു 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോ കൊറേ ആലോചിച്ചു, ഒരു വർഷത്തോളം ഇരുന്ന് ആലോചിച്ചു. പിന്നെ നമ്മുടെ ആൽബത്തിൽ നിന്ന് നല്ല ഒരു ഇൻകം കിട്ടി തുടങ്ങിയപ്പോ ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് പിന്നെ ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആകിച്ചത്.
1: ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ പാരന്റ്സ് രണ്ടുപേരും ലൈക് ആർട്ടിസ്റ്റിക് ആണ്, അതിന്റെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഇപ്പൊ പലപ്പോഴും നല്ലൊരു ജോലി കളഞ്ഞ് നമ്മൾ പൂർണ്ണമായിട്ടും ആർട്ടിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ പാരന്റ്സിന്റെ സപ്പോർട്ട് വേണം, പാർട്ട്ണറിന്റെ സപ്പോർട്ട് വേണം. ഇപ്പൊ തന്നെയാണെങ്കിലും റൈസ് ഈസ് ഹാവിങ് എ സ്മോൾ ബേബി. അപ്പൊ എങ്ങനെയാണ് ഈ വർക്കിനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാഷനെ പുറകെ പോകാനുള്ള നമ്മളുടെ ആ ഒരു സ്പാർക്കിനെ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്?
0: നല്ല ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇപ്പൊ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോ, കോൾ അറ്റൻഡ് ചെയ്യുമ്പോ എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണം ബേബിനെ നോക്കാന്. നമുക്ക് ഒറ്റക്ക് അങ്ങനെ ഒരു ടൈം കിട്ടുക എന്നുള്ള പറയുന്നത് ഇപ്പൊ ഒരു കുഞ്ഞു ബേബി ഉണ്ടാകുമ്പോ ഡിഫറെന്റ് ആണ്. പിന്നെ ഞാന് ഈ ഇത് ക്വിറ്റ് ചെയ്യാണ്, ജോബ് ക്വിറ്റ് ചെയ്യാണ്, ഇതിലോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഡെഫിനറ്റ്ലി കൺസേൺസ് ഉണ്ടായി. പാരന്റ്സിന് ലൈക്ക് ദേവ് ഓക്കെ, അവർക്ക് ഇങ്ങനെ ഓക്കെ നിനക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ബട്ട് സ്റ്റിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെക്യൂർ ജോബ് കളഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കൂടെയെന്നും അല്ലെങ്കിൽ അത് ക്വിറ്റ് ചെയ്യണ്ടായിരുന്നു എന്നുള്ള സജഷൻസും അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസേൺസും വന്നിരുന്നു. പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഓർ കമ്പലിംഗ് ഉണ്ടായിട്ടില്ല, അവർ സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പാക്കിങ്ങിലും ഷിപ്പിങ്ങിലും ബാക്കി ഐഡിയാസിലൊക്കെ അവർ ഇൻവോൾവ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ മെയിൻ സപ്പോർട്ട് ഹസ്ബൻഡ് ആണ്, ആളാണ് ഫുൾ കോൺഫിഡൻസ് തന്നത്. കാരണം നമുക്ക് ബിസിനസ് ആകുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോ ഡൗൺ ആയി ഇരിക്കുമ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും തരാനും ആരെങ്കിലും കൂടെ ഉണ്ടാവണല്ലോ. അപ്പോ അങ്ങനെ ആളും സപ്പോർട്ട് ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയാന് ക്ലോസ് അല്ലാത്ത അവരുടെ അടുത്തുനിന്നാണ്. നമ്മളിപ്പോ റിലേറ്റീവ്സോ സൊസൈറ്റി ജനറലി ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ബിസിനസ് ചെയ്യുന്ന അത് അത്ര അക്സെപ്റ്റബിൾ അല്ല.
1: മനസ്സിലായി, അതിനൊന്നും ഒരു ജോലിയായിട്ടോ വരുമാനമായിട്ടോ
0: ഇല്ല. സ്പെഷ്യലി കുറച്ചും കൂടി ഇൻസ്റ്റയിലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് അറിയില്ല എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണേ, ഓൺലൈനിൽ എങ്ങനെയാണ് ഓർഡർ എടുത്ത് ചെയ്യുന്നത്. ഇപ്പൊ പ്രായമായിട്ടുള്ളവര് പറയുമ്പോ എന്തോ വരച്ചു കൊടുക്കും, അത്രേ ഉള്ളു.
1: 24 മണിക്കൂറും വരെയാണൊന്നല്ലേ?
0: അതെ, അത് അതാണ് ഒരു അറിയാത്തവരുടെ. പിന്നെ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇരിക്കുന്ന കഴിഞ്ഞാലും ചിലപ്പോ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മള് ഒരു ശരിക്കും കേട്ട് മറ്റേ ചെയ്ത് കളയാം, അത്ര ചെയ്യാൻ പറ്റുള്ളൂ.
1: മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് എന്നൊക്കെ പറയുമ്പോ നമ്മളെ മനസ്സിൽ പൊതുവെ വരുന്ന ഒരുപാട് നിറങ്ങളാണ്. പക്ഷെ റൈസന്റെ വർക്കിൽ കുറച്ചും കൂടെ ഓർമ്മ, പാസ്റ്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് ലൈൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പേഴ്സണലി റൈസയ്ക്ക് ഒരു ഇഷ്ടക്കൂടുതൽ എന്തിനോടാണ്? ഒരു കളർഫുൾ ഇതിനോടാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റിനോടാണോ?
0: എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനോടാണ് കൂടുതൽ. പണ്ട് ചെയ്തിരുന്ന ആൽബംസ് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ബ്ലാക്ക് കളർ പൊതുവെ ഇഷ്ടമാണ്, നോട്ട് ജസ്റ്റ് ഫോർ ഫോട്ടോസ് പക്ഷെ ജനറലി. പിന്നെ ഞാൻ എപ്പോ എന്ത് ഫോട്ടോ എടുത്തുകഴിഞ്ഞാലും ഞാൻ ആദ്യം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി നോക്കാം. ജനറലി എനിക്ക് അത് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിലും ഒരു വിന്റേജ് ടോൺ ആണ് എനിക്ക് കൂടുതൽ പ്രിഫറിങ്. കുറച്ചും കൂടി പേസ്റ്റൽ ഒരു വിന്റേജ് തീമിലുള്ള അങ്ങനത്തെ ഒരു തീമിനോടാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ മുമ്പ് കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൽബംസ് ആണ്
1: ചെയ്തോണ്ടിരുന്നത്.
0: ലേറ്റർ എനിക്ക് മനസ്സിലായി നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കില്ല കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം.
1: അതെ അതെ.
0: അപ്പൊ ചിലവർക്ക്

0: കളർഫുൾ ആയിട്ടുള്ള ആൽബംസ് ആണ് ഇഷ്ടം. അങ്ങനെ പിന്നീട് നമ്മൾ രണ്ടും ചെയ്യാൻ തുടങ്ങി.
1: ഇപ്പോ നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്, എന്താ ലൈക്ക് വേൾഡിന് കളർ നഷ്ടപ്പെട്ടു എന്നിട്ട് കുറെ ഫോട്ടോസ് പണ്ടത്തെ ലൈക് ബിൽഡിങ്സിനൊക്കെ നല്ല കളർഫുൾ ആയിരുന്നു
0: കാണാറുണ്ട്.
1: അതെ. ഇപ്പൊ ഒരു കാര്യം നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ എന്താ പറയുക, നമ്മളുടെ എഫേർട്സ് ഒരുപാട് കുറയ്ക്കും, ഒരുപാട് കാര്യങ്ങൾ സഹായിക്കും. എന്നാൽ പലപ്പോഴും നമുക്ക് അതിൽ ഇപ്പം ഈ ഒരു ചിലപ്പോൾ കോണ്ടന്റ് റൈറ്റിംഗിനാണെങ്കിൽ പോലും അതിലൊരു ഹ്യൂമൻ ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എലമെന്റ് ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ AI എങ്ങനെയാണ് ലൈക്ക് റൈസന്റെ വർക്കിൽ ഹെൽപ്ഫുൾ ആവുന്നത്, അതല്ലെങ്കിൽ വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ്?
0: ഓക്കെ, AI വർക്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നത് റൈറ്റിംഗിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോ ഒരു അവരൊരു സ്റ്റോറി അയക്കുമ്പോൾ കസ്റ്റമൈസ് ചെയ്യാനും അതൊരു ബ്യൂട്ടിഫുള്ളി നല്ല രീതിയിൽ എഴുതാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് AI, ChatGPT പോലുള്ള പ്ലാറ്റ്ഫോംസ്. അതുപോലെ തന്നെ നമ്മൾ സെലിബ്രിറ്റീസിന്റെ ആൽബം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അവരെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്ത് അവരുടെ ഒരു ഫുൾ സ്റ്റോറി ലൈൻ കിട്ടണമെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന് വായിച്ചു കഴിഞ്ഞാലും ഉത്തരം കിട്ടൂല. ഇപ്പൊ ഇതാവുമ്പോ നമുക്ക് അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അയക്കുമ്പോ ഒരു ഫുൾ കണ്ടന്റ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടുകയാണ്. അതേപോലെ തന്നെ സജഷൻസും ഇപ്പൊ എന്തെങ്കിലും റെഫറൻസസ് സജഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് വർക്കില്. പിന്നെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഐ മീൻ എന്തെങ്കിലും പുതിയ ഐഡിയ വരുമ്പോ, വർക്ക്ഷോപ്സ് വരുമ്പോ, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാന്, ഇപ്പോ അതായത് ഇപ്പൊ ഒരുപാട് പോസ്റ്റേഴ്സ് ഒക്കെ സിമിലർ ആയി തോന്നാറ്, അപ്പൊ അതുകൊണ്ട് പിന്നെ ചിലവര് അവര് ചെയ്ത വർക്കാന്ന് പറഞ്ഞിട്ട് AI ചെയ്ത വർക്കുകള് ഇടുന്നുണ്ട്, ലൈക്ക് പെയിന്റിങ്സ് അങ്ങനെയുള്ള സംഭവങ്ങള്. പിന്നെ ഏറ്റവും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റയില് DIY ആർട്ട് ക്രാഫ്റ്റ് വീഡിയോസ് ഇറങ്ങും AI ജനറേറ്റഡ്. അതായത് ഞാൻ എക്സാമ്പിൾ പറയാം, കാബേജ് കട്ട് ചെയ്ത് പെയിന്റിൽ മുക്കി പേപ്പറിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു റോസിന്റെ ഷേപ്പിൽ വരുന്ന വീഡിയോസ് ഭയങ്കര വൈറലായിരുന്നു. ആക്ച്വലി മില്യൺസ് ഓഫ് വ്യൂസ്. എന്നിട്ട് അത് കുറെ പേര് ട്രൈ ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യണില്ലാന്ന് പറഞ്ഞു. കാരണം അത് എല്ലാം AI ക്രിയേറ്റഡ് ആണ്. നമുക്ക് കാണുമ്പോ അറിയാൻ പറ്റും, ആർട്ടിസ്റ്റ് നോക്കുമ്പോ നമുക്ക് അറിയാം ഇത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഇത് നടക്കൂല. ഇതപ്പോ അങ്ങനത്തെ കുറെ ലൈക്ക് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്.
1: ഇപ്പൊ നമ്മള് ഇപ്പോ ഈ ഓൺലൈൻ ബിസിനസ് പറ്റിക്കൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പോസിറ്റീവ് ലൈക്ക് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും, അതിന്റെ ഒപ്പം തന്നെ നെഗറ്റീവ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. അത് ബിസിനസ് ഏത് ബിസിനസ് ആണെങ്കിലും ഉണ്ടാവും, എസ്പെഷ്യലി ഓൺലൈനിൽ ചെയ്യുമ്പോൾ. അങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇൻസിഡന്റും ഒന്ന് ഷെയർ ചെയ്യാമോ?
0: അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിരിക്കും കൂടുതലും അങ്ങനത്തെ നെഗറ്റീവ് ഇത് ഉണ്ടാവുക. മേ ബി എന്തെങ്കിലും നമ്മുടെ ഇപ്പൊ പ്രിന്ററിന്റെ ഇഷ്യൂ കൊണ്ടോ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിൽ എത്താൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ കസ്റ്റമറിനായിട്ടുള്ള ഒരു റാപ്പോലൊരു കോൺഫ്ലിക്ട് ഉണ്ടാവുക. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിവേഴ്സറി ബർത്ത്ഡേ പോലത്തുള്ള ഡേറ്റ്, അപ്പൊ ഒരു ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ഒരു പകുതി സ്പെഷ്യാലിറ്റി ഒക്കെ കുറയും. അങ്ങനെയുള്ളത് ഒരു ടൈം ലൈൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നെഗറ്റീവ് എക്സ്പീരിയൻസ് പറയാന്, വിഷമം ഉള്ള അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ആൽബത്തിന്റെ ഓർഡർ കിട്ടിയത് ഡിവോഴ്സ് ആവാൻ പോകുന്ന കപ്പിൾസ് ലൈക്ക് എ ലാസ്റ്റ് ചാൻസ് ഒരു ഗിഫ്റ്റ് ചെയ്തത്, അതേപോലെ തന്നെ ബേബി പ്രീമച്യൂർ ആയി ജനിച്ച് ലൈക്ക് ആള് ലിവ് ചെയ്തില്ല, അപ്പൊ ആളുടെ ഫസ്റ്റത്തെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുള്ള ബുക്സ്, അപ്പൊ അങ്ങനത്തെ ഉള്ള ആൽബംസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പെയിൻഫുൾ ആണ്. അത് അല്ലെങ്കിൽ ഇതേ പറയാം, മരണപ്പെട്ടു പോയവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ട ആളുടെ മെമ്മറീസ് വെച്ചിട്ട് ഒരു ആൽബം അങ്ങനൊക്കെ ചെയ്യുമ്പോ നമുക്ക് കുറച്ച്
1: നമുക്കൊരു ഇമോഷണൽ സംഭവം കൂടെ വരുമല്ലോ.
0: പിന്നെ അങ്ങനെ ആരും പറ്റിച്ചിട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, എല്ലാരും പ്രോപ്പർ കസ്റ്റമേഴ്സ് ആയിരുന്നു. പിന്നെ നമുക്കറിയാലോ സ്കാം ആണ് എന്ന് തോന്നുന്നവരുടെ അടുത്ത് നമ്മൾ ഓർഡർ ഒന്നും എടുക്കാറില്ല. പിന്നെ അങ്ങനെ ഭയങ്കര കുറവായിരുന്നു, ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ആണ് ഇങ്ങനെ പേയ്മെന്റ് ഡിലേ ആയിട്ടുള്ളതും, അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് തരാണ്ടിരുന്നിട്ട്. അങ്ങനെ നമ്മൾ എന്തായാലും അഡ്വാൻസ് പേ ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ കുഴപ്പമില്ല.
1: പിന്നെ ഏറ്റവും നല്ലൊരു ഓർമ്മ, ഇപ്പം ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്നു, ലൈക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അതൊക്കെ, അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഗിഫ്റ്റിംഗ് വന്നിട്ടുണ്ടോ, ഓർഡർ എന്തെങ്കിലും?

0: വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറയാന് പാരന്റ്സിന് കൊടുത്തത് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. പാരന്റ്സിന്റെ 50th
1: ഓ
0: വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കല്യാണം പോലെ തന്നെ, നമ്മുടെ നാട്ടുകാരല്ല കേട്ടോ, നോർത്ത് ഇന്ത്യൻസ് ആണ്, അവരൊരു വെഡിങ് പോലെ തന്നെ ഹൽദി മെഹന്തി വെഡിങ് എന്ന് പറഞ്ഞ 3 ദിവസം ആഘോഷിച്ചു. ഫുൾ ഫാമിലി, ക്ലോസ് ഫാമിലി എല്ലാരും. എന്നിട്ട് അതിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ച് ഒരു വെഡിങ് ആൽബം പോലെ ഞാൻ ചെയ്തിരുന്നു. അത് ആക്ച്വലി നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ പിന്നെ ഒരുപാട് ഞാന് എത്ര ഒരു 1000+ ആൽബംസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്,
1: ഒരുപാട്
0: സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം അങ്ങനെയുള്ളതെല്ലാം നല്ല നല്ല മെമ്മറീസ് ആണ്. എല്ലാ അവരുടെ ഫോട്ടോസും, ഇപ്പൊ ഒരു ബേബിയുടെ ആൽബം ഒക്കെ ചെയ്യുമ്പോ നല്ല രസമാണ്. അവരുടെ ജനിച്ചപ്പോ മുതലുള്ള ഫോട്ടോസ് ഒക്കെ നമ്മളിങ്ങനെ കാണാണല്ലോ. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ഇങ്ങനെയാണ്. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ആള് ചെയ്യുന്നത് മഷ്റൂം ബിസിനസ് ആണ്, കസ്റ്റമറിന് എന്തായാലും ചിലപ്പോ എന്തെങ്കിലും നെഗറ്റീവോ എന്തെങ്കിലും ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നതാണ് റൈസാട പ്രൊഡക്റ്റ് ആൽബം കൊടുത്തു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല. കാരണം അവരുടെ ഫോട്ടോസും അങ്ങനെ ഭയങ്കര കസ്റ്റമൈസ്ഡ് ആയിട്ടല്ലേ. ഒരിക്കലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നൊരു ഒരു കാര്യം ഉണ്ടാവില്ല.
1: അതെ, ഇപ്പൊ നമ്മൾ ഒരു വർക്ക് സ്പേസ്, ഇപ്പൊ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്തൊക്കെയാണ് വീട്ടിലൊരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അതൊക്കെ അതെങ്ങനെ വേണം എന്നൊക്കെ ഉള്ളതൊക്കെ ഈ ഡിജിറ്റൽ സ്പേസിലൊക്കെ വരാൻ തുടങ്ങിയത്. റൈസന്റെ ലോകം എങ്ങനെയാണ്? അതൊരു റൂമായിട്ടാണോ സെറ്റ് ചെയ്തേക്കുന്നത്, ഏതോ വീട് മുഴുവൻ കലയാണോ? ഇപ്പൊ കുഞ്ഞുവാവയും കൂടെ ഉള്ളതുകൊണ്ട്
0: അത് കുഞ്ഞുവാവ് ഇപ്പൊ ഞാൻ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ അവൾക്കൊരു ബ്രഷ് വേണം, ഞാൻ പെയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആള് തുടങ്ങിയിട്ടുണ്ട്. ടോട്ടൽ ഫ്രീസ് ആയ കാരണം ആളും കൂടെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്റേന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക് കോർണർ ഇൻ മൈ റൂം ആയിരുന്നു ബിഫോർ ബേബി. ഒരു ഫുൾ ഒരു ടേബിളും അവിടെ കുറെ ഞാൻ ചെയ്ത പെയിന്റിങ്സ് ഒക്കെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ ഒരു കോർണർ, എന്റെ റൂമിൽ തന്നെ ഒരു കോർണർ എന്നുള്ള രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബേബി വന്നപ്പോ അതെടുത്ത് ഹാളിലോട്ട് ബേബിയുടെ സാധനങ്ങളായി. സ്റ്റിൽ ഞാൻ താമസിക്കുന്നത് അപ്പൊ ഹസ്ബൻഡ് ഹൗസിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ കാക്കനാട് താമസിക്കുകയാണെങ്കിലും എല്ലായിടത്തും ഒരു കോർണർ ഉണ്ടാവും. ഒരു ടേബിളും എന്റെ കുറച്ച് സാധനങ്ങളും കുറച്ച് വാളിൽ സ്റ്റിക്ക് ചെയ്ത ആർട്ട് എന്തെങ്കിലും വാൾ പേപ്പേഴ്സോ പെയിന്റിങ്സ് ഒക്കെ ആയിട്ട് അവിടെയാണ് ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുക.
1: അത് ശരി. ഇപ്പൊ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം ഇനി വരാൻ പോകുന്ന ഒരു കാർഡൻ മേക്കിംഗ് വർക്ക്ഷോപ്പ് ആണെന്ന് ഞാൻ കണ്ടു. ഒരു വർക്ക്ഷോപ്പ് തീരുമാനിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്?
0: വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ തുടങ്ങിയത് ഈ പേജ് തുടങ്ങിയ ഒരു 2-3 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. ആദ്യം ഓൺലൈൻ വർക്ക്ഷോപ്സ് ഒക്കെ എടുത്തു തുടങ്ങിയിരുന്നു. അത് മെയിൻലി ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ ഞാൻ ബുക്ക് ബൈൻഡിങ് ചെയ്യുന്നുണ്ട്. ആൽബം ഉണ്ടാക്കുമ്പോൾ അത് ബുക്ക് പോലെ ബൈൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആർട്ട് പഠിക്കാൻ എന്നുള്ള രീതിയിൽ കുറച്ചുപേര് വന്ന് അങ്ങനെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി വൈഡർ ആയിട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഞാൻ ബുക്ക് ബൈൻഡിങ്ങും ആൽബം മേക്കിംഗും ഉണ്ട്. പക്ഷെ അതല്ലാതെ കിച്ചനുള്ള കാർഡ് മേക്കിംഗ്, ഈ പറഞ്ഞ പോലെ ആർട്ട് തെറാപ്പി പോലത്തെ കുറച്ച് വർക്ക്ഷോപ്സ് ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതില് ബുക്ക് ബൈൻഡിങ്ങും ആൽബം മേക്കിംഗും പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പൊ ഞാൻ ബാംഗ്ലൂര് മ്യൂസിയം ഓഫ് ഫോട്ടോഗ്രാഫിയില് മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരുടെ അണ്ടറിൽ ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അവരുടെ പെറ്റിന്റെ, അതായത് കാറ്റില്ലേ, കാറ്റ് പൂച്ചയുടെ, അവരുടെ പെറ്റിന്റെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ആൽബംസ് ആയിരുന്നു. 25 ആൾക്കാരുണ്ടായി. എല്ലാരും അവരുടെ പൂച്ചയുടെ ഫോട്ടോസ് അയച്ച് എല്ലാരും ഇരുന്നു അവരുടെ പെറ്റിന്റെ
1: ആൽബം.
0: അപ്പൊ അങ്ങനെയാണ് ഇപ്പോ വർക്ക്ഷോപ്പ് നടക്കുന്നത്. ഇപ്പൊ കുറച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കപ്പിൾസ് വന്ന് എല്ലാരും ഇരുന്ന് അവരുടെ ഹസ്ബൻഡും വൈഫും കൂടെ ഇരുന്ന് അവരുടെ ഒരു മെമ്മറി ആൽബം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മദറും ബേബിയും വന്ന് ഇരുന്ന് അവരുടെ ഒരു ബേബിയുടെ ആൽബോ അല്ലെങ്കിൽ അങ്ങനെ ചൈൽഡിന്റെ ആൽബം ക്രിയേറ്റ് ചെയ്യുക. ഒരു ക്വാളിറ്റി ടൈം, അതാണ് ഞാൻ അങ്ങനത്തെ പോക്ക്, അതാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റിലൂടെ എന്നുള്ള രീതിയിൽ.
1: ഇപ്പൊ റൈസ, ഇപ്പം നമ്മൾ പറയല്ലോ ഒരു 5 കൊല്ലത്തിന് ശേഷം നമ്മള് നമ്മളെ തന്നെ എവിടെ കാണുന്നു എന്നുള്ളൊരു കോമൺ ക്ലീഷ്യ ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ എന്തായാലും ചോദിക്കുകയാണ്, ലൈക് ഒരു ഓർമ്മകൾ. ഇപ്പത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതുപോലെ ഹ്യൂമൻ ഇന്ററാക്ഷൻ കുറഞ്ഞു വരുന്നു, ലൈക് ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് വരുന്നു. അപ്പൊ ഓർമ്മകള് ഇന്റൻഷനലി ഉണ്ടാക്കി എടുക്കേണ്ടി വരുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ത്

0: എന്താണ് ഇനിയുള്ള ഒരു 5 വർഷം ഈ ബ്യൂട്ടിഫുൾ ഓപ്സിന്റെ കാര്യത്തിൽ റൈസന്റെ മനസ്സിലുള്ളത്?
1: എന്റെ മനസ്സിലുള്ളത് ഒരു വൺ ഒരു ഒരു പ്ലാറ്റ്ഫോം വൺ പ്ലാറ്റ്ഫോം ഫോർ ഓൾ യുവർ കിഡ്സ് സിക്സ് നിങ്ങൾക്ക് ഇപ്പൊ ബേബിയുടെ ഫസ്റ്റ് ഇയറിന്റെ ഫോട്ടോസ് കീപ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ബേബിയുടെ ഹാൻഡ് പ്രിന്റ് സൂക്ഷിക്കണോ, എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെക്കണം, ആ ഒരു ഓർമ്മ നഷ്ടപ്പെടാതെ ചെറിഷ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് കീപ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. നമ്മുടെ ബ്യൂട്ടിഫുൾ ലുക്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് ഓർമ്മകളാണെന്നുണ്ടെങ്കിലും അത് ഒരു ഫിസിക്കൽ കാണുന്ന ഫോർമാറ്റില് അത് ഒരു ഓർമ്മയ്ക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഒരു ഓൾ ടൈം വിഷൻ. പിന്നെ ഒരു ഒരു ആർട്ട് പീസ് ഈ പറഞ്ഞ പോലെ ഒരു ഒരു റൂം മൊത്തമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി വർക്കിന് മാത്രമായിട്ട് ഒരു സ്പേസ് സെറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം. അതുപോലെ തന്നെ വർക്ക്ഷോപ്സ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ക്വാളിറ്റി ടൈമിൽ ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് തെറാപ്പി ലെവലില് പോകുന്ന രീതിയിലുള്ള ഒരു അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ഹോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
0: ഓക്കെ, അപ്പം എന്താണ് നമ്മളെ കേൾക്കുന്നവരോട് റൈസയ്ക്ക് പറയാനുള്ളത്? ഇത് ബി ഇറ്റ് ലൈക്ക് ഒരു ഫാഷൻ ഫോളോ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ച് നിൽക്കുന്ന ഒരാളാവാം, അതല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ എന്നോ ഫാഷൻ മറന്നു വെച്ചു പോയ ഒരാളാവാം.
1: എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, അതായത് ഡു സംതിങ് ദാറ്റ് ഫീൽ ലൈക്ക് വർക്ക് ടു അതേഴ്സ് ബട്ട് ജസ്റ്റ് എ പ്ലേ ടു യു. നമുക്ക് ഒരു വെറുതെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം പക്ഷെ ബാക്കിയുള്ളവർക്ക് നോക്കുമ്പോൾ ഒരു വർക്ക് പോലെ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡു ദാറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ആൽബം ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പേയ്മെന്റ് കിട്ടിയില്ലെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, ഒരു ദിവസം ഉറക്കം ഒഴിക്കാനും ഞാൻ തയ്യാറാണ്. അത്രയും പാഷനേറ്റ് ആണ് ഞാൻ ആർട്ട് റിലേറ്റഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ. അത് തരുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പോ എന്റെ ഫാദർ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഫൈൻ ആർട്ട് ആണ് പഠിച്ചത്, ആർട്ടിസ്റ്റ് ആണ് ആള്. പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്, ഒരു ഹാർഡ്വെയർ ഷോപ്പിലാണ്. ആളുടെ ഒരു ബർത്ത്ഡേക്ക് ഇപ്പൊ റീസെന്റ് ആയി കഴിഞ്ഞ ഒരു ബർത്ത്ഡേക്ക് ഞാൻ ചോദിച്ചു എന്താണ് ഇത്രയും ലൈഫിലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ളതാണ് ആളുടെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു വേർഡ് എനിക്ക് ഭയങ്കര എനിക്ക് ടച്ചിങ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ഏൺ ചെയ്യാം. അപ്സ് ആൻഡ് ഡൗൺസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. എന്തായാലും കാരണം ഓൺലൈൻ ആണ്, ഇൻസ്റ്റാഗ്രാം ആണ്, അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ആണ്, സോഷ്യൽ മീഡിയ ആണ്, ഫ്രണ്ട്സ് വരും പോവും, ഹൈപ്പ് വരും പോവും, ഫെയിം വരും പോവും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്ങും എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷം തരും.
0: ഗ്രേറ്റ്, അപ്പോ താങ്ക് യു സോ മച്ച് റൈസ. എന്താണെങ്കിലും ആഗ്രഹം പോലെ തന്നെ ഒരുപാട് പേരുടെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാൻ റൈസയിലൂടെ സാധിക്കട്ടെ എന്ന വിഷയമായിരുന്നു. താങ്ക് യു സോ
1: താങ്ക് യു സോ മച്ച് ഹരി.
2: ഓർമ്മകളെ കലയുമായി കൂട്ടിയിണക്കി മെമ്മറി കീപ്സ് സേക്കുകൾ ഉണ്ടാക്കുകയും അതൊരു ബിസിനസ് സംരംഭമായി വളർത്തിയെടുക്കുകയും ചെയ്ത റയീസ മനാലുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഒപ്പമുണ്ടായിരുന്നത് ഫെറിൻ.
3: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447562212. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
4: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
5: യുവവാണി സമാപിക്കുന്നു.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാറും.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്. ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
5: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: ജിഎൻസി അപ്ലൈ.
6: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
4: അതെ, മൈജിയുടെ പ്രൈസ് ചലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
5: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
4: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: ജിഎൻസി അപ്ലൈ.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
9: സമയം 8:30. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിങ്ങിൽ ഇനി ഈവനിങ് മെലഡി. ഇന്നത്തെ ഈവനിങ് മെലഡി ഒരു തമിഴ് ഗാനമാണ്, SP ബാലസുബ്രഹ്മണ്യം പാടിയത്. ചിത്രം പകലിൽ ഒരു ഇരവ്. വരികൾ എഴുതിയത് കണ്ണദാസൻ, സംഗീതം ഇളയരാജ.

0: ACയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
1: 1.5 2 10 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ
0: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
1: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
0: സെപ്റ്റംബർ 6 വരെ കിൻസി അപ്ലൈ.
2: ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭ ഓഫീസിൽ സമർപ്പിക്കണം. ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്ന് അധികൃതർ അറിയിച്ചു.
0: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
1: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
0: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ഈ മാസം 10 സമർപ്പിക്കണം. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605302715 എന്ന വാട്സാപ്പ് നമ്പറിലോ അയയ്ക്കുക. നമ്പർ ആവർത്തിക്കാം, 9605302715. ഇമെയിൽ വിലാസം ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
4: ഗാനം. പ്രകൃതിയുടെ രുചി.
2: സർക്കാർ നിയന്ത്രണത്തിലുള്ള കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, എംടെക്, നെറ്റ് എന്നിവയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം നാളെ രാവിലെ 9:30 കോളേജിൽ നേരിട്ടെത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9846 5979 7311. നമ്പർ ആവർത്തിക്കാം, 9846 5979 7311.
0: Accessories വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയിലെ പ്രൈസ് ചാലഞ്ച് ഒന്ന് നോക്കിയാലോ.
1: സെബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
0: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്.
1: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: മൈജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, എൻജിഒ സ്ഥാപനങ്ങൾ, സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ഈ മാസം 14 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾക്കായി www.swd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.swd.kerala.gov.in.
0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ.
1: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. ടിഎൻസി അപ്ലൈ.
2: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം

0: 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്ന് വരുന്ന എല്ലാ മാസങ്ങളിലും 1st മുതൽ 20th വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491250538 0491250538.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 cars, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ABCD2 എന്ന ചിത്രത്തിൽ അരിജിത് സിംഗ് പാടിയത്. ഗാനരചന മയൂർ പുരി, സംഗീതം സച്ചിൻ ജിഗർ.

0: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇൻഡക്ഷൻ കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റും 16 സെക്കൻഡും. FM ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം കുളിപ്പിക്കാനെടുത്തപ്പോൾ മുറിയിൽ നിന്ന് മലമുറ ഉയർന്നു. പിന്നീട് അന്ത്യകർമ്മത്തിനായി ഉമ്മറത്തെ കോലായിൽ കിടത്തിയപ്പോഴും പൊട്ടിക്കരച്ചിലുകൾ തീവ്രമായി. അപ്പോഴൊക്കെ ഒരുതരം നിർവികാരതയോടെ രാമർ മുറ്റക്കൊള്ളിൽ ചാരി നിൽക്കുകയായിരുന്നു. അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞ് സംസ്കരിക്കാൻ വേണ്ടി കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം തെക്കുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോഴും രാമർ അതേ നിൽപ്പായിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം കുഴിയിലേക്ക് വെക്കുമ്പോൾ രാമർ തനിയെ വരുമെന്നായിരുന്നു ചേക്കുവും ഗോവിന്ദൻ അടിയോടിയും കരുതിയിരുന്നത്. എന്നാൽ അയാൾ അവിടെ തന്നെ തറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഓടിവന്ന് അവർ രാമറിന്റെ കയ്യിൽ പിടിച്ചു. ഒരു ഭാവവുമില്ലാതെയാണ് അയാൾ അവരെ പിന്തുടർന്നത്. പുതുമണ്ണു വാരി കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹത്തിലേക്ക് അർപ്പിക്കുമ്പോഴും രാമർ നിർവികാരനായിരുന്നു. എല്ലാം കഴിഞ്ഞ് രാമറിനെ വീട്ടിലേക്ക് കൂട്ടുമ്പോൾ ചേക്കുവും ഗോവിന്ദൻ അടിയോടിയും ഒരുപോലെ കരുതി രാമറിനെന്തോ പന്തികേടുണ്ട്. ഒരുപക്ഷേ ഒരു ഉറക്കം കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. രാമറെ വീട്ടിലാക്കി പോരുമ്പോൾ ഗോവിന്ദൻ അടിയോടി കല്യാണിയോട് പറഞ്ഞു, രാമറിന് വല്ലാത്ത വിഷമമുണ്ട്, അതുണ്ടാവൂല്ലോ, പേടിക്കണ്ട, ഒരു ഉറക്കം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. എന്നാൽ അതുണ്ടായില്ല എന്നതാണ് കല്യാണിയെ വിഷമിപ്പിച്ചത്. രാമർ പിന്നീട് കുറേ നേരം നല്ല ഉറക്കത്തിലായിരുന്നു. എന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാൻ വേണ്ടി ഇടയ്ക്കിടെ ചെന്ന് നോക്കുമ്പോഴൊക്കെ ഭർത്താവ് മതികെട്ട് ഉറങ്ങുകയായിരുന്നു. ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കം എന്ന് കല്യാണി വിചാരിക്കുകയും ചെയ്തു. ഏതായാലും ഉണരുമ്പോഴേക്കും മനസ്സിനെ ബാധിച്ച മന്ദത ഇറങ്ങിപ്പോവുമെന്ന് കല്യാണി ഉറച്ച് വിശ്വസിച്ചു. എന്നാൽ സന്ധ്യയോടടുത്തപ്പോൾ മുറിയിലെത്തിയ അവർ കണ്ടത് ഭർത്താവ് ഉണർന്നു കിടക്കുന്നതാണ്. എന്തൊരു ഉറക്കാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യ അടുത്തു ചെന്നിട്ടും അയാൾ പ്രത്യേകിച്ച് ഒരു ഭാവവും കാട്ടിയില്ല. ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ എപ്പോഴും രാമർക്ക് മകനെ തിരക്കുന്ന ഒരു പതിവുണ്ട്. വീട്ടിലെത്തിയാൽ എന്നും മകനുമായി അയാൾ കുറേ നേരം കളിക്കും. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള പതിവൊന്നും കണ്ടില്ല. മകന്റെ ശബ്ദം ഉമ്മറത്തുനിന്ന് കേട്ടിട്ട് പോലും ആ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതാണ് കല്യാണിയെ വേദനിപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതും. എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് തെല്ലു ദുഃഖത്തോടെ ചോദിച്ചിട്ടും രാമറിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. തണുത്ത വെള്ളം കൊണ്ടുവന്ന് കല്യാണി ഭർത്താവിന്റെ മുഖം കഴുകി. ചൂടുള്ള കഞ്ഞി പ്ലാവില കൊണ്ട് കോരി വായിലൊഴിച്ചു കൊടുത്തു. എന്നിട്ടും രാമറിന്റെ നിർവികാരത മാറിയില്ല. എന്താ നിങ്ങൾക്ക് പറ്റിയത്? കല്യാണി വീണ്ടും ചോദിച്ചു. അന്നേരം അവളുടെ സ്വരത്തിൽ വല്ലാത്ത ഉത്കണ്ഠയുണ്ടായിരുന്നു. കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പെട്ടെന്ന് ഉഴറി. പെട്ടെന്നൊരാൾ ഇങ്ങനെയായി തീരുമെന്ന് അവൾ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. ചേക്കു ലോറി കഴുകിക്കൊണ്ടിരിക്കുന്നു. ചേക്കു ഒന്നിങ്ങോട്ട് വരുമോ? കല്യാണി വിളിച്ചു. ലോറി കഴുകുന്നത് നിർത്തി ചേക്കു കല്യാണിയുടെ അടുത്തേക്ക് വന്നു. കുട്ടികളുടെ അച്ഛന് എന്താ പറ്റിയത്? അവൾ ചോദിച്ചു. ഞാളും അത് തന്നെ ആലോചിക്കുന്നത്. എന്നിട്ടയാൾ കുഞ്ഞിക്കേളുവിന്റെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. കുഞ്ഞിക്കേളുവിനെ നോക്കി ഒരുപാട് നേരം നിന്നു, കരഞ്ഞൊന്നുമില്ല. പിന്നെ പുറത്തേക്ക് വരുമ്പോൾ എന്തോ പറഞ്ഞു, ആർക്കും മനസ്സിലായില്ല. ചോദിച്ചപ്പോ പിന്നെ മിണ്ടുന്നില്ല. മുറ്റക്കൊള്ളും ചാരി ഒറ്റ നിൽപ്പ. വല്ല ബാധയോ മറ്റോ കൂടിയിട്ടുണ്ടോ എന്നാ അടിയോടിയുടെ സംശയം. ഇത് ബാധയൊന്നുമല്ല. ബാധയാണെങ്കിൽ അച്ഛനെ വിളിച്ച് ഒഴിപ്പിച്ചാ പോരെ? കല്യാണി ചോദിച്ചു. പിന്നെന്താ ചെയ്യുക? നാളെ നേരം പുലർന്നിട്ട് നോക്കുക. മാറ്റമില്ലെങ്കിൽ നാളെ ഒന്ന് വൈദ്യരെ കൂട്ടിക്കൊണ്ടു വരണം. രാത്രി മുഴുവൻ കല്യാണി രാമറുടെ അടുത്തു തന്നെ ഇരിക്കുകയായിരുന്നു. മകൻ രാമറുടെ അടുത്ത് വന്ന് എന്തെല്ലാമോ പറഞ്ഞിട്ടും അയാളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. രണ്ടാമത്തെ മകനെ മടിയിൽ കിടത്തി കൊഞ്ചിച്ചിട്ടും രാമർ അത് ശ്രദ്ധിച്ചില്ല. മൂത്ത മകന് എപ്പോഴും സംശയങ്ങളാണ്. അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ നിന്നാണ് അവന് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ആകാശത്തേക്ക് വളർന്ന അമരച്ചെടിക്ക് ചന്ദ്രനിലെത്താൻ എത്ര നീളമുണ്ടാകണം? കുതിര വർത്തമാനം പറയുമെങ്കിൽ അതിന് വായിക്കാനും അറിയണ്ടേ? രാത്രിയിലെ ഒറ്റത്തടി പാലത്തിൽ കിടന്നുറങ്ങുമ്പോൾ യക്ഷികൾ വന്ന് എടുത്തുകൊണ്ടു പോയാൽ എന്തു ചെയ്യും? ഇന്ന് അച്ഛൻ്റെ അടുത്തുനിന്നും പ്രതികരണമൊന്നും ഇല്ലാതെ വന്നപ്പോൾ മകൻ സംശയങ്ങൾ ചോദിക്കാൻ മുതിർന്നില്ല. അവനും അമ്മയോടൊപ്പം അച്ഛൻ്റെ അടുത്തു തന്നെ അങ്ങനെ ഇരുന്നു. രാത്രി രാമർ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. കല്യാണി രാമറെ തന്നോട് ചേർത്ത് കിടത്തി. ഒരു പിഞ്ചു കുഞ്ഞിനെപ്പോലെ അയാൾ കല്യാണിയുടെ മാറിനോട് അമർന്നു കിടന്നു. രാമറുടെ തല കല്യാണിയുടെ മുഖത്തോട് ഉരുമിയിട്ടായിരുന്നു. അവൾ ഭർത്താവിന്റെ തലമുടിയിൽ തന്റെ വിരലുകൾ ചേർത്ത് നിർത്തി. എന്നിട്ട് അതിന്റെ ഓരോ വേരുകൾക്കിടയിലൂടെയും തന്റെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ചു. പിന്നെ മുഖം കൈക്കുമ്പിളിൽ നിറച്ചു. അപ്പോഴൊക്കെ അയാൾ നിർവികാരതയോടെ അതിനോടൊക്കെ വഴങ്ങുകയായിരുന്നു. എത്ര ഉണർത്താൻ ശ്രമിച്ചിട്ടും രാമർ ഉണർന്നില്ല. അതോടെ കല്യാണിക്ക് കരച്ചിൽ വന്നു. അവൾ കരഞ്ഞുകൊണ്ട് രാമറിന്റെ ചെവിക്കരികിൽ ചുണ്ടുകൾ ചേർത്ത് ചോദിച്ചു, എന്റെ പൊന്നിനെന്താ പറ്റിയത്? കല്യാണിയുടെ കണ്ണുനീര് രാമറിന്റെ ചെവിക്ക് മുകളിൽ പരന്നു. ചൂടുള്ള അതിന്റെ നനവ് തട്ടിയിട്ടും രാമറിന്റെ നിർവികാരതയ്ക്ക് മാറ്റമൊന്നും വന്നില്ല. കരച്ചിൽ അവസാനിച്ചപ്പോഴേക്കും പാതിരയായിരുന്നു. അതിനിടയിൽ കല്യാണി ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു. എന്ത് വില കൊടുത്തും ഭർത്താവിനെ ചികിത്സിച്ചു മാറ്റും, തളരില്ല. അദ്ദേഹം നോക്കിയിരുന്ന എല്ലാ കാര്യങ്ങളും താൻ നോക്കി നടത്തുക തന്നെ ചെയ്യും.
0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
5: തലമുടി, ഭാഷയുടെ വ്യവഹാര തലത്തിൽ തലമുടിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾക്ക് വൈവിധ്യമുണ്ട്. അളക്കാൻ പ്രയാസമുള്ള സൂക്ഷ്മതയെയും ലഘുവായ വ്യതിയാനങ്ങളെയും സൂചിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് തലമുടി. തലനാരിഴ വ്യത്യാസമുണ്ട്, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു തുടങ്ങിയ പ്രയോഗങ്ങൾ സർവസാധാരണമാണ്. തലമുടിയുമായി ബന്ധപ്പെട്ട ആലങ്കാരിക പ്രയോഗങ്ങൾ കാവ്യഭാഷയുടെ ഭാഗം തന്നെയാണ്. മഴമേഘങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കാർകൂന്തൽ പ്രയോഗം ഉദാഹരണമാണ്. നീളമുള്ള കേശഭാരത്തെ സൂചിപ്പിക്കാൻ പനങ്കുല പോലെ എന്ന് കവിതയ്ക്ക് പുറത്തും പ്രയോഗിക്കാറുണ്ട്. തലമുടിയുമായി ബന്ധപ്പെട്ട പദശേഖരം ശ്രദ്ധേയമാണ്. നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന ചുരുണ്ട മുടിയിഴകളാണ് അളകങ്ങൾ. കെട്ടുപിണഞ്ഞു കിടക്കുന്ന തലമുടിയാണ് ജട. പരമ്പരാഗതമായി ശിരസിന് മുകളിൽ കെട്ടിവെക്കുന്ന മുടിയാണ് കുടുമ. മുൻകുടുമയും പിൻകുടുമയും ഉണ്ട്. ഒറ്റയായോ ഇരട്ടയായോ മുടി മെടയുന്നതാണ് പിന്നിയിട്ട മുടി. തലമുടി പൂർണ്ണമായും നീക്കം ചെയ്യുന്നതാണ് മുണ്ടനം. മുട്ടയടിക്കുക എന്നതാണ് അതിൻ്റെ ഗ്രാമ്യ പ്രയോഗം. എങ്കിലും ലൗകിക ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്ന ശിരോക്ഷൗരത്തിന് മുണ്ടനം എന്നാണ് ഏറെയും പ്രയോഗിക്കാറുള്ളത്. ഭാവവിപര്യയങ്ങളുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട് തലമുടി പ്രയോഗങ്ങൾ കടന്നു വരാറുണ്ട്. ക്രോധത്തിൻ്റെയോ അമർഷത്തിൻ്റെയോ രൗദ്രഭാവത്തെ അടയാളപ്പെടുത്താനും പ്രതികാരത്തെ കുറിക്കാനുമൊക്കെ മുടി അഴിച്ചിടുക എന്ന ക്രിയാപ്രയോഗം ഉപയോഗിക്കാറുണ്ട്. പാഞ്ചാലിയുടെ ശപഥം ഉദാഹരണമാണ്. തലമുടി ശക്തിയുടെ പ്രതീകമായി പരാമർശിക്കപ്പെടാറുണ്ട്. ബൈബിളിലെ ശിംശോന്റെ തലമുടി ശക്തി സൂചകമാണ്. എങ്കിലും തലമുടി സ്ത്രൈണശക്തിയുടെ പ്രതീകമായാണ് കൂടുതലും വ്യവഹരിക്കപ്പെടാറുള്ളത്. യക്ഷിയെ ദൃശ്യവൽക്കരിക്കുമ്പോൾ മുടി വിടർത്തിയിടുന്നത് ഓർക്കാവുന്നതാണ്. നായികയുടെ മുടിക്കെട്ട് സർപ്പസൗന്ദര്യത്തിൻ്റെ പ്രതീകമായി ചങ്ങമ്പുഴ മനസ്വിനി എന്ന കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒറ്റപ്പത്തിയോടായിരമുടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം, ചന്ദനലതയില ധോമുഖ ശയനം ചന്തമുടിഞ്ഞനെ ചെയ്യുമ്പോൾ, വിലസി വിമലെ ചെറിയൊരു പനി നീരലർ ചൂടിയ നിൻ ചികുരഭരം. സാറാ ജോസഫിൻ്റെ മുടിത്തയ്യ മുറയുമ്പോൾ എന്ന കഥയും ഇവിടെ ഓർക്കാവുന്നതാണ്. പുരുഷ ലോകത്തിന് പെൺമുടി പേടിയുണ്ട്.

0: ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണത്രേ മുടി കെട്ടിവെക്കാൻ കുട്ടിക്കാലം മുതലേ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. നരച്ച മുടി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണെന്ന് ബൈബിൾ. പ്രായമേറിയവരുടെ അനുഭവജ്ഞാനമാവാം അത്തരമൊരു കൽപ്പനയ്ക്ക് അടിസ്ഥാനം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: മുപ്പത് കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, അതിരാണിപ്പാടം എവിടെയാണ്? ഉത്തരം, SK പൊറ്റക്കാട്ട് എഴുതിയ ഒരു ദേശത്തിൻ്റെ കഥയിലെ ദേശമാണ് അതിരാണിപ്പാടം. 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1980 ജ്ഞാനപീഠ പുരസ്കാരവും ഈ കൃതിക്ക് ലഭിച്ചു.

നാളത്തെ പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജെല്ലോസ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, സുഗതകുമാരിയുടെ 6 വിളിപ്പൂ എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട. 7:50 നോവൽ പാരായണം, യു കെ കുമാരനെഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക് FM ഹെൽത്ത് ലൈൻ, ഫാറ്റി ലിവറിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചരിച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജെല്ലോസ് എടപ്പള്ളി കൊച്ചിയിനത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക. സംരംഭകയായ ജോയ്സി മഞ്ഞളി ആന്റണിയുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. ഇതേ തുടർന്ന് ലളിതഗാനങ്ങൾ. 1:00 ഗാനോത്സവം, 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 പാട്ടിന്റെ നാട്ടുവഴി വാളകം, 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. വൈകിട്ട് 6:50 കാർഷിക ജീവനം, ചോറ്റാനിക്കര കൃഷിഭവനിലെ കാർഷിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു കൃഷി ഓഫീസർ മഞ്ജു റോഷിനി, കൃഷി അസിസ്റ്റന്റ് സജിത് ദാസ് എന്നിവർ. രാത്രി 7:35 മുതൽ 9:00 വരെ FM ഈവനിങ്. ഇതിൽ സമകാലികം, മദ്യലഹരിയിൽ ഇനി ട്രെയിൻ യാത്ര വേണ്ട. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, ഗായകൻ അഭിജീത് അനിൽകുമാർ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 എസ് ജാനകിയുടെ കർണാടക സംഗീത കച്ചേരി, തിരുവിഴ ആർ ജയശങ്കർ നാദസ്വരം, വളയംപട്ടി സുബ്രഹ്മണ്യവും തിരുമംഗലം സ്വാമിനാഥനും തവിൽ. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് നാളത്തെ പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് ഡേ പൂർണ്ണമാകുന്നു.

0: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഒരുപാട് കത്തുകൾ ഇത്തവണ വന്നിട്ടുണ്ട്. സന്ദേശങ്ങളും കുറവല്ല. നമുക്ക് നേരെ കത്തിലേക്ക് പോകാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് മരടിൽ നിന്ന് കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹം എഴുതുന്നു, ചുറ്റുവട്ടം പരിപാടിയിൽ ആലങ്കോട് ലീലാകൃഷ്ണന്റെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നാണ് ഈ കത്തിലൂടെ അദ്ദേഹം അറിയിക്കുന്നത്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, ശ്രീകുമാരൻ തമ്പിക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ചുറ്റുവട്ടത്തിൽ കേൾക്കുകയുണ്ടായി. വളരെ ഉചിതമായി ആ പ്രക്ഷേപണം എന്നാണ് രണ്ടാമത്തെ കത്തിലൂടെ കെ അരവിന്ദാക്ഷൻ അറിയിക്കുന്നത്. ചുറ്റുവട്ടം എന്ന പരിപാടി ഇഷ്ടമാവുന്നു ശ്രോതാവിനെ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
2: ഈ കത്ത് കെ പി മോഹനൻ പെരുമ്പളം എഴുതിയതാണ്. ഓണത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ ചിലതൊക്കെ നന്നായിരുന്നു, എന്നാൽ ചിലതൊക്കെ അത്ര നന്നായി എന്ന് പറയാൻ പറ്റില്ല. 27-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ലവ് ഇൻ 70 പ്രോഗ്രാം,
1: ലവ് ഇൻ 70s അല്ലേ?
2: അതെ. അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച് സ്യൂട്ടബിൾ ആയിട്ട് പാട്ടുകളും കൊടുത്ത എം വി ശശികുമാർ അദ്ദേഹത്തിനും നല്ല രീതിയിൽ അവതരിപ്പിച്ച അവതാരകയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവതാരക ചിലത് പാടി ആ പരിപാടിയുടെ മാറ്റുകൂട്ടി എന്ന് കെ പി മോഹനൻ പെരുമ്പളം എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം പുനഃപ്രക്ഷേപണം ചെയ്യണമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ എന്റെ ആ പഴയ കാലം ഓർത്തിരുന്നു പോയി എന്നാണ് കെ പി മോഹനൻ എഴുതിയിരിക്കുന്നത്.
1: കവിത രഘുനന്ദനായിരുന്നു ആ പരിപാടി അവതരിപ്പിച്ചത്. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. പുനഃപ്രക്ഷേപണത്തിന്റെ കാര്യം തീർച്ചയായും ഉചിതമായ സമയം വരുമ്പോൾ ആലോചിക്കാവുന്നതാണ്.
2: ധർമ്മരാജ് അടാട്ട് അവതരിപ്പിച്ച 19-ാം തീയതിയിലെ സുഭാഷിതം ഏറെ ഇഷ്ടമായി എന്നാണ് കലേശൻ ഏഴിക്കരയിൽ നിന്നും എഴുതിയിരിക്കുന്നത്. മനുഷ്യത്വം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം ആ പ്രഭാഷണത്തിൽ അടങ്ങിയിരിക്കുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് സഹയാത്രികയിൽ കൊച്ചുറാണി ജോസഫ് ഓണാഘോഷവും വിപണിയെക്കുറിച്ച് അവതരിപ്പിച്ച ആ അഭിമുഖ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. 4 മണിക്ക് വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയിലെ പാട്ടുകളെല്ലാം തന്നെ നന്നായിരുന്നു. 5 മണിക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളും ഇഷ്ടപ്പെട്ടു എന്നാണ് കലേശൻ എഴുതിയിരിക്കുന്നത്. ഡോക്ടർ തനൂജ അവതരിപ്പിച്ച സുഭാഷിതം 20-ാം തീയതി പ്രക്ഷേപണം ചെയ്തത് നന്നായിരുന്നു എന്നും അറിയിക്കുന്നുണ്ട്. 8-5 പ്രക്ഷേപണം ചെയ്ത ചിത്രപതംഗം ആ അഭിമുഖ പരിപാടി വളരെ നന്നായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്.
1: ചിത്രപതംഗം, സുഭാഷിതം തുടങ്ങി നിരവധി പരിപാടികളെ കുറിച്ച് കലേശൻ നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
2: ഓണപരിപാടികളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. ഓണപ്പാട്ടുകളും മറ്റും ഏറെ നന്നായിന്നാണ് പി എൻ സന്തോഷ് കുമാർ മുളന്തുരുത്തിയിൽ നിന്ന് എഴുതിയിരിക്കുന്നത്.
1: ഓണപരിപാടികളെ കുറിച്ച് വേറെയും ഇഷ്ടംപോലെ കത്തുകൾ വന്നിട്ടുണ്ട്. എന്തായാലും പരിപാടികളെല്ലാം ഇഷ്ടമായി സന്തോഷ് കുമാറിനെ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് അയച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്ന് എ എസ് സതീശനാണ്. അദ്ദേഹവും എഴുതിയിട്ടുള്ളത് ചുറ്റുവട്ടത്തിൽ കേട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ നടത്തിയ കഥാപ്രസംഗത്തെ കുറിച്ചുള്ള പ്രഭാഷണം ഏറെ ഇഷ്ടമായി എന്നാണ്. ചുറ്റുവട്ടത്തിൽ പ്രക്ഷേപണം ചെയ്ത ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് അയച്ചിട്ടുള്ളത് ആചാര്യ തിരുവത്ര ചാവക്കാട് നിന്ന്. ഓണം പ്രമാണിച്ച് ആകാശവാണി നിലയം സംയുക്തമായി പ്രക്ഷേപണം ചെയ്ത കൊച്ചി നിലയം അവതരിപ്പിച്ച ആവണി പൊന്നുന്നാലിൽ പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സകനായ ഡോക്ടർ വി പി ഗംഗാധരൻ അവതരിപ്പിച്ച ചലച്ചിത്രഗാന പരിപാടി സൂപ്പറായിരുന്നു. ആതുര സേവന രംഗത്ത് വ്യാപൃതനായിരുന്നിട്ടും ഗാനങ്ങളെയും ആകാശവാണി പരിപാടികളെയും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഇദ്ദേഹത്തെ നാം ആരാധിക്കുക തന്നെ വേണം. നല്ലൊരു സംഗീതാസ്വാദകനായ ഇദ്ദേഹത്തിന്റെ ഓണ ഓർമ്മകൾ മറക്കാനാകാത്ത ഒരനുഭവം തന്നെയാണ് സൃഷ്ടിച്ചത്. അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം തന്നെ ഓണത്തിന്റെ മഹിമയെ

0: വിളിച്ചോതുന്നവയായിരുന്നു എന്നും ആചാര്യ തിരുവത്ര അറിയിക്കുന്നുണ്ട്. ഡോക്ടർ ബി പി ഗംഗാധരന് ആശംസകളും അദ്ദേഹം നേരുന്നു. ആവണി പൊന്നൂനാൽ എന്ന പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ആകാശവാണി കൊച്ചി എഫ് എം നിലയം അത്തം നാളിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയായിരുന്നു അത്. പരിപാടി ഇഷ്ടമായി എന്ന് അറിയിച്ചതിൽ വളരെ സന്തോഷം.
1: ബി ഹരിദാസ് പണിക്കർ കാവശ്ശേരിയിൽ നിന്നും അയച്ച കത്ത് ഇങ്ങനെയാണ്. 10-ാം തീയതി കാലത്ത് 8:30 ആശ അവതരിപ്പിച്ച പൂവൻ കോഴിയുടെ കഥ വളരെ നന്നായിട്ടുണ്ട്. കൂടാതെ വെമ്പായം ശശിധരൻ അവതരിപ്പിച്ച റാണി എന്ന കഥാപ്രസംഗവും തരക്കേടില്ല. 16-ാം തീയതി ഉച്ചയ്ക്ക് 2 പ്രീതി റിയാസ് ചേർന്ന് അവതരിപ്പിച്ച ഓർമ്മ ചിന്ത വളരെ രസകരമായിരുന്നു. 50 വർഷം മുൻപ് അർദ്ധരാത്രിയിലും സ്ത്രീകൾക്ക് ഭയമില്ലാതെ നടക്കാമായിരുന്നു, എന്നാൽ ഇപ്പോൾ പകൽ പോലും നടക്കാൻ പറ്റാത്ത കാലമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: ബി ഹരിദാസ് പണിക്കർ കാവശ്ശേരി അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ സ്പോൺസേർഡ് പരിപാടിയെക്കുറിച്ചും അതുപോലെ ഓർമ്മചിന്തനെക്കുറിച്ചുമാണ്. പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: പി വി സത്യൻ പെരിങ്ങോട്ടുകര അയച്ച കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 7-ാം തീയതി മാതൃത്വത്തിന്റെ മഹനീയതയെക്കുറിച്ച് കുഞ്ഞി മുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം, വൈവാഹിക ബന്ധത്തിലുണ്ടായിരിക്കേണ്ട സമത്വം ഉറൂബിന്റെ കൃതി ആസ്പദമാക്കി ഹരിദാസ് എം അവതരിപ്പിച്ച സുഭാഷിതം, ഇത് രണ്ടും ഗംഭീരമായിരുന്നു. പിന്നെ ലൗലി റിയ കൂട്ടുകെട്ടിൽ പറയുന്ന ഓർമ്മ ചിന്ത മനോഹരമായിരുന്നു. അവതാരകരായ അഖിൽ സുകുമാരനും ജയമോഹനും എവിടെ പോയി എന്നും സത്യൻ ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തെക്കുറിച്ചാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ സന്ദേശവും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സ്വാതന്ത്ര്യദിന സന്ദേശവും ആവേശം പകരുന്നതായി എന്ന് പി വി സത്യൻ എഴുതിയിട്ടുണ്ട്. ദേശഭക്തി ഗാനങ്ങളിൽ ഭാരതം ഭാരതം എന്ന് തുടങ്ങുന്ന 2 ആലാപനത്തിലും സംഗീതത്തിലും ഹൃദ്യമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തെ ആധാരമാക്കി ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം ഗംഭീരമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്.
0: സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. മറ്റൊരു കത്തിൽ അദ്ദേഹം സുഭാഷിതം, ഓർമ്മ ചിന്ത എന്നിവ ഇഷ്ടമായി എന്നറിയിക്കുന്നുണ്ട്. അഖിൽ സുകുമാരനും ജയമോഹനും എവിടെ പോയി എന്നാണ് മറ്റൊരു അന്വേഷണം. ഒരു സ്ഥലമാറ്റത്തെ തുടർന്ന് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്ന മറ്റു ചില നിലയങ്ങളിലാണ് എന്ന് മാത്രം അറിയിച്ചുകൊള്ളട്ടെ. എന്തായാലും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഈ അവതാരകർ എത്രയും പെട്ടെന്ന് കൊച്ചി എഫ് എമ്മിലേക്ക് തിരിച്ചെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.
1: രാജി മരത്തങ്കോട് എഴുതിയ കത്താണ് അടുത്തത്. 17-ാം തീയതി കാവ്യധാരി ലോൻവി കുറിപ്പിന്റെ ഒരു ചിങ്ങം കൂടി അപർണ ചൊല്ലിയത് നന്നായിരുന്നു. 18 പി ഭാസ്കരന്റെ ഓണം ഉണ്ണാൻ വന്നവർ ആലാപനം നന്നായിരുന്നു. 20-ാം തീയതി പി കുഞ്ഞിരാമൻ നായരുടെ പൊന്നോണം കാവ്യധാരയിൽ ഭാവന രാധാകൃഷ്ണൻ ആലപിച്ചതും ഇഷ്ടപ്പെട്ടു. ആകാശവാണി ദേവികുളം നിലയം തയ്യാറാക്കിയ ആവണി പൊന്നൂഞ്ഞാൽ പങ്കെടുത്തത് സംവിധായകൻ പ്രജീഷ് സെൻ. ഓണം ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവച്ചു. പാട്ടുകളെല്ലാം ഇഷ്ടപ്പെട്ടു. അൽഫോൻസ് ജോസഫ് പങ്കെടുത്ത പരിപാടി കേട്ടു. കേട്ടിരിക്കാം, അത്ര പോരാ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ബിജുപാൽ പങ്കെടുത്ത പരിപാടി, സിനിമാ വിശേഷങ്ങളും ഗാനങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്നും എഴുതിയിട്ടുണ്ട്. ആവണി പൊന്നൂഞ്ഞാലിൽ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുത്ത പരിപാടി ഇഷ്ടപ്പെട്ടു. 27 ലവ് ഇൻ 70s 50 മുൻപത്തെ ഒരു പ്രണയകഥ ഒരുപാട് ഇഷ്ടമായി എന്ന് രാജി മരത്തം കൂടെ എഴുതിയിട്ടുണ്ട്. കഥയ്ക്ക് യോജിച്ച ഗാനങ്ങൾ തന്നെയായിരുന്നു. അവതരിപ്പിച്ചവർക്കും കവിത രഘുനന്ദനൻ, അർപ്പണ, എം വി ശശികുമാർ ടീമിന് അഭിനന്ദനങ്ങൾ. ഇതിൽ രാജി എല്ലാവർക്കും ഓരോ സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊച്ചി എഫ് എം നിലയത്തിന്റെ പരിപാടി 1-ാം സ്ഥാനത്താണ് എഴുതിയിരിക്കുന്നത്. എന്റെ ഇഷ്ടമാണ് ഞാൻ എഴുതിയത് എന്ന് പ്രത്യേകം എഴുതിയിട്ടുമുണ്ട്.
0: എന്തായാലും ഓണപരിപാടികളെല്ലാം രാജി മരത്തങ്കോടിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: ഒരുപാട് പരിപാടികളെ കുറിച്ചാണ് പി ടി ജയൻ കടുത്തുരുത്തി എഴുതിയിരിക്കുന്നത്. എത്ര കേട്ടാലും മതി വരാത്ത കുറെ നല്ല ഗാനങ്ങൾ മലയാളിക്ക് നൽകി നമ്മെ വിട്ടുപിരിഞ്ഞ ജോൺസൺ മാഷിന്റെ ഗാനങ്ങൾ ചൊവ്വാഴ്ചത്തെ എഫ് എം മോർണിംഗ് സെലക്ഷനിൽ കേട്ടു, ഏറെ ഇഷ്ടപ്പെട്ടു. 17-ാം തീയതി രാവിലെ എൻ കെ വിജയൻ കിഴക്കമ്പലം അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. 20-ാം തീയതി രാത്രി 9:30 കൊച്ചി നിലയത്തിലൂടെ കേട്ട നാടകം ഒരു മഴക്കാലം കൂടി കേട്ടുപഴകിയ പ്രമേയമാണെങ്കിൽ കൂടി അവതരണ മികവുകൊണ്ട് ശ്രദ്ധേയമായി എന്നാണ് ജയൻ പറയുന്നത്. 18-ാം തീയതിയിലെ ദീപസ്തംഭം മഹാശ്ചര്യം ഗംഭീരം എന്നും എഴുതിയിട്ടുണ്ട്. തിരുവോണത്തിൽ സമകാലികത്തിൽ ഓണത്തെക്കുറിച്ച് പഴയ തലമുറകളിൽപ്പെട്ടവർ ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ അതൊരു അനുഭവമായി എന്നും ജയൻ എഴുതുന്നുണ്ട്. 18-ാം തീയതിയിലെ റേഡിയോ ഹെൽത്ത് ഡോക്ടർ ശ്രീദേവിയുമായി നടത്തിയ അഭിമുഖ പരിപാടി ശ്രദ്ധേയമായി. 20-ാം തീയതിയിലെ പ്രഭാതഗീതത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ജയൻ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓണപ്പാട്ടുകളായിരുന്നു അന്ന് പ്രക്ഷേപണം ചെയ്തത്. തിരുവോണനാളിൽ എൻ കെ വിജയൻ കിഴക്കമ്പലം അവതരിപ്പിച്ച സുഭാഷിതവും ഇഷ്ടപ്പെട്ടു. എൻ എൻ കക്കാടിന്റെ നന്ദി തിരുവോണമേ നന്ദി എന്ന കവിത കാവ്യധാരയിൽ കേട്ടത് ഇഷ്ടമായി. തിരുവോണനാളിലെ പരിപാടികളുടെ തുടക്കം ഏതായാലും ഗംഭീരമായി എന്നാണ് ജയൻ എഴുതിയിരിക്കുന്നത്. നടി ചിത്രയുടെ ഓർമ്മ ദിനത്തിൽ ചിത്ര അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ 21-ാം തീയതിയിലെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചിത്രയോടുള്ള ആദര സൂചകമായി എന്നും ജയൻ എഴുതുന്നുണ്ട്. 20-ാം തീയതി പ്രക്ഷേപണം ചെയ്ത നാടൻ പാട്ടുകൾ 11 മണിക്ക് കേൾപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. ഔട്ടം നാളിൽ യേശുദാസിന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സംഗീത ലഹരി യഥാർത്ഥത്തിൽ ഒരു

0: ലഹരി തന്നെയായിരുന്നു മനസ്സ് നിറഞ്ഞു എന്നും എഴുതിയിട്ടുണ്ട്.
1: നിരവധി പരിപാടികളെ കുറിച്ച് ഇത്തവണ പി ടി ജയൻ കത്തുകൾ അയച്ചിട്ടുണ്ട്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് മുതൽ സുഭാഷിതം, കാവ്യധാര, ഓണപരിപാടികൾ, റേഡിയോ ഹെൽത്ത്, ഇങ്ങനെ അദ്ദേഹം കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന അനവധി പരിപാടികളെ കുറിച്ച് നല്ല അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ്. എൻ കെ വിജയൻ കിഴക്കമ്പലം തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടമായി എന്നറിയിക്കുന്നതിനാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. മറ്റൊരു കത്തിൽ നഫീസ എഴുതുന്നു, സമ്പത്ത് നഷ്ടപ്പെട്ടാലും സ്വഭാവം നഷ്ടപ്പെടുത്തരുത് എന്ന വാഗ്ദാനവുമായി ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതവും ഇഷ്ടമായി. സുഭാഷിതങ്ങൾ ശ്രോതാവിന് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: പി ടി മാധവൻ തുരുത്തിക്കര ഒരുപാട് പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ മേരി വർഗീസ് പങ്കെടുത്ത അഭിമുഖ പരിപാടി വന്ധ്യതയും ചികിത്സയും ഇത്തരം രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇക്കോ ടൂറിസം, യാത്രകളും ട്രക്കിങ്ങും, ഈ വിഷയത്തെപ്പറ്റി കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ ആർ സൂരജുമായി റിയാസ് നടത്തിയ അഭിമുഖം കാടിനെ പറ്റിയും അതിന്റെ നിഗൂഢതകളെപ്പറ്റിയും ശ്രോതാക്കൾക്ക് നല്ല ബോധവൽക്കരണം നൽകുന്ന ഒന്നായിരുന്നുവെന്ന് പി ടി മാധവൻ എഴുതിയിട്ടുണ്ട്. കാവ്യധാരയിൽ ചെമ്മനം ചാക്കോയുടെ നെല്ല എന്ന കവിതയുടെ ആലാപനം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. 16-ാം തീയതി ആവണി പൊന്നുഞ്ഞാലിൽ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുത്ത ആ പരിപാടി ഏറെ ഇഷ്ടമായി. 17-ാം തീയതിയിലെ കർഷക ദിനത്തിൽ ആവണി പൊന്നുഞ്ഞാൽ പരിപാടിയിൽ കൃഷിമന്ത്രി സിദ്ദിഖ് പങ്കെടുത്ത പരിപാടി, ഓണപ്പാട്ടുകൾ നന്നായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 18-ാം തീയതി പ്രക്ഷേപണം ചെയ്ത പരസ്പരം പരിപാടിയിൽ ഡോക്ടർ എസ് ടി സിംഗ് പങ്കെടുത്ത ആ തത്സമയ ഫോണിൻ പരിപാടി ശ്രോതാക്കൾക്കും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും ഏറെ ഉപകാരപ്രദമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 18-ാം തീയതിയിലെ കാവ്യധാര, പി ഭാസ്കരന്റെ ഓണം ഉണ്ണാൻ വന്നുവോ എന്ന കവിതയിൽ ഒരു ഭാഗം ഉദയ് രാമചന്ദ്രൻ ചൊല്ലിയത് കരളിൽ തട്ടും വിധമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്.
1: പി ടി മാധവൻ ഒരുപാട് പരിപാടികളെ കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പ്രഭാതഗീതം മുതൽ സുഭാഷിതം, ഓണപരിപാടികൾ, ആവണിപ്പൊന്നുഞ്ഞാൽ, പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടി, ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. നിരവധി കത്തുകൾ വായിക്കാൻ ബാക്കിയുള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ ചുരുക്കി മാത്രം കത്തുകളിലെ പ്രതിപാദ്യം അറിയിക്കുന്നത്. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
0: ഗോപികൃഷ്ണൻ നന്ദിയട്ടൂന്നം പതിവ് പോലെ നിരവധി പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 18-ാം തീയതിയിലെ കാവ്യധാര, പി ഭാസ്കരന്റെ ഓണമുണ്ണാൻ വന്നവർ എന്ന കവിതയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. 18-ാം തീയതിയിലെ മഹിതം മലയാളം, പ്രൊഫസർ മാർഗരറ്റ് ജോർജ് അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. കാർഷിക ജീവനം, 19-ാം തീയതി പ്രക്ഷേപണം ചെയ്തത് പൊക്കാളി കൃഷിയുടെ നേട്ടങ്ങൾ, ഈ പരിപാടി കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് ഉപകാരപ്രദമായി എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ 19-ാം തീയതിയിലെ മഹിതം മലയാളം, പ്രൊഫസർ തെരേസ ജോസ് അവതരിപ്പിച്ച ആ മഹിതം മലയാളം പരിപാടി നന്നായിരുന്നുവെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്.
1: മഹിതം മലയാളം, കാവ്യധാര, കാർഷിക ജീവനം എന്നീ പരിപാടികളെ കുറിച്ചാണ് ഗോപികൃഷ്ണൻ നന്ദിയട്ടുകുന്നം വളരെ വിശദമായി അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: കെ പി ഷാജഹാൻ നോർത്ത് പറവൂരിൽ നിന്നും അയച്ച കത്തിങ്ങനെയാണ്. 13-ാം തീയതി സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുത്ത ചിത്രപതംഗം, 17-ാം തീയതി അഭേഷ് രഘുവരൻ അവതരിപ്പിച്ച ശാസ്ത്രദീപ്തി, അന്നേ ദിവസം പഴയ കൃഷിരീതികളെ ഉൾക്കൊള്ളിച്ച് അവതരിപ്പിച്ച സമകാലികം, 16-ാം തീയതി നേത്രദാന സന്ദേശത്തെക്കുറിച്ച് രാംകുമാറും എം വി ശശികുമാറും തമ്മിലുള്ള അഭിമുഖം, അന്ന് ഗായിക ജിക്കിയുടെ ഓർമ്മയ്ക്കായി അവതരിപ്പിച്ച എഫ് എം മോർണിംഗ് സെലക്ഷനിലെ ഗാനങ്ങൾ, കൂടാതെ എല്ലാ ദിവസവും കേൾപ്പിക്കുന്ന തക്ഷൻ കുന്ന് സ്വരൂപം, എല്ലാം നല്ല നിലവാരമുള്ള പരിപാടികളായിരുന്നു. നിലയാംഗങ്ങൾക്കും അവതാരകർക്കും ആശംസകൾ അറിയിക്കുന്നു കെ പി ഷാജഹാനും കൂട്ടരും വടക്കൻ പറവൂരിൽ നിന്ന്.
1: നോവൽ പാരായണം, വിചാരം, എഫ് എം എൽത്രൻ, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഇനി ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് ആലങ്ങാട് നിന്ന് ജബ്ബാറാണ്. മഹിതം മലയാളം, ഡോക്ടർ കൊച്ചുറാണി ജോസഫുമായി ലൗലി നടത്തിയ അഭിമുഖം, എഫ് എം ഹെൽത്ത് ലൈനിൽ പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആവണി പൊന്നുനാലിൽ ഗായിക വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച പരിപാടി, ഒരിടത്തൊരിടത്ത് പറയൂ നിങ്ങൾക്കറിയാമോ, എഫ് എം ഹെൽത്ത് ലൈൻ, ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്ന് ജബ്ബാർ ആലങ്ങാട് അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഇനി വാട്സാപ്പിൽ വന്ന സന്ദേശമാണ്, ഹിഡൻ പൊല്യൂഷൻ ഈ വിഷയത്തെ അധികരിച്ച് തയ്യാറാക്കിയ ശാസ്ത്രദീപ്തി വളരെ നന്നായി. ബിജുപാൽ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാലും ആസ്വാദ്യകരമായി എന്നാണ് ശ്രീജിത്ത് എം എസ് പനച്ചിക്കാട് കോട്ടയത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്.
1: ബിജുപാൽ അതിഥിയായി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നല്ല വാക്കുകൾക്ക് നന്ദി.
0: മായാപരമേശ്വരൻ പെരിയപ്പുറം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആകാശവാണി ഓണത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടികളിൽ മിക്കവയും കേട്ടു. അതിൽ മുഖ്യ ആകർഷണമായത് കൊച്ചി നിലയം അത്തന്നാളിൽ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ തന്നെയാണ്. ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ തന്റെ ജീവിതാനുഭവങ്ങളും ഓണവിശേഷങ്ങളും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചത് വളരെ ഹൃദ്യമായി തോന്നി. ഓണനാളുകളിലെ പ്രഭാതഗീതം ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ, രവീന്ദ്രന്റെ സംഗീതത്തിൽ, ഗന്ധർവ ശബ്ദത്തിൽ പിറന്ന അപൂർവ സുന്ദരങ്ങളായ ഗാനങ്ങളോടെ തുടങ്ങിയതിൽ കൊച്ചി നിലയത്തെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓണ ദിവസങ്ങളിലെ കാവ്യധാരയിൽ കേൾപ്പിച്ച ഓണക്കവിതകൾ

0: എല്ലാം തന്നെ ഹൃദ്യമായിരുന്നു. ചുരുക്കത്തിൽ ആകാശവാണി ഇക്കുറിയും ശ്രോതാക്കൾക്ക് അതിഗംഭീരമായ ഒരു ഓണസദ്യ തന്നെയാണ് നൽകിയത് എന്ന് പറയാം. അഭിനന്ദനങ്ങൾ.
1: ഓണപരിപാടികളെല്ലാം ഇഷ്ടമായി മായ പരമേശ്വരൻ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഇനിയും ധാരാളം സന്ദേശങ്ങൾ വായിക്കുവാൻ ബാക്കിയുണ്ട്. അഭിപ്രായവേദിയുടെ സമയം പൂർണ്ണമാകുന്നതിനാൽ തൽക്കാലം അടുത്ത ആഴ്ചയിലേക്ക് ആ സന്ദേശങ്ങൾ മാറ്റിവെക്കുന്നു. തുടർന്നും ആകാശവാണി കൊച്ചി FM പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അഭിപ്രായങ്ങളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റും 32 സെക്കൻഡും.
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്ന് TT ജോസഫ് തട്ടശ്ശേരിയാണ്.
5: എന്റെ വീടിന്റെ പടിഞ്ഞാറ് വശത്തു കൂടി ചെയ്തിട്ടുള്ള കട്ട വിരിച്ച റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മഴക്കാലത്ത് റോഡിലും എന്റെ വീടിന് ചുറ്റിലും ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2024 മെയ് മാസത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും ഓംബുഡ്സ്മാനും ഞാൻ പരാതി നൽകിയിരുന്നു. തുടർന്ന് നിയമവേദിയിലേക്ക് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അപേക്ഷ അയക്കുകയും ചെയ്തു. നിയമവേദിയിലൂടെ ഹൈക്കോടതി അഭിഭാഷകൻ എനിക്ക് നിയമോപദേശം നൽകുകയും അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസസ് അതോറിറ്റിയെ സമീപിക്കുകയും എല്ലാ രേഖകളും കൊടുക്കുകയും ചെയ്തു. ലീഗൽ സർവീസ് അതോറിറ്റി ഏർപ്പാടാക്കി തന്ന അഭിഭാഷക മുഖേനയാണ് 2025 ഒക്ടോബർ മാസത്തിൽ ഞാൻ റിട്ട് ഹർജി ഫയൽ ചെയ്തത്. അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി മാറുന്നതിനു മുമ്പ് വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കോടതി മുഖാന്തരം ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് ഞാൻ വക്കീലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വക്കീലിന്റെ ഭാഗത്തുനിന്നും എന്നെ സഹായിക്കുന്ന ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് ലീഗൽ സർവീസസ് സെക്രട്ടറിയോട് ഞാൻ ഈ വിവരം പറയുകയും അപേക്ഷ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വക്കീൽ കോടതിയിൽ അപേക്ഷ കൊടുക്കുകയും 2026 ഫെബ്രുവരിയിൽ കോടതിയിൽ നിന്നും ഒരു മാസത്തിനുള്ളിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് വക്കീൽ എന്റെ വക്കാലത്ത് മുഴിഞ്ഞു. കോടതി വിധിക്ക് ശേഷവും പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്ന് വീണ്ടും ഞാൻ ലീഗൽ സർവീസസ് സെക്രട്ടറിയോട് വിവരം പറയുകയും അവിടെ നിന്നും മറ്റൊരു വക്കീൽ െ ഏർപ്പാടാക്കി തരുകയും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുക്കുകയും ചെയ്തു. തുടർന്ന് 2026 ജൂൺ മാസത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും എഞ്ചിനീയറും സ്ഥലം സന്ദർശിക്കുകയും ഉടനെ ഇത് ചെയ്യാമെന്നും പറഞ്ഞ് എഞ്ചിനീയർ പോകുകയും ചെയ്തു. എന്നാൽ 2026 ജൂലൈയിൽ കോടതി അലക്ഷ്യ കേസിൽ ജഡ്ജി പറഞ്ഞ വിധിയിൽ പഞ്ചായത്ത് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പ്രത്യേകമായി ഒരു നിർദ്ദേശവും പറയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പഞ്ചായത്ത് കൊടുത്ത റിപ്പോർട്ടിൽ 38 മീറ്റർ പൈപ്പിട്ട് ചെയ്യുന്നതിന് 140,000 രൂപ ചിലവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു പ്ലംബിംഗ് തൊഴിലാളിയാണ്. 4 ഇഞ്ച് വ്യാസമുള്ള 6 കിലോ ക്വാളിറ്റി പൈപ്പിട്ട് 3 മാൻഹോളുകളും ഇട്ട് ഈ ജോലി ചെയ്യുന്നതിന് 75,000 രൂപ മാത്രമേ ചിലവ് വരികയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100,000 കൂടുതൽ ചിലവ് വരുന്ന ജോലികൾ പഞ്ചായത്തിന്റെ അധികാരത്തിൽ വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ജോലി ചെയ്യാതിരിക്കാനാണ് കോടതിയിൽ 140,000 രൂപയോളം ചിലവ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ജോലിയെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇല്ലാത്ത റിപ്പോർട്ടിനെ കുറിച്ച് കോടതിയിൽ എനിക്ക് വേണ്ടി ഹാജരായ വക്കീൽ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ റോഡിലും വീടിനും ചുറ്റും ഭയങ്കര വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ഞാൻ 73 വയസ്സുള്ള ഒരാളാണ്. ഞാനും ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്. ഞങ്ങളെ സഹായിക്കുന്നതിന് ആരും തന്നെയില്ല. പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള റോഡിന്റെ അപാകത പരിഹരിച്ച് മഴവെള്ളം റോഡിലൂടെ ഒഴുക്കി തോട്ടിലേക്ക് ഒഴുകി പോകാൻ വേണ്ട പണിയെങ്കിലും പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?

0: റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം വീട്ടിൽ മഴക്കാലത്ത് വെള്ളം കയറുന്നത് മൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനു വേണ്ടി പരാതിക്കാരൻ നടത്തിയ നിയമപോരാട്ടത്തെക്കുറിച്ചാണ് കത്തിൽ പറയുന്നത്. എന്നാലും ശാശ്വതമായ പരിഹാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നും ഈ കത്തിൽ നിന്നും മനസ്സിലാവുന്നു. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇനി എന്തു ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
1: താങ്കളുടെ അപേക്ഷ കൊണ്ട് കാണുന്നു

0: സർവീസ് അതോറിറ്റിയിലെ വക്കീലിന്റെ സേവനം നിങ്ങൾ തൃപ്തികരമല്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് നിങ്ങൾ ഈ കണ്ടംപ്റ്റിന്റെ കാര്യങ്ങളും ഇപ്പൊ ഏൽപ്പിച്ച വക്കീലിനെ കൂടാതെ ഒരു സീനിയർ അഭിഭാഷകനെ ഈ വിഷയങ്ങളുടെ ഗൌരവം പറഞ്ഞ് മനസ്സിലാക്കി ഒരു സീനിയർ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി തരാനും അതുകൊണ്ട് കണ്ടംപ്റ്റ് അപേക്ഷമേൽ തന്നെ നിങ്ങൾ ഒരു പരാതി കൊടുത്ത് നിങ്ങളുടെ ഈ വിധി ഇപ്പോഴും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ക്രമരഹിതമായി വെള്ളക്കെട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോകളും കൂടി എടുത്ത് നിങ്ങൾ ആ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സെക്രട്ടറിനെ കണ്ട് ജൂനിയർ അഭിഭാഷകരായതുകൊണ്ട് അവർ ഗൌരവമായിട്ട് എടുക്കുന്നില്ല എന്നും അതുകൊണ്ട് ഒരു സീനിയർ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി 76 വയസ്സായാലും നിങ്ങളെ സഹായിക്കണമെന്നും അല്ലെങ്കിൽ നീതിന്യായ പൂർത്തീകരണത്തിന് അത് ശാശ്വത പരിഹാരമാകില്ല എന്ന് സെക്രട്ടറിയെ ബോധിപ്പിച്ച് നിങ്ങൾ ആ ചുറ്റും വെള്ളക്കെട്ടുള്ള രീതിയിലുള്ള ഒരു നല്ലൊരു മഴയത്ത് എടുക്കുന്ന ഫോട്ടോയും കൂടി അതിന്റെ ഒരു 5-8-10 ഫോട്ടോസും കൂടി നിങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചാൽ കോടതി അടിയന്തരമായി ഒരു 15 ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് അത് നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെതിരെയും കോടതി അലക്ഷ്യ നടപടികൾ, ക്രിമിനൽ നടപടികളും സിവിൽ നടപടികളും അവർക്കെതിരെ എടുക്കുന്നതാണ്. നിങ്ങൾ കൊടുത്ത കോടതി അലക്ഷ്യ നടപടി ഇപ്പോഴും പരിഗണനയിൽ ഇരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പരിഗണനയിൽ ഇരിക്കുന്നില്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾ കൊടുത്ത കോടതി അലക്ഷ്യ നടപടി റീഓപ്പൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷനും കൂടിയിട്ട് അതിൽ ആ റീഓപ്പൺ ചെയ്തിട്ട് ഇതുവരെ ഇതിന് ശാശ്വത പരിഹാരമായില്ലെന്നും പഞ്ചായത്ത് ഒരു നടപടി സ്വീകരിച്ചില്ല എന്നും അതിന്റെ ആ ഒരു ഗൌരവം അവർക്ക് കോടതിക്കും ജഡ്ജിക്കും ആ നിങ്ങൾ ഏൽപ്പിക്കുന്ന വക്കീലിനും ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സെക്രട്ടറിക്കും അത് ബോധ്യപ്പെടണമെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന നമുക്കുള്ള ദുരിതങ്ങൾ നിലവിൽ ഡേറ്റും ടൈമും ഉള്ള ഫോട്ടോ അത് ഹാജരാക്കി കൊടുത്താൽ ഇത്രയും വേഗം നിങ്ങൾക്ക് നടപടി തീർപ്പ് കൽപ്പിക്കും. ആ അഭിഭാഷകരിൽ നിന്ന് വീഴ്ച വന്നതല്ല ശരിക്കും, അവര് ജൂനിയർ അഭിഭാഷകരായതുകൊണ്ട് ചിലപ്പോൾ അവർ കോടതി അലക്ഷ്യ നടപടിയും കൊടുത്തിട്ടുണ്ടാവും, അവർ റിട്ട് ഹർജി ബോധിപ്പിച്ച് നിങ്ങൾക്കൊരു ഉത്തരവും വാങ്ങിച്ചു തന്നു. എങ്ങനെ ഇത് തീർപ്പ് കൽപ്പിക്കണമെന്നുള്ളത് വ്യക്തമായി അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഈ ഫോട്ടോകൾ ഉൾപ്പെടെ ഒന്ന് ബോധ്യപ്പെടുത്തി നിങ്ങളുടെ വിഷയം പരിഹരിക്കാവുന്നതാണ്. നിലവിൽ പഞ്ചായത്ത് എടുത്ത കൊട്ടേഷൻ പ്രകാരം, എസ്റ്റിമേറ്റ് പ്രകാരം 140,000 രൂപ വരുമെന്നുള്ളത് കൊണ്ട് പഞ്ചായത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ നേരിട്ട് ഈ വർക്ക് ഓർഡർ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നിലവിൽ താങ്കൾ പറഞ്ഞത് പ്രകാരം, ഈ പരാതിയിൽ പറഞ്ഞ പ്രകാരം 75,000 രൂപയ്ക്ക് തീർക്കാൻ പറ്റുമെന്നുള്ള പറയുന്നുണ്ടെങ്കിൽ PWD എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കൊട്ടേഷനോ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് പ്രകാരമേ സർക്കാർ നടപടികൾക്ക് പാലിക്കാൻ കഴിയുള്ളൂ. നമ്മളിപ്പോ നിങ്ങൾ 75,000 രൂപ തന്നാൽ ചെയ്യാമെന്നോ അല്ലെങ്കിൽ 1,00,000 രൂപ താഴെ തന്നാൽ ചെയ്യാമെന്നോ നമുക്ക് സർക്കാർ നടപടികളിൽ പറയാൻ കഴിയില്ല. നിലവിൽ അവര് എടുത്തിട്ടുള്ള കൊട്ടേഷൻ അത് എത്ര രൂപ കൂടിയാലും കുറഞ്ഞാലും സർക്കാർ ഇതര നടപടികൾ അവര് കൊട്ടേഷൻ വാങ്ങി എസ്റ്റിമേറ്റ് എടുത്ത് മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുള്ളൂ. അത് അതിന്റെ എമൗണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും നമുക്ക് ഇടപെടാൻ കഴിയില്ല. അത് PWD എഞ്ചിനീയറും 1,00,000 രൂപ താഴെ വരണോ വേണ്ടോ എന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഇത് പുനഃപരിശോധിക്കേണ്ട ബാധ്യത അവർക്കാണ്. സാധാരണക്കാർക്ക് ഇടപെടാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത എസ്റ്റിമേറ്റ് പ്രകാരം 75,000 രൂപ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുമെന്നും ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ബോധിപ്പിക്കുന്ന കണ്ടംപ്റ്റ് റീഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടംപ്റ്റിൽ ഇപ്പൊ പരിഗണനയിൽ ഇരിക്കുകയാണെങ്കിൽ റീഓപ്പൺ ചെയ്യാൻ കഴിയില്ല. കണ്ടംപ്റ്റ് തീർപ്പ് കൽപ്പിച്ചെങ്കിൽ കണ്ടംപ്റ്റ് റീഓപ്പൺ ചെയ്യാൻ കൊടുക്കുന്ന അപേക്ഷയിൽ നിങ്ങൾ ഈ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ അന്വേഷണത്തിൽ എനിക്ക് വ്യക്തമായി വിശ്വസിക്കാവുന്ന നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ ബോധ്യപ്പെടുത്തി അതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം കൂടി നിങ്ങൾ കോടതിയിൽ കണ്ടംപ്റ്റിനോടൊപ്പം ഹാജരാക്കിയാൽ കോടതി തീരുമാനിക്കട്ടെ അത് സ്വകാര്യ വ്യക്തിയെ ഹാജരാക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരണോ വേണ്ടെന്ന് കോടതി പഞ്ചായത്തിനോട് പറയും. അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഹാജരാക്കുമ്പോൾ എപ്പോഴും അത് ഒരു അംഗീകൃത എഞ്ചിനീയറോ അല്ലെങ്കിൽ അംഗീകൃത ആളുകളായിരിക്കണം, കോൺട്രാക്ടർ ആയിരിക്കണം അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഹാജരാക്കേണ്ടത്, അല്ലെങ്കിൽ അത് കോടതിക്കും അംഗീകരിക്കാൻ കഴിയില്ല.
1: ഇനി രണ്ടാമത്തെ പരാതി നോക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്.
2: സംസ്ഥാന സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് 2026 ജനുവരിയിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സർഗോത്സവത്തിനോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരുടെ സാഹിത്യ സൃഷ്ടികൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയിരുന്നു. അതിന് ഞാൻ അർഹയാകുകയും ചെയ്തു. 2026 ജനുവരി 21 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മൊമന്റോയും പ്രശസ്തി പത്രവും എനിക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ക്യാഷ് പ്രൈസ് നാളിതുവരെയായും എനിക്ക് ലഭിച്ചിട്ടില്ല. പുരസ്കാര ജേതാക്കൾക്ക് ആർക്കും തന്നെ ഈ തുക ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്കെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് കത്തുകൾ അയച്ചിട്ടുണ്ട്. ആയതിനാൽ ഇതിനൊരു പരിഹാരം വേഗം ഉണ്ടാകുമോ എന്നാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത്.
1: ഭിന്നശേഷിക്കാരുടെ സാഹിത്യ സൃഷ്ടികൾക്കുള്ള പുരസ്കാര തുക സംബന്ധിച്ച് ഈ കത്ത് നിയമവേദി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വകുപ്പുകൾ താങ്കൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് നിയമവേദിയെ അറിയിച്ചത്. എങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത്. ഇനി മൂന്നാമത്തെ പരാതി നോക്കാം. ഈ പരാതി അയച്ചിട്ടുള്ളത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്.
2: മുദ്രാ ലോണിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരുമോ എന്നാണ് ഈ കത്തിലൂടെ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നു ഫെഡറൽ ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ കെ

0: വർഗീസ്.
1: മുദ്രാ ലോൺ ചെറുകിട സൂക്ഷ്മ സംരംഭകരെ ഉദ്ദേശിച്ച് 2015 ഏപ്രിൽ മാസം 8-ാം തീയതി ഇന്ത്യയുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന പേരിൽ അറിയപ്പെടുന്ന വായ്പാ പദ്ധതി. അത് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിംഗിലും ട്രേഡിംഗിലും സർവീസസിലും ഉള്ള വിഭാഗത്തിലുള്ള ആളുകൾക്കാണ്. കൂടാതെ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പ 4 വിഭാഗത്തിൽപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. അതിൽ 1-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശിശു സ്കീമാണ്. ശിശുവിൽ വായ്പയായി ലഭിക്കുക 50,000 രൂപ വരെയാണ്. അതിനു മുകളിലുള്ള സ്കീം കിഷോർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 50,001 മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പകളാണ് കിഷോർ വിഭാഗത്തിൽ പെടുന്നത്. 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം വരെയുള്ള വായ്പകൾ തരുൺ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം രൂപ വരെ തരുൺ പ്ലസ് എന്ന സ്കീമിലാണ് അറിയപ്പെടുന്നത്. ശിശു വിഭാഗത്തിൽ വായ്പ എടുക്കുമ്പോൾ മാർജിൻ മണിയായിട്ട് ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല. അതായത് നിങ്ങളുടെ ആവശ്യം 50,000 രൂപയാണെങ്കിൽ 50,000 രൂപയും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കും. എന്നാൽ കിഷോറും തരുണും സ്കീമുകളിൽ ആകുമ്പോൾ, അതായത് 50,000 മുകളിൽ 20 ലക്ഷം വരെയുള്ളതിന് ബാങ്കുകൾ 20% മാർജിൻ മണി ചോദിക്കാറുണ്ട്. മാർജിൻ മണി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ 1 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഒരു 20,000 രൂപ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. 80,000 രൂപയായിരിക്കും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുക. അപ്പോ അങ്ങനെയാണ് ഇതിന്റെ സ്കീം. പിന്നെ വായ്പ കാലാവധി വായ്പയായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ വായ്പയായിട്ടും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പയുടെ കാലാവധി 5 ലക്ഷത്തിവരെയുള്ള വായ്പയുടെ കാലാവധി 5 വർഷമായിരിക്കും. അതിന് 6 മാസം മൊറട്ടോറിയം പീരീഡ് ലഭിക്കുന്നതാണ്. 5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്ക് 7 വർഷം വരെ കാലാവധി ഉണ്ടായിരിക്കും. അതിന് 12 മാസം മൊറട്ടോറിയം പീരീഡും ലഭിക്കുന്നതാണ്. പിന്നെ നോക്കേണ്ടത് ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കൊടുക്കേണ്ട രേഖകൾ: 1, നിങ്ങളുടെ ഐഡന്റിറ്റിയും അഡ്രസ്സും പ്രൂവ് ചെയ്യാനുള്ള ആധാറിന്റെ കോപ്പി, പാനിന്റെ കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പി, വോട്ടർ ഐ ഡി മുതലായ രേഖകൾ ബാങ്കിൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട ലൈസൻസിന്റെ കോപ്പി, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷന്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള സ്ഥലത്തല്ല സംരംഭം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ലീസ് ഡീഡിന്റെ കോപ്പി കൊടുക്കേണ്ടി വരും. പിന്നെ ഫൈനാൻഷ്യൽ റെക്കോർഡായിട്ട് കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത ഇൻകം ടാക്സിന്റെയും കോപ്പി കൊടുക്കേണ്ടി വരും. കൂടാതെ പ്രോജക്ട് ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് പ്രോജക്റ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രോജക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന പ്രോജക്റ്റ് വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ വായ്പ എടുത്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ആ വരുമാനത്തിൽ നിന്ന് വായ്പ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ബാങ്കിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് വാങ്ങിക്കുന്ന മെഷീനറി, അതുപോലെ തന്നെ മറ്റ് ഫർണിച്ചർ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ക്വട്ടേഷൻ അതിനോടൊപ്പം കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ ഈ വായ്പ വർക്കിംഗ് ക്യാപിറ്റൽ ലോണായിട്ടും അതുപോലെ തന്നെ ടേം ലോണായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ NBFCകൾക്ക് കൊടുക്കാം, മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഈ വായ്പകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്ക് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായം ആയിരിക്കണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. ഈ വായ്പയ്ക്കുള്ള എലിജിബിലിറ്റി വ്യക്തികൾക്കും അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്ററി കൺസേണും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിനും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കും ഈ വായ്പ ലഭ്യമാകുന്നതാണ്. ഈ വായ്പ അപേക്ഷ വേണമെങ്കിൽ ഈ ഓൺലൈനായിട്ട് ജൻ സമർത്ഥ് പോർട്ടൽ എന്ന് പറയുന്നതായ പോർട്ടലിൽ ചെന്ന് അവിടെ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വായ്പയ്ക്ക് അർഹതയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും അടുത്ത ബ്രാഞ്ച് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. അതുകൂടാതെ തന്നെ ഉദ്യമി മിത്ര പോർട്ടൽ വഴിയും ഇതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. മുദ്ര വായ്പ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഞാൻ

0: നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത ബാങ്ക് ശാഖയിൽ വായ്പ അപേക്ഷ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ വായ്പ ബാങ്ക് ശാഖയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ 7 ദിവസത്തിനും 10 ദിവസത്തിനും ഉള്ളിൽ ഇതിന്റെ തീരുമാനം എടുക്കണം. ഒന്നുകിൽ വായ്പ അനുവദിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ വായ്പ റിജക്റ്റ് ചെയ്യണം. അങ്ങനെ വായ്പ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശാഖയിൽ നിന്ന് വായ്പ നിരസിക്കുവാനുള്ള കാരണം എന്തെന്ന് രേഖാമൂലം നിങ്ങൾ മേടിക്കണം. ആ കാരണം നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ ആ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലോ അല്ലെങ്കിൽ സോണൽ ഓഫീസിലോ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ ആ ബാങ്കിന്റെ നോഡൽ ഓഫീസർ, അത് അതിന്റെ ഹെഡ് ഓഫീസിൽ ആയിരിക്കും. അപ്പോൾ ആ നോഡൽ ഓഫീസർക്ക് ഈ കാര്യം നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. ആ നോഡൽ ഓഫീസറും ഈ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്ത് തരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള അടുത്ത പോം വഴി ബാങ്കിങ് ഓംബുഡ്സ്മാന്, റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാന് നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ അത് പരിശോധിക്കും. അങ്ങനെ ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ MSME മുദ്ര ഗ്രീവൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്, അവിടെയും നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം. സാധാരണ രീതിയിൽ വായ്പകൾ റിജക്ട് ചെയ്യുന്നത് അതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ലോ സിബിൽ സ്കോർ ആയിരിക്കും. അതായത് ക്രെഡിറ്റ് സ്കോർ 650-നും 700-നും ഇടയ്ക്കുള്ളവരെയാണ് സാധാരണ രീതിയിൽ ഈ വായ്പയ്ക്ക് എടുക്കുക. പക്ഷേ നേരത്തെ വായ്പ എടുത്ത് നിങ്ങൾ തിരിച്ചടവിന് മുടക്കൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ വായ്പ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഒന്നും വേണ്ട രീതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും വായ്പകൾ നിരസിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംരംഭം അത് വയബിൾ അല്ല, അത് പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് തോന്നൽ ബാങ്കിനുണ്ടായി കഴിഞ്ഞാൽ അത് ബാങ്ക് റിജക്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചടവിനുള്ള കഴിവില്ല എന്ന് തോന്നിയാലും ഒക്കെ വായ്പകൾ നിരസിക്കാം. അങ്ങനെ വായ്പകൾ നിരസിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതെല്ലാം ഏതെങ്കിലും തരത്തിൽ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഏതെല്ലാം രീതിയിൽ അത് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളത് കാണിച്ചിട്ട് വീണ്ടും വായ്പ അപേക്ഷ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ മുദ്രാ ലോൺ ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഈ വായ്പ കൊണ്ട് മേടിക്കുന്ന സാധനങ്ങളല്ലാതെ വേറെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റീസും ഇതിന് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ രീതിയിൽ സമൂഹത്തിലെ ഏറ്റവും താഴെ കടയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരു ജീവന ഉപാധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സ്കീമാണ് മുദ്ര ലോൺ സ്കീം. അപ്പൊ അതുകൊണ്ട് അത് താങ്കൾ പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു.
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
5: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 കഴിഞ്ഞ 48:52. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ലതാ മങ്കേഷ്കർ പാടിയ ഗാനം, ചിത്രം ഗൈഡ്. ഗാനരചന ശൈലേന്ദ്ര, സംഗീതം SD ബർമൻ.

എ എം രാജയും പീലിയിലെയും പാടിയത് ചിത്രം മിസ്സിയമ്മ. ഗാനരചന തഞ്ജയ് എൻ രാമയ്യദാസ്, സംഗീതം എസ് രാജേശ്വര റാവു.

പി ബി ശ്രീനിവാസ്, പി സുശീല എന്നിവർ പാടിയത് ചിത്രം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. വരികളെഴുതിയത് കെ എം ബാലസുബ്രഹ്മണ്യം, സംഗീതം ജി രാമനാഥൻ.

ആസൈ എന്ന ചിത്രത്തിൽ കെ ജമുന റാണി പാടിയത്. വരികളെത്തിയത് എ മരുത മരുതകാശി, സംഗീതം ടി ആർ പപ്പ.

മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും പാടിയത് ചിത്രം കാലാപാനി. ഗാനരചന മജ്റു സുൽത്താൻപൂരി, സംഗീതം എസ് ഡി ബർമൻ.

ടി എം സൗന്ദരരാജനും പി സുശീലയും പാടിയത് ചിത്രം നിറയകുടം. ഗാനരചന കണ്ണദാസൻ, സംഗീതം വി കുമാർ.

പി ബി ശ്രീനിവാസും എസ് ജാനകിയും പാടിയത് ചിത്രം നെഞ്ചം മറപ്പതില്ലേ. ഗാനരചന കണ്ണദാസൻ, സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

പി ബി ശ്രീനിവാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ഹലോ മിസ്റ്റർ ജമീൻദാർ. ഗാനരചന കണ്ണദാസൻ, സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

ജെൻസിയും വാണി ജയറാമൻ പാടിയത് ചിത്രം ഉല്ലാസപ്പറവൈകൾ. വരികളേറ്റത് പഞ്ചു അരുണാചലം, സംഗീതം ഇളയരാജ.

0: ഈ ഗാനത്തോടെ ഗാനമഞ്ജുഷ സമാപിച്ചു.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 38 സെക്കൻഡും. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.